പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഞാൻ എപ്പോഴും എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മറ്റൊരാളുമായി അടുക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, എന്നേക്കാൾ എത്രയോ വലിയ പ്രശ്നത്തിന് ഉടമയാണ് ആ വ്യക്തിയെന്ന്. അതെ, പ്രശ്നമില്ലാത്തവരായി ആരുമില്ല. പ്രശ്നങ്ങളുടെ അളവിലാണ് വ്യത്യാസം. പ്രശ്നങ്ങളുടെ ഗ്രേഡിൻ്റെയും ഡിഗ്രിയുടെയും ഏറ്റക്കുറച്ചിലാണ് യഥാർത്ഥത്തിലുള്ളത്. എന്നേക്കാൾ ദുഃഖം മറ്റൊരാൾ അനുഭവിക്കുന്നു എന്നറിയുമ്പോഴുള്ള മനുഷ്യ സഹജമായ ഒരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം നമുക്ക് എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കാം. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ കുടുങ്ങാതിരിക്കും. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ടെന്നും അളവിലാണ് വ്യത്യാസമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ പ്രശ്ന നിവാരണം ഒരുപക്ഷെ സാധ്യമായേക്കാം. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വള്ളത്തോളിൻ്റെ കവിത എൻ്റെ ഗുരുനാഥൻ, ആലപിക്കുന്നത് അമൃത് രാജ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്ട്രിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, മദ്യവിമുക്തി നേടിയവരുടെ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ മാപ്പിള രാമായണത്തെക്കുറിച്ചു കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം, നികുംഭില മുഴുവൻ ഭാഗം. വൈകീട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യവിമുക്തി നേടിയവരുടെ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രക്ഷേപണ പരമ്പര. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വള്ളത്തോളിൻ്റെ കവിത എൻ്റെ ഗുരുനാഥൻ ആലപിക്കുന്നു അമൃതരാജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വള്ളത്തോളിൻ്റെ കവിത എൻ്റെ ഗുരുനാഥൻ, ആലപിച്ചത് അമൃതരാജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂലൈ 22, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 22 വർഷത്തിലെ 203-ാം ദിനമാണ്. കൂടാതെ ജൂലൈ 22 ദേശീയ പതാക ദത്തെടുക്കൽ ദിനമായും ആചരിച്ചു വരുന്നു. 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലി യോഗത്തിൽ

0: ത്രിവർണ പതാക അതിൻ്റെ ഇന്നത്തെ രൂപത്തിൽ അംഗീകരിച്ചതിനാലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ജൂലൈ 22 ദേശീയ മാമ്പഴ ദിനമാണ്. നമ്മുടെ നാടൻ മാവുകളെയും വൈവിധ്യമേറിയ മാമ്പഴങ്ങളെയും സംരക്ഷിച്ചു നിർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം. ജൂലൈ 22 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1933 വയലി പോസ്റ്റ് ലോകത്തിനു ചുറ്റും ഒറ്റയ്ക്ക് പറന്ന ആദ്യ വ്യക്തിയായി. 7 ദിവസം 18 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് അദ്ദേഹം 15,596 മൈൽ പറന്നു. 1947 ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് അംഗീകരിച്ചു. 1999 MSN Messenger ആദ്യ പതിപ്പ് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കി. 2009 ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏഷ്യൻ രാജ്യങ്ങളിലും ശാന്തസമുദ്രത്തിലും ദൃശ്യമായി. 2019 ഇന്ത്യയുടെ രണ്ടാമത് ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ 2 വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നടന്നു. 1964 ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റിയുടെ 2 സമ്മേളനം നടന്നു. 1993 മഹാപ്രളയത്തിൽ US സമീപമുള്ള ഇല്ലിനോയിലെ കെസിയ തകർന്നു. 2000 അരിസോണ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞർ വ്യാഴത്തിൻ്റെ 17 പ്രകൃതിദത്ത ഉപഗ്രഹം കണ്ടെത്തി. 2013 ചൈനയിലെ ഗ്യാൻസു പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിൽ 89 പേർ മരിച്ചു. ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ചരമദിനം ജൂലൈ 22.
1: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
1: വചനാമൃതം.
2: നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ 22, കർക്കടകം 6, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളും ഇടത് MPമാരും രംഗത്തെത്തിയതോടെ സമരം പുതിയ ദിശയിലേക്ക്. ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ സമരസജ്ജരായെത്തി. ഡൽഹി പോലീസ് സമരക്കാരെ തടഞ്ഞതോടെ പ്രതിഷേധം കനത്തു. പോലീസിന്റെ ബലപ്രയോഗത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പരിക്കേറ്റു. വൈകിട്ട് 3:30 അപ്രതീക്ഷിത സമരം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയെങ്കിലും പിന്നീട് വിട്ടയച്ചു. പ്രതീകാത്മകമായി കൈകൾ കെട്ടിയായിരുന്നു സമരം. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും മർദ്ദനത്തിന് ഇരയായി. പരിക്കേറ്റവർ ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രാത്രി വൈകിയും ഡൽഹിയിലേക്ക് പ്രക്ഷോഭകരുടെ ഒഴുക്ക് തുടരുന്നു. നീറ്റ് ചോദ്യചോർച്ചയെ ഘോരപാപമെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ഇത്തരം ചോർച്ചകൾ ആവർത്തിക്കാതിരിക്കാൻ പഴുതടച്ച സംവിധാനം ആവശ്യമാണെന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദി പറഞ്ഞു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും ഇതിനായി പ്രഗത്ഭരായ അഭിഭാഷകരുടെ സേവനം തേടുമെന്നും ഇത് ദേശീയ വിഷയമാണെന്നും ഇക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയമല്ല കാണേണ്ടത്, വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് നീറ്റ് പുനഃപരീക്ഷയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകിയതെന്നും മോദി പറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചയിൽ വിശദ ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളും പ്രതിപക്ഷം തുടർച്ചയായി സ്തംഭിപ്പിച്ചതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിവസവും കാര്യമായ പരിപാടികളിലേക്ക് കടക്കാതെ പിരിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് വേട്ടയിൽ ഇരുസഭകളിലും പ്രതിഷേധം കനത്തു. ചൊവ്വാഴ്ച സഭ ചേരുന്നതിനു മുൻപ് പ്രതിപക്ഷം സ്പീക്കർ ഓം ബിർളയോട് പോലീസ് അതിക്രമം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതിക്രമങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉന്നയിച്ചത്. ഈ ആവശ്യമുന്നയിച്ച് പാർലമെന്റിന് പുറത്തും MPമാർ പ്രതിഷേധിച്ചു. അതേസമയം നീറ്റ് ചോദ്യചോർച്ചയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടു. ഉത്തരവാദികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ലെന്ന് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ അതിവേഗം പുനഃപരീക്ഷ വിജയകരമായി സംഘടിപ്പിച്ചുവെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംവിധാനം കുറ്റമറ്റതാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതിൽ അന്വേഷണ സംഘത്തിന് ഗുരുതര വീഴ്ചയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേസിൽ ക്രൈംബ്രാഞ്ച് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. IG അജിതാ ബീഗം മേൽനോട്ടം വഹിക്കും. ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ DYSP ജീവൻ ജോർജായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ നടപടിക്രമം പാലിക്കാത്തത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ക്രൈംബ്രാഞ്ച് AD GP H വെങ്കടേഷിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നാണ് നിർദ്ദേശം. നിലവിൽ നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് വഴിയുള്ള പീഡനം അന്വേഷിച്ചിരുന്നത് ജീവൻ ജോർജാണ്. ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് കേരള വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്ന ഹൈക്കോടതി ഉത്തരവിലെ ഭാഗം സുപ്രീംകോടതി നീക്കി. അതേസമയം ബോർഡിന്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവിലെ മറ്റു ഭാഗങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ല. വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് കക്ഷികൾക്ക് വാദമുന്നയിക്കാനും മറുപടി നൽകാനും അവസരം നൽകി വേഗം തീർപ്പാക്കണമെന്ന് ഹൈക്കോടതിയോട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അഭ്യർത്ഥിച്ചു. കോടതി അനുമതിയില്ലാതെ ബോർഡ് നയപരവും സുപ്രധാനവുമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അതിനാൽ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ബോർഡ് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം നിലനിർത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. തെക്കൻ സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 20 പേർ മരിച്ചു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായ കോട്ടയം മണർക്കാട് കൊച്ചുമറ്റം കൂരത്തുപറമ്പിൽ അനീഷ് മോഹൻ ഉൾപ്പെടെ 5 പേർ ഉള്ളിൽ കുടുങ്ങി. രക്ഷാദൌത്യം തുടരുകയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശനാണ് ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സണായി മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി MK ചന്ദ്രശേഖറിനെ നിയമിച്ചു. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരാണ് പുതുതായി നിർദ്ദേശിക്കപ്പെട്ട അംഗങ്ങൾ. രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. വിവാദത്തെ തുടർന്ന് നടക്കുന്ന രണ്ടാമത്തെ യോഗമാണിത്. യു എസ് സൈനികരെ വധിച്ചവരെ ശിക്ഷിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. സംഘർഷം പുനരാരംഭിച്ചതിന് ശേഷം തുടർച്ചയായി 10 രാത്രിയാണ് യു എസ് ഇറാനിൽ ബോംബിടുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തീരദേശ സേനാ താവളങ്ങളും മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് സെന്ററുകളും ചൊവ്വാഴ്ച രാത്രി ആക്രമിച്ചു. യു എസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ബഹ്റൈനിലും കുവൈത്തിലും ഇറാൻ തിരിച്ചടിച്ചു. ഒട്ടേറെ ഊർജ്ജ നിലയങ്ങളും കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും ആക്രമിക്കപ്പെട്ടതായി കുവൈത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഡൽഹി പോലീസിന്റെ അതിക്രമത്തിൽ കേരളത്തിലും രോഷപ്രകടനം. ചൊവ്വാഴ്ച രാത്രി ലോക്ഭവൻ മുതൽ ദേശീയ സംസ്ഥാന പാതകളും റെയിൽവേ സ്റ്റേഷനുമൊക്കെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായി. ഇന്നും പ്രതിഷേധം തുടരും. കേരളത്തിൽ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വി എസ് അച്യുതാനന്ദന്റെ 1 ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണ പൊതുയോഗം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാധ്യക്ഷ ദിയാ ബിനു അവിശ്വാസത്തിലൂടെ പുറത്ത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്കാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഭരണം നഷ്ടമായത്. എൽ ഡി എഫിന്റെ 12 അംഗങ്ങൾക്കൊപ്പം 5 യു ഡി എഫ് അംഗങ്ങൾ ചേർന്നതോടെ 17 വോട്ടിന് അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ 7 യു ഡി എഫ് ഭരണം അവസാനിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും കൈവിലങ്ങ് ധരിപ്പിക്കുന്നതിൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ശിക്ഷയായോ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ഉള്ള മാർഗമായി കൈവിലങ്ങ് ഉപയോഗിക്കാൻ പാടില്ല. കൊടും കുറ്റവാളികൾക്കു മാത്രം ഇനി കൈവിലങ്ങിട്ടാൽ മതിയെന്നും അദ്ദേഹം സർക്കുലറിൽ വ്യക്തമാക്കി. കണ്ണൂർ തളാപ്പിൽ ബി ജെ പി കൌൺസിലർ അർച്ചന വണ്ടിച്ചാൽ സ്വന്തം നിലയിൽ സി സി ടി വി സ്ഥാപിച്ചതിൽ രൂക്ഷ വിമർശനവുമായി മേയർ പി ഇന്ദിര. കള്ളന്മാരുടെ ശല്യവും മാലിന്യം തള്ളുന്നത് തടയാനുമാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് അർച്ചന വണ്ടിച്ചാൽ പറഞ്ഞു. കോർപ്പറേഷന്റെ അറിവോടെയല്ലാതെ ക്യാമറ സ്ഥാപിച്ച കൌൺസിലർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ അറിയിച്ചു. ഇതോടെ ബി ജെ പി അംഗങ്ങളും മേയറും തമ്മിൽ വാക്കേറ്റമായി. സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് 3 കഴിഞ്ഞ മെയ് മുതലുള്ള പെൻഷൻ തുക ഇനിയും കിട്ടിയിട്ടില്ല. പ്രവാസി ക്ഷേമനിധി ബോർഡ് കാലാവധി അവസാനിച്ചിട്ടും പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കാത്തതും സർക്കാർ തുക അനുവദിക്കാത്തതുമാണ് പെൻഷൻ വിതരണത്തിന് കാലതാമസമുണ്ടാക്കുന്നത്. മട്ടന്നൂരിൽ കീച്ചേരി വാർഡിലെ 2 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു നൽകി. പഴശ്ശി മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളായ സിനാൻ, റെന, ഫാത്തിമ എന്നിവർക്കാണ് വീട്ടിലേക്ക് റോഡൊരുക്കിയത്. നഗരസഭാധ്യക്ഷൻ എൻ ഷാജിത്ത് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ശൗചാലയത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കിടെ പഴയ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം പുഴയോരത്ത് കുഴിയെടുത്ത് ഒഴുക്കിവിടുന്നതായി പരാതി. മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നതായും പഴശ്ശിയിലെ കുടിവെള്ളത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ നിർമ്മാണം നിർത്തിവെച്ചു. ശ്രീകണ്ഠാപുരം ചുഴലിയിൽ പുലി പശുക്കിടാവിനെ കടിച്ചുകൊന്നതായി സംശയം. ചുഴലി പടിഞ്ഞാറേ മൂലയിലെ ക്ഷീര കർഷകനായ എം ടി വിനോദിന്റെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ 1:30 സംഭവം. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കോമൺവെൽത്ത് ഗെയിംസിന് നാളെ തുടക്കമാകും. സ്കോട്ട്ലൻഡ് നഗരമായ ഗ്ലാസ്ഗോയിലാണ് 11 ഗെയിംസ്. ആഗസ്റ്റ് 2 സമാപനം. ഇന്ത്യ ഉൾപ്പെടെ 74 രാജ്യങ്ങൾ പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ശേഷം നടന്ന സംഘർഷം ഫിഫ അന്വേഷിക്കുന്നു. മത്സരശേഷം അർജന്റീന താരങ്ങളും പരിശീലക സംഘത്തിലെ ചിലരും സ്പെയിൻ കളിക്കാരെ ആക്രമിച്ചിരുന്നു. ഇന്ത്യയുടെ മലയാളി താരം എച്ച് എസ് പ്രണോയ് ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ആദ്യ റൗണ്ടിൽ പുറത്തായി. ജപ്പാൻ ഓപ്പൺ ജയിച്ചെത്തുന്ന പി വി സിന്ധു ഇന്ന് യുവതാരം ഉന്നതി ഹുഡയെ നേരിടും. ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള 3 20 ക്രിക്കറ്റ് പരമ്പര നാളെ തുടങ്ങും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങൾ ഉണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: രാമകഥാഗാനലയം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. ആറാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ വിചിന്നാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശിവപ്രിയ പ്രശാന്ത്. എടയൻ

ഒരു ദിവസം ദശരഥ മഹാരാജാവ് ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: മഹർഷേ, എല്ലാ പൗരന്മാരും മന്ത്രിമുഖ്യന്മാരും വൃദ്ധജനങ്ങളും എല്ലായ്പ്പോഴും രാമനെ തന്നെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വൃദ്ധനായി കഴിഞ്ഞു. അതിനാൽ സർവഗുണസമ്പന്നനും ജ്യേഷ്ഠപുത്രനുമായ രാമനെ ഞാൻ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. ഭരതൻ ശത്രുഘ്നോടുകൂടി അമ്മാവനെ കാണാൻ പോയിരിക്കുകയാണ്. എന്നിരിക്കലും അഭിഷേകം നാളെ തന്നെ നടത്തണം. അങ്ങ് അതിനുള്ള സമ്മതം അരുളിയാലും. തുടർന്ന് മന്ത്രിശ്രേഷ്ഠനായ സുമന്ദ്രർ വിളിച്ച് രാജാവ് ഇങ്ങനെ പറഞ്ഞു: വസിഷ്ഠ മഹർഷി കൽപ്പിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കുക. നാളെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ്. അഭിഷേകത്തിനു വേണ്ട ഒരുക്കങ്ങൾ സുമന്ദ്രർ ചെയ്തു. രാമാഭിഷേക വാർത്ത നഗരവാസിയായ ഒരുവൻ അറിഞ്ഞ് ആ വിവരം രാമമാതാവായ കൗസല്യയെയും സുമിത്രയെയും അറിയിച്ചു. രാമാഭിഷേക കാര്യസിദ്ധിക്കായി കൗസല്യാദേവി മഹാലക്ഷ്മിയെ പൂജിച്ചു. ഈ അവസരത്തിൽ ദേവന്മാരെല്ലാവരും കൂടി സരസ്വതീദേവിയെ സമീപിച്ച് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ദേവി, ബ്രഹ്മാവിന്റെ ആജ്ഞാനുസരണം രാമാഭിഷേകം മുടക്കുന്നതിനായി ഉടൻ തന്നെ അയോധ്യയിലേക്ക് എഴുന്നള്ളിയാലും മന്ധരയിലും കൈകേയിയിലും ആവേശിച്ച് അഭിഷേകം മുടക്കിയ ശേഷം തിരിച്ചുവരിക. ത്രിവക്രയായ കുബ്ജയാകട്ടെ

മാളിക മുകളിലേക്ക് കയറി ചെന്നപ്പോൾ നഗരമെല്ലാം തോരണങ്ങളാലും പതാകകളാലും നന്നായി അലങ്കരിക്കപ്പെട്ടതായും ആഘോഷപൂർണമായും കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് താഴെത്തിറങ്ങി ധാത്രിയോട് ഇങ്ങനെ ചോദിച്ചു: ഹേ മാതാവേ, എന്തു കാരണത്താലാണ് ഈ നഗരമെല്ലാം തോരണങ്ങളാൽ അലങ്കൃതമായതും ആഘോഷപൂർണമായും കാണപ്പെടുന്നത്? നാളെ രാമചന്ദ്രന്റെ അഭിഷേകം നടക്കാൻ പോകുന്നു. ഇതു കേട്ട മന്ധര ഉടനെ തന്നെ ഏകാന്തത്തിൽ ശയ്യയിൽ കിടക്കുന്ന കൈകേയിയുടെ സമീപത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: മൂഢേ, നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? സുന്ദരിയാണെന്ന് അഭിമാനിച്ചിരിക്കുന്ന നീ മഹാഭയങ്കരമായ ഒരു കാര്യം അറിഞ്ഞതുപോലുമില്ലേ? നാളെ ശ്രീരാമന് അഭിഷേകം നടക്കാൻ പോവുകയാണല്ലോ. ഇതു കേട്ട കൈകേയി പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് രത്നഖചിതവും ദിവ്യവുമായ ഒരു സ്വർണനോപരം കൊടുത്ത് ഇങ്ങനെ ചോദിച്ചു: ഈ സന്തോഷാവസരത്തിൽ നീ എന്താണ് ഭയമുണ്ടായെന്ന് പറഞ്ഞത്? രാമചന്ദ്രൻ എനിക്ക് ഭരതനേക്കാൾ ഇഷ്ടപ്പെട്ടവനാണ്. ഇതു കേട്ട് മന്ധര വിഷാദത്തോടെ പറഞ്ഞു: ദേവി, ഭവതി എന്റെ വാക്കുകൾ കേൾക്കുക. മഹാരാജാവ് നിന്നെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും പ്രിയവാക്യങ്ങൾ പറയുന്നു. എന്നാൽ മിഥ്യാവാദിയായ അദ്ദേഹം ഭവതിയെ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുകയും രാമമാതാവിന് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ പുത്രനായ ഭരതനെ അനുജനോടുകൂടി അമ്മാവന്റെ സമീപത്തേക്ക് അയച്ചത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടു തന്നെയാണ്. സുമിത്രയ്ക്കെന്തായാലും നല്ലത് തന്നെ. സദാ രാമനെ അനുഗമിച്ചുകൊണ്ട് ലക്ഷ്മണൻ രാജ്യം അനുഭവിച്ചുകൊള്ളും. ഭരതനാകട്ടെ രാമന്റെ അടുക്കൽ വെറും ഭൃത്യനായി ഭവിക്കും. നീയാകട്ടെ നിത്യവും ദാസിയെപ്പോലെ കൗസല്യയെ പരിചരിച്ച് കഴിയേണ്ടി വരും. അതിനാൽ ഇനി സമയം കളയാതെ ഭരതന് അഭിഷേകം നടത്തുവാനുള്ള മാർഗം ആലോചിക്കുക. രാമന് 14 വർഷം വനവാസത്തിനും അയക്കുക. ഇതിനുള്ള ഉപായവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പണ്ടൊരിക്കൽ സഹായത്തിനായി ഇന്ദ്രൻ അപേക്ഷിച്ച പ്രകാരം ദശരഥൻ ആയുധമേന്തി സൈന്യസമേതം നിന്നെയും കൂട്ടിപ്പോയി രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യുകയുണ്ടായല്ലോ. ആ അവസരത്തിൽ രഥചക്രത്തിന്റെ അക്ഷകീലം പൊട്ടിവീണത് അദ്ദേഹം അറിഞ്ഞില്ല. നീയാകട്ടെ ഉടനെ ധൈര്യം അവലംബിച്ച് നിന്റെ വിരൽ ആ ദ്വാരത്തിൽ വെച്ച് ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു. അസുരന്മാരെയെല്ലാം വധിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം നിന്റെ പ്രവൃത്തി കണ്ട് അത്യധികം ആശ്ചര്യപ്പെട്ട് നിന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നിനക്ക് 2 വരങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ നീ ആ വരങ്ങൾ ആവശ്യം വരുമ്പോൾ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ നിക്ഷേപിച്ചു. അതിനാൽ നീ ഉടനെ തന്നെ കോപാവിഷ്ടയായി ക്രോധാലയം പ്രവേശിച്ച് ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് രാജാവ് നിന്റെ അഭിഷ്ടം സാധിപ്പിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഒന്നും മിണ്ടാതെ നിലത്ത് തന്നെ കിടക്കുക. ഇതുകേട്ട കൈകേയി ഇങ്ങനെ ചോദിച്ചു: നിനക്ക് ഇത്രയും ബുദ്ധി എവിടെന്നു ലഭിച്ചു? നീ ഇത്ര ബുദ്ധിമതിയാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. എന്റെ പുത്രൻ ഭരതൻ രാജാവാവുകയാണെങ്കിൽ നിനക്ക് ഞാൻ 100 ദേശങ്ങൾ നൽകാം. ഇങ്ങനെ പറഞ്ഞ ശേഷം കൈകേയി രോഷാകുലയായി ക്രോധാലയം പ്രവേശിച്ച് അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് നാലുപാടുമെറിഞ്ഞ് മലിനവസ്ത്രത്തോടുകൂടി മലിനഗാത്രിയായി തന്നെ ഭൂമിയിൽ വീണുകിടന്നു. അവൾ മന്ധരയോട് ഇങ്ങനെ പറഞ്ഞു: രാമൻ വനവാസത്തിന് പോകുന്നതുവരെ ഞാൻ ഇപ്രകാരം കിടക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രാണങ്ങളെ തന്നെ ത്യജിച്ചു കളയും. അപ്രകാരം തന്നെ ചെയ്യുക, നിനക്ക് നല്ലത് വരും. മന്ധര അവരുടെ

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോകല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാ ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MPമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MPമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8th യോഗം നിയമ നീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി DR. S. ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശ

0: വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബിർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻകോയിസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1 അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സി പി ഐ എം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടുത്ത് മീത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഋചാ ഝാ. പ്രശാസനേന ഉക്തം യത് നീറ്റ് പ്രശ്നപത്ര അനധികൃത

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. എൻട്രൻസ് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പ്ലസ് ടു പഠനത്തോടൊപ്പം അംഗീകൃത സ്ഥാപനങ്ങളിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് ജില്ലയിലെ സ്ഥിരതാമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയാണ്.

0: പരിഗണിക്കുക. അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്ക്, പകർപ്പ് എന്നീ രേഖകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270059596. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഡിപ്ലോമ PG ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. ഒരു വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം, 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾക്ക് ബിരുദമാണ് യോഗ്യത. 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ മൾട്ടി സ്കിൽഡ് ഹോസ്പിറ്റാലിറ്റി എക്സിക്യൂട്ടീവ് കോഴ്സിന് +2 ആണ് യോഗ്യത. അപേക്ഷാ ഫോം www.kidsedu.org ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490234441. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീസ്കൂൾ ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ 90752549258. പഴശ്ശിരാജ NSS കോളേജിൽ UG PG കോഴ്സുകൾക്ക് സ്പോർട്സ് ക്വാട്ടയിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ഈ മാസം 24 മുൻപ് കോളേജ് ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 949962590053. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോഴും കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കൂത്തുപറമ്പ് കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSD ഇംഗ്ലീഷിൽ ഒഴിവുണ്ട്. അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 10:30. തലശ്ശേരി ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS ഇംഗ്ലീഷിൽ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10:30. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ സ്റ്റോർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 24 രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഇരിട്ടി സഭയുടെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരുമിച്ച് കൂടുവാനും പ്രവർത്തനങ്ങളെ നവീകരിക്കാനുമായി നടത്തുന്ന മിഷൻ സ്റ്റാർട്ടപ്പ് പരിശീലന ധ്യാനം നാളെ മുതൽ 25 വരെ ഇരിട്ടി ഹൃദയാരം സെന്ററിൽ നടക്കും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും September 30 വരെ കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് നടത്താത്ത ഗുണഭോക്താക്കൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കില്ലെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. നാട്ടുവിശേഷമാണ് ഇപ്പോഴും കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി CM വിസ്താര നെല്ലൂന്നി.
4: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
3: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
4: phone 9496420880,
3: 8111933600.
4: CM Vistara.
3: CM Vistara Nilluni.
5: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറി മാറിക്കേ.
6: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്.
5: മോളെ, മോളെ, റോജ, നീ ഒന്ന് അവിടെ നിൽക്ക്. ഈ കുട്ടി എന്താ
6: പ്രഭാത ഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
7: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ?
6: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ പൊതുപ്രശ്നമായ മദ്യാസക്തി പരിഹരിക്കുകയും മറ്റുള്ളവരെ അതിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസ്, പുതിയ കാലം, ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ലഹരിക്ക്, പ്രത്യേകിച്ച് മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയ ആളുകൾക്ക് ആ ഒരു ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ള വലിയൊരു സാമൂഹിക സേവനമാണ് ആൽക്കഹോളിക് അനോണിമസ് നടത്തുന്നതെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അങ്ങ്. റേഡിയോ മലബാർ എന്ന മാധ്യമത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ശ്രോതാക്കൾക്ക് കൂടി ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. റേഡിയോ മലബാർക്ക് അങ്ങേക്കും അങ്ങയുടെ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാൾക്ക് എന്താണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞാൽ എന്ത് മറുപടിയാണ് അങ്ങേക്ക് പറയാനുണ്ടാവുക?
2: ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്നത് 1935 രണ്ട് മദ്യാസക്തർ അവരുടെ കുടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയത്ത് വൈകുന്നേരം ഒത്തുകൂടിയപ്പോൾ ഉടലെടുത്തൊരു ആശയമാണ്. ആ ആശയം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്ട് 170 രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മദ്യാസക്തർ ഈ സന്ദേശം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് മദ്യം കഴിക്കാതെ സുബോധത്തിൽ നിൽക്കുന്നുണ്ട്.
1: ആശയം എവിടെ നിന്ന്? ഏത് രാജ്യത്തായിരുന്നു?
2: അമേരിക്കയിലുള്ള ഒരു ഡോക്ടറും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറും അവര് അവരെ കുടി പല രീതിയിലും നിർത്താൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ബോബ് എന്ന് പറയുന്ന ആള് കുടി നിർത്തി അറിഞ്ഞപ്പോ ബിൽ എന്ന് പറയുന്ന ബിൽ വിൽസൺ അയാളെ കാണാൻ പോവുകയാണ്. ആ പോകുമ്പോൾ അവരവരുടെ കുടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മണിക്കൂറുകളോളം ഈ അന്നേരത്തെ കുടി മാറ്റിവെക്കാൻ സാധിച്ചു. ആ ഒരു ആശയം അവർ മുന്നോട്ട് വെച്ചു. ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഇന്ന് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിൽ കുടി മാറ്റിവെച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക് അനോണിമസ്. ഇതിൻ്റെ കാര്യമായ ഒരു ഇതെന്ന് പറയുന്നത് ഇത് അനോണിമിറ്റിയാണ്. ആ പേരിലുള്ളതുപോലെ തന്നെ അനാമധേയത്വം. കാരണം ഇതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, ഈ ആശയത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേര് വെളിപ്പെടുത്താൻ ഇതിലുള്ള ആളുകൾ ആഗ്രഹിക്കാറില്ല. കാരണം ഈ ഒരു രോഗം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ പിന്തുടരുന്ന രോഗമാണ്. വൺസ് എൻ ആൽക്കഹോളിക് ഈസ് ഓൾവേസ് എൻ ആൽക്കഹോളിക് എന്ന് പറയുന്ന പോലെ അയാൾക്ക് ജീവിതാവസാനം വരെ ഈ കുടിയിൽ നിന്ന് മാറിയിക്കാൻ സാധിക്കില്ല. മറ്റു സോഷ്യൽ ഡ്രിങ്കേഴ്സിനെ പോലെ വർഷങ്ങൾ എത്ര വർഷങ്ങൾ കുടിക്കാതിരുന്നാലും ഒരു പ്രാവശ്യം ഒരു പെഗ് കഴിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രോഗത്തിന് അടിമയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് ഓരോ ദിവസം ആവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പബ്ലിക് ഇൻഫർമേഷനായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇതേ രോഗത്തിന് അടിമപ്പെട്ട ആളുകളായിരിക്കും. ഒരു ഡോക്ടറോ മറ്റുള്ള ആളുകളോ നമ്മൾ ഉപദേശിക്കാൻ പറ്റുമായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ കുടിച്ചുവിടും ഇങ്ങനെ കുടിച്ചുവിടും. പക്ഷേ ഇത് നമുക്ക് തന്നെ നിർത്തണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഈ കൂട്ടായ്മയിലെത്തിയപ്പോൾ ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ, അതൊരു പുതിയൊരു അറിവായിരുന്നു. കാരണം ഇതൊരു മദ്യാസക്തി ഒരു രോഗമാണെന്ന് മുമ്പൊക്കെ ഞാനും ഇതേ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതെൻ്റെ ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അതിനെ സിമ്പിളായിട്ട് ഒരു ദിവസം ഇന്നൊരു ദിവസം വേണ്ട, ഈ പറയുന്ന ഈ ഒരു സമയം മുതൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 11 ചില്ലറ മാസങ്ങളോ രണ്ടു മാസമായിട്ട് കുടിക്കാതിരിക്കുന്നുണ്ട്.
1: അമേരിക്കയിലാണ് 1935 ഒരു ആശയം ഉടലെടുത്തത്. നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് ഇത് വരുന്നത് ഏത് കാലത്ത്?
2: 1950 ഇന്ത്യയിലേക്ക് വരുന്നു.
1: എവിടെയായിരുന്നത്?
2: ബോംബെയിൽ വന്ന ഒരു
1: കേരളത്തിൽ നമ്മളിതൊരു പ്രചാരം വരുന്നത്
2: 1970 കേരളത്തിലേക്ക് എത്തുന്നത്.
1: അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രോഗമാണ് മദ്യാസക്തി എന്നുള്ള തിരിച്ചറിവാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് രണ്ടാമത് പറഞ്ഞ കാര്യം, വളരെ ലളിതമാണ് ഈ രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത്. പറയുന്നത് കേൾക്കുന്നത് അത്ര ലളിതമല്ലെന്നാണ്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, വൺസ് എൻ ആൽക്കഹോൾ ഓൾവേസ് ആൽക്കഹോളാണ്. ഒരു തവണയാലും മുക്തമാവാൻ വലിയ പാടാണ്, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. നമ്മൾ കഥകളിലും സിനിമകളിലൊക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് സാധ്യമാണോ?
2: സാധ്യമാണ്. പക്ഷേ ഇതിന്റെ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ശാരീരികമായ നിർബന്ധത്തോടുകൂടിയുള്ള മാനസികമായ ഒഴിയാബാധ എന്നാണ് പറയുക. കാരണം മനസ്സ് വേണ്ടെന്ന് പറയുമ്പോഴും ശരീരം നിർബന്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാരണം ഇത് അത്രത്തോളം ശരീരത്തിനെ ബാധിക്കും. ഒരുപാട് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. പക്ഷേ അതിനെയൊക്കെ പരിഹരിക്കാനുള്ള 12 ആൽക്കഹോളിക് അനോണിമസ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നമ്മൾ 1 എന്ന് പറയുന്നത് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് സമ്മതിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആശയം എനിക്ക് ഇത് പറ്റാത്തൊരു വസ്തുവാണ്. ഇതിൽ ഒരുപാട് തവണ നമ്മളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് നിർത്തിവെക്കാൻ, കാരണം ആ കുടുംബ പ്രശ്നങ്ങളും നമ്മുടെ
1: സ്വയം
2: ഒരുപാട് പ്രാവശ്യം ഈ എൻ്റെ അവസ്ഥയിലായപ്പോലും ഒരുപാട് പ്രാവശ്യം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, മോളെ കൈ തലയ്ക്ക് വെച്ചിട്ടൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വാക്കുകൾ പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതൊരു കുടിയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്, വാക്ക് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വയം ശുദ്ധീകരണമാണ് നമ്മൾ ഇതിൽ ഉണ്ടാകുന്നത്, അല്ലാതെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ട് നിങ്ങളെ മാറ്റിയെടുക്കാൻ, നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുമ്പോൾ സ്വയം തയ്യാറാവണം. നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുമ്പോൾ എനിക്ക് തോന്നണം എൻ്റെ അവസ്ഥ ഇതുപോലെയാണല്ലോ, എൻ്റെ കുടുംബം ഇതേ രീതിയിൽ നാണം കെട്ടിട്ടുണ്ടാവും, ഇല്ല ഞാൻ സ്വയം അപമാനിതനായ അവസ്ഥകളൊക്കെ വേറൊരാൾ അവരുടെ ഈ ഗ്രൂപ്പ് മീറ്റിങ്ങുകളാണ് സാധാരണ നടക്കുക, ആ മീറ്റിങ്ങുകളിൽ അനുഭവം പങ്കുവെക്കും.

0: അനുഭവം ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുക എന്നാണ്. അതായത് പഴയ മോശപ്പെട്ട അനുഭവങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇന്നത്തെ ഇത് നിർത്താൻ സാധിക്കുന്നുള്ളൊരു ശക്തി, ആ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്.
1: അങ്ങ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്, ഇപ്പോഴതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ഈ നല്ല സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി അങ്ങ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, വ്യക്തിപരമായ മറ്റ് അങ്ങയുടെ ചില തിരക്കുകൾക്കിടയിലും. എന്താണ് ഈ ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
0: ആൽക്കഹോളിക് അനോണിമസ് മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ബീങ് സോബർ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ടു ഗെറ്റ് സോബർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വയം സുബോധവാനായിരിക്കുക, മറ്റൊരാളെ സുബോധത്തിലേക്ക് നയിക്കാൻ സഹായിക്കുക, ആ രീതിയിലാണ് ആൽക്കഹോളിക് അനോണിമസിൻ്റെ രീതി. ഞാനിത് മാതൃഭൂമി ആരോഗ്യ മാസികയിൽ 2013 ഈ ഹെൽപ്പ് ലൈൻ നമ്പർ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കോഴിക്കോട്ടുള്ള ഒരാൾ വിളിച്ചു, അയാളിങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, നിങ്ങൾക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയാൽ സാധിക്കുമെന്ന് മനസ്സിലായി. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഈ ശ്രമങ്ങൾ നടത്തി നോക്കി പരാജയപ്പെട്ട ഒരാളാണ്, എനിക്ക് അത് സ്ഥിരമായിട്ട് നിർത്താൻ സാധിച്ചില്ല. പക്ഷേ ആ പ്രോഗ്രാമിലെത്തിയപ്പോൾ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അതിൽ എല്ലാവരും ഞാനൊരു കുടിയനാണെന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു മദ്യാസക്തനാണ്, അല്ലെങ്കിൽ മദ്യ രോഗിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു തുടക്കത്തിൽ. ആദ്യമൊന്നും എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതേ രീതിയിലുള്ള രോഗത്തിന് അടിമയാണ്. കാരണം എനിക്കുണ്ടായിരുന്ന പല ചിന്താ കുഴപ്പങ്ങളും അതിനൊക്കെയുള്ള മറുപടികൾ ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് എനിക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങുകളിലേക്ക് സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ലഭിച്ചു. ഞാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു അനുഭവങ്ങളിൽ മറ്റൊരാളുടെ അനുഭവമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുമ്പോൾ എൻ്റെ രോഗത്തിന് ക്രമേണ മുക്തി ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സേവന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗത്തിനുള്ള ഒരു ജീവിത രീതി ചികിത്സയാണിത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ നമുക്ക് ഈസിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളിതൊരു വലിയൊരു ഭാരമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു വലിയൊരു അവനവൻ്റെ സ്വന്തം റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ആൽക്കഹോളിക് അനോണിമസിൽ ഓരോ മെമ്പർമാരും ഇതിനെ ചെയ്യുന്നത്. കാരണം ഇതിൽ ഒരു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ആൽക്കഹോളിക് അനോണിമസിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാരണം ഈ മദ്യപാനി എപ്പോഴായാലും എത്ര ദിവസം എത്ര വർഷങ്ങളായാലും അയാൾ നാളെ വിട്ടുപോയി വീണ്ടും കുടിച്ചുപോയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് അത് മോശമാണ്. കാരണം നിങ്ങളുടെ ഈ പരിപാടിയിൽ വന്ന ആള് ഇപ്പോൾ കുടിച്ച് റോട്ട് കിടക്കുന്നു. അപ്പോൾ ആ രീതിയിൽ പറയാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ്, ഞാൻ നാളെ കുടിച്ചു പോയേക്കാം. എന്നിരുന്നാലും ഈ മെസ്സേജ് നല്ല രീതിയിൽ എത്തണമെങ്കിൽ ആ രീതിയിലുള്ള നമ്മൾ പേരും പറഞ്ഞു ഒരു പ്രസക്തിയും ഇത് ആയിട്ടൊന്നും നമ്മൾ ഇതിനെ എടുക്കേണ്ട കാര്യമില്ല. കീപ് ഇറ്റ് സിമ്പിൾ, ഇത് വളരെ ലളിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതിൻ്റെ പടികളിൽ തന്നെ നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന അകാരണമായ ഭയം അതൊക്കെ എനിക്ക് കുടിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഒരുപാട് വല്ലാത്ത രീതിയിലുള്ള പേടി, ആ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അതായത് നമ്മൾ എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ല, ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. കുടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, മണിക്കൂറുകളോളം ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയില്ല, പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് ഉണ്ടാവാത്തത് കുടിക്കാത്തത് കൊണ്ടാണെന്ന് സ്വയം തിരിച്ചറിയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു സമയത്ത് ഞാൻ തന്നെ നരകാക്കിക്കൊണ്ടിരുന്ന ആ വീട് ഇന്നൊരു സ്വർഗം ആണെന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത് ഈ ഒരു കുടി മാറ്റി വെച്ചതുകൊണ്ട് മാത്രമാണ്.
1: തീർച്ചയായിട്ടും സ്വർഗം നിങ്ങൾക്കും കൂടി അറിയാൻ താല്പര്യമുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
0: വീട്ടിൽ അവർക്ക് ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഉറക്കക്കുറവ്, തലവേദന, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്കാൻ ചെയ്തിട്ട് പോലും അവർ, പക്ഷേ അതൊക്കെ അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ അനുഭവിച്ച നാണക്കേടുകൾ, ഒരു കല്യാണം അല്ലെങ്കിൽ നാട്ടിൽ വേറെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവർക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാൻ ഏത് കോലത്തിലാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതൊക്കെ അമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസം കുടുംബത്തിൽ തന്നെ ഒരു ചർച്ച വന്നപ്പോൾ ആരോ പറഞ്ഞു അമ്മയ്ക്ക് 10 വയസ്സ് കുറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു. കാരണം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. പക്ഷെ ഇന്നും കുടിയോട് ചിലപ്പോഴൊക്കെ ആഗ്രഹം തോന്നാറുണ്ടെങ്കിലും അതെനിക്ക് പറ്റിയ ഒരു വസ്തുവല്ല എന്ന് നിരന്തരമായിട്ട് മീറ്റിങ്ങുകൾ പോകുമ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് കുടിക്കാതിരിക്കുന്നത്.
1: കുടുംബത്തിനെ മാറ്റം കാണുമ്പോൾ
0: ഓ തീർച്ചയായിട്ടും അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള സന്തോഷം. പക്ഷേ ആർക്കെങ്കിലും ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ട് അവർ കൂട്ടായ്മയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 94 47 96 11 66 94 47 96 11 77. ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സേവകർ ഏത് സമയത്തും നിങ്ങളുടെ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.
1: എന്തൊക്കെയാണ് അവര് സഹായിക്കുന്നത്?
0: സഹായിക്കുന്നത് കൂടുതലായിട്ട് ഇതിലേക്ക് വിളികൾ വരുന്നത്
1: ബോധവൽക്കരണമായിരിക്കും കാര്യമേ അല്ലേ?
0: അല്ല, എന്താണ് ഈ പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്ത പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക്. അത് കൂടുതലായിട്ടും വിളികൾ വരുന്നത് ഫാമിലി മെമ്പേഴ്സ് ആണ്. അവര് നമുക്ക് കിട്ടുന്ന കോളുകളിൽ നേരിട്ടുള്ള ഒരു ആൽക്കഹോളിക്കിന് അപൂർവമായിട്ട്

0: കിട്ടാറുള്ളൂ. ഒരു 100 കോൾ വരുമ്പോൾ 4-5 ആളുകളെ ആവശ്യക്കാർ വിളിക്കാറുള്ളൂ. പക്ഷെ ഫാമിലി മെമ്പേഴ്സ് അവരെ ബുദ്ധിമുട്ടുകൊണ്ട് അവർ വിളിക്കും. അവർക്ക് പലപ്പോഴും ഭർത്താവ് അറിയാതൊക്കെയാണ് വിളിക്കുന്നത്. അതിൽ ആ ഒരു കോൾ കൊണ്ട് നമുക്ക് കാര്യമില്ല. ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ തിരിച്ച് വിളിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെടാൻ സാധിക്കില്ല. അപൂർവമായ ആവശ്യക്കാരും വിളിക്കാറുള്ളൂ. അവർ ആ അന്നത്തെ ഒരു ആവേശവും ചിലപ്പോൾ കുടിച്ചിട്ടുള്ള ഒരു ആവേശത്തിന് പല ഞാനും അങ്ങനെയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ
1: അഡ്വൈസ് നൽകുന്നത് ഈ നമ്പർ ആരാണ് അറ്റൻഡ് ചെയ്യുക?
0: ഇതിലുള്ള ആളുകൾ തന്നെ വർഷങ്ങളായിട്ടുള്ള ആളുകൾ. കൗൺസിലിംഗ് ഒന്നും അങ്ങനെയൊന്നും നമ്മൾ കൗൺസിലിംഗോ ചികിത്സയോ ഒന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന ചികിത്സാലയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്നേ സ്ഥലത്ത് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് അല്ല, പെട്ടെന്ന് കുടിനിർത്താൻ പറ്റാത്ത ആളുകൾക്ക് മെഡിക്കൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിന് ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുപാട് സഹായം ചെയ്യും. അവിടെ കുറച്ച് ദിവസം ഇതിന്റെ ലഭ്യതയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് കുടിനിർത്തിയ ആളുകൾ വീട്ടിൽ ഇരുന്ന് കുടിനിർത്തി കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു കാരണം ഇതിന്റെ വിഡ്രോവലിന്റെ പ്രശ്നം കൊണ്ട് അവർ ഉടനെ പോയിട്ട് കഴിക്കാൻ നിൽക്കുക. പക്ഷേ ട്രീറ്റ്മെന്റ് സെന്ററിലാകുമ്പോൾ ഒരു ഏതാണ്ട് ഒരു ജയിൽ സിസ്റ്റം ആണ്. അപ്പോൾ അവരെ പുറത്തു വിടില്ല, അതിന്റെ ലഭ്യതയില്ല, അതുകൊണ്ട് തന്നെ അവർ കുടിക്കാതിരിക്കും. അതിനൊക്കെ പറ്റാവുന്ന ചികിത്സാലയങ്ങൾ എവിടെയൊക്കെയാണുള്ളത്, ചികിത്സാലയങ്ങൾ എവിടെയാണുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒന്നും പ്രൊമോട്ടേഴ്സ് അല്ല, ഞങ്ങൾ അവരുമായിട്ട് സപ്പോർട്ടില്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇന്ന സ്ഥലത്ത് ഇത്രയൊക്കെ പൈസയാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞു സജസ്റ്റ് ചെയ്യും.
1: തീർച്ചയായിട്ടും ഈ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ നേരത്തെ വീണ്ടെടുത്ത സ്വർഗം മറ്റും നിലനിർത്താൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
0: താങ്ക് യു.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169 9447 9611 77.
3: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധ കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
3: 9447-371-836,
2: 8078-502-836.
4: പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ

0: തിരിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദവ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയക്കോ ലേക്കർ ബൽക്കി ഇസ് വിഷയക്കേ സാത്ത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചക്കേ ലിയേ തയ്യാർ ഹേ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹേ കേ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയക്കോ ലേക്കർ കേ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹേ ഉൻകേ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോ കേ സാത്ത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US-ഇറാൻ സംഘർഷം രൂക്ഷമായി.

0: തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
1: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10-നും ഇടയിലും വൈകിട്ട് 4-നും 7-നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തു നിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
0: MG ശ്രീകുമാർ രാജതന്ത്രം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറു, മാറിക്കേ.
1: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തൻ്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി
0: അന്വേഷിക്കുകയാണ്.
1: പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
2: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ?
1: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111933600.
1: സി എം വിസ്താര നെല്ലൂന്നി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM-ന്റെ സംഗീത വിരുന്നായ മധുരഗീതങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കൈത്തലങ്ങളിൽ ചുവപ്പ് പടർത്തുന്ന മൈലാഞ്ചിയുടെ മണവും നിറവും നിറഞ്ഞ ഒരു പാട്ടുവഴിയിലൂടെയാണ്. മൈലാഞ്ചി വിരലുകളിലും കൈത്തലങ്ങളിലും മാത്രം വിരിയുന്ന ഒരു നിറമല്ല, അത് ഓർമ്മകളുടെ നിറമാണ്, അല്ലെ? പ്രണയത്തിന്റെ നിറമാണ്, വിവാഹ പന്തലിന്റെ ആഘോഷമാണ്, മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു മധുര സ്മരണയാണ്. മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ പ്രണയത്തിന്റെ സ്വപ്നങ്ങൾ വിരിയുമ്പോൾ ആ മൈലാഞ്ചിയുടെ ചുവപ്പിനൊപ്പം മലയാള സിനിമാ ഗാനങ്ങളും പാടിയിട്ടുണ്ട് പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, ആഘോഷത്തിന്റെ കഥകൾ. മൈലാഞ്ചിയുടെ മണം പരക്കുന്ന ആ മനോഹര ഗാനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോയാലോ? ആദ്യ ഗാനം നമുക്ക് കേൾക്കാം. 1976 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിലേത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് തിരുപ്പതി ചെട്ടിയാർ. പ്രേംനസീർ, എം ജി സോമൻ, ജയഭാരതി, വിധു ബാല, വിൻസെന്റ്, അടൂർ ഭാസി, കെ പി ഉമ്മർ, തിക്കുറിശി സുകുമാരൻ നായർ, ബഹദൂർ, ശങ്കരാടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനനാണ് ഈണം നൽകിയത്. അമ്പിളി രാജശേഖർ, ബി വസന്ത എന്നിവർ പാടിയ ഗാനം നമുക്ക് കേൾക്കാം. മൈലാഞ്ചിക്കാട്ടിൽ ഇന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈലാഞ്ചി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് വിവാഹത്തിന്റെ ആഘോഷങ്ങളും പ്രണയത്തിന്റെ മധുരവുമാണ് അല്ലെ? അങ്ങനെയൊരു ഗാനം നമുക്ക് കേൾക്കാം. ആയുധം എന്ന ചിത്രത്തിലേത്. 1982 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് RS പ്രഭുവാണ്. മധു, എം ജി സോമൻ, സുകുമാരൻ, KR വിജയ, സ്വപ്ന, മേനക, TG രവി, KP ഉമ്മർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ആയുധം. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് AT ഉമ്മറാണ് ഈണം നൽകിയത്. മൈലാഞ്ചി കൈകൾ കൊണ്ട് മുഖം മറച്ചു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് PJ ജയചന്ദ്രൻ, SJ ജാനകി.

അടുത്ത ഗാനം കേൾക്കാം. രതിലയം എന്ന ചിത്രത്തിലേതാണ്. 1983 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധു, എം ജി സോമൻ, ശ്രീവിദ്യ, ജഗദീഷ് ശ്രീകുമാർ, ശങ്കരാടി, ഷാനവാസ്, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മധുവാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. മൈലാഞ്ചി അണിയുന്ന ഇന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് ശ്രീവിദ്യയും സംഘവും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത

ഗാനം നമുക്ക് ആസ്വദിക്കാം. അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മോഹൻലാൽ, സബിത ആനന്ദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണ് അങ്ങാടിക്കപ്പുറത്ത്. മൈലാഞ്ചി ചുടികളിൽ കെസ്സും പാടി എന്ന് തുടങ്ങുന്ന ഗാനം.

മൈലാഞ്ചി എന്തിനി മണവാട്ടിപ്പെണ്ണിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ചിത്രം നന്ദിനി ഓപ്പോൾ. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഔസേപ്പിച്ചനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. 1994 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മോഹൻ കുപ്ലേരി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്നേഹ മൂവീസാണ്. നെടുമുടി വേണു, സിദ്ദീഖ്, ഗീത, സുനിത, ബഹദൂർ, കുതിരവട്ടം പപ്പു, രാജൻ പി ദേവ്, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയിലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് ശ്രേയാ ഘോഷാൽ, രഞ്ജിത്ത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫാണ് ഈണം നൽകിയത്. ജയറാം, ആസിഫ് അലി, സിദ്ദിഖ്, കനിഹ എന്നിവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നജീം അർഷാദ് പാടിയത്, ചിത്രം സ്വർണക്കടുവ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രതീഷ് വേഗയാണ് ഈണം നൽകിയത്. ബിജു മേനോൻ, ഇനിയ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. 2017 പുറത്തിറങ്ങിയ മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം, രചന, സംഗീതം, ആലാപനം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അരിസ്റ്റോ സുരേഷാണ്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം വള്ളിക്കെട്ട്.

2022 പുറത്തിറങ്ങിയ ഇക്കാക്ക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ഗായത്രി മേനോൻ, ശില്പ വേണുഗോപാലൻ, ബിമൽ പങ്കജ്, ലൗലി, ഗീതു, മറിയ എന്നിവരാണ്. ഫ്രാൻസിസ് ജിജോയുടെ വരികൾക്ക് ബിമൽ പങ്കജ് ആണ് ഈണം നൽകിയത്. മയിൽപീലി കണ്ണും മയിലാഞ്ചി കൈയും എന്ന് തുടങ്ങുന്ന ഗാനം

ബിജു നാരായണൻ, സിന്ധു എന്നിവർ പാടിയ ഗാനം ചിത്രം കിടിലോൽ കിടിലം. കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണം നൽകിയത്. 1995 ആണ്

കളിക്കൂട്ടുകാർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ, റിമി ടോമി, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിനു തോമസ് ആണ് ഈണം നൽകിയത്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മൈലാഞ്ചി ചോപ്പണിഞ്ഞെ, അരിമുല്ല പൂത്തുലഞ്ഞെ എന്ന് തുടങ്ങുന്ന ഗാനം

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയ ശ്രോതാക്കളെ, മൈലാഞ്ചിയുടെ ചുവപ്പ് കൈത്തലങ്ങളിൽ മായുമ്പോഴും അതിന്റെ ഓർമ്മകൾ മനസ്സിൽ മായാറില്ല അല്ലെ? അതുകൊണ്ട് തന്നെയാകാം മലയാള സിനിമാ ഗാനങ്ങളിൽ മൈലാഞ്ചി എന്ന പദം മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്, ഒരു പ്രണയത്തിന്റെ അടയാളമാണ്, ഒരു ആഘോഷത്തിന്റെ നിറമാണ് അല്ലെ? മൈലാഞ്ചി വിരിഞ്ഞ കൈകളെ പോലെ മനസ്സിലും വിരിയട്ടെ സ്നേഹത്തിന്റെ ചുവപ്പും സന്തോഷത്തിന്റെ നിറവും ഓർമ്മകളുടെ മധുരവും. വീണ്ടും മറ്റൊരു മധുര ഗാനവുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ സ്നേഹത്തോടെ സൂര്യ ഇടവന.
1: മധുരഗീതങ്ങൾ
2: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ മാപ്പിള രാമായണത്തെക്കുറിച്ചു കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം നിഗുംഭില മുഴുവൻ ഭാഗം.

വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക് മദ്യവിമുക്തി നേടിയവരുടെ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ്, പ്രവർത്തകരുടെ പ്രക്ഷേപണ പരമ്പര. 5:45 വായന വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാ ഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ജൂലൈ 22, കർക്കടകം 6, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളും ഇടത് എംപിമാരും രംഗത്തെത്തിയതോടെ സമരം പുതിയ ദിശയിലേക്ക്. ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ സമരസജ്ജരായെത്തി. ഡൽഹി പോലീസ് സമരക്കാരെ തടഞ്ഞതോടെ പ്രതിഷേധം കനത്തു. പോലീസിന്റെ ബലപ്രയോഗത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പരിക്കേറ്റു. വൈകിട്ട് 3:30 അപ്രതീക്ഷിത സമരം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയെങ്കിലും പിന്നീട് വിട്ടയച്ചു. പ്രതീകാത്മകമായി കൈകൾ കെട്ടിയായിരുന്നു സമരം. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും മർദ്ദനത്തിന് ഇരയായി. പരിക്കേറ്റവർ ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രാത്രി വൈകിയും ഡൽഹിയിലേക്ക് പ്രക്ഷോഭകരുടെ ഒഴുക്ക് തുടരുന്നു. നീറ്റ് ചോദ്യചോർച്ചയെ ഘോരപാപമെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ഇത്തരം ചോർച്ചകൾ ആവർത്തിക്കാതിരിക്കാൻ പഴുതടച്ച സംവിധാനം ആവശ്യമാണെന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദി പറഞ്ഞു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും ഇതിനായി പ്രഗത്ഭരായ അഭിഭാഷകരുടെ സേവനം തേടുമെന്നും ഇത് ദേശീയ വിഷയമാണെന്നും ഇക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയമല്ല കാണേണ്ടത്, വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് നീറ്റ് പുനഃപരീക്ഷയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകിയതെന്നും മോദി പറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചയിൽ വിശദ ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളും പ്രതിപക്ഷം തുടർച്ചയായി സ്തംഭിപ്പിച്ചതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2nd ദിവസവും കാര്യമായ പരിപാടികളിലേക്ക് കടക്കാതെ പിരിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് വേട്ടയിൽ ഇരുസഭകളിലും പ്രതിഷേധം കനത്തു. ചൊവ്വാഴ്ച സഭ ചേരുന്നതിന് മുൻപ് പ്രതിപക്ഷം സ്പീക്കർ ഓം ബിർളയോട് പോലീസ് അതിക്രമം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതിക്രമങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉന്നയിച്ചത്. ഈ ആവശ്യമുന്നയിച്ച് പാർലമെന്റിന് പുറത്തും MPമാർ പ്രതിഷേധിച്ചു. അതേസമയം നീറ്റ് ചോദ്യചോർച്ചയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടു. ഉത്തരവാദികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ലെന്ന് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ അതിവേഗം പുനഃപരീക്ഷ വിജയകരമായി സംഘടിപ്പിച്ചുവെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംവിധാനം കുറ്റമറ്റതാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കണ്ണൂർ അഞ്ചരക്കണ്ടി

സ്വകാര്യ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ അന്വേഷണ സംഘത്തിന് ഗുരുതര വീഴ്ചയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേസിൽ ക്രൈംബ്രാഞ്ച് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഐ ജി അജിത ബീഗം മേൽനോട്ടം വഹിക്കും. ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഡിവൈഎസ്പി ജീവൻ ജോർജ് ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ നടപടിക്രമം പാലിക്കാത്തത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നാണ് നിർദ്ദേശം. നിലവിൽ നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് വഴിയുള്ള പീഡനം അന്വേഷിച്ചിരുന്നത് ജീവൻ ജോർജാണ്. ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് കേരള വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്ന ഹൈക്കോടതി ഉത്തരവിലെ ഭാഗം സുപ്രീംകോടതി നീക്കി. അതേസമയം ബോർഡിന്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവിലെ മറ്റു ഭാഗങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ല. വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് കക്ഷികൾക്ക് വാദമുന്നയിക്കാനും മറുപടി നൽകാനും അവസരം നൽകി വേഗം തീർപ്പാക്കണമെന്ന് ഹൈക്കോടതിയോട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അഭ്യർത്ഥിച്ചു. കോടതി അനുമതിയില്ലാതെ ബോർഡ് നയപരവും സുപ്രധാനവുമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അതിനാൽ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ബോർഡ് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം നിലനിർത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. തെക്കൻ സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 20 പേർ മരിച്ചു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായ കോട്ടയം മണർക്കാട് കൊച്ചുമറ്റം കൂരത്തുപറമ്പിൽ അനീഷ് മോഹൻ ഉൾപ്പെടെ 5 പേർ ഉള്ളിൽ കുടുങ്ങി. രക്ഷാദൌത്യം തുടരുകയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സണായി മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി എം കെ ചന്ദ്രശേഖറിനെ നിയമിച്ചു. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, സി പി ജോൺ എന്നിവരാണ് പുതുതായി നിർദ്ദേശിക്കപ്പെട്ട അംഗങ്ങൾ. രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. വിവാദത്തെ തുടർന്ന് നടക്കുന്ന രണ്ടാമത്തെ യോഗമാണിത്. യു എസ് സൈനികരെ വധിച്ചവരെ ശിക്ഷിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. സംഘർഷം പുനരാരംഭിച്ചതിനു ശേഷം തുടർച്ചയായി 10-ാം രാത്രിയാണ് യു എസ് ഇറാനിൽ ബോംബിടുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തീരദേശ സേനാ താവളങ്ങളും മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് സെന്ററുകളും ചൊവ്വാഴ്ച രാത്രി ആക്രമിച്ചു. യു എസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ബഹ്റൈനിലും കുവൈത്തിലും ഇറാൻ തിരിച്ചടിച്ചു. ഒട്ടേറെ ഊർജ്ജ നിലയങ്ങളും കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും ആക്രമിക്കപ്പെട്ടതായി കുവൈത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഡൽഹി പോലീസിന്റെ അതിക്രമത്തിൽ കേരളത്തിലും രോഷപ്രകടനം. ചൊവ്വാഴ്ച രാത്രി ലോക്ഭവൻ മുതൽ ദേശീയ സംസ്ഥാന പാതകളും റെയിൽവേ സ്റ്റേഷനുമൊക്കെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായി. ഇന്നും പ്രതിഷേധം തുടരും. കേരളത്തിൽ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വി എസ് അച്യുതാനന്ദന്റെ 1-ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണ പൊതുയോഗം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനു അവിശ്വാസത്തിലൂടെ പുറത്ത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്കാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഭരണം നഷ്ടമായത്. എൽ ഡി എഫിന്റെ 12 അംഗങ്ങൾക്കൊപ്പം 5 യു ഡി എഫ് അംഗങ്ങൾ ചേർന്നതോടെ 17 വോട്ടിന് അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ 7 മാസത്തെ യു ഡി എഫ് ഭരണം അവസാനിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും കൈവിലങ്ങ് ധരിപ്പിക്കുന്നതിൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ശിക്ഷയായോ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ഉള്ള മാർഗമായി കൈവിലങ്ങ് ഉപയോഗിക്കാൻ പാടില്ല. കൊടും കുറ്റവാളികൾക്ക് മാത്രം ഇനി കൈവിലങ്ങിട്ടാൽ മതിയെന്നും അദ്ദേഹം സർക്കുലറിൽ വ്യക്തമാക്കി. കണ്ണൂർ തളാപ്പിൽ ബി ജെ പി കൗൺസിലർ അർച്ചന വണ്ടിച്ചാൽ സ്വന്തം നിലയിൽ സി സി ടി വി സ്ഥാപിച്ചതിൽ രൂക്ഷ വിമർശനവുമായി മേയർ പി ഇന്ദിര. കള്ളന്മാരുടെ ശല്യവും മാലിന്യം തള്ളുന്നത് തടയാനുമാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് അർച്ചന വണ്ടിച്ചാൽ പറഞ്ഞു. കോർപ്പറേഷന്റെ അറിവോടെയല്ലാതെ ക്യാമറ സ്ഥാപിച്ച കൗൺസിലർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ അറിയിച്ചു. ഇതോടെ ബി ജെ പി അംഗങ്ങളും മേയറും തമ്മിൽ വാക്കേറ്റമായി. സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് 3 മാസം. കഴിഞ്ഞ മെയ് മുതലുള്ള പെൻഷൻ തുക ഇനിയും കിട്ടിയിട്ടില്ല. പ്രവാസി ക്ഷേമനിധി ബോർഡ് കാലാവധി അവസാനിച്ചിട്ടും പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കാത്തതും സർക്കാർ തുക അനുവദിക്കാത്തതുമാണ് പെൻഷൻ വിതരണത്തിന് കാലതാമസമുണ്ടാക്കുന്നത്. മട്ടന്നൂരിൽ കീച്ചേരി വാർഡിലെ 2 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് റോഡ്

0: നിർമ്മിച്ചു നൽകി. പഴശ്ശി മോഡൽ ചൈൽഡ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളായ സിനാൻ, റെന, ഫാത്തിമ എന്നിവർക്കാണ് വീട്ടിലേക്ക് റോഡൊരുക്കിയത്. നഗരസഭാധ്യക്ഷൻ എൻ ഷാജിത്ത് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ശൗചാലയത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കിടെ പഴയ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം പുഴയോരത്ത് കുഴിയെടുത്ത് ഒഴുക്കിവിടുന്നതായി പരാതി. മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നതായും പഴശ്ശിയിലെ കുടിവെള്ളത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ നിർമ്മാണം നിർത്തിവെച്ചു. ശ്രീകണ്ഠാപുരം ചുഴലിയിൽ പുലി പശുക്കിടാവിനെ കടിച്ചുകൊന്നതായി സംശയം. ചുഴലി പടിഞ്ഞാറേ മൂലയിലെ ക്ഷീര കർഷകനായ MT വിനോദിന്റെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ 1:30 സംഭവം. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കോമൺവെൽത്ത് ഗെയിംസിന് നാളെ തുടക്കമാകും. സ്കോട്ട്ലൻഡ് നഗരമായ ഗ്ലാസ്ഗോയിലാണ് 11 ഗെയിംസ്. 2 സമാപനം. ഇന്ത്യ ഉൾപ്പെടെ 74 രാജ്യങ്ങൾ പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ശേഷം നടന്ന സംഘർഷം ഫിഫ അന്വേഷിക്കുന്നു. മത്സരശേഷം അർജന്റീന താരങ്ങളും പരിശീലക സംഘത്തിലെ ചിലരും സ്പെയിൻ കളിക്കാരെ ആക്രമിച്ചിരുന്നു. ഇന്ത്യയുടെ മലയാളി താരം HS പ്രണോയ് ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ആദ്യ റൗണ്ടിൽ പുറത്തായി. ജപ്പാൻ ഓപ്പൺ ജയിച്ചെത്തുന്ന PV സിന്ധു ഇന്ന് യുവതാരം ഉന്നതി ഹുഡയെ നേരിടും. ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള 3 20 ക്രിക്കറ്റ് പരമ്പര നാളെ തുടങ്ങും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം S Studio മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ S Studio മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ?
1: പോണം.
0: എന്തെങ്കിലും കഥ മനസ്സിലുണ്ടോ?
1: കഥയൊക്കെ എനിക്കറിയോ സൂര്യേച്ചി.
0: ഏതാ? എന്നാ പിന്നെ നീ പറഞ്ഞോ, മാഷ് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ.
1: അങ്ങനെയല്ല, ഞാൻ കഥ പറഞ്ഞിട്ട് പിന്നെ മാഷോട് കഥ പറയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? കഥ മാഷിനെ പറഞ്ഞോട്ടെ. പറയാൻ പോകുന്ന കഥ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം.
0: ആ, ഏതാണ്?
1: സാഹചര്യങ്ങൾ അനുസരിച്ച്. ഇത് കർക്കിടകാണല്ലോ.
0: അല്ല, സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിലും ഇത് കർക്കിടകം തന്നെയാണ്.
1: അല്ല, ഇത് കർക്കിടകമായ സാഹചര്യത്തില്.
0: ആ,
1: പറയാൻ പോകുന്നത് രാമായണമായിരിക്കുമല്ലോ.
0: രാമായണത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞില്ലേ?
1: എന്തെങ്കിലും മാഷ് തപ്പിക്കണ്ടുപിടിച്ചിട്ടുണ്ടാവും.
0: നമ്മള് കേൾക്കാത്ത കഥയായിരിക്കും അല്ലേ?
1: ബെറ്റുണ്ട.
0: ബെറ്റുണ്ട്.
1: എത്ര വയസ്സ?
0: എനക്ക് തോന്നുന്നു രാമായണത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ്. ഇതിൽ കൂടുതൽ ഇനി മാഷക്ക് പറയാനുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു.
1: ബെറ്റ് എത്രയാന്ന് പറ?
0: ബെറ്റ് പൈസയാണോ?
1: ആ,
0: എനിക്ക് വേണ്ടിക്കല്ലേ ഒരു രൂപനെ മുട്ടയേറ്റമായി തരാം.
1: നരംകിട്ടയ്യാ?
0: ആ, മഴയല്ലേ അശ്വിനി.
1: നിങ്ങളെ കണ്ടത്രേ പറ്റൂ, അത് മതി.
0: നമുക്ക് പോയി ചോദിക്കാം.
1: ഓ,
0: മാഷേ.
2: ആ, കഥ അല്ലേ?
0: ആ,
2: ഏതാണ് കഥ?
0: മാഷേ, രാമായണം അല്ലല്ലോ.
2: രാമായണം അല്ല അല്ലേ?
0: അല്ലേ
2: അല്ലേ.
0: അല്ല മാഷേ, നമ്മള് രാമായണത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ.
2: രാമായണത്തെ കുറിച്ച് കഴിഞ്ഞ കർക്കിടകത്തില് 4 ആഴ്ചകളിലായിട്ട് നമ്മള് രാമായണ കഥകൾ പറഞ്ഞു. പിന്നീട് രാമായണ മാസം അല്ലാത്ത സമയത്തും രാമായണ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലെ കഥാപാത്രങ്ങൾ, ഉദാഹരണത്തിന് മണ്ഡോദരി അല്ലേ, അതുപോലെ ഒരുപാട് അനുബന്ധ കഥകൾ ഹനുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇന്ന് ഏത് കഥയാണ് വേണ്ടത്?
1: രാമായണം.
2: ഏത് രാമായണം?
0: രാമായണം വാത്മീകിന്റെ അല്ലാണ്ട് വേറെ ആരെയാ രാമായണം?
2: രാമായണം വാത്മീകിയുടേത്.

0: മാത്രമല്ല ഒരുപാട് രാമായണങ്ങളുണ്ട് അല്ലേ, ലോകത്തിലെ പല രാജ്യങ്ങളിൽ പല ഭാഷകളിൽ രാമായണമുണ്ട്. വാത്മീകി രാമായണത്തിന് തർജ്ജമയുണ്ട്. മലയാളത്തിൽ ഉള്ളതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം. അതുകൂടാതെ കമ്പരാമായണം, തുളസീദാസ രാമായണം, ഇങ്ങനെ കുറേ അധികം രാമായണങ്ങളുണ്ട്. വ്യാസ രാമായണം, മഹാഭാരതത്തിലുള്ള രാമായണമുണ്ട്, ഒരു പുസ്തകമായിട്ടുണ്ട്. നമുക്ക് മലബാറിന് സ്വന്തമായിട്ടൊരു രാമായണമുണ്ട്. കേരളത്തിൻ്റെ രാമായണം നമ്മൾ പറഞ്ഞു, അധ്യാത്മ രാമായണമാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെതാണ്. മലബാറിന് സ്വന്തമായിട്ടൊരു രാമായണമുണ്ട്, അതേതാണ്? അതാണ് മാപ്പിള രാമായണം.
1: മാപ്പിള രാമായണോ? പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ ആരാമാശേ?
0: കഥയും കഥാപാത്രങ്ങളൊക്കെ വാത്മീകി എഴുതിയ രാമായണത്തിലെ ശ്രീരാമനും സീതയും അതുപോലെ ഹനുമാനും രാവണനും ഒക്കെ തന്നെയാണ്. അത് നമ്മുടെ മലബാറിലെ, നമുക്കറിയാലോ മലബാറിലെ ധാരാളം മാപ്പിളമാരുണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ടവരുണ്ട്. അവരുടെ ഇടയിൽ ഈ ഇതിഹാസത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ കൃതി.
1: ആരാമാശേ എഴുതിയത്?
0: അതാണ് സംശയം. അതിന്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഒരു ധാരണയില്ല. അജ്ഞാതനായ ഏതോ ഒരു മഹാനാണ് ഈ ശീലുകൾ. മാപ്പിളപ്പാട്ടെന്നൊരു ശീലുണ്ടല്ലോ,
1: സൂര്യച്ചി പാടൂലേ ശീല്,

0: അതുപോലെ മാപ്പിളപ്പാട്ടിന്റെ ശീലകളിൽ രചിക്കപ്പെട്ട നാടോടി ഗാനമായിട്ടാണ് ഈ മാപ്പിള രാമായണം. പക്ഷെ ഇതിവൃത്തം മുഴുവൻ എന്താണ്? രാമായണ കഥയാണ്. പക്ഷെ അതില് രാജാവിന് അല്ലെങ്കിൽ വാത്മീകി, ദശരഥൻ അവർക്കൊക്കെ പ്രത്യേക പേരാണ്. ഭാര്യക്കൊക്കെ ഒരു പേരുണ്ടല്ലോ. അവര് മാപ്പിള ഭാഷയിൽ മാപ്പിള സംസ്കാരത്തിലുള്ള ചില പേരുകളൊക്കെയാണ് അതിൽ വരുന്നത്. നമുക്കത് അതിലേക്ക് വരാം. മാത്രമല്ല ഇതിന്റെ രചനാകാലം ഏതാണെന്ന് നമുക്കറിയില്ല. ആര് എഴുതിയെന്നറിയില്ല, ആര് രചിച്ചു എന്നറിയില്ല. എന്തുകൊണ്ടാണ്? പണ്ടുകാലത്തെ രചനകളൊക്കെ എങ്ങനെയായിരിക്കും? വാമൊഴിയായിരിക്കും. ഒരാളെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊക്കെ പറഞ്ഞു കൊടുക്കും, അയാൾ മരിച്ചാൽ കേട്ടയാൾ അടുത്തയാൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പല തലമുറകളിലൂടെ ഇങ്ങനെ കടന്നു വന്ന് വാമൊഴി വരമൊഴി ആവുന്നത് എഴുത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി, കടലാസിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. കടലാസല്ല ആദ്യകാലത്ത് ബുർജ് പത്രങ്ങളിലും താളിയോലകളിലും അതുപോലെ ചെമ്പ് തകിടികളിലൊക്കെ എഴുതും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ വടക്കൻ പാട്ടുകളൊക്കെ അങ്ങനെയാണല്ലോ. വടക്കൻ പാട്ടുകളൊന്നും ലിഖിത രൂപത്തിലായത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഇത് ലിഖിത രൂപത്തിലാക്കിയ ഒരാളെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരാണ്. എന്താണ് പേര്?
1: ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ.
0: അതെ. ഏത് കാലമാണ് രചിക്കപ്പെട്ടതെന്ന് അറിയില്ല. മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം, ചെറിയൊരു സമൂഹത്തിൽ മാത്രം പ്രചാരമുണ്ട്. കേരളത്തിൽ അങ്ങോളമില്ല, മലബാറിലും മൊത്തത്തിലില്ല, തെക്കേ മലബാറിൽ മാത്രം ഉണ്ടായിരുന്നൊരു വാമൊഴി രൂപത്തിലുള്ള ഒരു കൃതിയാണ് മാപ്പിള രാമായണം. ഒരുപാട് വേദികളിൽ ഈ മാപ്പിള രാമായണം ചൊല്ലിക്കൊണ്ടാണ് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ പ്രസിദ്ധീകരിച്ചത്. അപ്പം അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ പൂർവികരിൽ നിന്ന് ആരിൽ നിന്നോ കേട്ടു. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു. പിന്നീട് മാത്രമാണ് അത് എന്ത് ചെയ്തത്? പുസ്തക രൂപത്തിൽ ഇപ്പം നമുക്ക് ലഭ്യമായത്. ഇതിൽ ശ്രീരാമൻ്റെ ജനനം, സീതാസ്വയംവരം, പട്ടാഭിഷേകം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിവൃത്തമായിട്ട് വരുന്നത്. ദശരഥനെ, രാമന്റെ ആരാണ് ദശരഥൻ?
1: അച്ഛൻ.
0: എന്താണ് മാപ്പിളം പറയാ? ബാപ്പ. ഇപ്പൊ രാമന്റെ ബാപ്പയാണ് ദശരഥൻ. അതുപോലെ സീതയെ കുഞ്ഞൂട്ടി തങ്കമോൾ എന്നാണ് വിളിക്കുക. സ്വയംവരം അല്ലെങ്കിൽ പരിണയം എന്ന വാക്കുണ്ട് അവിടെ, എന്തായിരിക്കും? നിക്കാഹ്. നിക്കാഹ് ചെയ്തു. ഭാര്യക്ക് ബീഡർ എന്നാണ് പറയുക. കൈകിയ എളോമ ആയ എന്നാണ് പറയുക. കൈകിയ എളോമയാണ്, കൗസല്യയുടെ അനിയത്തിയാണല്ലോ. രാമൻ എന്ന പദമില്ല, രാക്ക് പകരം ലായാണ്. ലാമ ലാമ ലാമ ലാമ എന്നാണ് പറയുക. നമ്മളത് സൂര്യയും വൈജും കൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അത് ആലപിക്കും അല്ലേ.

0: ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ പറഞ്ഞത് മലബാറിലാണ്, പ്രത്യേകിച്ചും വടകര ഭാഗത്താണ് അത് വലിയ തോതിൽ പ്രചരണം. വടകര കടത്തനാടാണ്, കടത്തനാട് നാടൻ പാട്ടുകളുടെ ഉശിരുള്ള സ്ഥലമാണ് അല്ലെ. ആ നാടൻ പാട്ടിന്റെ പേര് വടക്കൻ വീരഗാഥകളാണ്. ഒരുപാട് പാട്ടുകൾ കടത്തനാട് കളരിയുടെ അംഗത്തിന്റെ പുളപ്പുള്ള നാടാണ്. അവിടെ തന്നെയാണ് ഈ അംഗപ്പുളപ്പല്ലാത്ത നമ്മുടെ ഒരു ഇതിഹാസ കാവ്യത്തിന്റെ, ആദിമ കാവ്യത്തിന്റെ ഒരു മാപ്പിള വേർഷൻ ഉടലെടുത്തത്. ആ ചെറു പ്രദേശത്തിൽ മാത്രം വ്യാപിച്ചു, അതിന് പുറത്തേക്ക് എവിടെയും പോയിട്ടില്ല. നമ്മുടെ ഡി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ ഇവിടെ നോക്കേട്ട് മനപ്പാഠമാക്കി. നമുക്കറിയാലോ വാമൊഴിയുടെ ഒരു പ്രത്യേകത, അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വരുമ്പം 100% ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. ഒരാൾ പറഞ്ഞത് മറ്റൊരാളിലേക്ക്, നമ്മളിപ്പോ സിനിമാ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ട് മറ്റൊരാളോട് പറയുമ്പോഴും
1: ഇവള് പറയലുണ്ട് മാഷേ, ഇവിടുന്ന് കേൾക്കുന്ന കഥകളല്ലേ ഇവളെ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കലുണ്ട് സ്വന്തം കഥയുടെ ഇതില്. പക്ഷേ മാഷ പറഞ്ഞു കൊടുക്കുന്ന ഓള് പറയാറില്ല.
0: അനിയത്തി കേട്ടിട്ടുണ്ടാവും, കള്ളി പൊളിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മളിവിടുന്ന് പറയുന്നത് അതേപോലെ തന്നെ ആവണമെന്നില്ല. ചിലപ്പം കഥാകഥനം ചെയ്യുന്നവരുടെ മനോധർമ്മത്തിനനുസരിച്ച് പൊടിപ്പും തൊങ്ങലുകളൊക്കെ ഉണ്ടാവും, അല്പം കൂടാം അല്പം കുറയാം. അതാണ് നമ്മള് ഈ ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാം. ആടിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ ഒടുവിൽ ആട് എന്ന് എഴുതി വെച്ചാൽ 10 പേരിലേക്ക് കടന്നു പോയാലും അത് ആട് തന്നെയായിരിക്കുമല്ലോ. പക്ഷെ പറയുമ്പോഴാണ് ഇങ്ങനെ മാറിപ്പോവുക. അങ്ങനെ ഇദ്ദേഹത്തിന് വളരെ ആരോ പൂർവികരാരോ പാടി കേട്ട പാട്ട് ഒരുപക്ഷെ അതേ രൂപത്തിലല്ലെങ്കിലും കാര്യമായ മാറ്റങ്ങളില്ലാതെ അദ്ദേഹം അവതരിപ്പിച്ചു പല സ്ഥലങ്ങളിലും. മാപ്പിളപ്പാട്ടിൽ നമ്മളറിയാം ഈണത്തിന് ഇസലുകൾ എന്നാ പറയാം. അപ്പൊ മാപ്പിളപ്പാട്ടിന്റെ ഇസലുകളുടെ ഈണത്തിലാണ് പാട്ടുകൾ, ചൊൽപ്പാട്ടുകളാണ്, എഴുതാനുള്ളതല്ല പാടാനുള്ള പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടുകൾക്ക് വലിയ താളബദ്ധമാണ് അല്ലേ, ആരും ഒന്ന് ഇളകി കൈകൊട്ടിപ്പോകും. അങ്ങനെയുള്ള നമ്മുടെ ഇപ്പം ഒപ്പനപ്പാട്ടിനൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലാണ്. അതുപോലെ മാപ്പിളപ്പാട്ടില് അങ്ങനെ അല്ലാത്ത പാട്ടുകളൊക്കെ ഉണ്ട്, വളരെ ശോകാർദ്രമായ പാട്ടുകളൊക്കെ ഉണ്ട്. ഇത് വളരെ ചടുലമായ പാട്ടുകളായിട്ടാണ് പോകുന്നത്. ഇതിൽ ആദ്യ ഭാഗം ദശരഥന്റെ വിവാഹം മുതൽ മരണം വരെയുള്ള കഥാഗതിയാണ് സൂചിപ്പിക്കുന്നത്. ദശരഥന്റെ വിവാഹം എന്താണ്? ദശരഥൻ എത്ര പേരെ വിവാഹം ചെയ്തു?
2: 3 പേര്.
0: 3 പേര്. അവർക്ക് പക്ഷെ മക്കളില്ല. മക്കള് ജനിക്കാൻ വേണ്ടി യാഗം നടത്തുന്നു, യാഗത്തില് പായസം കിട്ടുന്നു. ഈ ഭാഗമാണ് ആദ്യം വരുന്നത്. രാമ രാമ എന്നാണല്ലോ നമ്മുടെ വാത്മീകി രാമായണത്തിൽ എഴുത്തച്ഛന്റെ വിവർത്തനത്തിൽ നമ്മൾ കിട്ടുന്നത്. പക്ഷെ അതിന് ലാമ എന്നാണ് പറയുക, രാക്കുവരം ലാ. പണ്ട് താടിക്കാരനാവൂലേ ഈ പാടി വന്നൊരു പാട്ട് കണ്ടതില്ലേ നമ്മൾ ഈ രാമായണം കഥ പാട്ട്. ആരാണ് ഈ താടിക്കാരനാവൂലി? ഔലി മൗലവി, വാത്മീകി. വാത്മീകി മഹർഷി പാടി വന്നൊരു പാട്ടാണ് കണ്ടതില്ലേ നമ്മൾ ഈ രാമായണം കഥ പാട്ട്. രാമായണത്തിന് രാമായണം എന്നാണ് പറയുക. കർക്കിടകം കാത്ത് കാത്ത് കുത്തിരിക്കും പാട്ട്, കാത് രണ്ടിലും കൈവിരലി ടോരി കൂട്ടും പാട്ട്. ഏത് മാസമാണ് പാടുന്നതെന്ന് വ്യക്തം. കർക്കിടകം കാത്ത് കാത്ത് കുത്തിരിക്കും, കർക്കിടകത്തിൽ ഒന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാതെ കുത്തിരിക്കുമ്പോഴുള്ള പാട്ടാണിത്. ഈ കാത് രണ്ടിലും കൈവിരലിട്ട് ആണല്ലോ ഇത്, ബാങ്കുവിളിയൊക്കെ ഉണ്ടല്ലോ. തൊട്ടടുത്ത വരിയിൽ പറഞ്ഞു 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ ചെയ്ത പാട്ട്, കൗസല്യ കൈകേയി സുമിത്ര നിക്കാഹ കല്യാണം കഴിച്ചു. അമ്മി കുമ്മായം മറിഞ്ഞും മക്കളില്ല പാട്ട്. എന്താ അമ്മി കുമ്മായം മറിയാന്ന് പറഞ്ഞാല്, നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, പ്രയോഗമുണ്ടല്ലോ, അങ്ങേയറ്റത്തെ പരിശ്രമം ചെയ്തിട്ടും മക്കളില്ല. പായസം കുടിച്ച് 3-4 പെറ്റ പാട്ട്, പായസം കുടിച്ചിട്ടാണ് 3-4 പെറ്റത്, 3 പേരും കൂടി 4 കുട്ടികളെ പ്രസവിച്ചല്ലോ. 4 മൂത്തുള്ള ലാമന്റെ ഏല് കൂട്ടും പാട്ട്. 4 മൂത്തയുള്ള ആരാണ്?
2: രാമൻ.
0: രാമനാണ് ഏല് കൂട്ടും. അദ്ദേഹമാണ് മുതിർന്ന രാജാവൊക്കെ ആവുന്ന, യുവരാജാവൊക്കെ ആവാൻ പറ്റുന്ന, അതിനെക്കുറിച്ചുള്ള പാട്ടാണ് ഈ രാമായണം പാട്ട്. നഞ്ഞു നക്കിയ പടച്ചോന്റെ വില്ലൊടിച്ച പാട്ട്. നഞ്ഞെന്ന് പറഞ്ഞെന്താ? നഞ്ഞ് കലക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, നഞ്ഞെന്തിനാ നാനാഴി എന്നൊക്കെ
2: ചോദിക്കുന്നു.
0: ആ നഞ്ച്,
2: അത് വിഷം.
0: അപ്പൊ വിഷം നക്കിയ പടച്ചോൻ ആരാണത്? വിഷം കുടിച്ച പടച്ചോൻ ആരാണ്?
2: ഓ ശിവൻ. ഓ ശിവനല്ല, ശിവൻ.
0: അതെ, കാളക്കൂടം വിഷം വിഴുങ്ങിയ ശിവൻ അല്ലെ. അദ്ദേഹത്തിന്റെ ആണെന്ത്?
2: വില്ല്.
0: ത്രയംബകം ഓർമ്മയില്ലേ? എന്നിട്ടോ സീത സ്വയംവരം അങ്ങനെയല്ലേ. കുഞ്ഞുകുട്ടി തങ്കമോള് കൈപിടിച്ച പാട്ട്. ആരാണ് കുഞ്ഞുകുട്ടി തങ്കമോള്?
2: സീത.
0: ഇങ്ങനെയാണ്, അതായത് നഞ്ഞു നക്കിയ പടച്ചോൻ പരമശിവന്റെ വില്ലൊടിച്ചിട്ടാണ് ഈ സീതയെ സ്വന്തമാക്കുന്നത്. ഹാലിളകി താടിലാമൻ വഴി തടഞ്ഞ പാട്ട്. ആരാണ് ഹാലിളകി വഴി തടഞ്ഞത്? രാമൻ. ആരാണ്? സീതാ സ്വയംവരം കഴിഞ്ഞ് ജനകരാജ്യത്തു നിന്ന് അയോധ്യയിലേക്ക് വരും വഴി തടഞ്ഞില്ലേ
2: പരശുരാമൻ?
0: ആ പരശുരാമൻ. അദ്ദേഹത്തിന് ഹാലിളകി, ഹാലിളകി എന്ന് പറഞ്ഞാല്
2: ദേഷ്യം
0: പിടിച്ചിട്ടാണ് പരശുരാമന് താടിയുണ്ട്. ഹാലിളകി താടി ലാമൻ, പരശുരാമനാണ്. വൈ വൈ എന്ന് പറഞ്ഞ വഴി, വഴി തടഞ്ഞ പാട്ട്. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിൽ എന്ന് ഒരു രാമായണത്തിൽ കേട്ടില്ലേ, ഭാർഗവരാമനായ. അതായത് എന്റെ കയ്യിലൊരു വില്ലുണ്ട്, നീ വലിയ ത്രയ്യംബകം വില്ലൊക്കെ ഒടിച്ച് വന്നില്ലേ, പറ്റുമെങ്കിൽ എന്റെ വില്ലൊടിക്കുന്നു പറഞ്ഞിട്ടാണ് അവര് തമ്മിൽ വാക്കേറ്റുണ്ടാകുന്നത്. ഹാല് മാറ്റിയിട്ട് അന്ന് രാമൻ നാട്ടിലെത്തിയ പാട്ട്. ഹാലിളകിയ രാമന്റെ, പരശുരാമന്റെ ആ ദേഷ്യമൊക്കെ അടക്കി നാട്ടിലേക്ക് അയോധ്യയിലേക്ക് പാട്ടാണ്. നാടുവാഴാൻ ബാപ്പ ലാമനെ എന്ന് ഒരുക്കിയ പാട്ട്. കഥയുടെ ഗതി വരുന്നില്ലേ, നാടുവാഴാൻ വേണ്ടിട്ട് ശ്രീരാമനെല്ലാം അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളെ കൂട്ടി. കൂനി നുണ കേട്ടെന്ന് ഇളയമ വാശി കാട്ടിയ പാട്ട്. കൂനിയുടെ നുണ കേട്ടിട്ട് ഇളയമ വാശി കൂട്ടി. ആരാണ് കൂനി?
2: നമ്മളെ മന്ധര.
0: മന്ധര
2: കൈകേയിയോട്,
0: ഇളയമയാണ് കൈകേയി. കാരണം രാമന്റെ അമ്മ കൗസല്യയുടെ അനുജത്തി ഇളയമയാണല്ലോ. ഇളയമ്മക്ക് വാശി കൂട്ടി. ആരാണ് വാശി കൂട്ടിയത്?
2: മന്ധര.
0: ഒരുപാട് ദൈർഘ്യമുള്ള കഥാസന്ദർഭങ്ങൾ കേവലം ഒറ്റ വരിയിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ലാമനെ 14 കൊല്ലം കാട്ടിലാക്കിയ പാട്ട്, അത് വ്യക്തമാണ്. കൂടെ അനുശൻ കൂട്ടിനോളും കൂടിപ്പോയ പാട്ട്. അനുശനുണ്ട്, അനുശനാണ് ലക്ഷ്മണനുണ്ട്, കൂട്ടിനോളും ഉണ്ട്, സീതയുണ്ട്. മക്കളെ കാണാഞ്ഞ ബാപ്പ വീണുരുണ്ട പാട്ട്. വിക്കി വിക്കി ലാശു ലാശൻ മൗത്തിലായ പാട്ട്. എന്താണ് മക്കളെ കാണാഞ്ഞ ആരാ ബാപ്പ?
2: ദശരഥൻ.
0: മക്കള് പോയല്ലോ, രാമനും ലക്ഷ്മണനും പോയി. അങ്ങനെയാണ് മൗത്തിലായത്. മൗത്തിലാവെന്ന് പറഞ്ഞാല്
2: സുഖമില്ലാണ്ട്
0: മയ്യത്തിലാവുക, മരിച്ചു പോവുക. അദ്ദേഹം ഈ ക്രോധാലയത്തിൽ വെറുനിലത്ത് കിടന്നൊരു സന്ദർഭമാണ് ഒറ്റ വാക്കിൽ വീണുരുണ്ട പാട്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഉമ്മനാട്ടിന് പോയ വരതൻ ഓടി വന്ന പാട്ട്. ലാമനെ കൂട്ടി വരുവാൻ പോയി വന്ന പാട്ട്. എവിടെയാണ് ഭരതൻ പോയത്?
2: അമ്മേന്റെ നാട്ടില്,
0: ഉമ്മനാട്ടില്, അല്ലെ, ഉമ്മയുടെ വീട്ടില്. അതായത് ഭരതന്റെ അമ്മയുടെ യുധാജ്യത്തിന്റെ കെ രാജ്യത്ത് പോയ ഭരതൻ ഓടി വന്നിട്ടോ ലാമനെ കൂട്ടി വരാൻ എവിടത്തേക്ക് പോയി?
2: കാട്ടിലേക്ക്
0: പോയ കഥയുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ വരുന്നത്. നമ്മളിനി വരുന്നത് ശൂർപ്പണഖിയുടെ വരവാണ്, ശൂർപ്പണഖിയുടെ പുറപ്പാടാണ്. നമുക്കിത് ഇതിന്റെ ഇണം കേൾക്കാം അല്ലേ.
3: കുന്നും മലയും കേറിക്കിഞ്ഞു ജനം പുഞ്ഞാരക്കം, വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും പൊന്നുപെരുത്തൊരു പൊന്നുപെരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറേ, മിന്നും പൊന്നും കൺമണി ബീബി ശൂർപ്പണഖ. കുന്നും മലയും കുന്നും മലയും കേറിക്കിഞ്ഞു ചനമ്പു ഞരക്കം, വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും പൊന്നുപെരുത്തൊരു പൊന്നുപെരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറേ, മിന്നും പൊന്മണി കൺമണി ബീബി ശൂർപ്പണഖ. കാലക്കേടിനലാക്കിനെ

0: ഞാനോലാമൻ, ഞാനോലാമൻ സീത ബീടരു പെറ്റിട്ടില്ല, കൂടയനുശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. ഞാനോലാമൻ, ഞാനോലാമൻ സീത ബീടരു പെറ്റിട്ടില്ല, കൂടയനുശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. കോസലനാട്, കോസലനാട് കോസലടി നടുബാപ്പാനോട് കാരണമുണ്ടി കാട്ടിൽ വന്നത് നീ ആരുമ്മ, കാരണമുണ്ടി കാട്ടിൽ വന്നത് നീ ആരുമ്മ.
1: എന്നാണ് കുന്നുംമലയും കുന്നുംമലയും കയറി കഴിഞ്ഞ് ചെനമ്പ് ഞരക്കം വന്നൊരു സുന്ദരി രാവണന്റെ പെങ്ങളുമ്മ. നല്ല സ്പീഡ് താളത്തിലാണ്, ആരാണ് വരുന്നത്? രാവണന്റെ പെങ്ങളായ ശൂർപ്പണക്കാണ്. ഇവിടുന്ന് കുന്നുംമലയും കയറി കഴിഞ്ഞിട്ട് ചെനമ്പ് ഞരക്കം വളരെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരലാണ്. പൊന്നുപൊരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറെ മിന്നും പൊന്മണി കൺമണി ബീബി ശൂർപ്പണഖ. രാവണന്റെ വിശേഷണം എന്താണ്? പാതാളത്തിലെ സുൽത്താനാണ് രാവണൻ അല്ലേ, പാതാളത്തിലെ അസുരലോകത്തെ സുൽത്താനാണ്. പൊന്നു പൊരുത്തൊരു ഒരുപാട് സ്വർണങ്ങളൊക്കെ കൊടുക്കുന്നു. മിന്നും പൊന്മണി കൺമണി ശൂർപ്പണഖ. കാലക്കേടിന് അലാക്കിന് സുൽത്താൻ മയ്യത്തായി. ആരാണ് മയ്യത്തായത്?
2: ശൂർപ്പണഖയുടെ
1: സുൽത്താൻ. വിദ്യുജ്ജഹൻ മരിച്ചു പോയല്ലോ, രാവണൻ തന്നെയാണ് ആ വധത്തിന് പിന്നിൽ. അതിന് കാലക്കേടെന്നാണ് പറഞ്ഞത്. കഥയുടെ മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ശീലം കെട്ടോൾക്ക് എന്നും വേണം മാപ്പിളയൊന്ന്. സുൽത്താൻ പോയതിന് ശേഷം ഇപ്പോഴും എന്ത് വേണം?
2: ആ വേണം,
1: ശീലം കെട്ടോ. നല്ല ശീലമൊന്നുമല്ല, ഇങ്ങനെ ഇറങ്ങി നടക്കലാണ്. ആങ്ങള ലാവണ രാജാവോട് സംഗതി ചൊല്ലി, പെങ്ങള് കണ്ടാൽ സമ്മതമാണെന്ന് അവരും ചൊല്ലി. പെറ്റക്കണക്കിന് കാലം കൂട്ടിയാൽ പെറ്റക്കണക്കിന് കാലം കൂട്ടിയാൽ 56 മുട്ടുകണക്കിന് കാലം 40 കാണുന്നില്ല. ഇതാണ് ഇവിടെ പറഞ്ഞത്. സഹോദരനായ രാവണ രാജാവോടാണ് ഈ ശൂർപ്പണഖ തന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പെങ്ങൾ പറഞ്ഞു, നിനക്ക് സമ്മതമുള്ള ഇഷ്ടപ്പെട്ട ആരോ വേണമെങ്കിലും കല്യാണം കഴിച്ചോളൂ, പ്രായം 56. പിന്നീട് അവിടെ രാവണന്റെ ഒരു ഒരു പക്ഷേ രാമായണത്തിൽ വിശദീകരിക്കാത്തൊരു ഭാഗമാണ് മാപ്പിള രാമായണത്തിലെ സൂക്ഷ്മമായൊരു നിരീക്ഷണം. ഒറ്റക്കൊറ്റ വെളുത്ത് നരച്ച തലയിലെ ലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറപ്പിക്കുന്നു. പണ്ടത്തെ ഹെയർഡൈയാണ്. 56 വയസ്സായിരുന്നല്ലേ രാവണൻ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒറ്റക്കൊറ്റ വെളുത്ത് നരച്ച തലയിലെ ലോമം, തലയിലെ രോമം ഒറ്റക്കൊറ്റക്ക് വെളുത്തിട്ടുണ്ട്, അത് കറപ്പിക്കുകയാണ്. ഇങ്ങനെ കട്ടക്കരിയും തേനും ചേർത്ത് പുതിയൊരു ഡൈയുടെ ചേരുവകളാണ്. തലയില് ഒറ്റക്കൊറ്റക്ക് രോമം നരച്ചിരിക്കുകയാണ് ശൂർപ്പണഖ ഇടത്. അതൊക്കെ ഈ തേനും കട്ടക്കരിയൊക്കെ ചേർത്ത് കറപ്പിച്ച് സുന്ദരിയാക്കി മാറ്റുകയാണ്. പറ്റേ വീട്ടിലെ പാത്തുമ്മാനെ തേടി വരുത്തി, അടുത്ത വീട്ടിലെ ആളെ വരുത്തിയിട്ടാണ് ഇതൊക്കെ
2: ചെയ്യിപ്പിക്കുന്നത്. ബ്യൂട്ടീഷ്യൻ
1: ചെയ്യിപ്പിക്കുന്നത്, കാരണം എവിടെന്നെങ്കിലും നിക്കാഹ് പറ്റുമെന്നൊക്കെ വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെയാണ് ശൂർപ്പണഖയുടെ പുറപ്പാടിനെ കുറിച്ച് ഈ അജ്ഞാത കവി വർണ്ണിക്കുന്നത്. ഒരുപാടുണ്ട്. കാതിനപ്പുറം ഇപ്പുറമെന്നും മുക്കി തേച്ചു, കാതിലെ കൊമ്പൻ തോടയിട്ട് കാതും നാട്ടി. എല്ലാം കാതിലെയും ഓരോ കാര്യവും ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നേരിയ ചേല ഞെറിഞ്ഞിട്ടൂര വീതി കൂട്ടി, മേലെ ചങ്ങല കൂട്ടിക്കെട്ടി താത്തയിട്ട്. വസ്ത്രധാരണത്തിൽ പോലും വിശദീകരണം കൊടുക്കുന്നുണ്ട്. കൈവള 10 മേലും കീഴും കൊത്തിവെച്ച ചേലിൽ കല്ല് പതിച്ച 2 തണ്ടവള, ആഭരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ശ്രീരാമന്റെ അടുത്ത് വരുന്നു. ശൂർപ്പണഖ പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഭാഗമാണ് അടുത്തത്. പുല്ലുവിരിച്ച പൂവ് വെച്ച് തോലെടുത്ത് നല്ലൊരാണം രാമനെ നോക്കി പൂതി വന്നു. ശൂർപ്പണഖ ആദ്യമായിട്ട് രാമനെ എങ്ങനെയാണ് കാണുന്നത്? പുല്ലുവിരിച്ച് പൂവ് വെച്ച് തോലെടുത്ത നല്ലൊരാണാം, നല്ലൊരാണുങ്ങളാണ് രാമന് നോക്കി പൂതി വന്നു. അങ്ങനെ ആശ്രമത്തിലാണല്ലോ കഴിയുന്നത്. തോലാണ്, എന്തിന്റെ തോലാണ്? മൺതോലോ അല്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരത്തോലെടുത്തിട്ട് മരപുരി എന്ന് പറയും വനവാസ സമയത്ത്. പുന്നാര പെണ്ണുമ്മ ബി ബി ശൂർപ്പണഖ കിന്നാരക്കണ്ണിച്ചിയോതി രാമനോട്. എന്താണ് പറഞ്ഞത്? ആരാ നിങ്ങള് ബാല്യക്കാര പേരെന്താടോ, കൂടെ കാണുന്ന ആരാ പെണ്ണ് ബീഡരാണോ? നിങ്ങൾ ആരാണ്? ബാല്യക്കാരെന്ന് കൂടെ ഇല്ല അല്ലേ, ചെറുപ്പക്കാരനെ ബാല്യക്കാരൻ. നിങ്ങളെ പേരെന്താണ്? കൂടെ കാണുന്ന പെണ്ണ് നിങ്ങളുടെ ബീഡരാണോ? ബീഡർ എന്ന് പറഞ്ഞാല്
2: ഭാര്യ,
1: ബീവിയാണോ? മക്കളിലെ കൂടെ മരുമക്കളില്ലേ, കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ? നിങ്ങൾക്ക് മക്കളും മരുമക്കളൊന്നും ഇല്ലേ? മക്കളും പുത്രഭാര്യമാരില്ലേ? അത് കൊക്കും പൂവും ചോന്ന പെണ്ണ്. കൊക്കും പൂവും ചോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയുടെ ഒക്കെ പ്രായമാണ്, പ്രായപൂർത്തിയാവുക. ഈ പെണ്ണ് പെറ്റിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അവിടെ രാമന്റെ മറുപടിയാണ്, ഞാനോ ലാമൻ സീത ബീഡര് പെറ്റിട്ടില്ല, കൂടെ അനശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. മറുപടി എന്താണ്? ഞാൻ, എന്റെ പേര് രാമനാണ്, സീത ആണ് ബീഡർ എന്റെ ഭാര്യയാണ്, ഓള് പെറ്റിട്ടില്ല.

അനുസനുണ്ട്, ലക്ഷ്മണനാണ് അങ്ങോട്ടുണ്ട്. കോസല നാട്, കോസലടി നാട്, ബാപ്പ നാട്, കാരണമുണ്ടി കാട്ടിൽ വന്നത് നീയാരുമ്മ. എൻ്റെ നാട് കോസലരാജ്യമാണ്, അവിടെ ബാപ്പയുണ്ട്, ബാപ്പയോട് കാരണമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നീയാരാണ് ഉമ്മ എന്നാ ചോദിക്കുന്നത്? അപ്പം എന്താണ് സുർപ്പണകയുടെ മറുപടി? ലങ്കാനാടിൽ ഇളകും ലാവണ രാജാവിൻ്റെ ലെങ്കും തങ്കും പൊന്നാര പുതു പെങ്ങളല്ലേ. വളരെ ഗംഭീരമായിട്ട് പറഞ്ഞത്. ലങ്കാനാടുണ്ടല്ലോ, അത് ഇങ്ങനെ ഇളക്കി ഭരിക്കുന്ന ലാവണ രാജാവിൻ്റെ ലെങ്കും തങ്കും പൊന്നാര പുതു പെങ്ങളല്ലേ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പെങ്ങളാണ് ഞാൻ. എന്നിട്ട് പറയാ, പൂങ്കാവന പൂങ്കുയിലെ ഞമ്മോടത്ത് ലങ്കാനാട്ടിൽ പോരീയളിയൻ രാജാവല്ലേ. ആണിന് പെണ്ണ് നാലോ അഞ്ചോ വെച്ചാലെന്താ, പെണ്ണിനങ്ങനെ പാടില്ലെന്ന ശരീരത്തിൽ നിയമം. അപ്പൊ അവിടുത്തെ സമുദായത്തിൽ ചില നിയമങ്ങളൊക്കെ പറയാണ്, ആണിന് പെണ്ണ് നാലോ അഞ്ചോ ഒക്കെ ആവാം, പെണ്ണിന് അത്ര പാടില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെയും കൂടി സീതപ്പെണ്ണിന്റെ കൂടെ കൂട്ടണം, കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത്. രാമനത് നിരസിക്കുകയാണല്ലോ. ഞമ്മക്കെന്തിന് മേലെ മേലെ പെണ്ണും നിക്കാഹും, അമ്മാനക്കിളി അനശന് വേണൊരു പെണ്ണും നിക്കാഹും. എനിക്ക് വേണ്ട പെണ്ണും നിക്കാഹും, എനിക്ക് ഭാര്യയുണ്ട്, നിക്കാഹ് കഴിഞ്ഞു. പക്ഷെ അനശനായ ലക്ഷ്മണന് ചിലപ്പോൾ വേണ്ടിവരും. ഒക്കും മനസ്സിന് പൂതി നിന്നെ പൂക്കും കണ്ടാൽ, മുക്കും മുലയും കാതും തുടയും കണ്ടാലൊഴിയുന്നു. ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെല്ലോ, ലക്ഷ്മണൻ നിന്നെ ചിലപ്പോൾ സ്വീകരിക്കും. രാമായണത്തിൽ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. ഇത്രയാണ് നമുക്ക് ശൂർപ്പണഖയുടെ പുറപ്പാടും ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥനയും ആയിട്ട് പറയുന്നത്. അതിനുശേഷം രാവണന്റെ അശോകവന പ്രവേശമാണ്.

0: അശോകവനിയിൽ ആരിയിരിക്കുന്നുണ്ട്?
1: സീത
0: ചമഞ്ഞിരിക്കുന്നുണ്ട്. ചമഞ്ഞിരിക്കാൻ രാവണൻ ഏർപ്പാടാക്കുന്നുണ്ട്. പക്ഷെ സീതയുടെ ഇരിപ്പ് വിരഹ വേദനയോടുകൂടിയാണ്. സീതയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയാണ് രാവണൻ. ദശരഥ രാജാവ് തന്റെ പിരിശമേറിയ ലാമിനിക്ക ആശയായി മണന്ത പൊന്നാം താമരത്തേൻ സീതയോട് ലങ്കവാണോൻ പത്തുമൂക്കൻ ലാവണ രാജാവ് അന്ന് ശങ്കിയാതെ മംഗമാർമണി സീത തന്നോടോതിയെന്ന്. രാവണനൊരു വിശേഷണം ഇവിടെ ഉണ്ട്. എന്താണ്? ദശാനനൻ എന്നാണ് നമ്മുടെ രാമായണത്തിലെങ്കിൽ ദശമൂക്കൻ എന്നാണ് പറയുന്നത്. പത്തുമൂക്കൻ, പത്ത് തലയുണ്ടെങ്കിൽ ഉണ്ടാവല്ലോ. അപ്പൊ പത്തുമൂക്കൻ, ആ ഒരു ശീല് ശരിയാവാനായിരിക്കും. ലങ്കവാണോൻ പത്തുമൂക്കൻ ലാവണ രാജാവ് സീതയോട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ രാവണന്റെ അഭ്യർത്ഥനയാണ് ആ ഈ ഭാഗത്ത് മുഴുവനായിട്ട് പറയുന്നത്. അവിടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ചത്തപ്പയ്യന്റെ ആല നോക്കി കുത്തിരിഞ്ഞിട്ട് എന്താ, കുത്തടങ്ങിയിട്ട് ഒത്ത പയ്യനെ മാറ്റി വാങ്ങി പോറ്റ്, നിന്നെ വിട്ടു കെട്ടി പെണ്ണെ രണ്ടു മാസം മുമ്പോ, ലാമനാം പഹയനെങ്ങോ കപ്പലേറി പോയി, കോടമയ പെയ്യുമള്ള ഇപ്പയക്കം കേട്ടാൽ കാറു നീങ്ങാതെ എന്തു പൊന്നെ താമരത്തത്തമ്മേ. രാവണന്റെ പ്രലോഭനങ്ങളാണ്. എന്താണ്, നമ്മളിപ്പം ചത്തപ്പയ്യന്റെ ആല നോക്കിയിട്ട് എന്ത് കാര്യമുണ്ടോ? ആലല് പശു ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അതുപോലെ കുത്തടങ്ങിയിട്ടൊത്ത പയ്യനെ മാറ്റി വാങ്ങി പോറ്റ്, ഏത് പശുവിനെയാണ് പോറ്റേണ്ടത്? കുത്തില്ലാത്ത, കുത്തടങ്ങിയിട്ടൊത്ത ഏറ്റവും നല്ല നല്ല പശുവിനെ വാങ്ങി പോറ്റുവേണ്ടത്. ആ പശു ഞാനാണ്. നിന്റെ രാമനെവിടെ പോയേ? നിന്നെ വിട്ടു കെട്ടിപ്പെണ്ണെ രണ്ടു മാസം മുമ്പോ, ലാമനാം പഹയനെങ്ങോ കപ്പലേറി പോയി. നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് രണ്ടു മാസമായില്ലേ, നിന്റെ പറയുന്ന രാമൻ എവിടെ പോയി? കപ്പലും കയറിയിട്ട് നാട് വിട്ടു. അതുകൊണ്ട് ആ പശുവിനെ കാത്തിരിക്കണ്ട, ചത്തപ്പയ്യന്റെ ആലയാണത്, അല്ലെങ്കിൽ ആലയില് ചത്ത പശു പോലെയാണ്, ഇവിടെ ഒത്ത പശുവായിട്ട് ഞാനിവിടെ ഉണ്ട്. ആ പ്രയോഗം കാണണം. അതുപോലെ കോടമയ, കോടമയ എന്ന് പറഞ്ഞാൽ മഴ തന്നെ, കോട, കോടമയ പെയ്യുമള്ള ഇപ്പയക്കം കേട്ടാൽ കാറു നീങ്ങാതെ എന്തു പൊന്നെ താമരത്തത്തമ്മേ. അങ്ങനെ വലിയ തോതിൽ പ്രലോഭനമാണ്. പിന്നീട് അടുത്ത ഭാഗം ഹനുമാന്റെ ലങ്കാപ്രവേശം, ലങ്കാദഹനം തുടങ്ങിയ ഭാഗങ്ങളുണ്ടല്ലോ, ഇതാണ് മാപ്പിള രാമായണത്തിലെ അടുത്ത മേഖലയിൽ പ്രതിപാദിക്കുന്നത്.

0: അശോകവനയിൽ സീതയ്ക്ക് കാവലിരിക്കുന്ന അഞ്ച് രാക്ഷസികളുണ്ട്. അവർ ഉറങ്ങുന്നതാണ് ഹനുമാൻ കാണുന്നത്. സീതയെ കണ്ട് നമസ്കരിച്ച് ചൂടാമണി വാങ്ങുന്നതും അതിന് ഹനുമാനെ എതിർത്ത രാക്ഷസന്മാരെ കൊന്നൊടുക്കുന്നതുമാണ് ഈ ഭാഗത്ത്. മാപ്പിളരാമായണത്തിന്റെ അവസാന ഭാഗത്താണ് ഇത് വരുന്നത്. കാലങ്കാരിയും കാലൻ ലാവണൻ പത്ത് താടി വടിപ്പിക്കും നേരത്ത്, വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്തു കൂടുന്നു. രാവണൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം താടി വടിക്കാം. കാലൻ കരിങ്കാലൻ ലാവണൻ പത്ത് താടി വടിക്കുന്നുണ്ട്. നേരത്തെ പത്ത് മൂക്കൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പത്ത് തലയുണ്ടെങ്കിൽ പത്ത് താടി ഷേവ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്ത് കൂടുന്നു. വാലുള്ള ഹനുമാൻ ഇങ്ങനെ വാലുണ്ടല്ലോ, ആ പ്രയോഗത്തിന്റെ വാല് ചേല് അതിനുവേണ്ടി പറയുന്നതാണ്. പണ്ടാരക്കോയി പോലഞ്ചു പെണ്ണുങ്ങള് കുണ്ടാണ കൈവെച്ച് ഉറങ്ങുന്നു. പണ്ടാരക്കോഴിനെ പോലെയാണ് ഈ പെണ്ണുങ്ങൾ, അഞ്ച് പെണ്ണുങ്ങൾ. ആരാണ് സീതയ്ക്ക് കാവലിരിക്കുന്ന, അശോകവനിൽ കാവലിരിക്കുന്ന അഞ്ച് രാക്ഷസിമാരെ വിളിക്കുന്ന പേരാണ് പണ്ടാരക്കോയി പോലെ അഞ്ച് പെണ്ണുങ്ങൾ. അവര് കുണ്ടാണ കൈവെച്ച് ഉറങ്ങുന്നു, കൈ മുട്ടിനിടയിൽ തിരികെ വെച്ചിട്ട് നല്ല ഉറക്ക. കാതിൽ ചിറ്റിട്ട് കൈവളയിട്ട് പാവാടക്കുമ്പാളെ കുത്തച്ചി മുന്നാരപ്പല്ലുന്തി മൂക്കുമാളത്തിൽ കിന്നര മണ്ണട്ട പാടിച്ചി. ആ രാക്ഷസിമാരുടെ ശരീരത്തിന്റെ വർണ്ണനകളാണ് ഹനുമാൻ പറയുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഹനുമാൻ രാക്ഷസന്മാരെ കൊല്ലുന്ന കുറച്ച് രംഗങ്ങൾ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. തത്തമ്മ പൂങ്കാവിൽ എത്തുന്ന എത്തുമ്പടി കുത്തിക്കടി കാവിലുള്ളവർ എത്തുമ്പം വക്കാണം കൂട്ടുന്നു. വാക്കും വഴക്കുമായി കട്ടമുട്ടി വടി കോല് കുന്തവും കിട്ടുന്നത് കിട്ടുന്നത് ചാടുന്നു. കിട്ടുന്ന ആയുധെടുത്ത് പ്രയോഗിക്കലാണ്. പള്ളക്കടി നഞ്ഞത്താടി വാലുകൈത്തണ്ട കെത്തുമ്പം മുട്ടുമ്പം തട്ടുന്നു. വട്ടത്തിൽ വട്ടത്തിൽ പാഞ്ഞെടുക്കുന്നു. കെട്ടിപ്പിടി നീട്ടിക്കടി കൂട്ടുന്നു. വാലിട്ടടി കോലിട്ടടി നേരെ ചാവുന്നു. കാലില്ല കയ്യില്ല കണ്ണും മൂക്കില്ല കാവലിനാളില്ല പൂങ്കാവിൽ. ഹനുമാന്റെ വിക്രയകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ശരിക്കും മാപ്പിളരാമായണത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ. നമുക്ക് വളരെ ഈണത്തിൽ കേൾക്കാം ഇത് അല്ലേ, അപ്പോഴാണ് അതിന്റെ സൗന്ദര്യം മനസ്സിലാവുക.
1: കാലങ്കാരിയും കാലൻ ലാവണൻ പത്തു താടി വടിപ്പിക്കും നേരത്ത് വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്ത് കൂടണേ.
2: കാലങ്കാരിയും കാലൻ

നമ്മൾ ഈ ഒരു പക്ഷേ ഇങ്ങനെ ഒരു രാമായണം പരിചയപ്പെടുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക സമന്വയമാണ് അല്ലേ. ഹൈന്ദവ വിശ്വാസികളുടെ ഇതിഹാസമാണ് രാമായണം. അത് ഈ കാലത്ത് എല്ലാവരും അത് പാരായണം ചെയ്യുന്നു, കേൾക്കുന്നു. അത് മറ്റ് ഇതര സമുദായക്കാർക്കും ആ വലിയ കാവ്യത്തിൻ്റെ ഇതിവൃത്തം പരിചയപ്പെടുത്താനാണ് ഏതോ ഒരു മഹാൻ ഈ മാപ്പിളശ്ശേരിയിൽ ഇത് രചിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ മുസ്ലിം ജീവിതത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷം ഈ മാപ്പിള രാമായണത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പഠനങ്ങൾ നമ്മുടെ കാരശ്ശേരി മാഷ്, അതുപോലെ ശ്രീ കെ എൻ ഭരതൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ കൃതിയെ അടിസ്ഥാനമാക്കി ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. വലിയ വസ്തുതകളും ദർശനങ്ങളും ഈ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, ശബ്ദഭംഗിയും ഈണവും താളവും അതിനൊപ്പം തന്നെ കുറേ ഭാഷകൾ അല്ലേ. നമുക്ക് ഓരോ പ്രദേശത്തിനും ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ആ പ്രദേശത്തിൻ്റെ സംസ്കാരമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയല്ലല്ലോ കണ്ണൂരിന്. കണ്ണൂരിൽ തന്നെ പല ഭാഷയുണ്ട്. തലശ്ശേരി ഭാഗത്തെ ഭാഷ പയ്യന്നൂര് മാറും. അപ്പോൾ ഭാഷാഭേദം, ആ വ്യത്യസ്തമായ വൈജാത്യം, ഭാഷാ വൈജാത്യത്തിൻ്റെ ഒരു സമന്വയം നമുക്ക് കേരളത്തിൽ പോലും കാണാൻ പറ്റും. ഇന്ത്യ അത് അതിനേക്കാൾ വളരെ വിപുലമായൊരു മേഖലയാണ്. അത് നമുക്ക് ഒറ്റവാക്കിൽ ബഹുസ്വരത എന്ന് പറയും. ഈ ബഹുസ്വരതയുടെ ഒരു സൗന്ദര്യമാണ് നമ്മുടെ സംസ്കാരം. അതിൽ രാമായണം എന്ന ഇതിഹാസ കാവ്യത്തിനും ബഹുസ്വരമായൊരു ഈശലുണ്ട്, ഈണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ പോലും ഇതിലെ പ്രയോഗങ്ങളൊന്നും രാമായണത്തിലെ കഥാപാത്രങ്ങളെയോ കഥയെയോ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനല്ല, ഇകഴ്ത്താനൊന്നുമല്ല. അതിൻ്റെ വ്യക്തമായ ആ ഒരു പ്രയോഗം, ഒരു നാടൻ വിഭാഗത്തിൻ്റെ സമൂഹത്തിൻ്റെ പതിവ് പ്രയോഗത്തിന് എന്ത് ഭാഷ ഉപയോഗിക്കുന്നുവോ ആ ഭാഷ കൊണ്ട് തന്നെയാണ്. ദുർഗ്രാഹ്യമായ ഭാഷകൾ കൊണ്ടല്ലല്ലോ നമ്മൾ വേണ്ടത്. രാമായണം എന്ന ഇതിഹാസം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ, നമുക്കറിയാം ഭഗവത്ഗീത അത് സംസ്കൃതത്തിലാണ്, അല്ല അത് മലയാളത്തിലുണ്ട്. ഒരുപക്ഷെ പൂന്താനത്തിൻ്റെ ജ്ഞാനപാനയിലാണ് ഈ ഭഗവത്ഗീത വളരെ സരസമായി വളരെ ലളിതമായി നമുക്ക് എത്തുന്നത്. ജ്ഞാനപാന ഓർമ്മയില്ലേ?

0: മാളികാമുകളേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ. സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുമ്പോഴാണത് ആളുകൾക്കുള്ളിലേക്ക് മനസ്സിലാവുക. അപ്പം വലിയ സംസ്കൃത പദങ്ങളില്ലാതെ, മണിപ്രവാള ഭാഷകളൊന്നും ഇല്ലാതെ, സാധാരണക്കാരന് മനസ്സിലാവുന്ന അവൻ പ്രയോഗിക്കുന്ന ഭാഷകളിൽ ഈ കഥ പറയുമ്പോൾ രാമായണം എന്ന ഇതിഹാസം അന്നത്തെ സമൂഹത്തിലെ വളരെ ഉയർന്ന നിലയിൽ, ബൗദ്ധികമായിട്ട് ബുദ്ധിപരമായിട്ട് ഉയർന്ന നിലയിൽ അല്ലാത്ത സമൂഹത്തിന് കരഗതമാകുന്നു, ആസ്വാദനത്തിന് അവർക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ മാപ്പിള രാമായണം നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ചെറിയൊരു ഭൂപ്രദേശത്തിലാണെങ്കിൽ വലിയ ഭൂപ്രദേശങ്ങൾക്കും സ്വന്തമായിട്ട് രാമായണങ്ങളുണ്ട്. ഭൂട്ടാൻ, തായ്ലാൻഡ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ അതാത് ജനതയുടെ സംസ്കാരത്തിനും ഭാഷയ്ക്കും ചേരുന്ന രീതിയിൽ രാമായണത്തെ പുനരവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ രാമനും സീതയും ദശരഥനും രാവണനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ദേശത്തിൻ്റെ, അത് വലിയ ദേശമാവാം ചെറിയ പ്രദേശമാവാം, ആ ദേശത്തിൻ്റെ സംസ്കാരം പ്രതിഫലിക്കുന്ന തരത്തിലാണ് രാമായണം അവിടെ അവർ ഉപയോഗിച്ചു വരുന്നത്. ഒരു വിശ്വകാവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് രാമായണത്തിന് വിശേഷണം കൊടുക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ചെറുതും വളരെ വലുതുമായ രാമായണത്തിൻ്റെ പുനരാഖ്യാനങ്ങളാണ്. നമുക്ക് ഈ മാപ്പിള രാമായണത്തിൻ്റെ ഇശലുകൾ കേട്ട് ഇന്നത്തെ ചാരകസേല ഇവിടെ
1: ഉപസംഹരിക്കാം. നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വില്യം ഐസക്, ഗീതിയ വർമ്മൻ, സജിത് ശങ്കർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊച്ചിൻ ഷാദി അറ്റ് ചെന്നൈ 3.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഫ്രീഡം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം സുജാത.

ശങ്കർ മഹാദേവൻ, റിമി ടോമി, പപ്പുക്കുട്ടി ഭാഗവതർ, സുബ്ബലക്ഷ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേരിക്കുണ്ടൊരു കുഞ്ഞാട്.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി റൺവേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം സുനിത സാരഥി, അഫ്സൽ എന്നിവർ ചേർന്ന്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74 Thank you.

0: സ്പിരിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2003 പ്രദർശനത്തിനെത്തിയ ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: കുറച്ചു മുമ്പ് ബാലേട്ടൻ ബാങ്കിലേക്ക് പോകുന്ന ഞാൻ കണ്ടതാ.
4: എങ്കിൽ
3: അത്തോളി പറമ്പിലെ അതിർത്തി തർക്കത്തിന്റെ ആൾക്കാരാ.
4: എങ്കിൽ കോടതി കാണും.
5: അല്ലാന്നേ മൂപ്പരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പം കണ്ടല്ലേ.
3: എന്നാ പഞ്ചായത്ത് അഭിസി തന്നെ കാണും. നിങ്ങളിത് ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന് പറഞ്ഞ് നേരം കളയാതെ മൂപ്പരെ ആ കുട്ടി ഫോണിലേക്ക് ഒന്ന് വിളിച്ചോക്ക മണിയുണ്ട.
4: താങ്ക് യു.
3: ശാരദ നീ കരയാതിരിക്കേ. ബാലേട്ടന്റെ മൊബൈൽ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ പരിധിയിലുണ്ടെന്നാ. നീലാണ്ടാ സുലൈമാനെ നോക്കിക്കാൻ സൈക്കിൾ എടുക്കണം. നമുക്ക്
4: ബാലേട്ടന്റെ
3: ഇതില് ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ. നമുക്ക് എല്ലാരും കൂടി കയറിയാലല്ലേ കൊള്ളടിക്കാൻ വന്നാന്ന് തരും. സലാ ബാലെ നോക്കി വന്നതാ. മാറടോ ബാലേട്ടൻ എവിടെ പോയി?
6: ബാലേട്ടൻ കൊടിയേറ്റം കാണാൻ പോയതാ.
3: കൊടിയേറ്റം കാണാൻ പോയാ? ദൈവമേ ആ പണം വീണ്ടും റിലീസ് ചെയ്തോ.
6: പടമല്ല, വളയനാട് കാവിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിന്.
3: എന്താ വളയനാട് അമ്മേ കഴിഞ്ഞു? ഓ എന്താന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രക്ക് അങ്ങോട്ട് മുഴക്കം ഉണ്ടായില്ലേ എന്നൊരു സംശയം.
7: ഉണ്ടാവില്ല. രണ്ടും ചെവിയിലും വെള്ളം തിരികെ വെച്ചാ പിന്നെ സാക്ഷാൽ ഗർഭക്കലക്ക് പൊട്ടിയാലും പിന്നെ
3: മുഴക്കമുണ്ടാവില്ല.
7: എന്റെ കൃഷ്ണ, നാട്ടിൽ 5 മിനിറ്റിനിടയിൽ 2 ബോംബ് വീതം പൊട്ടണ ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ ഒരു മെഡിത്തു
3: മേടിച്ചിട്ടോ? ഓ അല്ല, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ.
5: കൊടിയേറ്റം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉത്സവം ഗംഭീര.
8: അതിന്റെ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കണം.
3: അത് വേണോ? ജനസമ്മതനായ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേടിനോട് ഉള്ളപ്പോ
9: എടോ എനിക്ക് പേരും പദവിയും മാത്രമേ ഉള്ളൂ, നീയാണ് യഥാർത്ഥ ജനകീയൻ.
10: എന്റെ വളയനാട്ടമ്മേ, ഇവനെ എന്തിനാ നാട്ടുകാരിട്ട്
3: ഓടിക്കുന്നത്?
11: എന്തോ പ്രശ്നമുണ്ടല്ലോ, പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ ബാല.
3: അതെ അതെ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാകും. അപ്പൊ കുറുപ്പേട്ട പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ.
11: ഭാവി പരിപാടി.
3: ബാലേട്ട അവിടെ നിന്നേ. ബാലേട്ട ഓടരുത്, ഓടരുത്. ബാലേട്ട കുറുപ്പേട്ട, ബാലേട്ടൻ എങ്ങടാ പോയത്?
11: സ്ഥലം പറഞ്ഞില്ല.
3: ബാലേട്ട ആരോടാ?

0: എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ? അയ്യോ എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പറയാൻ വേണ്ട, മതിയായി
1: മതിയായി. കുടുംബം മൊത്തം മോർച്ചറിയിലാവും.
0: മോർച്ചറിയോ?
1: അതെ, അവരവനെ പൊക്കി.
0: ആരാരെ പൊക്കി?
1: സുകുമാരനെ. ആ ബ്ലേഡ് മാറ്റി. ഇപ്പോ വാങ്ങിയ പണം 50,000 രൂപ പലിശടക്കം തലശ്ശേരി അർച്ചന ടൂറിസ്റ്റോമി കൊണ്ട് കൊടുത്താൽ അവനെ ജീവനോടെ കിട്ടും, ഇല്ലെങ്കിൽ ശവമായിരിക്കും കിട്ടുക. ഇതിലേതാ വേണ്ടെന്ന് ബാലേട്ടൻ തന്നെ തീരുമാനിക്കും.
0: എന്തായാലും ശവം വേണ്ട.
2: എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്തായാലും ചെയ്തേ പറ്റൂ.
1: അതെ,
0: എന്താ ചെയ്യാ? ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞ ഇതെവിടെ നൊപ്പിക്കാനാ? എന്തെങ്കിലും തിരിമറി നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം. എന്താ ചെയ്യാ?
3: എന്തോ
0: വണ്ടി
3: മണി എത്ര?
0: വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ?
3: വണ്ടി ഞാൻ റെഡി.
0: നീ റെഡിയാണല്ലേ?
4: വി എം വിനുവിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, നെടുമുടി വേണു, ജഗദീഷ് ശ്രീകുമാർ, ദേവയാനി, നിത്യദാസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2003 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് ബാലേട്ടൻ. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണി നിർമ്മിച്ച ഈ ചിത്രം ആരോമ റിലീസാണ് വിതരണം ചെയ്തിരിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയെല്ലാം ടി എ ഷാഹിദാണ് നിർവഹിച്ചിരിക്കുന്നത്.
5: ഹലോ,
0: രാധികയല്ലേ? ഇത് ബാലേട്ടൻ.
5: എന്താ ബാലേട്ട?
0: ഞാനേ ഒന്ന് തലശ്ശേരി വരെ പോവാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്.
5: സുഹൃത്തിന്റെ കല്യാണത്തിനോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
0: അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. തിരക്കിനിടയ്ക്ക് രാധികയെ നീ മറന്നുപോയതായിരിക്കും.
5: ബാലേട്ടൻ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ?
0: ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്.
5: ശരി ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്.
0: താങ്ക് യു.
3: ചേച്ചി
0: എന്ത് പറഞ്ഞു?
3: ചേച്ചി എന്തും
0: പറഞ്ഞു. കാലെ എത്തുന്നവരെ എത്തട്ടെ, ബാക്കി നമുക്ക് നടന്നു പോവാം. അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ.
6: ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചില്ലിക്കാശിന് ഗതിയില്ല. പാലും പടവും നേടിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ
3: നീലാണ്ട? നമ്മുടെ ബാലേട്ടനും സുകുമാരനും അല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങടെ എത്തിയോ? ഞാൻ വിചാരിച്ചു അവിടെ സ്ഥിരതാമസം.
0: കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ
7: സ്ഥിരതാമസമായിരുന്നു.
3: അയ്യോ, അത് ഗണപതിക്ക് വെച്ച ചായ, അതെടുത്ത് പണ്ടാൻ അടിക്കാം.
0: ഗണപതിക്ക് ചായ?
3: അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും.
0: എന്റെ കാര്യം എങ്ങനെയാന്ന്? നിന്റെ കാര്യം നീയല്ലേ തീരുമാനിക്കട്ടെ.
3: ഞാൻ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞ. മുതലാളിക്ക് കാശ് കൊടുക്കണം.
0: മുതലാളിക്ക് കാശോ? എടാ, കാശുള്ളതുകൊണ്ടല്ലടാ
3: ബാലേട്ട കാലത്ത് തന്നെ എന്നെ കൊണ്ട് തൊള്ളത്തൊന്ന് പറയിപ്പിക്കരുത്.
0: ത്രില് അടിക്കാതെ അവിടെ ഇരിക്കേ. എത്ര വരും അത്?
3: ഓൾഡ് ബാലൻസ് അടക്കം പറയണം.
0: ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ, ന്യൂ ബാലൻസ്.
3: വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിട്ട് 1,500. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ.
0: നീ ത്രില് അടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും.
3: എപ്പ തരും?
0: ഇപ്പം തരൂല. കിട്ടുമ്പം തരും.
3: മതി.
0: ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിന് 50,000 രൂപ കാണും. എടാ, പണം ബാലേട്ടനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടനൊരു പ്രശ്നമാണ്. സുമാര നീ പോ. എടാ ഗഫൂറെ, ഒരു ചായ തടാ.
7: നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടെന്ന്?
0: വേണം.
3: അല്ല, 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ? അതോ ലോട്ടറി?
0: മണ്ടത്തരം പറയാതെ. EPF എന്ന് പറഞ്ഞാൽ
3: പ്രോവിഡന്റ് ഫണ്ട്.
0: അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ട് അതാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ.
3: ആ വകയിൽ അച്ഛന് കിട്ടിയ കാര്യമോ ഞങ്ങൾ അറിഞ്ഞു. ഏയ് ഇല്ല, ഇപ്പൊ അതിർത്ത് ക്രമീകരണം നടത്താനുള്ള പരിപാടിയാ. ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ. ഇനി താമസിക്കണ്ട, പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗ്.
0: എന്താ നീ എന്നെ ഒന്ന് ആക്കി പറയണേ?
3: ഏയ് ഒന്നുമില്ല.
0: കാര്യം പറ.
3: പറയാം. അതായത് PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല.
0: ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്?
3: പോയതല്ല, കൊണ്ടുപോയതാ. 5.5 ഇഞ്ച് സൈസിൽ ഒരു മത്തങ്ങാത്തലയും വീട്ടിലുണ്ടല്ലോ, അവൻ കൊണ്ടു പോയതാ.
0: എന്നിട്ട്
3: എന്താ? ഓൾഡ് ബാലൻസ് സെറ്റ് ചെയ്തെന്നോ? സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയതോ?
0: അതോടനുബന്ധിച്ച്
3: വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക.
0: എന്റെ ഈശ്വരന്മാരെ.
4: റിയാസ് ഖാൻ, സുധീഷ്, ഇന്നസെന്റ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, കലാഭവൻ മണി, നന്ദു, സാലു കൂറ്റനാട്, സുധ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
8: ഗുണമില്ലാന്ന് തോന്നി അപ്പൊ.
9: അപ്പൊ അതോ
8: നാശിപ്പിച്ചു. അത് അവിടെ കുറുടാ.

0: നാളെ വാരിയാ പോരെ, എനിക്കൊരു കല്യാണത്തിന്റെ വീഡിയോ കവർ.
1: മര്യാദക്ക് അത് വാരാനാ നിന്നോട് പറഞ്ഞത്?
0: വാഴകൃഷി ഉണങ്ങൂ. അച്ഛാ, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, വേഗം വാ. ഏട്ടൻ വന്നു.

0: നിലണ്ടാ അതിങ്ങോട്ട് ഇറക്ക്. എടാ ശ്രുതി, ഒന്ന് സഹായിക്കടാ.
1: എന്താ?
0: വാഷിംഗ് മെഷീൻ കെൽവിനേറ്റർ, ലേറ്റസ്റ്റ് മോഡൽ. ഒരു ബട്ടൺ അമർത്തിയാൽ മതി അമ്മേ, അലക്കി ഉണക്കി വെളുപ്പാക്കി കൈ തരും. എടാ ഒന്ന് സഹായിക്കടാ. അച്ഛാ വലുതാണ്. അച്ഛാ അച്ഛന്റെ ചിങ്കിലി പുട്ടമായിരുന്ന സ്കൂളിൽ പോയില്ലേ?
2: ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ?
0: ഓ ഇന്നാണ് സാറ്റർഡേ. രണ്ടുപേരെ സ്വസ്ഥമായിട്ട് മരുന്ന് കഴിച്ചോട്ടോ. നിനക്കെന്ത് പറ്റി മുഖത്തൊരു മ്ലാനത? ഓ വാഷിംഗ് മെഷീൻ കിട്ടിയെ, എവിടാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കു രാധികയെ. നീ ചെല്ലേ ഇത് അമ്മയ്ക്ക്, എന്റെ വക സ്പെഷ്യൽ പങ്കജ് കസ്തൂരി. ചുമക്കും വലിവനും ബെസ്റ്റാണ് അമ്മേ. അച്ഛന് കുറച്ച് വിത്തുകളാ, അതാ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പിന്നെ ഒരു പ്രത്യേക തരം മുരിങ്ങയൊക്കെ ഉണ്ടാച്ചാ. അപ്പൊ ഇത്രയും ആവുമ്പോഴത്തേക്ക് നിറയെ കായുണ്ടാവും. ചുരുക്കം പറഞ്ഞ ഒരു അടുക്കളത്തോട്ടത്തിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ല അച്ഛൻ എന്ത് പണിയായി കാണിച്ചു? ഈ പി എഫിന്റെ കാശ് കിട്ടിയാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശയ്ക്ക് പലരും പറയാറുണ്ട് പി എഫ് പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അങ്ങനല്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല മക്കള് നന്നെങ്കി ഒക്കെ ദാ ഇവിടെയൊക്കെ സാധനം. ഒരു ചില്ലി കാശിന്റെ ഉപകാരം ഉണ്ടാവില്ല. അല്ല നിന്റെ മുഖത്ത് എന്തൊരു മൂടോട്ട്, വന്ന് ചോദിക്കട്ടെ.
1: നമ്മള് മനസ്സ് കണ്ടതോ മാനത്ത് കണ്ടില്ലേ?
3: ഇനി ഈ കടം വിട്ട നിങ്ങൾ മാനം കെട്ട് മാനം നോക്കുന്നത് എപ്പോഴാണാവോ?
1: കരുനാക്ക് ഉളച്ച് എന്തേലും പറഞ്ഞു വെറുതെ മനുഷ്യന് ഉത്സാഹം കെടുത്താവേ.

0: മന്ദാര വണങ്ങ എന്തൊരു ചൊറിച്ചില്. അയ്യോ ഇന്ത്യക്ക് പോയി.
1: ഗുഡ് മോർണിംഗ് സാർ.
2: ഗുഡ് മോർണിംഗ് സാർ.
3: മോർണിംഗ് സാർ.
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സാർ.
0: അക്കൗണ്ടന്റ് അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ?
2: ഓ സാർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു.
0: ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ക്യാബിനിലേക്ക് വരാൻ പറയും.
5: സാർ കമിൻ. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു.
0: താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ?
5: കളരിക്കണ്ടത്തെ പിഷാരടി എന്നല്ലേ?
0: അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിയേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിന്ന മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ച വെക്കുമെന്ന്. കാഴ്ച വെച്ചടോ? നീയല്ല നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4 ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുതല്ലാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയോ? ആണ് ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 100 വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതക നിനക്ക് കാണേണ്ടി വരും.
5: കഴിഞ്ഞ
0: കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റ് നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യവുമാണ് നീ മിസ്യൂസ് ചെയ്തത്.
5: മിസ്യൂസ് ചെയ്തെന്നാ?
0: അതെ.
5: എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്.
0: പറയും. മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു. മതി, ഇനി കുടുംബം വേണ്ട, വേണ്ട, ഒരു കാപ്പും വേണ്ട.
5: വേണ്ടക്ക് വേണ്ട, അതൊക്കെ പോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ?
0: അതൊന്നും എന്റെ വിഷയമല്ല.
5: വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കള്ളം കുടിച്ച് കവിത എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്?
0: ഇറാഖാണോ?
5: അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാം?
0: ബലാത്സംഗമാണോ?
5: അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനെ നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്ത്, ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. വൈ
0: വൈ
5: വൈ
0: വൈ
5: വൈ
0: വൈ
5: ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110 നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്ത് അത്ര.
0: ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്രപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25 നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കൂ.
5: നടന്നാൽ
0: പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞു നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1 ഇങ്ങോട്ട് പോരണം. ശമ്പളം വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കൂ.
5: നടക്കും.
6: മോഹൻലാൽ, ഹരിശ്രീ അശോകൻ, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവരുടെ നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്ന ശീലവും സമൂഹ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും ഇടയ്ക്കിടെയുള്ള അശ്രദ്ധയും ബാലൻ എന്ന കഥാപാത്രത്തെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കാണ് നയിക്കുന്നത്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത്.
7: നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയംഗവുമായ കൂപ്പുമായി ഖേദിക്കുന്നു. അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ പച്ചയായ അവസ്ഥ കീറി മുറിച്ച് കാണിക്കുന്ന ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. ഈ സംഗീത ശില്പം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും, ആഹ്ലാദമായിരിക്കും, ആനന്ദമായിരിക്കും. ആഗോളവൽക്കരണവും രചന കെ പിഷാരടി, അത് ഞാൻ തന്നെ. ബ്രാഞ്ച് മാനേജർ എരഞ്ഞിപ്പാലൻ. സംവിധാനം നമ്മുടെ ഇവരുടെയും കണ്ണിലുണ്ണിയും ആനന്ദദേവാസനവും ഈ ബാങ്കിലെ അക്കൗണ്ടന്റുമായ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ.
5: ഇയാൾ എന്തിനാ എന്റെ പുരുഷൻ വിളിച്ചു പറയുന്നത്?
2: സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ.
1: ബാലേട്ടാ ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടിന് ആക്സിഡന്റ് ആയി, ഡ്രൈവർ സ്പോട്ടി വെച്ച് തന്നെ തീർന്നു. കുറിപ്പേട്ട അത്യാവശ്യം നിലയിൽ മെഡിക്കൽ കോളേജില. കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലേട്ടാ?
5: ഓ നെഗറ്റീവാ. എന്റെ ഗ്രൂപ്പ് അതാണല്ലോ. ഒരു മിനിറ്റ്.
7: അതായത്
1: നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് മെഡിക്കൽ കോളേജ് കിടക്കുക, ഉടനെ അദ്ദേഹത്തെ ചോര പെടുത്തില്ലെ മൂപ്പരുടെ കത്തം വീഴും.
7: പഞ്ചായത്ത് പ്രസിഡന്റ്
5: നിങ്ങൾ ഇങ്ങനെ ശോർത്തനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ചത്തുപോയ നാടകം നടക്കും ഇല്ലല്ലോ.
1: ഇത് ഞാൻ സോൾവ് ചെയ്യാം അമ്മയ്ക്ക്. ഹലോ ചെക്കലോ ചെക്കലോ, സഹൃദയരെ ഒരറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഗോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വിവരം സസന്തോഷ് ക്ഷമിക്കണം വ്യസന സമയത്ത് അറിയിച്ചുകൊള്ളു. മറ്റൊരു ദുഃഖവാർത്ത, ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിഷാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറിൽ അന്ത്യവിശ്രമം
7: കൊള്ളുകയാണ്. എന്തൊരു ചൊറിച്ചില്ല, ചൊറയോ
1: സ്വർണത്തിന്റെ
7: താഴേക്ക് 40,000 വട്ടം നാക്കും വാക്കും മാറ്റുന്ന പരമ നാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13-ാം ഡൈവേഴ്സ് വർഷീയത്തിന്റെ വിഹിതം ഞാൻ എല്ലാ ഉച്ചാളികളെയും എണിച്ച് വരുത്തി.

0: നമ്മളെ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിശാചിന്റെ ചേട്ടന്റെ മനസ്സ് പൂർണ്ണിലാവ് പോലെയാ.
1: നീ ആരടാ എന്റെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോ?
2: അമ്പോ
1: എന്തവാ കഥാനായകനൊരു മൗനം. എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അതുകൊണ്ട് ദുഃഖായരണത്തിനല്ല സന്തോഷിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, മനസ്സിലായില്ലേ?
3: എന്റെ പാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്.
1: എന്ത് പറ്റിയിടോ രാധിക പിണങ്ങി പോയോ?
3: അതോ അച്ഛൻ തല്ലിയോ?
2: അതൊന്നും അല്ല പ്രശ്നം, ചെക്ക്. ചെക്കാണ് പ്രശ്നം.
0: ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിരുന്നില്ലേ? ആ ചെക്ക് മടങ്ങി.
1: മടങ്ങിയ
3: വെറുതെ അല്ല നിന്റെ നാ കണ്ണാക്കി ലൊട്ടിയത്.
1: ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം.
4: ഉറപ്പാണ്?
1: ഉറപ്പാണ്. പക്ഷേ രണ്ടേ രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന്, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യ അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ല ഏമം പറയട്ടെ. രണ്ട്, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണയെ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസ്സത്ത ചോർന്നു പോകാതെ, അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവം പറയട്ടെ.
4: ശരി,
1: എങ്കിൽ ഇപ്പോഴേ 50,000 രൂപ റെഡി.
4: ഇതെന്താ?
1: എന്റെ കറുത്ത പെണ്ണയെ കരിങ്കുഴലി. പത്താണിപ്പറമ്പിൽ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. എന്താ വട നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഹാർമോണി തമ്മിൽ എടുത്തു വെക്കുക.
5: നാണം കെടുത്തരുത്, വായി തോന്നിയ പാടിയാ മതി, കൂടെ ഞാനും
1: കൂടിക്കൊള്ളാം.
6: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഈ ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് സി രാജാമണിയാണ്. 2023 ഓഗസ്റ്റ് 28 ഓണ ഉത്സവ നാളുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ബാലേട്ടൻ ബോക്സ് ഓഫീസിൽ വൻ വാണിജ്യ വിജയം നേടി.
1: ഞാൻ ചൂടാവും, ചൂടായില്ലേ പറ്റൂ. ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേലധികാരി, ഇത് എന്റെ ചുമതലയാണ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇത് കാർഷിക ലോൺ 10,000 രൂപ, 1.5 വർഷത്തിനിടയ്ക്ക് ഒരടവ് പോലും അടച്ചിട്ടില്ല, 1,000 ഇനത്തിലെ പലിശ 4,000. ഇതിൽ 2 സാക്ഷികളുണ്ട്, അതിൽ 1 സാക്ഷി നീയാണ്. ഇത് വെഹിക്കിൾ ലോൺ. ജാമ്പവാൻ കാലത്ത് ഏതോ ഒരു ലൊടക്ക് വണ്ടി കാണിച്ചിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്നും പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് 50,000 രൂപ എടുത്ത 5 ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് കെട്ടിക്കൊടുത്ത വകയിലുള്ളത്. ഇത് രണ്ടിന്റെ നല്ല ഗുരുതരമാണ്. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി പണ്ടാരെ ഉടക്ക എന്തൊരു ചൊറച്ചില.
7: ഈ ജപ്തി ജപ്തി ജപ്തി എന്ന് പറഞ്ഞ് എന്നെ മാത്രം അങ്ങ് പേടിപ്പിക്കാതെ.
1: പിന്നെ
7: ഈ ലോണൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ സാങ്ഷൻ ആക്കി കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാവുന്നോ അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി.
8: എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയരുത്. ഈ പലിശ അടച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ.
1: ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ പലിശ മാത്രം പോരാ, പണം തന്നെ വേണം. നിന്റെ ഇല്ലാത്ത ഒരു സാധനം അതാണല്ലോ.
8: ഉണ്ടാക്കണം പറ്റൂ.
1: എനിക്കിപ്പോ ഉണ്ടാക്ക, 25,000 ഉണ്ടായിക്കൊണ്ട് 1 വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം.
8: അല്ല, ഈ ഗ്യാസ് ലോൺ ഞാനാണെങ്കിൽ ആ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ ആ കാശ് എടുത്ത് ഈ പലിശയിലോട്ട് മറിച്ചാൽ എങ്ങനെ ഉണ്ട്?
1: മറിക്ക, എത്രയേ ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കുക, നീയാണ് യഥാർത്ഥ ഗണിത. ചുമ്മാ ഇരുന്ന് നാക്കുന്നിട്ട് നേരം കളയാതെ പോയി 25,000 രൂപ പോക്കറ്റ് അടിച്ചെങ്കിലും ഉണ്ടായിക്കൊണ്ട്. അതല്ല, ഈ പോക്ക് ഇങ്ങനെ തുടരാനാണ് പരിപാടിയെങ്കിൽ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്ര നിന്റെ കാര്യം പോക്ക.
3: ഈ ജനസേവകരായാലുള്ള കുഴപ്പമായത് ഗാന്ധിജിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്റെയാ കുറ്റിന്റെ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം കിട്ടി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ?
8: ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേരും മരിച്ചു.
3: അങ്ങനല്ലല്ലോ ഞാൻ കേട്ടത്.
8: ഇന്ന് അങ്ങനെയാണ് ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം.
3: ചായ
8: പേടിപ്പിക്കാറോ?
3: സോറി, എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലേട്ടിന് ആസിറ്റ് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാരൻ 50,000 രൂപ അങ്ങനെ കൊടുത്തപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റിപ്പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി.
8: എന്ത് പണ്ടാരമായാലും 25,000 രൂപ വേണം. എടാ, ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം.
3: 1-2 കക്ഷികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അവരൊക്കെ റേഞ്ചിലുണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ. ഒന്ന് ബിർള, മറ്റേ
8: വേറൊരാളും കൂടെ ഉണ്ട്.

0: ബാലേട്ട സമാധാനായിട്ട് ചായ കുടിക്കി, ഞാൻ വഴിയുണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്?
1: അതെ അതെ അതെ.
0: എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ?
1: പോക്കറ്റ് അടിക്കാനാ?
0: അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും.
1: ഫുള്ളോ?
0: അതെ, ജെത്തി നമ്മൾ ഫുള്ള് കൊണ്ട് നേരിടുന്നു.
2: ആശിച്ചിടായിക നീ ഒന്നും സോദരാ, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീ ഒന്നും സോദരാ, മോഹന സ്വപ്നങ്ങൾ കണ്ട് റവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്.
0: എന്തിനാണ് ആ വായ്പ ഇവിടെ ചൊല്ലിയത്?
3: കുറച്ച് നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായോ?
2: 25,000 ഉലുവ ഒരു ചില്ലി കാശി പിശാരടുത്ത് കിട്ടുമെന്ന് ഒരു തെണ്ടി
0: നിയമിക്കണ്ടിട്ട്. അങ്ങനെ പറയരുത്,
2: എന്നെ തിരുത്തവടാ. ഒരു ചെട്ടി നിയമിക്കണ്ട.
0: ഓ, എന്തൊരു ചൊറിച്ച! സ്വർണത്തിന്റെ അലർജി ആയിരിക്കും.
2: സ്വർണ്ണ അലർജി ഇല്ലാത്തൊരു ലോഹവാട. എന്തുവാടാന്ന് ഒരെണ്ണം തേക്കരുത്, സ്ലിപ്പ് ആവും.
0: 25,000 രൂപ ഞാൻ പിശാരടിച്ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ.
2: 25,000 രൂപയ്ക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തലക്കിട്ട് കയറ്റാൻ പോണത്? അങ്ങനെ വരട്ടെ, അതൊന്നും അല്ലല്ലോ. അവന്റെ നമ്പറ, അവന്റെ ഇരിപ്പുണ്ടറിയാമല്ലേ. ജപ്തി ജപ്തി ജപ്തി.
1: കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി എനിക്ക് ടൂതാ വന്നാ ഞാൻ മാനേജറാണെന്നൊന്നും നോക്കൂല.
2: നീ എന്തിനോട്
1: കല്ലമ്പുറത്ത് കയറി ഇയാൾ ത്രില്ലടിക്കുന്ന ആളാണ്, നീ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത.
0: എന്റെ പൊന്നു ബാലേട്ട, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു വിശാലടി ചേട്ടാ, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട
2: ആൾക്കാരല്ലേ.
0: അവിടെ ഇരിക്കാൻ എന്ത് ചട്ടന്നൂരേ? എനിക്ക് പുറം മസാജ് ചെയ്യണം. 10 മണിക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ഇരിക്കുക. അടുത്തൊക്കെ അങ്ങോട്ട് കറുത്തു.
3: നീ വെളുപ്പിയുടെ
0: പോരട്ടെ, ഇരിക്കോ.
2: നീ എന്റെ ഷർട്ട് ഊരിയതാണോ? അതെന്നെ മൊത്തത്തിൽ
0: ഊരിയതാണോ?
2: നീ ഒരു ക്ഷണം വേണ്ടത്, നിന്നെ നിന്നെ പല ജപ്തി എന്ന് ഊരിയവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇടങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കേരളത്തിന്റെ കേരള കൊണ്ട്.
1: ഇടാ കണ്ണി ചോരയില്ലാത്ത തെണ്ടി, നീ ബാല അടിച്ചു മാറ്റിയല്ലേ?
0: അടിച്ചു മാറ്റിയതല്ലോ, ഒരു ക്രയവിക്രയം നടത്തിയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുന്നു.
1: മര്യാദക്ക് തിരിച്ചു കൊടുക്ക, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു.
0: 5,000 10,000 ഇടക്കിടക്ക് ബാലറ്റ് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് തന്നെ വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ് ഞാൻ ഇട്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് വെറുതെ ആണോ ചൊറിയുന്നത്?
1: ദ്രോഹി,
0: എന്തോന്ന് ദ്രോഹി. 25,000 രൂപ പോക്കറ്റ് അടിച്ചാണെങ്കിലും കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലറ്റോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റില്ല
1: ഇല്ലേ?
0: എന്റെ അമ്മച്ചാണ് തെറ്റില്ല.
4: ടി എ ഷാഹിദ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി വി എം വിനുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാലേട്ടൻ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദക്കുട്ടനാണ്. ചിത്രസംയോജനം പി സി മോഹനൻ. കലാസംവിധാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീനി കൊടുങ്ങല്ലൂരാണ്. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആരോമ റിലീസാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 2003 പുറത്തിറങ്ങിയ ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
5: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
6: Is it 66557?
7: Yes.
6: May I speak to Miss Sunita Menon?
7: No, it's wrong number.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറിൽ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: 9 7 0 8 9 6 നമ്പർ ഒരിക്കൽ കൂടി 0 4 9 0 2 9 7 0 8 9 6 മറക്കാതെ കേൾക്കുക, മറക്കാതെ പങ്കെടുക്കുക. റേഡിയോ മലബാർ, ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
1: റേഡിയോ മലബാർ.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷകരി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹുഡയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതോടെയാണ് സഭാ നടപടികൾ രണ്ടുവരെ നിർത്തിവെച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുണ്ടായി. ബഹളം തുടർന്നതോടെ രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. ഗവൺമെന്റ് ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിൽ ഒന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി വി ഡി സതീശൻ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിൽ അമുസ്ലീങ്ങളുടെ നിയമനം എൽഡിഎഫ് ഗവൺമെന്റ് സമ്മതിച്ചതാണെന്നും പാർലമെന്റ് പാസാക്കിയ നിയമമായതിനാൽ അമുസ്ലീങ്ങളെ നിയമിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ യുഡിഎഫ് ഗവൺമെന്റിന് വ്യക്തമായ നിലപാട് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വഖഫ് വിഷയത്തിൽ വർഗീയ പ്രചാരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിതല സമിതിയെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും നൽകുമ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1,000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന 25 വർഷത്തെ കരാർ എൽഡിഎഫ് ഗവൺമെന്റ് റദ്ദാക്കിയതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഡിജിപി MR അജിത്കുമാറിനെതിരായ നടപടി റിപ്പോർട്ട് DGPയുടെ പരിഗണനയിലാണെന്നും റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നടപടി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
0: ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ സ്വാഗതം ചെയ്ത ജയശങ്കർ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിന് അതിർത്തിയിലെ സമാധാനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ബഹുമാനം, താൽപര്യം, സംവേദനക്ഷമത എന്നിവയിൽ അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധത്തിന് ഏഷ്യയിലും ലോകത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരിട്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ, വിസാ നിയമങ്ങളിലെ ഇളവുകൾ, കൈലാസ മാനസരോവർ യാത്രയുടെ അതിർത്തി വ്യാപാരത്തിന്റെ പുനരാരംഭം തുടങ്ങിയ സമീപകാല തീരുമാനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ്

0: പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെയും ധാരണയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രധാൻമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും അധികൃതർ അറിയിച്ചു. ഗവർണർ ഓം പ്രകാശ് മാഥൂറും മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്കോലയും അപകടസ്ഥലം സന്ദർശിച്ചു. കോട്ടയം സ്വദേശി അനീഷ് മോഹനും കാണാതായവരിൽ ഉൾപ്പെടും. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്താൻ കിലയുമായി കോർപ്പറേഷൻ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവനും കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസുമാണ് ഒപ്പുവച്ചത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യനഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MEA സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹോഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരങ്ങൾക്കിറങ്ങും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാഴകൃഷിക്കും കശുമാവിൻ കൃഷിക്കുമാണ് നാശനഷ്ടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
1: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 ആഴ്ചക്കിടെ 2 തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
0: CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട എന്നിവയാണ് യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് എന്ന പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി

കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59 വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതിരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിലെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതിഹൂടയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് ഒരുവട്ടം കൂടി നാടകനേരത്തിൽ നാടകം നികുംഭില മുഴുവൻ ഭാഗം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യവിമുക്തി നേടിയവരുടെ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ്. പ്രവർത്തകരുടെ പ്രക്ഷേപണ പരമ്പര. 5:45 വായന വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം. ഇരിട്ടി സഭയുടെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരുമിച്ച് കൂടുവാനും പ്രവർത്തനങ്ങളെ നവീകരിക്കാനുമായി നടത്തുന്ന മിഷൻ സ്റ്റാർട്ടപ്പ് പരിശീലന ധ്യാനം നാളെ മുതൽ 25 വരെ ഇരിട്ടി ഹൃദയാരം സെന്ററിൽ നടക്കും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും September 30 വരെ കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് നടത്താത്ത ഗുണഭോക്താക്കൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കില്ലെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. നാട്ടുവിശേഷമാണ് ഇപ്പോഴും കേട്ടത്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
1: सभी मान्य सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2 മാഹി ക്ലാസ് അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2 ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്. പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിൻ്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
4: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120+ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ

രേഖാ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. ആരാണ് ഇഷ്ടഗാനവുമായിട്ട് എന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ നമസ്കാരം. ഹലോ ഹലോ, നിങ്ങളൊന്ന് റേഞ്ചിലോട്ട് നിൽക്കുമോ? ആ റേഡിയോയുടെ ശബ്ദം കുറക്കൂ. ഹലോ ഹലോ ഹലോ, കേൾക്കാവോ? ഹലോ ഹലോ, നമ്മുടെ ഹലോ റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. ഹലോ, നമ്മുടെ കോളറുടെ കോള് ക്ലിയർ ആവുന്നില്ല. ഏതായാലും നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്.
0: നമസ്കാരം. ഇതിന്റെ റേഞ്ചിന് എന്താ പ്രശ്നമുണ്ടോ? ഭയങ്കര ശബ്ദം കേൾക്കുന്നു അവിടുന്ന്.
1: ആ അത് ഞാൻ ഇവിടെ കുറച്ച് കസ്റ്റമർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കാൻ മാറി നിൽക്കാം.
0: ആ ഓക്കെ, ഞാൻ കുറെ നേരമായി ഹലോ പറയുന്നു, ആരും ഇങ്ങോട്ട് പ്രതികരിക്കുന്നില്ല.
1: ആ അതെ അതെ അതെ
0: ഓക്കെ.
1: കണ്ണൂർ ഇത് തിലാനൂരിൽ നിന്നും ആനന്ദനാണ്.
0: ആനന്ദേട്ടൻ. ഓക്കെ,
1: അതെ അതെ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത്?
1: ആ പിന്നെ ഞാൻ മുൻപേ വിളിച്ചിട്ടുണ്ട്, എന്റെ ഓർമ്മയുണ്ടോ?
0: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: ഞാനപ്പോ പിന്നെ ഞാനിവിടെ വർക്ക് ജോലി സ്ഥലത്തായിരുന്നു ഉള്ളത്. അപ്പൊ ഇന്ന് എനിക്ക് മലബാർ ഏരിയയില് വിളിക്കണം എന്നുള്ള വലിയൊരു തീരാത്ത ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
0: ഓക്കെ, അതുകൊണ്ടാണ്.
1: അപ്പൊ ഞാൻ പിന്നെ വിളിച്ച് ഹോൾഡ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ വന്നുപോയി, അതാണ് ചെറിയ ഡിസ്റ്റൻസ് വന്നതിൽ. സോറി.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: ഞാൻ ഇന്ന് ചോദിക്കുന്ന പാട്ട് കിഴക്കൻ പത്രോസ് എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിനകത്ത് നമ്മുടെ മമ്മൂക്കി ഉർവശിനെ തകർത്ത് അഭിനയിച്ച ഒരു പാട്ട്, അതാ നമ്മുടെ നീരാളി പെണ്ണിന്റെ.
0: നീരാളി പെണ്ണിന്റെ ആരാരും കാണാത്ത നീലക്കൽ കൊട്ടാരം ദൂരെ, അല്ലേ?
1: വളരെ മനോഹരമായിട്ടില്ല. എനിക്ക് ഇനി നമ്മുടെ സിനിമയിൽ പാടിയ പാട്ട് കേൾക്കണമെന്നില്ല. ഇതൊക്കെ വ്യക്തിയായി.
0: അയ്യോ, അങ്ങനെ
1: നല്ല മനോഹരമായ ഒരു പാട്ടല്ലേ അതല്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നല്ലൊരു പാട്ടാണ്. ആർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ പാട്ട്? ആർക്കൊക്കെ വേണ്ടിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്
1: ഈ പാട്ട്? തിരാനൂരുള്ളവർക്കും, തിരാനൂരിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ കല്യാണം കഴിച്ചു കൊണ്ട ഒരു രമ്യയുണ്ട്, രമ്യ, അവരും അവരുടെ ഫാമിലിക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: രമ്യയും അവരുടെ ഫാമിലിക്കും വേണ്ടിട്ട്. ഓക്കെ,
1: നമുക്ക് അടുത്ത തവണ നമുക്ക് നല്ല കൂടുതൽ സംസാരിക്കാം അല്ലേ? കസ്റ്റമർ ഇങ്ങനെ വെയിറ്റിംഗ്.
0: ഓക്കെ, കസ്റ്റമർ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോ അവർക്കും കൂടി
1: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ മലബാറിൽ വിളിച്ചാലും കിട്ടിയത് സംസാരിക്കാൻ കഴിഞ്ഞത്.
0: ഓക്കെ, സന്തോഷം ചേട്ടാ. നമുക്ക്
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ.

0: റേഡിയോ മലബാർ സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധ കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇഷ്ടഗാനവുമായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: ഹലോ, നമസ്കാരം. ഇതാരാണ്?
3: ബാലകൃഷ്ണാ.
2: കൊറേ നാളായി തോന്നില്ലേ വിളിച്ചിട്ട്?
3: ഓക്കെ,
2: എന്തൊക്കെയുണ്ട് നിടിയാങ്ങ വിശേഷങ്ങള്?
3: നിടിയാങ്ങ വിശേഷങ്ങൾ രാമായണ പാരായണം നടക്കുന്നുണ്ട് അമ്പലത്തില്. നിടിയാങ്ങ സ്വാമിയോർത്തി പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
2: മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ചേട്ടൻ പങ്കെടുത്തോ?
3: ചേട്ടൻ, ഞാനും ഭാര്യയും പങ്കെടുത്തേ.
2: ആഹാ, അത് ശരി. പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് മഴയൊക്കെ അങ്ങോട്ട്?
3: മഴയല്ല, ഇന്നലെ രാത്രി ഇന്നും നല്ല
2: മഴയാണ് ഇവിടെ. അങ്ങനെ തന്നെ നല്ല മഴയാണ്. മഴ പെയ്യട്ടെ അല്ലേ, നമുക്ക് മഴ കുറവാണ്.
3: മഴ പോണപ്പോ മാറണം, കുടിക്കാൻ വെള്ളം.
2: അതെ അതെ, അങ്ങോട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ?
3: ഇങ്ങോട്ട് ബുദ്ധിമുട്ട് കുറവാ.
2: അതെ അല്ലേ, ഇങ്ങനെ വയൽ പ്രദേശമാണോ?
3: അല്ല അല്ല, നാടൻ പ്രദേശമാണ്.
2: അതെ അല്ലേ, ഓക്കെ. അല്ല, ചില സ്ഥലങ്ങളിൽ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. മഴ പെയ്തിട്ടും കിണറ് നിറയുന്നില്ല എന്നുള്ള ഒക്കെ ആയിരുന്നു പരാതികള്. എന്തായാലും മഴ തകർത്ത് പെയ്യട്ടെ, നമുക്ക് അടുത്ത് കുടിവെള്ളത്തിനുള്ള വെള്ളം നമ്മുടെ ഭൂമി സംഭരിച്ചു വെക്കട്ടെ അല്ലേ. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
3: നമുക്കൊരു പഴയ ഒരു പാട്ട്, നീതിയുടെ സിനിമയിലെ യേശുദാസ് വാര്യ. ദൈവം മനുഷ്യനായി തീർന്ന ജീവിതമനുവദിച്ചറിഞ്ഞാൻ. ഈ ഗാനാണ് വേണ്ടത്. ഹലോ.
2: അടിപൊളി ഗാനാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നേ.
3: നമ്മളിപ്പോ ഒരു പഴയ

0: മലയാളം. പുതിയ പാട്ടും ഇഷ്ടം, ഇഷ്ടംപോലെ പുതിയ പാട്ടും ഇഷ്ടം,
1: രണ്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു ചിലവര് പഴയ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ അല്ലേ. എന്തായാലും രണ്ടും കേൾത്ത് ആസ്വദിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു നല്ല കാര്യല്ലേ.
0: ഓക്കേ,
1: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ ബാലകൃഷ്ണട്ടാ.
0: അപ്പൊ
1: വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, ചേച്ചിയോടൊക്കെ തിരക്കിയതായിട്ട് പറയാട്ടോ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ,
1: എന്നാ പാട്ട് കേട്ടോളൂ.
0: ഓക്കെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ദാമോദരൻ ഇളമ്പാറ. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ?
3: വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: ഓക്കെ, എന്തൊക്കെയുണ്ട് ഇളമ്പാറ വിശേഷങ്ങള്?
3: എന്താ, ഇനിയിപ്പം നാളെ ഏഴാം നാളായത് ഇന്ന് ചെറിയൊരു മഴയെല്ലാം കിട്ടി.
2: അതെല്ലേ. ചേട്ടൻ എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഒന്നുമില്ല.

0: വീട്ടില്
1: വേറെ ആരൊക്കെയുള്ളത്?
0: വീട്ടില് ഞാനും ഭാര്യയും മോനും മോന്റെ ഭാര്യയും കുട്ടിയും.
1: ഓക്കെ, അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ?
0: ഭാര്യന്റെ പേര് ഗീത, മകന്റെ ഭാര്യ മകന്റെ പേര് ജിജീഷ്, മകന്റെ ഭാര്യന്റെ പേര് ജിജി.
1: ഓക്കെ,
0: ഐശിക.
1: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലേ?
0: എല്ലാരും സുഖമായിരിക്കും.
1: ചേട്ടൻ ഭക്ഷണം കഴിച്ചോ?
0: ഇല്ല, ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം
1: അതെ അല്ലേ? അപ്പൊ ഒന്ന് പാട്ടൊക്കെ കേട്ടിട്ട് നല്ല കഴിക്കാന്ന് വിചാരിച്ചല്ലേ? പെട്ടെന്ന്
0: കിട്ടിയത്
1: പാട്ടാ തിരഞ്ഞെടുത്തിരിക്കുന്നത്?
0: വടക്കം വീരകഥയിലെ
1: പാട്ട് പാടാറുണ്ട് ചേട്ടൻ?
0: ഇല്ലപ്പോ, പാട്ടൊന്നും പാടാറില്ല,
1: ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടും. അത്രേ ഉള്ളു അല്ലേ?
0: ഓക്കെ,
1: അപ്പോ വടക്കൻ വീരഗാഥയിലെ ഈ ഒരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ?
0: പഴയ പാട്ടോടാണ്.
1: ഓക്കെ, അപ്പൊ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു ഗാനമാണ്. ഇന്ദുലേഖ കൺതുറന്നു ഇന്ദുരാവും സാന്ദ്രമായി. എന്ത് നല്ല വരികളാണല്ലേ! അതെ അതെ, തീർച്ചയായിട്ടും. ആ ചിത്രം അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? പിന്നെ ആ ഒരു ഉത്സവ കാലത്തായിരുന്നു അല്ലേ? മട്ടന്നൂർ
0: കാലത്തായിരുന്നു
1: തോന്നുന്നു, രണ്ട് തിയേറ്ററിൽ മത്സരിച്ചോടിയ ഒരു ചിത്രം.
0: അതെ,
1: എന്റെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട് അത്.
0: അന്ന്
1: മട്ടന്നൂർ സഹീനയും പ്രിയ തിയേറ്റർ അല്ലേ, രണ്ട് തിയേറ്ററുകളിലും ഗംഭീരമായിട്ട് ഓടി. ഓർമ്മയൊക്കെ ഇപ്പൊ ആ ഒരു പടത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ്
0: തിരഞ്ഞെടുത്തത്?
1: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
0: അപ്പൊ
1: പാട്ടൊക്കെ കേട്ട് ഭക്ഷണം കഴിച്ചോളൂ.
0: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0902 970 896. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ജയരാജ്. എവിടുന്നാണ്?
1: നമ്മളിപ്പോ വിളിക്കുന്നത് കണ്ണൂര് മംഗലാപുരം നെല്ലിയാടി എന്ന സ്ഥലത്താണ്.
0: നെല്ലിയാടി?
1: നാടെവിടെയാണ്? നാടുളി.
0: ഉളിയിൽ. ഓക്കെ, എന്താണ് അവിടെ ജോലി? എവിടെയാണോ ചെയ്യുന്നേ? ബേക്കറിയാണോ? എങ്ങനെയാണ് നാട്ടിലേക്ക് വരുന്നത്? എങ്ങനെയാ?
1: നാട്ടിലേക്ക് ഒരു മാസം
0: ഓ, 1 മന്ത്. അങ്ങനെയാണ് വരുന്നത്? ആഴ്ചക്ക് വരാൻ പറ്റാറില്ല അല്ലേ? അത്രേ ഉള്ളൂ. അതെ, അതെ അല്ലേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യയും മക്കളായ രണ്ടാളും കല്യാണം കഴിഞ്ഞു.
0: ഓക്കെ, അതെ അല്ലേ. ഇപ്പൊ നിൽക്കുന്ന ഷോപ്പിലാണോ നിൽക്കുന്നേ? അതെ അല്ലേ. ഓക്കെ, ശരി ശരി. അതെ അല്ലേ. റേഞ്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇടക്ക് സംസാരം കട്ടായി പോകുന്നുണ്ട്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ തിരഞ്ഞെടുത്തിരിക്കുന്നേ?
1: നിറക്കൂട്ടിലെ പാട്ട്.
0: പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവാ കണമായി. നല്ല വരികളല്ലേ. നിറക്കൂട്ട് ചിത്രത്തിലെ മമ്മൂട്ടി അഭിനയിച്ചും അല്ലേ. ആ, ഇത് ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഇപ്പൊ
1: കരുണാകരനുണ്ട്. അവര്
0: അണ്ടി കമ്പനിന്റെ അടുത്ത് പുന്നാട് അല്ലേ.
1: പിന്നെ നമ്മൾ മൂന്നാളേ ഉള്ളൂ.
0: അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് ചേട്ടൻ ഈ പാട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ.
1: കർണാടകം തെരഞ്ഞെടുത്തത്.
0: ആ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ചേട്ടന്റെ കോള് ചില സമയം കട്ടായി പോകുന്നുണ്ട്, നമുക്കത് ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഏതായാലും ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കാം. ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ചാരു
0: കസേര. ആ,
1: അതിലെ പ്രശ്നം നമുക്ക് ഈ അബ്ദുൽ കലാമിനെ പറ്റിയിട്ടും റിക്വസ്റ്റ് ആണ്.
0: ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ, ഒന്നും കൂടി പറഞ്ഞോളൂ, വ്യക്തമായിട്ടില്ല.
1: നമുക്ക് ഈ ചാരു കസേര മഹാഭാരതത്തിനെ പറ്റിയും എല്ലാം പറയുന്നുണ്ടല്ലോ.
0: ആ, ഉണ്ട്.
1: അപ്പൊ
0: ചേട്ടൻ്റെ കോള് കട്ടായിപ്പോയെന്ന് തോന്നുന്നു. എന്തോ ഒന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ചാരുകസേരയുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോൾ അത് വിശദമായിട്ട് ചോദിച്ചറിയാം. ഏതായാലും പാട്ട് കേൾക്കാം.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങൾ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. പറയൂ, ഇതാരാണ്?
4: നമസ്കാരം.
3: ആ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? മഴയൊക്കെ കിട്ടുന്നില്ലേ?
4: മഴയാണ്,
3: ഇന്ന് ഭയങ്കര മഴയാണ്. പെയ്യട്ടെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് വസന്തി ചേച്ചി ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
4: കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ.
3: അതൊന്ന് പാടിക്കേ.
4: പാടാ, പക്ഷെ അറിയില്ല.
3: രണ്ടുപേര്, ആദ്യത്തെ രണ്ടുപേര് പാടിയാ മതി.
4: കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാലറിയാത്ത, ചിരിക്കാനറിയാത്ത ളെ മറക്കൂ നിങ്ങേ, മറക്കൂ.
3: ആ, പാടിയല്ലോ. എന്നാലും അതേ, ആ റേഡിയോയുടെ അടുത്ത് നിൽക്കരുത് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോഴേ ആ റേഡിയോ കുറച്ച് മാറി നിൽക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് റിപ്പീറ്റ് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് സംസാരം ക്ലിയർ ആവില്ല. റേഡിയോന്റെ അടുത്ത് നിൽക്കരുത്, കുറച്ചൊന്ന് മാറി നിൽക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ പാട്ടാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മക്കളൊക്കെ ഉണ്ട് അവിടെ? കൊച്ചുമക്കളൊക്കെ
4: എല്ലാരും?
3: അപ്പൊ എങ്ങനെയാ സമയമൊക്കെ പോന്നേ?
4: റേഡിയോ
3: ഉണ്ടല്ലോ അല്ലേ, പിന്നെന്താ വേണ്ടേ?
4: ഓക്കെ,
3: അപ്പോ ഇന്ന് ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് കേൾപ്പിക്കേണ്ടത്?
4: ഭർത്താവിന്.
3: പാട്ട് കേൾപ്പിക്കാം അല്ലേ?
4: ആ ശരി.
3: അപ്പൊ വളരെ സന്തോഷം.
4: ആ ശരി.

0: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറിക്കേ.
1: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
2: നീ എവിടെയാ?
1: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഹരിദാസൻ മട്ടന്നൂര്.
0: ഹരിദാസൻ മട്ടന്നൂര് ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: ആദ്യമായിട്ട് വിളിക്കുന്നു.
0: ഓക്കെ, എവിടെയാണ് മട്ടന്നൂര്, എവിടെയാണ് വീട്?
1: മട്ടന്നൂര് പിന്നെ ഇല്ലംഭാഗം, മടപ്പള്ളി പോകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ആ, അവിടെയാണ്. അങ്ങനെ പോവല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ വേണ്ടിട്ടാണ്?
1: കവിതം സിനിമയില്ലേ, അതിലെ ബ്രഹ്മകമലം ശ്രീലകമാക്കിയ
0: ഈ പാട്ടാണ് കേൾക്കേണ്ടത്. ചേട്ടൻ പാട്ട് പാടാറുണ്ടോ?
1: അയ്യോ, ഇല്ല.
0: എന്നാലും
1: ചെറുതായിട്ട്, അയ്യോ, പാട്ടൊന്നും പാടില്ല.
0: എന്നാലും ഒരു മൂളിപ്പാട്ടൊക്കെ പാടാത്ത ആളുണ്ടാവോ?
1: അയ്യോ, ഇല്ല.
0: അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് രണ്ടുപേരും ഞാൻ പാടിച്ചേനെ.
1: അബദ്ധം പാടില്ല.
0: അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാലോ എല്ലാരും.

0: വലിയ പാട്ടുകാരൊന്നുമല്ല. അപ്പൊ അവർക്ക് കഴിയുന്ന അത് രീതിയിൽ പാടുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു അവസരമല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇനിയുള്ളൂ അല്ലേ. ഓക്കെ, എങ്ങനെയാ, ഒറ്റക്കാണോ അല്ലെ വേറെ ആരെങ്കിലും സഹായിയായിട്ട് ആരെങ്കിലും വരും അല്ലേ? ഓക്കെ, നമ്മുടെ റേഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ,
1: ഞാൻ ഒരു പ്രാവശ്യം വന്നിരുന്നു,
0: വന്നിട്ടുണ്ട്. ആ ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടായിരുന്നു പറഞ്ഞത്? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് അല്ലേ, നല്ലൊരു പാട്ടാണ്. ഈ ക്ലാസിക്കൽ സോങ്ങുകൾ അവിടെയാണോ കൂടുതൽ താല്പര്യം? അതെല്ലേ, ഇങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണം ആരെങ്കിലും വീട്ടില് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? മക്കളെ
1: ഇല്ല,
0: ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതായാലും
1: മോള് ഡാൻസിന്റെ ഭാഗം മോള് പഠിക്കുന്നുണ്ട്.
0: ആണല്ലേ, എവിടുന്ന പഠിക്കുന്നേ? അതെന്താ അങ്ങനെ അങ്ങോട്ട് എത്തിയത്? എങ്ങനെയാ
1: അത് അങ്ങോട്ട് എത്തിയത്? ഒരു സാഹചര്യത്തിൽ അങ്ങനെ എത്തിപ്പെട്ടതാണ്.
0: ഓ അത് ശരി. അപ്പൊ അവിടെയാണ് ക്ലാസ് ചെയ്യുന്നേ, ഡാൻസിന്റെ ക്ലാസ് ഒക്കെ? എങ്ങനെ വേദിയിലൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ മോള്?
1: സ്കൂളില് കലോത്സവത്തിനുള്ള
0: ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സമ്മാനമൊക്കെ
1: കിട്ടിയിട്ടുണ്ടാവും അല്ലേ.
0: ഓക്കെ, ഇനിയും ഇതുപോലെ നല്ല നല്ല പരിപാടികളിലൊക്കെ പങ്കെടുത്ത് നല്ല നല്ല സമ്മാനങ്ങളൊക്കെ നേടട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: അപ്പൊ
0: വിളിച്ചാല് വളരെ സന്തോഷം. വീണ്ടും നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
1: അതെ
0: അല്ലേ. ഓക്കെ എന്നാ ചേട്ടാ, പാട്ട് കേട്ടോളൂ.
1: ആ ശരി,
0: ഓക്കെ, താങ്ക് യു.
1: ആ ശരി.

0: സ്പിരിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഗൗരി താഴെപ്പഴശ്ശി.
3: ഗൗരി താഴെപ്പഴശ്ശി, നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത് അല്ലേ?
4: അതെ.
3: മുമ്പേ
4: വിളിച്ചിട്ടുണ്ടായിരുന്നോ?
3: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
4: ഇന്ന് പഴശ്ശിരാജയിലെ ആദിവിശ സന്ധ്യ പൂത്ത പോലെ.
3: ആഹാ, അടിപൊളി പാട്ടാണല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സിനിമ കണ്ടായിരുന്നോ?
4: ആ, സിനിമ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിന്.
3: ആഹാ, അത് എത്ര കണ്ടാലും മതി വരില്ല അല്ലേ?
4: ഇല്ല ഇല്ല.
3: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
4: വീട്ടില് ഇപ്പം ഞാനും മോനേ ഉള്ളൂ. മോളെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയി.
3: ആ, ഓക്കെ. മോനെന്താ ചെയ്യുന്നേ?
4: മോൻ വെൽഡിങ്ങിന്റെ പണിയാ.
3: ഇവിടെ നാട്ടിൽ തന്നെയാണോ?
4: ആ, നാട്ടിൽ തന്നെയാണ്.
3: ഓക്കെ. മോളോ?
4: മോളെ പരിയാരം, മട്ടന്നൂർ പരിയാരം.
3: പരിയാരത്താണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അല്ലേ?
4: ആ, കല്യാണം കഴിച്ചു കൊണ്ടുപോയി.
3: ഓക്കെ. എങ്ങനെ, നമ്മുടെ റേഡിയോ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
4: കേൾക്കലുണ്ട്, എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്.
3: ആഹാ, ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം?
4: അധികം ഇഷ്ടം പാട്ടാണ്, പിന്നെ നാടകവും കഥയും എല്ലാം കേൾക്കലുണ്ട്.
3: എല്ലാം കേൾക്കാറുണ്ട്. ഓക്കെ, ഒരു ദിവസം ഇങ്ങോട്ട് വാ, നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വാ.
4: അനക്കറിയാം, അങ്ങോട്ടെല്ലാം അറിയാം.
3: അറിയാം അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ടില്ല?
4: ഇല്ല, വന്നിട്ടില്ല. ഞാൻ അവിടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉസ്കൂളിന്റെ 20 വരെ വന്നിട്ടുണ്ട്.
3: അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
4: ഉസ്കൂളിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ വീട്ടില് വന്നു.
3: അത് ശരി. ഓക്കെ, ഇനി വരുമ്പോ എന്തായാലും ഇവിടെ വരണം കേട്ടോ. സ്കൂളൊക്കെ കാണണ്ടേ?
4: ആ, കാണണം.
3: ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ കൂട്ടിട്ട് വരിക.
4: ആ, കുട്ടികളെ കൂട്ടിട്ട് വരാം.
3: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ്?
4: ഇത് എല്ലാവർക്കും, എന്റെ അനിയത്തിക്കും ഭർത്താവിനും കൊച്ചുമക്കൾക്കും എല്ലാം.
3: അനിയത്തിക്കും ഭർത്താവിനും കൊച്ചുമക്കൾക്കും എല്ലാം. അവരുടെ പേരൊക്കെ പറ.
4: അനിയത്തിയുടെ പേര് ശകുന്തള.
3: ശകുന്തള.
4: ഭർത്താവിന്റെ പേര് ബാലകൃഷ്ണൻ.
3: ബാലകൃഷ്ണൻ.
4: ഇവിടെ ഇപ്പൊ ഒരു കൊച്ചുമോളെ ഉള്ളു, ഓളെ പേര് മിതാലിയ.
3: മിതാലിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
4: ഓളെ LKG-യിലാണ്.
3: LKG-യിലാണ്. ഓക്കെ, ഏത് സ്കൂളാ?
4: പിന്നെ പുന്നാട്.
3: പുന്നാട്. ഓക്കെ, അപ്പോ ഈ പാട്ടപ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങോട്ട് കേൾപ്പിച്ചാലോ? അപ്പോ വീണ്ടും വിളിക്കുക, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക, നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കണം, കേട്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നമ്മുടെ പ്രതികരണം പരിപാടിയിലൊക്കെ കത്തൊക്കെ എഴുതി കൂടെ? ഇനി എഴുതണം കേട്ടോ.
4: എഴുതാം.
3: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
4: ഓക്കെ,
3: ഇതാ പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹമറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവന.

0: ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

രാമരാവണ യുദ്ധം കഴിഞ്ഞു. ലങ്കയിൽ വിഭീഷണനും അയോധ്യയിൽ ശ്രീരാമനും അഭിഷിക്തരായി. യുദ്ധാനന്തര ലങ്കയിൽ വിധവകളുടെ വിരഹവിലാപം. ധ്യാനനികുഞ്ചമായ നികുംബലയിൽ രാവണന്റെയും മേഘനാഥന്റെയും ഹോമഭംഗങ്ങളരങ്ങേറിയ അഭിശപ്ത നിമിഷങ്ങളെ അയവിറക്കിക്കൊണ്ട് മണ്ഡോദരിയും സുലോചനയും, പിന്നെ കുംഭകർണ പത്നി വജ്രജ്വാലയും. അയോധ്യയിൽ രാമാഭിഷേകത്തിന് പങ്കെടുത്ത് വിഭീഷണൻ ലങ്കയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവണന്റെ പിൻഗാമിയായി ലങ്കേശനായി വിഭീഷണൻ ഭരണഭാരമേൽക്കുന്നു. നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും വിചാരണ അരങ്ങേറുകയാണ് ലങ്കയിൽ. ആദികാവ്യമായ രാമായണത്തിന്റെ ഉത്തരകാണ്ഡത്തിൽ ഉയർന്നുകേട്ട ഉത്തരങ്ങൾ തേടിയുള്ള ചോദ്യങ്ങൾക്ക് ശ്രവ്യഭാഷ ചമയ്ക്കുകയാണിവിടെ. നാടകം നികുംബില. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: രാവണപത്നി മണ്ഡോദരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, വിഭീഷണപത്നി സരമ, സൂര്യ എടവന, കുംഭകർണപത്നി വജ്രജ്വാല, രാജശ്രീ നാരായണൻ, മേഘനാഥ പത്നി സുലോചന, അശ്വിനി കവണിശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.

0: നികുംബില. പുലസ്ത്യ വംശത്തിന്റെ കുലദേവത കുടികൊള്ളുന്ന പുണ്യ നികുഞ്ചം. ദേവി, ഈ കരിങ്കൽ ചുവരുകൾ തകർത്ത് പുറത്തു വരാത്തത് എന്തേ? രക്തപാനത്തിന്റെ രുധിരാലസ്യത്തിൽ മയങ്ങുകയാണോ രുദ്രേ? അങ്ങനെ ആവാതിരിക്കാൻ വഴിയില്ലല്ലോ. പക്ഷേ മതിവരുവോളം കുടിച്ചു തീർത്തത് നിന്റെ ഭക്തരുടെ ചുടുചോര തന്നെയല്ലേ മഹാകാളി? ഇഷ്ടജനവിരഹത്തിന്റെ തീരാവേദനയിൽ നിപതിച്ചു പോയ ചിലരുകൂടിയുണ്ടിവിടെ. കരഞ്ഞ് തളർന്ന് വിളറി വിവശരായെങ്കിലും സിരകളിലൂടെ ഒഴുകുന്നത് ചുടുരക്തം തന്നെ. അതുകൂടി പാനം ചെയ്യരുതോ ദേവി? ആരാണത്? അസമയത്ത് ഈ കാളിക്ഷേത്ര പരിസരത്ത് അലഞ്ഞു നടക്കുന്ന ആത്മാക്കളോ? ആരാണെങ്കിലും ഈ കൽവിളക്കിന്റെ ഇത്തിരി വെട്ടത്തിലേക്ക് വരിക. സുലോചനയ്ക്ക് ഭയമില്ല. ഏത് ഭീകര വേഷത്തിലെത്തിയാലും മേഘനാഥ പത്നി സുലോചനയെ ഭയപ്പെടുത്താനാവില്ല. വരിക.
1: അസമയത്ത് അലഞ്ഞു നടക്കുന്ന ആത്മാവല്ല ഞാൻ,
0: ഊഹിച്ചു. പ്രേതങ്ങളുടെ പദചലനം കേൾക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവർ ഗഗനചാരികളാണല്ലോ.
1: സുലോചന, നീ ഇവിടെ ഈ സമയത്ത് ഒറ്റയ്ക്ക്?
0: ഒറ്റക്കായിരുന്നില്ല, ദേവിയുമുണ്ട്.

0: സുലോചനെ, അർദ്ധരാത്രിയോടടുത്ത സമയത്ത് കാളി സവിധത്തിൽ വരാൻ പാടുണ്ടോ?
1: അർദ്ധരാത്രിയും അസമയവും അപായ സാധ്യതകളൊന്നും ഭയപ്പെടുത്തുന്നില്ല ഇളയമ്മേ ഈ സുലോചനയെ.
0: മോളെ,
1: ഇളയമ്മക്കറിയോ, നിദ്രാദേവി പിണങ്ങിപ്പോയിട്ട് ദിവസങ്ങളായി.
0: ലങ്കാപുരത്തിലെ നാരീപുരങ്ങളിൽ എവിടെയും ഇപ്പൊ ഇല്ല നിദ്രാദേവി.
1: ഉറക്കമില്ലാത്ത ലങ്കാപുരി. ഉണർന്നിരിക്കട്ടെ, അതാണ് നല്ലത്.
0: ഉറക്കമുണ്ടായിരുന്നില്ലല്ലോ, ആഘോഷമൊഴിഞ്ഞ രാവുകൾ ലങ്കാപുരത്തിന് അന്യമായിരുന്നു. വൈരോചനന്റെ ജാമാതാവായി രാവണസോദരൻ കുംഭകർണൻ, ഈ വജ്രജ്വാലയുടെ പ്രിയതമൻ, ലങ്കയുടെ പുത്രവധുവായി എത്തിയ ആ കാലത്തും ഉറക്കമില്ലാത്ത ഉത്സവരാവുകളായിരുന്നു.

0: മൂന്ന് ലോകങ്ങളിലും കേൾവി കേട്ട നഗരം, അളകാപുരിയെ വെല്ലുന്ന അഭിനവ സ്വർഗം, ഇപ്പോ അതൊക്കെ കേവലം പൂർവകാല ലങ്കയുടെ പര്യായ പദങ്ങൾ മാത്രം.
1: സുലോചനെ, പ്രത്യങ്കിരാ ദേവിയുടെ പ്രതിഷ്ഠയാണിവിടെ. പൗലസ്ത്യ പുരുഷന്മാർ മാത്രം പ്രാർത്ഥനാ നിരതരാകുന്ന നികുംഭില. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. ഇവിടെ ഇരിക്കുന്നത് ഉചിതമല്ല, സുരക്ഷിതവുമല്ല.
0: എന്ത് സുരക്ഷ ഇളയമ്മേ? പ്രത്യങ്കിരാദേവിയെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കാൻ പൗലസ്ത്യ കുലത്തിൽ പുരുഷ പുങ്കവരെവിടെ? മതിയാവോളം ചുറുചോരം നൽകി ബലിതർപ്പണം ചെയ്തിട്ടും പ്രസാദിച്ചു ദേവി. പതിവ് പൂജകൾ മുടങ്ങാതിരിക്കാൻ കൈകസ കുലത്തിൽ ഒരാണിനെയെങ്കിലും അവശേഷിപ്പിച്ചോ? പിന്നെ എന്ത് ഔചിത്യം!
1: സുലോചനെ,
0: പിന്നെ സുരക്ഷ! ഏറെ സുരക്ഷിതരാണല്ലോ നാം ഇന്ന്. ലങ്കാപുരിയുടെ സ്വർണ ഗോപുരങ്ങൾ മാത്രമല്ല, സമസ്തവും സമസ്ത ജീവജാലങ്ങളെയും കാത്തുരക്ഷിച്ച മറ്റൊരു ദേവി കൂടി ഉണ്ടായിരുന്നല്ലോ, ലങ്കാലക്ഷ്മി. മാസങ്ങൾക്ക് മുൻപൊരു വാനരൻ വന്ന് തല്ലിക്കെടുത്തിയില്ലേ ലങ്കയുടെ ആ ലക്ഷ്മിയെയും?
1: തല്ലിക്കെടുത്തിയ അതേ വാനരനും സംഘവും പുനഃപ്രതിഷ്ഠിച്ചില്ലേ മറ്റൊരു ലങ്കാലക്ഷ്മിയെ?
0: ഇളയമ്മ ഉദ്ദേശിക്കുന്നത്
2: മറ്റാരെ? സാക്ഷാൽ സരമയെ തന്നെ.
0: കേൾക്കണ്ട, ആ പേര് കേൾക്കണ്ടെനിക്ക്.
1: കേട്ടേ പറ്റൂ. വിഭീഷണ മഹാരാജാവ് നാടുവാഴുമ്പോ പട്ടമഹിഷിയായി സരമ ചക്രവർത്തിനിയായിരിക്കുമ്പോ കേട്ടേ പറ്റൂ ആ വാക്കുകളും അവരുടെ വാക്കുകളും.
0: ഓ, നികുംവിലയിൽ നിവസിക്കുന്ന ദേവി അപേക്ഷിക്കുന്നത് രക്ഷയല്ല, ശിക്ഷയാണ്, മരണശിക്ഷ. ആ കുലദ്രോഹിയുടെ കുത്തുവാക്കുകൾ കേൾക്കും മുൻപേ ഈ സുലോചനയുടെ ചോര കുടിക്കൂ, മരണം അനുഗ്രഹിക്കൂ ദേവി.
3: മകളെ സുലോചനെ,
0: എന്താ ഇളയമ്മേ മഹാദേവി കരയാത്തത്? ഭക്തനായ മേഘനാഥന്റെ ചോര മതിയായില്ലെങ്കിൽ എന്റെ തെടുത്തോടെ ഈ ശിലാശില്പത്തിൽ തലയിടിച്ച് രുധിരാഭിഷേകം ചെയ്യട്ടെ ഞാൻ.
1: അരുത്, അരുത് സുലോചനെ. അരുത്, കുലദേവതയെ കുറ്റം പറയരുത്.
0: കുറ്റപ്പെടുത്തുകയല്ല, കുറ്റപ്പെടുത്തുകയുമില്ല. നികുംബിലാദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരുന്നു മേഘനാഥൻ ശത്രുജയം നടത്തിയത്. എന്റെ ഭർത്താവിന്റെ ശരമേറ്റ് വീണ ലക്ഷ്മണനെയും രാമസേനയെയും അവതാര പുരുഷൻ എന്ന് ഉദ്ഘോഷിക്കുന്ന രാമനും രക്ഷിക്കാനായില്ല. പക്ഷേ ആ ജയവും നിഷ്ഫലമാക്കിയത് സരമയുടെ പതി വിഭീഷണൻ. നികുംബിലയിലെ ഈ മണ്ഡപത്തിൽ യജ്ഞോപവാസം ചെയ്യുന്ന ഇന്ദ്രജിത്തിനെ കാണിച്ചു കൊടുത്തതും ആ വിഭീഷണൻ. ഇളയച്ചനെന്ന് വിളിക്കില്ല സുലോചന.
1: രഹസ്യവഴി കാണിച്ചു കൊടുക്കുക മാത്രമല്ലല്ലോ, ഇവിടെ വെച്ച് തന്നെ വധിക്കാനും നിർദ്ദേശിച്ചില്ലേ അദ്ദേഹം?
0: അതെ, നിരായുധരോട് യുദ്ധമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞ ശ്രീരാമനോട് ചില ന്യായവാദങ്ങളും നിരത്തിയെന്ന് കേട്ടു.
1: എന്ത് ന്യായവാദം?
0: കിഷ്കിന്ധയിലെ ബാലിവധ വൃത്താന്തം ഓർമ്മിപ്പിച്ചു. ബാലിയെ കൊന്നത് ന്യായമാർഗത്തിലായിരുന്നോ എന്ന്.
1: പക്ഷേ ബാലി വൃത്താന്തം ശത്രുവായ ശ്രീരാമനും അനുസരിച്ചില്ലല്ലോ.
4: ആര് പറഞ്ഞു അനുസരിച്ചില്ലെന്ന്?
1: അമ്മേ,
4: അനുസരിച്ചു സുലോചനെ. ഒളിയമ്പെയ്തു വീഴ്ത്താൻ അഭിമാനബോധം തടസ്സമായില്ല ആ അവതാര പുരുഷന്.
1: ജ്യേഷ്ഠത്തി,
4: വജ്രജ്വാലയ്ക്കും മനസ്സിലായില്ലേ? അത് പക്ഷേ മണ്ടോതരിക്ക് മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു വരികയാ ബാലിവധചരിതം.
1: അമ്മ പറയുന്നത്?
4: അതേ മകളെ, ജ്യേഷ്ഠനായ ബാലിയെ കൊന്ന് സാമ്രാജ്യമായ കിഷ്കിന്ധയുടെ ചക്രവർത്തിയായി അനുജൻ സുഗ്രീവനെ വാഴിച്ചില്ലേ ശ്രീരാമചന്ദ്രൻ? ഈ ലങ്കാപുരിയിലും ആ രഘുകുലോത്തമൻ ചെയ്യുന്നത് എന്താണ്?
1: അതെ, ജ്യേഷ്ഠനെ കൊന്ന് അനുജന് രാജ്യം നൽകുക.
4: അവിടെയും നിമിത്തമായത് പെണ്ണ് തന്നെ. അവിടെ അനുജന്റെ ഭാര്യ, ഇവിടെ അന്യന്റെ ഭാര്യ. വ്യത്യാസം അത്രമാത്രം.
0: വ്യത്യാസം അത്രമാത്രം അല്ലമ്മേ, അനുജന്റെ ഭാര്യയെ പ്രാപിച്ച അധമൻ. അതായിരുന്നു ബാലിവധത്തിന് രാമന്റെ ന്യായം. പക്ഷെ ഇവിടെയോ രാമപത്നിയുടെ സമ്മതത്തിന് കാത്തിരുന്നില്ലേ പിതാവ്?
4: അതിന് പക്ഷേ ശാപഭീതികളുടെ ചമൽക്കാര കഥകൾ ഉണ്ടല്ലോ അദ്ദേഹത്തിനെതിരെ.
1: രംഭയുടെ ശാപം.
0: അതെ,
1: നളകുബേരന്റെ പ്രണയിനെ രംഭയുടെ ശാപം.
4: ശാപഭീതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഗാർഹസ്ഥ്യമില്ലാത്ത അപ്സര സ്ത്രീകളുടെ കുലധർമ്മം, അത് ജ്യേഷ്ഠപുത്രനായാലും തനിക്കായാലും നിർവിഘ്നം നിർവഹിക്കുക എന്നതായിരുന്നു രാവണാജ്ഞ.
1: കുബേരന്റെ പുത്രവധുവായി സമ്പത്തിൽ ആറാടാനുള്ള രംഭയുടെ മോഹം,
3: മോഹഭംഗം, അതാണ് ശാപമായി വർഷിച്ചത്.
4: ശാപകഥകൾ പുതുമയല്ലോ അദ്ദേഹത്തിന്.
1: വേദവതിയും ശപിച്ചു, മരണത്തിന് കാരണമാകുമെന്ന് പറഞ്ഞ അഗ്നിപ്രവേശം ചെയ്തത്.
4: ആഗ്രഹപൂരണത്തിന് ശേഷമേ ആ സൗന്ദര്യധാമത്തെ അഗ്നിക്ക് വിട്ടുകൊടുത്തുള്ളൂ അദ്ദേഹം. ഭർത്താവിന്റെ പരകളത്ര പ്രണയത്തിൽ അഭിമാനം കൊള്ളുന്നോ എന്ന് അല്ലേ വജ്രജ്വാലെ?
3: ഞാൻ പിന്നെ അതല്ല.
4: അഭിമാനമാണ് അന്നും എന്നും. ലങ്കാധിപതി രാവണന്റെ പത്നി എന്നത് അലങ്കാരവും അഹങ്കാരവുമാണ് മണ്ഡോദരിക്ക്.
3: അമ്മേ,
4: വേദവതിയുടെ പുനർജന്മം, രാമപത്നി സീത, അതെ, അദ്ദേഹം അത് ഉറച്ചു വിശ്വസിച്ചിരുന്നു. പുനർജനിച്ച വേദവതി സന്തോഷിക്കട്ടെ, ശാപസാഫല്യത്തിന്റെ നിർവൃതിയിൽ ഏറെ സന്തോഷിക്കട്ടെ. പക്ഷേ നിന്റെ പൂർവജന്മമായ ത്രിലോക സുന്ദരി എന്ന വശ്യമലർമാലയം ചൂടിയതും എന്റെ ഭർത്താവ് രാവണൻ തന്നെയാ.
1: അമ്മേ, നിങ്ങൾ നന്നായി കിടക്കുന്നുണ്ട്.
2: ജ്യേഷ്ഠത്തെ, എന്തിനാണ് ഈ സമയത്ത് ഇവിടെ?
4: സുലോചനെ, പ്രിയപുത്രി, നിന്നെ ഏറെ നേരം കാണാതായപ്പോ അമ്മയ്ക്ക് സങ്കടായി. അന്വേഷിച്ചു ആളൊഴിഞ്ഞ കൊട്ടാര വഴികളിൽ ഏറെ നേരം. പിന്നെ പരിചാരികമാർ പറഞ്ഞു നിഗുംബിലയിലാണെന്ന്. പക്ഷേ വജ്രജ്വാലയെ പ്രതീക്ഷിച്ചില്ല.
1: അമ്മേ, അമ്മയുടെ മകന് കരുത്തു പകർന്ന കാളി വിഗ്രഹമല്ലേ ഇത്? ഈ നിഗുംബിലയിലെ കൽമണ്ഡപത്തിൽ ഉപവസിക്കുന്ന അങ്ങയുടെ മകനരികിൽ എത്രനാൾ ഞാനും.
2: അതുമാത്രമല്ല ജ്യേഷ്ഠത്തെ, നിഗുംബിലാദേവിക്ക് രക്തതർപ്പണം ചെയ്യാനും ഒരുങ്ങി സുലോചന.
1: നീയും ഈ അമ്മ? ഇല്ലമ്മേ, ദുരന്ത ചിത്രം മതിക്കുന്ന മനസ്സൊന്ന് പതറിപ്പോയി. നാമെല്ലാം സമാന ദുഃഖിതർ, ലങ്കേശപുരത്തെ വിധവകൾ. നമ്മൾ മാത്രമല്ലല്ലോ, എത്ര പേർ. അപ്പൊ ഞാൻ മാത്രം എന്തിന് ഭർത്തൃവിയോഗത്തിൽ ദുഃഖിക്കണം അല്ലേ അമ്മേ?
4: സുലോചന, ഇവിടെ ഇവിടെ ആരാരെ ആശ്വസിപ്പിക്കും?
2: എടുത്തി, സഹിക്കണം, എല്ലാം സഹിക്കണം.
4: അനുജത്തെ, അച്ഛനുണർന്ന ആഹ്ലാദത്തിലായിരുന്നു നിന്റെ മക്കൾ കുംഭനും നികുംഭനും. ചെറുബാല്യം വിട്ടുമാറാത്ത ആ കുംഭകർണ പുത്രയുടെ പോരാട്ട വീര്യവും ശൗര്യവും ചരിത്രമാണ് വജ്രജ്വാല.
2: വീര്യവും ശൗര്യവും മാത്രമല്ല, മക്കളും ചരിത്രമായില്ലേ.
1: അമ്മേ, അമ്മേ വരൂ, നമുക്ക് പോകാം.
4: സുലോചനെ, നിനക്ക് മഹാരാജാവിനോട് വെറുപ്പുണ്ടോ മോളെ?
1: അയ്യോ, എന്തിന്?
4: അംഗദിന് ലഭിച്ച മഹാഭാഗ്യം ഇന്ദ്രജിത്തിന് നിഷേധിക്കപ്പെട്ടതിന്?
1: അമ്മേ, അങ്ങനെ പറയരുതൊരിക്കലും, അദ്ദേഹത്തിന് അപമാനമാണത്.
5: വീരനായ പിതാവിന്റെ ധീരനായ പുത്രനല്ലേ അമ്മയുടെ മകൻ മേഘനാഥൻ. യുവരാജാധിപത്യത്തെക്കാൾ ആ പദവിയാണമ്മേ സുലോചനയ്ക്ക് വലുത്.
4: അമ്മയും അച്ഛനുമൊക്കെ കുറേ ജീവിച്ചു, അനുഭവിച്ചു. പക്ഷേ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
2: ഒരു രാജ്യത്തിന് വേണ്ടിയല്ലേ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ ജീവത്യാഗം?
1: അമ്മേ, രണഭൂമിയിൽ വീരചരിതം രചിച്ച യോദ്ധാക്കളാ മഹാരാജ രാവണനും മക്കളും അനുജനുമെല്ലാം. അവർ ഇനിയും ജീവിക്കും സഹസ്രാബ്ദങ്ങളോളം.
4: ആശ്വസിക്കാൻ ആശ്രയിക്കാവുന്ന ആശയങ്ങൾ, മരണവും വിയോഗവും യാഥാർത്ഥ്യമാണ് മക്കളെ.
2: ഒരു പെണ്ണ് നിമിത്തം കലഹം, കുലനാശം.
1: അങ്ങനെയല്ല ഇളയമ്മേ, ഒരു നിലപാട് നിമിത്തം, അതാണ് ശരി.
4: അങ്ങനെ അല്ലെങ്കിലും സ്ത്രീശക്തി ചെറുതല്ല മക്കളെ. പാതിവൃത്യം, സ്വാഭിമാനം, അത് മഹായുദ്ധങ്ങളെക്കാൾ മേലെയാണ്.
2: പക്ഷെ ആ സത്യം എല്ലാവരും അംഗീകരിക്കുന്നില്ലല്ലോ ജ്യേഷ്ഠത്തെ.
4: ആരാണ് അംഗീകരിക്കാത്തത്? ലങ്കാധിപതി രാവണനോ? പരഭാര്യാപഹരണത്തിന്റെ പാപഭാരം പേറുന്ന പൗലസ്ത്യ പ്രജാപതിയോ?
2: അമ്മേ,
4: ആ മഹായുദ്ധത്തെക്കാൾ മേലെയുള്ള സ്വാഭിമാനം അംഗീകരിക്കാതെ സീതയെ കൊണ്ടുവന്ന രാവണനെയാണ് വജ്രജ്വാല ഉദ്ദേശിച്ചതല്ലേ?
0: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല.
4: ആരെന്ത് കരുതിയാലും രാവണപത്നി മണ്ഡോദരി അത് അംഗീകരിക്കില്ല. നികുംബലയിലെ കൾത്തൂണുകൾക്കറിയാം സത്യങ്ങൾ.
1: സത്യങ്ങൾ?
4: അതെ, പ്രിയപത്നിയുടെ പാതിവൃത്യത്തിന് ചക്രവർത്തി പദത്തിന്റെ പൊലിമയേക്കാൾ വിലയുണ്ടെന്ന സത്യം, രാവണനത് അംഗീകരിക്കുന്നു എന്ന സത്യം.
1: ജ്യേഷ്ഠത്തി, അമ്മ അമ്മ വീണ്ടും കിതയ്ക്കുന്നു.
4: സുലോചന, ഇന്ദ്രനെ ജയിച്ച നിന്റെ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഇന്ദ്രജിത്ത്, ലക്ഷ്മണ സായകമേറ്റ് അടർക്കളത്തിൽ വീണതറിഞ്ഞ് അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. പുത്രവിയോഗത്തിൽ വിഷാദിച്ചിരുന്ന അദ്ദേഹത്തിന് ഊർജം പകർന്നത് ഈ അമ്മയാ. മക്കളെല്ലാം നഷ്ടപ്പെട്ട് നെഞ്ചു തകർന്ന മണ്ഡോദരി വേദന ഉള്ളിലൊതുക്കി അദ്ദേഹത്തോട് പറഞ്ഞു നികുംബലയിലേക്ക് പോകാൻ.
1: നികുംബലയിൽ?
4: അതെ, ആചാര്യ ശുക്രമുനിയുടെ ഉപദേശമുണ്ടായിരുന്നു പതലഹോമം നടത്താൻ. ശേഷിക്കുന്ന രക്ഷോ സൈന്യത്തെ കാവൽ നിർത്തി ഈ നികുംബലയിലെ കൽമണ്ഡപത്തിൽ യജ്ഞം തുടങ്ങി. യജ്ഞ പരിസമാപ്തിയിൽ അജയതിയും അവധ്യതയുമായിരുന്നു കിട്ടേണ്ടിയിരുന്ന വരങ്ങൾ. പക്ഷേ
1: വാനരപ്പട തകർത്തില്ലേ? അല്ല,
4: വാനരവിക്രിയകൾ കൊണ്ട് ദേഹമാസകലം മുറിവേറ്റ് രക്തം വാർന്നൊലിക്കുമ്പോഴും അദ്ദേഹം യജ്ഞവിഘ്നം വരുത്തിയിരുന്നില്ല.
1: പിന്നെ?
4: പിന്നെ അംഗദനെ ആക്രമിച്ചു തുടങ്ങിയപ്പോ, എന്റെ വസ്ത്രമഴിക്കാൻ തുടങ്ങിയപ്പോ എന്റെ നിലവിളിയാണ് അദ്ദേഹത്തെ ഉണർത്തിയത്. കുരങ്ങന്മാർ നഖം കൊണ്ടും പല്ലുകൊണ്ടും മുറിവേൽപ്പിച്ച വേദന ഉണർത്തിയിരുന്നില്ല അദ്ദേഹത്തെ. ഉണരുന്നത് പരാജയത്തിലേക്കാണ്, മരണത്തിലേക്കാണ്, ഒരു മഹാസാമ്രാജ്യത്തിന്റെ പതനത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണു തുറന്നു. മാനഭംഗത്തിന് തുനിയുന്ന അംഗദനെ ഓടിച്ചു.
1: അമ്മേ,
4: അതെ, ഇന്ദ്രനെ ജയിച്ചവൻ, ദേവകളെ ജയിച്ചവൻ, വിശ്വവിജയിയായ രാവണന് സ്വന്തം ജീവനേക്കാൾ വലുതായിരുന്നു പ്രിയപത്നിയുടെ പാതിവൃത്യം. സ്വന്തം ഭാര്യയുടെ മടിക്കുത്തഴിക്കുന്നവന്റെ കൈവെട്ടിയെടുക്കാൻ തപോബലം കൊണ്ട് നേടാവുന്ന വരലബ്ധികളെല്ലാം ഉപേക്ഷിച്ചു ഈ മണ്ഡോദരിക്ക് വേണ്ടി.
0: ജ്യേഷ്ഠത്തി,
4: ഇനിയെങ്കിലും പറയൂ അനിയത്തി, സ്ത്രീത്വത്തെ ഹനിക്കുന്നവനെന്ന വിശേഷണം അദ്ദേഹത്തിന് ചേരുന്നുവോ?
1: അമ്മേ, സുലോചന,
5: ലങ്കാപുരത്തെ നിഗൂഢ കേന്ദ്രമായ നികുംബിലയിലേക്കുള്ള ഗുഹാകവാടങ്ങൾ ആ വാനരപ്പരിശകൾക്ക് കാട്ടിക്കൊടുത്തതാരാണ്?
4: സുലോചനെ,
5: പതലഹോമത്തിന്റെ പരിസമാപ്തിയിൽ അവധ്യനാകും രാവണനെന്ന് രാമലക്ഷ്മണന്മാരെ ഉദ്ബോധിപ്പിച്ചതാരാണ്? ഏ
4: മോളെ,
5: പറയാൻ അറപ്പുണ്ട്, ആ പേര് വിഭീഷണൻ.
4: വിഭീഷണൻ
0: മതി മതി, നമുക്ക് പോകാം, നേരെ ഏറെയായി.
1: ഓ, മഹാരാജ്ഞി അന്വേഷിക്കും
0: അല്ലേ?
2: അറിയാൻ വഴിയില്ല. ഹംസതൂലിക തൽപ്പത്തിൽ പള്ളിയുറക്കമാകും, സുഖസുഷുപ്തി.
1: പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് ക്ഷണിച്ചല്ലോ സരമയെയും, പക്ഷെ പോയില്ല, പോവില്ല. മഹാരാജാവില്ലാതെ രാജ്യത്ത് മഹാറാണി വേണ്ടേ?
4: മക്കളെ, വിഭീഷണനാണ് ലങ്കാധിപതി, സരമയാണ് ചക്രവർത്തിയുടെ പട്ടമഹിഷി. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നാം അത് അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം.
5: പക്ഷേ ഈ സുലോചനയ്ക്ക് ചിലത് ചോദിക്കാനുണ്ട്. രാജഭക്തിക്ക് പകരം അധിക്ഷേപം നടത്തിയാൽ വധശിക്ഷ വിധിക്കുമായിരിക്കും അല്ലേ? എങ്കിലും ചോദിക്കും സുലോചന. വരൂ അമ്മേ.

0: എടത്തി
1: സരമിയോ?
0: അതെ.
1: ഓ, ക്ഷമിക്കണം, അങ്ങനെ വിളിക്കാമോ? ചക്രവർത്തിനിയെ പേര് ചൊല്ലി വിളിക്കുന്നത് തെറ്റല്ലേ?
0: എടത്തി,
1: മഹാരാജാവിന്റെ കൂടെ അയോധ്യയിലേക്ക് പോയില്ല അല്ലേ?
0: ഇല്ല.
1: ശ്രീരാമ പട്ടാഭിഷേകം കാണാമായിരുന്നില്ലേ? സീതയെ വീണ്ടെടുക്കാൻ സഹായിച്ചതിന് ഉപഹാരങ്ങൾ ലഭിക്കുമായിരുന്നല്ലോ.
0: ഏട്ടത്തി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്?
1: രാവണവധത്തിനും രാക്ഷസകുലനാശത്തിനും ശ്രീരാമന് സാധ്യമാക്കിയതിന് വിഭീഷണ രാജാവിന്റെ കൂടെ പട്ടമഹിഷി സരമയ്ക്കും വരവേൽപ്പ് ലഭിക്കുമായിരുന്നില്ലേ?
0: ഏട്ടത്തി, ഇങ്ങനെയൊന്നും പറയരുത്.
1: എന്തേ, ക്ഷണമുണ്ടായിരുന്നില്ലേ?
0: ഉണ്ടായിരുന്നു.
1: ആകാശയാനത്തിൽ ആശ്ചര്യ കാഴ്ചകൾ പിന്നെ എന്തേ വേണ്ടെന്ന് വെച്ചു? ഇഷ്ടത്തോഴി സീതയോടൊപ്പം ഒരു വിജയയാത്ര എന്തിനു നിഷേധിച്ചു?
2: സ്വന്തമാക്കിയ ലങ്കാപുരിയിൽ അധികാരപ്പെട്ടവരില്ലാതെ പോയാൽ പ്രശ്നമാവില്ലേ അമ്മേ?
0: സുലോചന,
2: ആളൊഴിഞ്ഞ സിംഹാസനത്തെ കുറിച്ച് ആലോചിക്കാൻ വയ്യല്ലോ. രാജാവോ രാജപത്നിയോ ആരെങ്കിലും ഒരാൾ വേണ്ടേ ഇവിടെ?
1: സുലോചനെ, നീ സംസാരിക്കുന്നത് ലങ്കയുടെ മഹാറാണിയോടാ. മറക്കണ്ട.
2: മറക്കില്ല, ഒന്നും മറക്കില്ല സുലോചന, മറക്കാനാവില്ല.
0: നിങ്ങൾ എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത്?
2: പരിഹാസമോ? പരമസത്യമല്ലേ വിഭീഷണ അഭിഷേകം? സത്യമല്ലേ?
0: അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതൊന്നുമല്ലല്ലോ. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. എന്നിട്ടും
1: കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും സരമേ, നിന്റെ നിലപാടെന്താണ്? നിന്റെ വിഭീഷണന്റെ നിലപാടെന്താണ്?
0: നിലപാടുകൾ നേരത്തെ തുറന്നു പറഞ്ഞതല്ലേ? വരാനിരിക്കുന്ന വിനാശത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലേ? ആരും അനുസരിച്ചില്ല. ഇനിയിപ്പോ
2: വിലപിച്ചിട്ടെന്ത് കാര്യമെന്ന് അല്ലേ?
0: സുലോചനെ, സീതാന്വേഷണാർത്ഥം ഹനുമാൻ വന്നപ്പോ, രാമസൈന്യം വരുമെന്നറിഞ്ഞപ്പോ, ഒടുവിൽ ലങ്കാനഗരം വാനരപ്പട വളഞ്ഞപ്പോ ജ്യേഷ്ഠൻ രാവണനോട് ആവർത്തിച്ചു പറഞ്ഞില്ലേ അദ്ദേഹം സീതയെ വിട്ടുകൊടുക്കാൻ?
1: സീതാപഹരണം സ്വബോധത്തോടെയാണ് അദ്ദേഹം ചെയ്തത്. ഭയപ്പെടുത്തിയോ യുദ്ധം ചെയ്തോ തീരുമാനങ്ങൾ മാറ്റാറില്ല. പ്രലോഭനങ്ങൾക്ക് മുന്നിലും നിലപാടുകളിൽ ഇളവ് നൽകാറില്ല.
2: അറിയില്ലേ സരമിക്ക്?
0: അറിയാം. ശക്തിയിലും സമ്പത്തിലും അഹങ്കരിച്ചാൽ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് സമാധാനിക്കണം.
2: രാജ്യവും ജീവനും നഷ്ടമാകുമെന്ന് വിചാരിച്ച് വ്യക്തിത്വത്തിന് വിള്ളൽ വീഴ്ത്താറില്ല ധീരന്മാർ.
0: വേണ്ട, വ്യക്തിത്വം അചഞ്ചലമായി തന്നെ നിൽക്കട്ടെ. പക്ഷേ ചെയ്തുകൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് വന്നു ചേർന്ന വിനാശങ്ങളെന്നറിഞ്ഞ് സമാധാനിക്കുക ധീരന്മാർ.
1: സരമേ,
0: പിന്നെ ഉപദേശങ്ങളും മുന്നറിയിപ്പും നൽകിയ വിഭീഷണൻ തെറ്റുകാരനാണെന്നോ?
3: അതെ, തീർച്ചയായും തെറ്റുകാരൻ തന്നെ.
1: വജ്രജ്വാല,
3: പാപങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഉപദേശിച്ച മറ്റൊരു അനുജൻ കൂടി ഉണ്ടായിരുന്നു രാവണന്, എന്റെ ഭർത്താവ് കുംഭകർണൻ. പക്ഷെ ജ്യേഷ്ഠന്റെ തീരുമാനമൊന്നും മാറ്റില്ലെന്നറിഞ്ഞപ്പോ ശത്രുപക്ഷത്തേക്ക് രക്ഷ തേടി പോയില്ല അദ്ദേഹം. വളർത്തി വലുതാക്കിയ ജ്യേഷ്ഠനോടൊപ്പം വംശവിശ്രുതിയുടെ തണലു പകർന്ന ലങ്കയോടൊപ്പം നിലകൊണ്ടു, ഒറ്റുകാരനാകാതെ നിന്നു.
0: എന്നിട്ടോ ആ അനുജൻ എവിടെ?
2: ജ്യേഷ്ഠന്റെ പിറകിൽ അചഞ്ചലമായി നിന്ന നിലപാടിന്റെ ഫലവും പ്രതിഫലവുമാണ് വജ്രജ്വാലെ നിന്റെ ഈ വൈധവ്യം.
4: ഇളയമ്മേ, രാവണനും കുംഭകർണനും ഇന്ദ്രജിത്തും ഒക്കെ ഒരിക്കലേ മരിച്ചുള്ളൂ, വീരോചിതമായ മരണം. പക്ഷേ അഭിമാനിയെന്ന് അഭിരമിക്കുന്ന സരമാപതി വിഭീഷണൻ 100 തവണ മരിച്ചുകൊണ്ടിരിക്കുകയാ.
2: മരണം, ത്രികുടാജലത്തിന്റെ ആകാശമേറ്റു വാങ്ങിയ കരിമ്പുകകൾ നീ പറഞ്ഞവരുടെ ചിതാഗ്നിയിൽ നിന്നുയർന്നതാണ് സുലോചനെ. ലങ്കാപുര നരേശനായി സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിക്കുന്നത് 100 തവണ മരിച്ചെന്ന് നീ പറഞ്ഞ എന്റെ പതിയാണെന്നതും സത്യം.

0: മതി. അധികാരം ധിക്കാരം പറയാനുള്ള പദവിയല്ല, മഹാറാണി പദത്തിൽ ഏറെക്കാലം ഇരുന്നവളുടെ അനുഭവ പാഠമായി കാണുക. വാക്കുകൾ സൂക്ഷിക്കുക.
1: അധികാരം സിംഹാസനങ്ങളല്ല ജ്യേഷ്ഠത്തെ, അതിലുപവിഷ്ടരാകുന്നവരുടെ മനസ്സാണ്.
2: മനസ്സിലാകുന്നുണ്ട് വജ്രജ്വാലെ. പരാജയത്തിന് നിമിത്തമായവർ ആരെന്ന് മനസ്സെടുത്ത് ചിന്തിക്കുക.
0: ചിന്തിക്കാനൊന്നുമില്ല, രാമപക്ഷത്തിന്റെ വിജയത്തിന് നിമിത്തമായത് എന്താണെന്ന് ഓർത്താ മതി. ഇവിടെ ഇല്ലാത്തത് അവിടെ ഉണ്ടായിരുന്നു. സാഹോദര്യം, സഹോദരർ തമ്മിലുള്ള ദൃഢ സൗഹൃദം. ജ്യേഷ്ഠനെ അനുസരിക്കാൻ മത്സരിക്കുന്ന മൂന്ന് അനുജന്മാർ രാമനുണ്ട്. അതാണ് രാമന്റെ വിജയമന്ത്രം. ഏട്ടനെ അനുസരിക്കാത്ത അനുജൻ, അത് രാവണന്റെ പരാജയം.
2: അനുസരണക്കേടിന് രാമൻ കാരണമുണ്ടാക്കിയിരുന്നില്ല. ഇവിടെയോ മറ്റൊരാളുടെ ഭാര്യയെ അയാൾ അറിയാതെ തട്ടിക്കൊണ്ടുവരിക. അല്ലെങ്കിലും പരതാരങ്ങളോടായിരുന്നല്ലോ രാക്ഷസരാജന് കമ്പം. വിഷ്ണു പത്നിയാവാൻ മോഹിച്ച വേദവതി, നളകുബേരപത്നി രംഭ, പിന്നെ രാമപത്നി സീത, പതിവ്രതകൾക്കൊപ്പം ശാപങ്ങളും നേടി ലങ്കേശ്വരൻ.
1: ശരമ, നിർത്താൻ. എല്ലാം നഷ്ടപ്പെട്ട് ഹൃദയം തകർന്നു നിൽക്കുന്ന വിധവകളാ ഞങ്ങൾ മൂവരും. ഭർത്താക്കന്മാരില്ലാത്ത ജീവിതം മോഹിക്കുന്നുമില്ല. അതുകൊണ്ട് ചക്രവർത്തിനിയുടെ അധികാര ചക്രവാളങ്ങൾ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അധിക്ഷേപം അതിരു കടന്നാൽ
2: എന്തേ നിർത്തിയത്? എന്ത് ചെയ്യും നിങ്ങൾ?
1: കാണണോ, കാണണോ നിങ്ങൾക്ക്?
3: മതി മതി, മാറി നിൽക്ക് സുലോചന. സരമേ, അനീസി.
0: സരമേ, പൂർവ്വ വൃത്താന്തങ്ങൾ സൗകര്യപൂർവ്വം പാതിവഴിക്ക് തുടങ്ങല്ലേ. മഹാപതനത്തിന്റെ നിമിത്തമായും ശാപമായും നീ പറയുന്ന ആ നീചകൃത്യം ശരി തന്നെ, പക്ഷേ അതിനും ഒരു കാരണമുണ്ടായിരുന്നു. അതുമാത്രം ബോധപൂർവം നീ വിസ്മരിച്ചു.
2: എന്ത് കാരണം?
1: ഓർമ്മ കാണില്ല. രാവണപക്ഷത്തല്ലോ മനസ്സും പ്രവൃത്തിയും.
0: രാവണനും കുംഭകർണനും വിഭീഷണനും ഒരു സഹോദരിയുണ്ടായിരുന്നു, ശൂർപ്പണഖ. അതും ഓർമ്മയിലില്ലേ മഹാരാജ്ഞിക്ക്? പ്രണയാഭ്യർത്ഥനയുമായി ചെന്ന അവളെ മത്സരിച്ച് കളിയാക്കി വിട്ടു. രാക്ഷസകുലത്തിലോ മനുഷ്യകുലത്തിലോ കേട്ട കേൾവിയില്ലാത്ത ശിക്ഷ. മൂക്കും മുലയും അരിഞ്ഞിട്ട് ആ കുമാരന്മാർക്ക് എന്ത് വിശേഷണമാണ് നൽകേണ്ടത്? പറ. രക്തം വാർന്ന് വേദനയും കോപവും കൊണ്ട് പൊളയുന്ന ഒരു സഹോദരിയുടെ രൂപം മനസ്സിൽ തെളിയുന്ന ഒരു ഏട്ടൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സരമ? അവതാര കഥകളുടെ ചമൽക്കാരങ്ങളും രാവണവധത്തിന്റെ അത്ഭുത സിദ്ധിയും അവകാശപ്പെടുന്ന നിന്റെ കാണപ്പെട്ട ദൈവങ്ങൾ കാട്ടിയ ക്രൂരതയൊന്നും ജാനകിയോട് ചെയ്തിട്ടില്ല അദ്ദേഹം.
4: കുലസ്നേഹം, കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം, അതൊന്നും കപടമായിരുന്നില്ല ലങ്കാധിപന്. ബ്രഹ്മനും ദേവകളും സഹായത്തിനായി ലങ്കേശിനെ സമീപിച്ച കഥ അദ്ദേഹം പറയുമായിരുന്നു. വരലബ്ധിക്കായി കഠിന തപം ചെയ്ത് ഒടുവിൽ സരസ്വതി ദേവിയെ കൊണ്ട് കുസൃതി ഒപ്പിച്ച് നിദ്രാവലംബിയാക്കിയതിനെ ചോദ്യം ചെയ്തു മഹാരാജാവ്. ശാപമായി മാറിയ വരത്തെ മാറ്റിയെടുത്തു. പകുതിയായെങ്കിലും മാറ്റിയെടുത്തു രാവണൻ. അനുജന്റെ ദുർവിധി ആത്മവ്യഥയായ ഒരു ആത്മജന്റെ കടമ നിറവേറ്റി മഹാനായ രാവണൻ.
2: മഹാനായ രാവണൻ. അരുമയായ ഏക സോദരിക്കും വൈധവ്യം സമ്മാനിച്ചതും മഹാനായ രാവണൻ തന്നെ.
1: വിദ്യുജിഹന്റെ ദുശീലങ്ങൾ സരമയ്ക്കും അറിയാത്തതാണോ? സോദരിക്കും നാടിനും ഭാരമായി മാറിയപ്പോഴാ ശൂർപ്പണഖയുടെ ഭർത്താവിനെ കൊന്നത്.
4: അനാഥയല്ലവർ. ലങ്കാപുരിയിലെ മന്ത്രി ശംഭുകുമാരന്റെ അമ്മയാണ്. അങ്ങനെയാ മരുമകനെ മന്ത്രിയാക്കിയെന്ന പഴി മഹാരാജാവിന് കേൾക്കേണ്ടി വന്നത്.
1: അതെ,
2: പിന്നെ സൂര്യവിഹാരത്തിനുള്ള സ്വാതന്ത്ര്യവും നൽകിയില്ലേ സോദരിക്ക്?
0: സരമേ,
2: കഥ അങ്ങനെയല്ലേ ഏട്ടത്തി? അല്ല, അങ്ങനെയല്ല.
0: ഇഷ്ടം പോലെ ചെയ്യാൻ അനുവദിച്ചത് ശരി തന്നെ, പക്ഷേ രാക്ഷസകുലത്തിന്റെ സർവനാശത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല ആ സ്വാതന്ത്ര്യം.
2: ഏട്ടത്തി പറഞ്ഞു വരുന്നത്?

0: സ്വൈര സഞ്ചാരത്തിന് വിഭീഷണനും അനുവാദം നൽകിയിരുന്നില്ലേ അച്ഛൻ? എന്നിട്ട് ലങ്ക വിട്ടു പോയത് എവിടെയാ? എന്തിനാ? കുലനാശത്തിന്. രാക്ഷസ കുലത്തെ ഒറ്റക്കൊടുക്കാൻ.
1: സരമേ, രാക്ഷസകുലത്തെ നശിപ്പിക്കാൻ രാക്ഷസർക്കേ സാധിക്കൂ. രാക്ഷസ തുണയില്ലാതെ ശ്രീരാമജയവും അസാധ്യം.
2: അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത്
0: കുലനാശകനാണ് നിങ്ങളുടെ ഭർത്താവ്
3: സുലോചനെ? ലങ്കാപുരത്തിന്റെ ചക്രവർത്തിയെ കുറിച്ചാണ് ഈ അധിക്ഷേപം. മറക്കണ്ട,
0: ആ ചക്രവർത്തി പദത്തിൽ അപമാനിതയാവുകയാണ് ലങ്കാപുരി. ഇളയമ്മ, അതും മറക്കണ്ട.
4: നെകുമ്പിലയിലേക്കുള്ള ഈ വഴിയിൽ കൽത്തൂണുകൾക്കും കാതുണ്ട്.
0: ഓഹോ, കേൾക്കട്ടെ. കൽത്തൂണുകളോ ദ്വാരപാലകരോ സേവകരോ ആരായാലും കേൾക്കട്ടെ. ലങ്കാപുരിയിലെ കഴുമരങ്ങൾ വിശ്രമിക്കുകയായിരുന്നല്ലോ കുറച്ചുനാൾ. വിളിക്കേ, രാജനിന്ദയ്ക്ക് വധശിക്ഷ വിധിക്കേ.
2: സുലോചനെ,
0: ക്ഷമിക്കണോ അമ്മേ. മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ല. അങ്ങയുടെ മകനെ എന്റെ ഭർത്താവ് മേഘനാഥനെ കൊന്നത് ലക്ഷ്മണനല്ല, വിഭീഷണനാ. വിഭീഷണൻ.
3: സുലോചനെ,
0: നികുംഭിലയിൽ ശിവധ്യാനത്താൽ നേടിയ സമാധിവിദ്യയും അദൃശ്യവിദ്യയും കൊണ്ട് വാനരസേനയെയും ലക്ഷ്മണനെയും വീഴ്ത്തിയ അദ്ദേഹം. പിന്നെ രാക്ഷസകുലത്തിനായി നികുംഭിലയിൽ യജ്ഞം നടത്തിയപ്പോ അത് തടഞ്ഞത് ഇളയച്ചനാണ്. യജ്ഞപൂർത്തീകരണം രാക്ഷസ വിജയവും ശത്രുനാശവും ആകുമായിരുന്നു.
1: മകളെ, നിന്റെ അച്ഛനും അതുതന്നെ ആയിരുന്നല്ലോ വിധി.
5: ലങ്കാപുരിയിലെ നിഗൂഢ വഴികളറിയാവുന്ന വിഭീഷണൻ രാക്ഷസകുലത്തിന്റെ ഒറ്റകാരൻ.
3: സഹിക്കല്ല ലങ്കാപുരി ആ ചക്രവർത്തി പദം.
0: രാമരാവണ യുദ്ധം സീതയുടെ മോചനത്തിന് വേണ്ടി ആയിരുന്നില്ല,
2: ലങ്കയുടെ ചക്രവർത്തി പദത്തിനു വേണ്ടി.
0: അശക്തനായ വിഭീഷണൻ ശക്തനായ രാമനെ അതിനുപയോഗപ്പെടുത്തി. സൗഹൃദ സന്ധിയിൽ രാമന് സീത, വിഭീഷണന് രാജ്യം.
3: മതിയാക്കുന്നുണ്ടോ നിങ്ങൾ? യുദ്ധവും കഴിഞ്ഞു, അഭിഷേകവും കഴിഞ്ഞു, ഇനിയും ഈ പഴിപറച്ചിലൊന്ന് നിർത്തിക്കൂടെ?
2: എന്താ, സത്യങ്ങൾ കേൾക്കുമ്പോൾ അസഹിഷ്ണുത?
4: സഹോദരന്മാർ തമ്മിലുള്ള സൗഹൃദവും ശത്രുതയും,
3: അതിന് ഭാര്യമാരായ നമ്മൾ എന്ത് പിഴച്ചു?
1: സരമേ, ശൈലൂഷ്യൻ നിന്റെ പിതാവ് ഗന്ധർവനാണെന്ന് കേട്ടിട്ടുണ്ട്.
4: ഗന്ധർവസിദ്ധി മകൾക്കും കിട്ടാതിരിക്കില്ല.
3: ഏട്ടത്തി,
4: ഏട്ടത്തി തന്നെ. യുദ്ധാവസാനം രാവണനെ തേടി വാനരപ്പട അന്തപുരത്തിലും മകത്തളങ്ങളിലും പരക്കം പായുമ്പോൾ അവർക്ക് ദിശാസൂചന നൽകിയത് കൈമുദ്രകളായിരുന്നുവെന്ന് പറഞ്ഞറിഞ്ഞു. സരമയുടെ കൈമുദ്രകൾ.
1: എന്നിട്ട് ഭാര്യമാരായ നാം എന്തു പിഴച്ചുവെന്ന്. നന്നായി, ഗന്ധർവകന്യകയുടെ അഭിനയം നന്നായി.
2: അത് വേണ്ടതല്ലേ എടത്തി?
5: ഭർത്താവിന്റെ രാജയോഗലബ്ധിക്ക് ഭാര്യയും സഹായം ചെയ്യേണ്ടത് തന്നെയല്ലേ?
3: പറഞ്ഞോളൂ. മന്ദാകിനി നദിയുടെ തീരത്ത് വെച്ച് സ്വന്തം ജ്യേഷ്ഠപുത്രന്റെ വധുവിനെ കാമാർത്തി മൂത്ത് പ്രാപിച്ചു നേടിയ പാപത്തിന്റെ ശാപഭാരം ലങ്കാലക്ഷ്മിക്ക് അലങ്കാരമാണെന്ന് കരുതുന്ന നിങ്ങൾ പറഞ്ഞോളൂ. ഗംഗാതടത്തിൽ പർണശാല കെട്ടി വിഷ്ണുപത്നിയാവാൻ തപം ചെയ്യുന്ന മുനികന്യകയിലും കാമവരെ തീർത്ത് നേടിയ ശാപം ലങ്കയുടെ സുവർണ നേട്ടമെന്ന് ചിന്തിക്കുന്നവർ പറഞ്ഞോളൂ.
1: സരമ, കൊള്ളാം, ദുർവ്യാഖ്യാനങ്ങൾ, കണ്ടെത്തലുകൾ. പക്ഷേ അനിയത്തി, നിന്റെ പുതിയ വിശേഷണങ്ങളിൽ അവതരിപ്പിച്ച ആ രാവണൻ എന്റെ ഭർത്താവ് ജീവിതത്തിലേക്കും ലങ്കയുടെ സൗഭാഗ്യത്തിലേക്കും ക്ഷണിച്ചിരുന്നു ആദ്യം. ലോകത്തിലെ വില കൂടിയതെന്തും ലങ്കയ്ക്ക് അലങ്കാരമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ധനധനിക്കൊന്ന് പുഷ്പകവിമാനം നേടിയതും ഇന്ദ്രനിൽ നിന്ന് ചന്ദ്രഹാസം നേടിയതും അങ്ങനെയാ. രംഭയും വേദവതിയും സീതയുമൊക്കെ വിശ്രുത നാരീരത്നങ്ങളായതുകൊണ്ടാ സ്വന്തമാക്കാൻ ശ്രമിച്ചത്, ലങ്കാപുരത്തിന്റെ സൗവർണ രത്നങ്ങളാക്കാൻ.
3: നന്നായി ഏട്ടത്തിക്ക് ഇങ്ങനെയല്ലേ പറയാനാവൂ? ഭർത്താവായി പോയില്ലേ?
1: മണ്ഡോദരി അഭിമാനിക്കുകയാണ് ഇപ്പോഴും, രാവണ പത്നിയായതിൽ അഭിമാനിക്കുകയാണ്.
2: അത് അങ്ങയുടെ ദുരന്തം.
5: നിങ്ങൾ അപഹസിക്കുന്നത് വീരമൃത്യു വരിച്ച രാവണനെയാണ്.
0: രാവണൻ ഉദകക്രിയ ചെയ്യാൻ തയ്യാറായില്ലല്ലോ വിഭീഷണൻ. കൊന്നവർക്ക് പോലുമില്ലാതെ ശത്രുത, മരണം വരെ മാത്രം.

0: ഭീമനുമായി ശത്രുത നിലനിൽക്കൂ എന്ന രാമോപദേശം വേണ്ടി വന്നു ഏട്ടന് ചിതാഗ്നി പകരാൻ.
1: മക്കളെ, ജീവിതത്തിലും മരണത്തിലും കുറ്റബോധമില്ലാതിരുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കില്ല ആ അഗ്നി പകരൻ.
0: അമ്മേ,
1: അല്ല, അദ്ദേഹം അതും ക്ഷമിച്ചിരിക്കും. കൂടെ പിറപ്പിന് ചതിച്ചവനെന്ന അപരാധവും ക്ഷമിച്ചിരിക്കും. സഭാമണ്ഡപത്തിലേക്ക് സന്ധി ചെയ്യണമെന്ന് ആവർത്തിച്ച് ഏട്ടനെ ഉപേക്ഷിച്ച് ശത്രു സങ്കേതത്തിലേക്ക് പോകുമ്പോൾ മന്ത്രിമാരും സൈനികരും പുരോഹിതരുമെല്ലാം ഉപദേശിച്ചിരുന്നു, ശല്യക്കാരനായ സോദരി ഭർത്താവ് വിദ്യുജ്ജഹനെ കൊന്നതുപോലെ വിഭീഷണനെയും. രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ ശത്രുപക്ഷത്ത് ചേർന്നാൽ അപകടമാണെന്നറിഞ്ഞിട്ടും വെറുതെ വിട്ടു സരമേ. നീ അഹങ്കരിക്കുന്ന നയവിശാരദനായ വിഭീഷണന്റെ ജീവനും ഈ മഹാരാജ പദവിയുമൊക്കെ ദാനമാ. എന്റെ ഭർത്താവ് ലങ്കേശ്വരന്റെ ഇഷ്ടദാനം. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അനുജന്മാരെ. നീ വിശേഷിപ്പിച്ച കാമാർത്തി മുത്ത നീജന്റെ ഉള്ള നിറയെ കൂടെ പിറപ്പുകളോടുള്ള അളവറ്റ സ്നേഹമായിരുന്നു അനിയത്തി.

0: എടുത്തി വിശ്രമിക്കേ.
1: എടുത്തിക്ക് വിശ്രമകാലം തന്നെയല്ലേ അനിയത്തി? സരമേ, രാമാഭിഷേകം കഴിഞ്ഞെത്തിയ വിഭീഷണൻ എന്ത് വിശേഷമാണ് പറയുന്നത്? ലങ്കാപുരിയിൽ കഴിഞ്ഞ നാളുകളെ കുറിച്ച് ഓർക്കുന്നുവോ സീത? അല്ല, അവിടെയും അഗ്നിശുദ്ധി നാടകം അരങ്ങേറിയോ?
2: ഇല്ല.
1: ലങ്കാപുരിയിൽ തടങ്കൽ പാളയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അശോകവനിയിലെ സുന്ദരാരാമത്തിൽ സീതയെ പാർപ്പിച്ചത്. ഭീകരരും ശക്തരുമായ രാക്ഷസർ ഇല്ലാഞ്ഞിട്ടല്ല ദ്രിജടയെ പരിപാലിക്കാൻ അയച്ചത്. ലോകാരാധ്യനായ രാവണപ്രഭുവിന്റെ പട്ടമഹിഷിയായ ഞാനും കൂടെയിരുന്നു അശോകവനിയിൽ. അവസരം വരുമ്പോ സീതയോട് ചോദിക്കണം ഒരു വർഷക്കാലത്തെ ലങ്കാവാസം എങ്ങനെയുണ്ടായിരുന്നു എന്ന്.
2: അവരത് ഓർക്കാൻ ആഗ്രഹിക്കില്ല. അയോധ്യയിൽ അമ്മമാർക്കൊപ്പം ജീവിതം ആഘോഷിക്കുകയായിരിക്കും.
3: ആഘോഷം! എല്ലാവരും ഉദ്ഘോഷിക്കുന്ന ഐക്യം സഹോദരർ തമ്മിലേ ഉള്ളൂ. പുത്രവധുക്കൾക്കിടയിലും രാജപത്നിമാർക്കിടയിലും അതില്ലെന്നാണ് അറിഞ്ഞത്.
1: മകളെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്.
4: ചിന്തിച്ചു പോകൂ എടത്തി. അന്തപുരത്തിലെ അമ്മമാരെയും സ്ത്രീജനങ്ങളെയും ബോധ്യപ്പെടുത്താനായിരുന്നല്ലോ അഗ്നിശുദ്ധി.
1: വജ്രജ്വാലെ, എനിക്ക് തോന്നുന്നത് അഗ്നിശുദ്ധി വേണമെന്ന ശ്രീരാമന്റെ തീരുമാനം ഉചിതമായെന്നാണ്.
2: അമ്മ അങ്ങനെ പറയാൻ എന്താ കാരണം?
1: ഒരു വർഷക്കാലം രാക്ഷസകുലത്തോടൊപ്പം കഴിഞ്ഞ സീത അശുദ്ധയാണോ എന്ന് അറിയാനായിരുന്നല്ലോ അഗ്നിപരീക്ഷ. ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾക്കിടയിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ സീതാദേവി പുറത്തു വരുമ്പോൾ ഉദ്ഘോഷിക്കപ്പെട്ടത് ലങ്കയുടെ പരിശുദ്ധിയാ. രാക്ഷസകുലത്തിന്റെ കുലീനതയുടെ പ്രഖ്യാപനമായിരുന്നു അത്. ലങ്കാപുരത്തിലെ ഒരു നിശ്വാസം പോലും അശുദ്ധമാക്കിയില്ല രാഘവപത്നിയെ. അതിൽ അഭിമാനമുണ്ട് നമുക്ക്, ഇല്ലേ വജ്രജ്വാലെ?
4: തീർച്ചയായും.
1: സരമക്കറിയോ, മേഘനാഥന്റെ മരണമറിഞ്ഞ് വിഷമിച്ചിരുന്ന അദ്ദേഹം വാനരന്മാർ മുടക്കിയ യജ്ഞമുപേക്ഷിച്ച് നിഗുംബലയിൽ നിന്ന് തിരികെ വന്ന് അവസാന യുദ്ധത്തിന് പുറപ്പെടുന്ന ദിവസം എന്നോട് ചിലത് പറഞ്ഞിരുന്നു. യജ്ഞവിഘ്നം കൊണ്ട് പതനമുറപ്പായ സ്ഥിതിക്ക് സന്ധിമാർഗം സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ മക്കളും സഹോദരങ്ങളും രക്ഷാസേനയും ജീവൻ ഉപേക്ഷിച്ചത് പിന്നെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു. ലങ്കയെയും തന്നെയും സ്നേഹിച്ചവരെയും സേവിച്ചവരെയും കൊലക്ക് കൊടുത്തിട്ട് രാവണനൊരു ജയം വേണ്ട, ജീവിതം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു.
2: അത് ധീരത, യഥാർത്ഥ രാജാവിന്റെ ധർമ്മം.
4: സോദരങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തനാകുന്നത് അതുകൊണ്ടാണല്ലോ.
1: സരമേ, നീ പറഞ്ഞുവല്ലോ പരതാരാപഹരണം ലങ്കയിൽ കൊണ്ടുവന്ന ശാപകഥകൾ. പക്ഷേ രംഭയുടെ ശാപം ഫലിച്ചില്ല. മണ്ഡോദരിപതി രാക്ഷസ രാവണന്റെ ദേശാനനങ്ങളൊന്നും പൊട്ടിച്ചിതറിയില്ല. ആ പാപം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നല്ലേ?
2: ഏട്ടത്തി,
1: വേണ്ട വേണ്ട,

0: തൊടണ്ട എന്നെ സുലോചന.
1: അമ്മേ
0: വെള്ളം, അമ്മയ്ക്ക് കുറച്ച് വെള്ളം തരൂ മോളെ.
1: ശരി അമ്മേ. എടത്തി, അങ്ങ് വല്ലാതെ കിതയ്ക്കുന്നു, സംസാരം മതിയാക്കാം.
0: ഇല്ല വജ്രജ്വാലെ, എനിക്കിനിയും പറയണം. രംഭയുടേത് വിപലശാപമായിരുന്നു, പക്ഷെ വേദവതി അത് ഫലിച്ചു. ദക്ഷിണ സാഗരത്തിലെ വംശവൃദ്ധിയുടെ പ്രകാശഗോപുരത്തിന്റെ മീതെ ദുരന്തങ്ങളുടെ കരിമേഘങ്ങൾ നിറഞ്ഞു. ഒരു സ്ത്രീ തന്നെ വംശനാശ ഹേതുവായി, ജാനകി. വേദവതിയുടെ പുനർജന്മം സീതാരത്നം ലങ്കയ്ക്ക് അലങ്കാരമായി. ഒരു സംവത്സരം ഒരിക്കൽ പോലും ആഗ്രഹപൂരണത്തിനൊരുങ്ങിയില്ല. പ്രിയ സോദരി ശൂർപ്പണകിയുടെ സ്ഥാനരക്തം അഗ്നിയായി പടർന്നു കയറിയിട്ടും സീത സുരക്ഷിതയായിരുന്നു.
1: അമ്മേ, നാ വെള്ളം കുടിക്കി.
0: രാമസായകമേറ്റ് പരമപദത്തെ പ്രാപിക്കാൻ പടക്കളത്തിലേക്ക് ഇറങ്ങുമ്പോ സുലോചന, മേഘനാഥന്റെ അച്ഛൻ അശ്വരഥത്തിനരികിൽ നിന്ന് തിരികെ വന്നു. എന്റെ കണ്ണുകളിലേക്ക് നോക്കി ലോകത്തെ വിറപ്പിച്ച ആ രാജസിംഹം, ആ സമയം മറക്കാനാവുന്നില്ല, ഓർക്കാനും.
1: അമ്മേ,
0: മണ്ടോദരി ശിലാപാളിയിലേറ്റ പദസ്പർശം അഹല്യക്ക് മോക്ഷമേകിയെന്ന് കേട്ടിട്ടുണ്ട്. രാവണന്റെ മുന്നിൽ കണ്ണീര് വീഴ്ത്തിയ നാരീജനങ്ങളുടെ ശകാരമാരിയിൽ അശുദ്ധനായെങ്കിൽ രാമസായകം അത് ശുദ്ധമാക്കട്ടെ. വിഭീഷണനാണ് നാടുവാഴുന്നതെങ്കിൽ ആ വംശദ്രോഹിയുടെ നാടുവാഴ്ചയിൽ നിന്ന് മോചിതയാകുക. പിന്നെ അശോകവനിയിൽ ചെന്ന് സീതയെ വധിക്കുക. അഗ്നിപ്രവേശം ചെയ്ത് എന്നോട് കൂടെ ചേരുക.
1: ഏത്തി
0: അനുസരിച്ചില്ല മണ്ടോദരി. അവസാന യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചില്ല മണ്ടോദരി. മക്കളും ഭർത്താവും നഷ്ടപ്പെട്ട ഈ ശാപഗ്രസ്തയ്ക്ക് അതിന് സാധിച്ചില്ല മക്കളെ.
2: ഏടത്തി പറഞ്ഞ പോലെ രാമബാണമേറ്റ് പരമപദം പോകിയിരിക്കും അദ്ദേഹം. ആശ്വസിപ്പിക്കാൻ അശക്തിയാണ് ഞാൻ. അധിക്ഷേപ വാക്കുകൾക്ക് അറിയാതെങ്കിലും നിങ്ങളോടൊക്കെ മറുവാക്ക് പറഞ്ഞ് കയർത്തതിന് മാപ്പ്.
0: മഹാറാണി മാപ്പ് പറയുകയോ പാടില്ല. ഇനി നിന്റെ കാലം. വിഭീഷണനോടൊപ്പം നാടുവാഴുക.
2: മഹാരാജാവിന്റെ പേരിൽ ജ്യേഷ്ഠത്തെയും അനുഗ്രഹിക്കണം അദ്ദേഹത്തെ. ശ്രീരാമചന്ദ്രനും അനുഗ്രഹിച്ചു, ശാപഗ്രസ്തനാവാതെ നന്മ ചെയ്യുക എന്ന്.
0: ജനിക്കും മുൻപേ ശാപമേൽക്കേണ്ടി വന്നവനാണ് രാവണൻ. വൈശ്രവണന്റെ സമൃദ്ധി മോഹിച്ച് അനവസരത്തിൽ പിതാവിനെ പ്രാപിച്ച അമ്മ കൈകസി. മുനിവര്യനായ പിതാവ് തന്നെ ജനിക്കാനിരിക്കുന്ന മക്കളെ ശപിച്ചു.
3: കേട്ടിട്ടുണ്ട് മൂന്ന് ശാപങ്ങളും ഒരനുഗ്രഹവും. ആ ശാപവും വരവും ഇപ്പോൾ യാഥാർത്ഥ്യവുമായി.
0: ശരിയാണ്, പെണ്ണിന്റെ കണ്ണീര് അത് സർവനാശകാരിയായ അഗ്നിഗോളമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ ഈ ഹതഭാഗ്യക്ക് സാധിക്കാതെ പോയത്. സീതയെ കൊല്ലാതിരുന്നത്, ശൂർപ്പണകയുടെ മാറിടം ഛേദിച്ചവർക്കുള്ള ശിക്ഷ വിധിക്കാതിരുന്നത്.
3: സാങ്കല്പിക സാധ്യതകൾക്ക് പ്രസക്തിയില്ലമ്മേ. മര്യാദാ പുരുഷോത്തമന്റെ അവതാര ലക്ഷ്യം നിറവേറ്റപ്പെടാനായിരുന്നു അതൊക്കെ. രാമന്റെയും വിഭീഷണന്റെയും എന്തിന് അമ്മയുടെയും ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, സീതയെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ രാക്ഷസവധം എന്ന ജന്മലക്ഷ്യം എങ്ങനെ നിറവേറ്റും?
4: അതിനർത്ഥം
3: അതിന്റെ അർത്ഥതലങ്ങൾ തേടി അലയുന്നത് അപകടമാണിലയമ്മേ. പലതും പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും, പല വാക്കുകളും വചനങ്ങളും വിപലമാകും. അനുസരിക്കരുതെന്നാഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങൾ, പരിഹാരമാർഗങ്ങൾ.
4: സുലോചന,
3: അതെ, സന്ധിമാർഗത്തിന്റെ ശാന്തിമന്ത്രം ഉപദേശിച്ച ഇളയച്ചൻ വിഭീഷണനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചിരുന്നില്ലേ അങ്ങ്?
2: അതെ, സീതയെ വിട്ടുകൊടുത്താൽ എല്ലാവരും രക്ഷപ്പെടുമായിരുന്നല്ലോ.
5: ഇല്ല ഇളയമ്മേ, ഇല്ല. അവതാര പുരുഷൻ പിറവി കൊണ്ടത് തന്നെ രാവണവധത്തിനല്ലേ? അപ്പോൾ പിതാവിന്റെ രാവണന്റെ ജീവാഹുതി കൊണ്ട് ശ്രീരാമന്റെ ജന്മോദ്ദേശമല്ലേ സഫലമായത്?
0: ഇനി നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാര ലക്ഷ്യം സഫലമാക്കാൻ നിമിത്തമായവരെന്ന്. പിന്നെ സ്ത്രീജനങ്ങളുടെ കണ്ണുനീർ വീണ മണ്ണ്,

0: അഭിശപ്തമാണെന്ന പാഠം ലോകമറിയട്ടെ. ശാപഭീതി ഒഴിഞ്ഞ ലങ്ക പുലരട്ടെ. സരമേ, മഹാരാജ വിഭീഷണന് ഈ മണ്ഡോദിരിയുടെ അനുഗ്രഹം ഇതാണ്.
1: ഏടത്തി വരിക, അദ്ദേഹം കാത്തിരിക്കുകയാണ് ഏടത്തിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം തേടാൻ.
0: ഇല്ല, അന്തപുരത്തിലേക്കോ സഭാമണ്ഡപത്തിലേക്കോ ഇല്ല, മണ്ഡോദരി പടിയിറങ്ങുകയാണ്, നികുമ്പലയിലേക്കുള്ള ഗൂഢമാർഗത്തിലെ പടികൾ.
2: എടത്തി, ഞാനുമുണ്ട്.
3: നികുമ്പലയിലെ യജ്ഞമണ്ഡപവും കരിങ്കൽ തൂണുകളും ഓർമ്മകൾ ഉണർത്തുകയാണ്. ഇന്ദ്രജിത്തിന്റെ അദൃശ്യ സാന്നിധ്യം അവിടെയാണ്. അമ്മയോടൊപ്പം ഞാനും.
0: യജ്ഞവേദിയിൽ നിന്നുയർന്നിരുന്ന ഹോമധൂമങ്ങൾ ലങ്കാപുരിയിലെ വിധവകളുടെ വിങ്ങുന്ന നെഞ്ചകത്ത് ആശ്വാസമായി പടരും. സരമേ, പുലസ്ത്യവംശത്തിന്റെ കുലദേവതയോട് ആൺതുണകളുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി പറ്റില്ലല്ലോ. ലങ്കയുടെ വൃദ്ധി അതാവും നമ്മുടെ പ്രാർത്ഥന.
1: ഏട്ടത്തി, അങ്ങ് പറഞ്ഞ പോലെ ശത്രുപക്ഷത്തേക്ക് കൂറുമാറിയ കുലവൈരിയാണ് എന്റെ ഭർത്താവ്. ഒരു നിയോഗം പോലെ രാവണ മഹാരാജാവിന്റെ പിൻഗാമിയാവുന്നു. അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്നില്ല, അതിനർഹതയുമില്ല. എന്നാൽ ഈ അനുജത്തി ഒന്ന് ആവശ്യപ്പെട്ടോട്ടെ. തകർന്നടിഞ്ഞ ലങ്കാപുരത്തെ പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ അങ്ങ് ശപിക്കരുത്.
0: സരമേ,
1: രാമരാവണ യുദ്ധം കൊണ്ട് ലോകമറിഞ്ഞൊരു സത്യമുണ്ട്, സ്ത്രീജനങ്ങളുടെ കണ്ണീര്. സോദരിമാരും ഭാര്യമാരും അമ്മമാരും വേദനിക്കുമ്പോൾ നെഞ്ചകമുരുകി കണ്ണുനീരായി പ്രവഹിക്കുമ്പോൾ അതിന്റെ പ്രഹരശേഷി ചന്ദ്രഹാസത്തെക്കാളും മീതിയാണ്, രാമബാണത്തെക്കാളും മീതിയാണ്. അതുകൊണ്ട് പറയുകയാ, അശോകവനികയിൽ ജാനകിയുടെ കണ്ണീർ തുള്ളികൾ പതിച്ച പാപപങ്കിലമായ ലങ്ക അനുഭവിച്ചില്ലേ? അതുകൊണ്ട് പറയുകയാ, വജ്രജ്വല, സുലോചന എല്ലാവർക്കും നഷ്ടങ്ങളാ, ദുഃഖങ്ങളാ. എങ്കിലും നമ്മുടെയൊക്കെ ആൺതുണകൾ ആഗ്രഹിച്ച ലങ്കയുടെ ഉത്കർഷം അതിന് വിഭീഷണനെ തളർത്തരുത്.
0: സരമേ, ശ്രീരാമചന്ദ്രന്റെ മഹിമകൾ അറിയാത്ത അവളല്ല ഞാൻ. സുഗ്രീവന്റെ ഭക്തി അവന് നഷ്ടമായതൊക്കെ തിരിച്ചുകൊടുത്തു. ഇവിടെ വിഭീഷണൻ രാമഭക്തൻ. ആ ഭക്തനും കിട്ടിയ അനുഗ്രഹങ്ങൾ. മരണത്തോടെ രാവണനും രാമഭക്തനായി. മോക്ഷമെന്ന അനുഗ്രഹം കിട്ടി. സരമേ, നീ ഭയക്കണ്ട. സ്ത്രീയുടെ കണ്ണീര് പതിച്ച് ശാപഗ്രസ്തിയായ ലങ്കാപുരി രാമപാദസ്പർശത്തോടെ ശാപമോക്ഷം സിദ്ധിച്ചു. അഹല്യയെപ്പോലെ രാമഭക്തനായി വിഭീഷണൻ നാടുവാഴട്ടെ. നല്ല ചിന്തകൾ മനസ്സിൽ നിറയാൻ ഇനി ഞങ്ങളും രാമഭക്തരാകും. അനുഗ്രഹം ലഭിക്കാൻ, മോക്ഷമെന്ന ആത്യന്തിക അനുഗ്രഹം ലഭിക്കാൻ ശ്രീരാമചന്ദ്രൻ നമുക്കും ഈ ലങ്കാപുരിക്കും അനുഗ്രഹം ചൊരിയട്ടെ.

രാമസായകം മോക്ഷദായകം, രാമപാദസ്പർശം പാപമുക്തദായകം, ധർമ്മപക്ഷത്തിന്റെ അനിവാര്യ ജയത്തിനുള്ള പദപ്രയോഗങ്ങളാണോ ഇവ? കാമക്രോധ ലോപമോഹാദികളുടെ തിമിരാന്തകാരം നിറഞ്ഞ മനസ്സിലെ രാവുമായട്ടെ, അധർമ്മചാരിയായ രാക്ഷസരാജന്റെ അധമപ്രവർത്തികളുടെ പാപഭാരമേൽക്കാൻ മണ്ടോതിരിമാർ ഉണ്ടാവാതിരിക്കട്ടെ. ഉള്ളിൽ ധർമ്മചിന്തയുണ്ടായിട്ടും ഭ്രാതൃസ്നേഹത്താൽ അധർമ്മപക്ഷം ചേർന്ന് നിലംപതിക്കേണ്ടി വന്ന കുംഭകർണന്മാരെ ഓർത്ത് വിലപിക്കുന്ന വജ്രജ്വാലകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇന്ദ്രനെ ജയിച്ചിട്ടും രാമപക്ഷത്ത് കനത്ത് പ്രഹരമേൽപ്പിച്ചിട്ടും രാക്ഷസപക്ഷത്തിന്റെ പാപഭാരമേറ്റ് നശിച്ചുപോയ മേഘനാഥന്മാരുടെ വിരഹത്തിൽ വിതുമ്പുന്ന സുലോചനമാർ ഉണ്ടാവാതിരിക്കട്ടെ. മനുഷ്യക്കുരുതിക്ക് കരുത്താർജിക്കാൻ ഉപവാസമിരിക്കുന്ന നിഗൂഢ സങ്കേതങ്ങളായ നിഗുംബിലകളുടെ കരിങ്കൽ പടവുകളിലേക്ക് തുറക്കുന്ന ശിലാപാളികൾ അടഞ്ഞു തന്നെയിരിക്കട്ടെ. നിഗുംബില ഇവിടെ പൂർണ്ണമാകുന്നു.

കഥാപാത്രങ്ങളും അഭിനേതാക്കളും. രാവണപത്നി മണ്ഡോദരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി. കുംഭകർണപത്നി വജ്രജ്വാല, രാജശ്രീ നാരായണൻ. വിഭീഷണപത്നി സരണ, സൂര്യ ഇടവന. മേഘനാഥപത്നി സുലോചന, അശ്വിനി കവണശ്ശേരി.

നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടകനേരം.

0: വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലാപനം സൈനോജ്. ഇനി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സായിവർ തിരുമേനി.

കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരൊന്നൊന്നര പ്രണയകഥ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8119336000. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ പൊതുപ്രശ്നമായ മദ്യാസക്തി പരിഹരിക്കുകയും മറ്റുള്ളവരെ അതിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.

0: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസ് പുതിയ കാലം ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ലഹരിക്ക്, പ്രത്യേകിച്ച് മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയ ആളുകൾക്ക് ആ ഒരു ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള വലിയൊരു സാമൂഹിക സേവനമാണ് ആൽക്കഹോളിക് അനോണിമസ് നടത്തുന്നതെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അങ്ങ്. റേഡിയോ മലബാർ എന്ന മാധ്യമത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ശ്രോതാക്കൾക്ക് കൂടി ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. റേഡിയോ മലബാർക്ക് അങ്ങേക്കും അങ്ങയുടെ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാൾക്ക് എന്താണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞാൽ എന്ത് മറുപടിയാണ് അങ്ങേക്ക് പറയേണ്ടത്?
0: ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്നത് 1935 രണ്ട് മദ്യാസക്തർ അവരുടെ കുടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയത്ത് വൈകുന്നേരം ഒത്തുകൂടിയപ്പോൾ ഉടലെടുത്തൊരു ആശയമാണ്. ആ ആശയം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്ട് 170 രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മദ്യാസക്തർ ഈ സന്ദേശം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് മദ്യം കഴിക്കാതെ സുബോധത്തിൽ നിൽക്കുന്നുണ്ട്.
1: ആശയം എവിടുന്ന് ഏത് രാജ്യത്തായിരുന്നു?
0: അമേരിക്കയിലുള്ള ഒരു ഡോക്ടറും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറും അവരെ കുടി പല രീതിയിലും നിർത്താൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ബോബ് എന്ന് പറയുന്ന ആൾ കുടി നിർത്തി അറിഞ്ഞപ്പോൾ ബിൽ വിൽസൺ അയാളെ കാണാൻ പോവുകയാണ്. ആ പോകുമ്പോൾ അവരവരുടെ കുടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മണിക്കൂറുകളോളം ഈ അന്നേരത്തെ കുടി മാറ്റിവെക്കാൻ സാധിച്ചു. ആ ഒരു ആശയം അവർ മുന്നോട്ട് വെച്ചു. ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഇന്ന് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിൽ കുടി മാറ്റിവെച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക് അനോണിമസ്. ഇതിൻ്റെ കാര്യമായ ഒരു ഇതെന്ന് പറയുന്നത് ഇത് അനോണിമിറ്റിയാണ്, ആ പേരിലുള്ളതുപോലെ തന്നെ അനാമധേയത്വം. കാരണം ഇതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, ഈ ആശയത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ ഇതിലുള്ള ആളുകൾ ആഗ്രഹിക്കാറില്ല. കാരണം ഈ ഒരു രോഗം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ പിന്തുടരുന്ന രോഗമാണ്. വൺസ് എൻ ആൽക്കഹോളിക് ഈസ് ഓൾവേസ് എൻ ആൽക്കഹോളിക് എന്ന് പറയുന്ന പോലെ അയാൾക്ക് ജീവിതാവസാനം വരെ ഈ കുടിയിൽ നിന്ന് മാറിയിരിക്കാൻ സാധിക്കില്ല. മറ്റൊരു സോഷ്യൽ ഡ്രിങ്കേഴ്സിനെ പോലെ വർഷങ്ങൾ എത്ര വർഷങ്ങൾ കുടിക്കാതിരുന്നാലും ഒരു പ്രാവശ്യം ഒരു പെഗ് കഴിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രോഗത്തിന് അടിമയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് ഓരോ ദിവസം ആവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പബ്ലിക് ഇൻഫർമേഷനായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇതേ രോഗത്തിന് അടിമപ്പെട്ട ആളുകളായിരിക്കും. ഒരു ഡോക്ടറോ മറ്റുള്ള ആളുകളോക്കോ നമ്മളെ ഉപദേശിക്കാൻ പറ്റുമായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ കുടിച്ചുവിടും ഇങ്ങനെ കുടിച്ചുവിടും. പക്ഷേ ഇത് നമുക്ക് തന്നെ നിർത്തണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഈ കൂട്ടായ്മയിലെത്തിയപ്പോൾ ഇത് രോഗമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ, അതൊരു പുതിയൊരറിവായിരുന്നു. കാരണം ഇതൊരു മദ്യാസക്തി ഒരു രോഗമാണെന്ന് മുമ്പൊക്കെ ഞാനും ഇതേ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതെൻ്റെ ടെൻഷൻ കൊണ്ട് അല്ലെ മദ്യത്തിൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അതിനെ സിമ്പിളായിട്ട് ഒരു ദിവസം ഇന്നൊരു ദിവസം വേണ്ട, ഈ പറയുന്ന ഈ ഒരു സമയം മുതൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 11 ചില്ലറ മാസങ്ങളോ രണ്ടു മാസമായിട്ടും കുടിക്കാതിരിക്കുന്നുണ്ട്.
1: അമേരിക്കയിലാണ് 1935 ഒരു ആശയം ഉടലെടുത്തത്. നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് ഇത് വരുന്നത് ഏത് കാലത്ത്?
0: 1950 ഇന്ത്യയിലേക്ക് വരുന്നു.
1: എവിടെയായിരുന്നത്?
0: ബോംബെയിൽ വന്ന ഒരു
1: കേരളത്തിൽ നമ്മളിതൊരു പ്രചാരം വരുന്നത്
0: 1970 കേരളത്തിലേക്ക് എത്തുന്നത്.
1: അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രോഗമാണ് മദ്യാസക്തി എന്നുള്ള തിരിച്ചറിവാണ് ഒരു പ്രധാനപ്പെട്ട കിടക്കം. മറ്റൊന്ന് രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ ലളിതമാണ് ഈ രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത്. പറയുന്നത് കേൾക്കുന്നത് അത്ര ലളിതമല്ലെന്നാണ്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, വൺസ് എൻ ആൽക്കഹോൾ ഓൾവേസ് ആൽക്കഹോൾ ആണ്. ഒരു തവണയാലും മുക്തമാവാൻ വലിയ പാടാണ്, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. നമ്മൾ കഥകളിലും സിനിമകളിലും ഒക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് സാധ്യമാണോ?
0: സാധ്യമാണ്. പക്ഷേ ഇതിന്റെ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ശാരീരികമായ നിർബന്ധത്തോടുകൂടിയുള്ള മാനസികമായ ഒഴിയാബാധ എന്നാണ് പറയുക. കാരണം മനസ്സ് വേണ്ടെന്ന് പറയുമ്പോഴും ശരീരം നിർബന്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാരണം ഇത് അത്രത്തോളം ശരീരത്തിനെ ബാധിക്കും. ഒരുപാട് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. പക്ഷേ അതിനെയൊക്കെ പരിഹരിക്കാനുള്ള 12 ആൽക്കഹോളിക് അനോണിമസ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നമ്മൾ 1 എന്ന് പറയുന്നത് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് സമ്മതിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആശയം, എനിക്ക് ഇത് പറ്റാത്തൊരു വസ്തുവാണ്. ഇതിൽ ഒരുപാട് തവണ നമ്മളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് നിർത്തിവെക്കാൻ. കാരണം ആ കുടുംബ പ്രശ്നങ്ങളും നമ്മുടെ
1: സ്വയം
0: ഒരുപാട് പ്രാവശ്യം ഈ എൻ്റെ അവസ്ഥയിലായാലും ഒരുപാട് പ്രാവശ്യം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. മുളക തലയൊക്കെ വെച്ചിട്ടൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വാക്കുകൾ പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതൊരു കുടിയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. വാക്ക് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ, സ്വയം ശുദ്ധീകരണമാണ് നമ്മൾ ഇതിൽ ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ട് നിങ്ങളെ മാറ്റിയെടുക്കാൻ, നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുമ്പോൾ സ്വയം തയ്യാറാവണം. നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുമ്പോൾ എനിക്ക് തോന്നണം എൻ്റെ അവസ്ഥ ഇതുപോലെയാണല്ലോ, എൻ്റെ കുടുംബം ഇതേ രീതിയിൽ നാണം കെട്ടിട്ടുണ്ടാവും, ഇല്ലെ ഞാൻ സ്വയം അപമാനിതനായ അവസ്ഥകളൊക്കെ വേറൊരാൾ

0: അവരുടെ ഈ ഗ്രൂപ്പ് മീറ്റിങ്ങുകളാണ് സാധാരണ നടക്കുക. ആ മീറ്റിങ്ങുകളിൽ അനുഭവം പങ്കുവെക്കുമ്പോൾ അനുഭവം ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുക എന്നാണ്. അതായത് പഴയ മോശപ്പെട്ട അനുഭവങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇന്നത്തെ ഇത് നിർത്താൻ സാധിക്കുന്നുള്ളൊരു ശക്തി, ആ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്.
1: അങ്ങ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്, ഇപ്പോഴതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ഈ നല്ല സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി അങ്ങ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, വ്യക്തിപരമായ മറ്റ് അങ്ങയുടെ ചില തിരക്കുകൾക്കിടയിലും. എന്താണ് ഈ ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
0: ആൽക്കഹോളിക് അനോണിമസ് മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ബീങ് സോബർ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ടു ഗെറ്റ് സോബർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വയം സുബോധവാനായിരിക്കുക, മറ്റൊരാളെ സുബോധത്തിലേക്ക് നയിക്കാൻ സഹായിക്കുക, ആ രീതിയിലാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ രീതി. ഞാനിത് മാതൃഭൂമി ആരോഗ്യ മാസികയിൽ 2013 ഈ ഹെൽപ്പ് ലൈൻ നമ്പർ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കോഴിക്കോട്ടുള്ള ഒരാൾ വിളിച്ചു, അയാൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, നിങ്ങൾക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയാൽ സാധിക്കുമെന്ന് മനസ്സിലായി. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഈ ശ്രമങ്ങൾ നടത്തി നോക്കി പരാജയപ്പെട്ട ഒരാളാണ്, എനിക്കത് സ്ഥിരമായിട്ട് നിർത്താൻ സാധിച്ചില്ല. പക്ഷെ ആ പ്രോഗ്രാമിലെത്തിയപ്പോൾ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുന്ന കേട്ടപ്പോൾ അതിൽ എല്ലാവരും ഞാനൊരു കുടിയനാണെന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു മദ്യാസക്തനാണ്, അല്ലെങ്കിൽ മദ്യ രോഗിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു തുടക്കത്തിൽ. ആദ്യമൊന്നും എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതേ രീതിയിലുള്ള രോഗത്തിന് അടിമയാണ്. കാരണം എനിക്കുണ്ടായിരുന്ന പല ചിന്താ കുഴപ്പങ്ങളും അതിനൊക്കെയുള്ള മറുപടികൾ ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് എനിക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങുകളിലേക്ക് സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ലഭിച്ചു. ഞാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു അനുഭവങ്ങളിൽ മറ്റൊരാളുടെ അനുഭവമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുമ്പോൾ എൻ്റെ രോഗത്തിന് ക്രമേണ മുക്തി ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സേവന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗത്തിനുള്ള ഒരു ജീവിത രീതി ചികിത്സയാണിത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ നമുക്ക് ഈസിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളിതൊരു വലിയൊരു ഭാരമായിട്ടൊന്നും എടുക്കേണ്ടതല്ല. ഞാനൊരു വലിയൊരു അവനവൻ്റെ സ്വന്തം റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് ആൽക്കഹോളിക് അനോണിമസിലെ ഓരോ മെമ്പർമാരും ഇതിനെ ചെയ്യുന്നത്. കാരണം ഇതിൽ ഒരു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ആൽക്കഹോളിക് അനോണിമസിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാരണം ഈ മദ്യപാനി എപ്പോഴായാലും എത്ര ദിവസം എത്ര വർഷങ്ങളായാലും അയാൾ നാളെ പെട്ടുപോയി വീണ്ടും കുടിച്ചുപോയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനത് മോശമാണ്. കാരണം നിങ്ങളുടെ ഈ പരിപാടിയിൽ വന്ന ആൾ ഇപ്പോൾ കുടിച്ച് റോട്ട് കിടക്കുന്നു. അപ്പോൾ ആ രീതിയിൽ പറയാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ്, ഞാൻ നാളെ കുടിച്ചു പോയേക്കാം. എന്നിരുന്നാലും ഈ മെസ്സേജ് നല്ല രീതിയിൽ എത്തണമെങ്കിൽ ആ രീതിയിലുള്ള നമ്മൾ പേരും പറഞ്ഞു ഒരു പ്രശക്തിയും ഇത് ആയിട്ടൊന്നും നമ്മൾ ഇതിനെ എടുക്കേണ്ട കാര്യമില്ല. കീപ് ഇറ്റ് സിമ്പിൾ, ഇത് വളരെ ലളിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതിൻ്റെ പടികളിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന അകാരണമായ ഭയം അതൊക്കെ എനിക്ക് കുടിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഒരുപാട് വല്ലാത്ത രീതിയിലുള്ള പേടി, ആ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അതായത് നമ്മൾ എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ല, ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. കുടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, മണിക്കൂറുകളോളം ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയില്ല, പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് ഉണ്ടാവാത്തത് കുടിക്കാത്തതുകൊണ്ടാണെന്ന് സ്വയം തിരിച്ചറിയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു സമയത്ത് ഞാൻ തന്നെ നരകാക്കിക്കൊണ്ടിരുന്ന ആ വീട് ഇന്നൊരു സ്വർഗം ആണെന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത് ഈ ഒരു കുടി മാറ്റി വെച്ചതുകൊണ്ട് മാത്രമാണ്.
1: തീർച്ചയായിട്ടും സ്വർഗം നിങ്ങൾക്കും കൂടി അറിയാൻ താല്പര്യമുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
0: വീട്ടിൽ അവർക്ക് ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഉറക്കക്കുറവ്, തലവേദന, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്കാൻ ചെയ്തിട്ട് പോലും അവർ, പക്ഷേ അതൊക്കെ അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളുകൊണ്ട് അവർ അനുഭവിച്ച ആ നാണക്കേടുകൾ, ഒരു കല്യാണം അല്ലെങ്കിൽ നാട്ടിൽ വേറെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവർക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാൻ ഏത് കോലത്തിലാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതൊക്കെ അമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു ഈ ഇത്രയും വർഷങ്ങളുകൊണ്ട് കഴിഞ്ഞ ദിവസം കുടുംബത്തിൽ തന്നെ ഒരു ചർച്ച വന്നപ്പോൾ ആരോ പറഞ്ഞു അമ്മയ്ക്ക് 10 വയസ്സ് കുറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു. കാരണം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. പക്ഷെ ഇന്നും കുടിയോട് ചിലപ്പോഴൊക്കെ ആഗ്രഹം തോന്നാറുണ്ടെങ്കിലും അത് എനിക്ക് പറ്റിയ ഒരു വസ്തുവല്ല എന്ന് നിരന്തരമായിട്ട് മീറ്റിങ്ങുകൾ പോകുമ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് കുടിക്കാതിരിക്കുന്നത്.
1: കുടുംബത്തിന്റെ മാറ്റം കാണുമ്പോൾ
0: തീർച്ചയായിട്ടും അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള സന്തോഷം. പക്ഷേ ആർക്കെങ്കിലും ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ട് അവർ കൂട്ടായ്മയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 94 47 96 11 66, 94 47 96 11 77. ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സേവകർ ഏത് സമയത്തും നിങ്ങളുടെ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.
1: എന്തൊക്കെയാണ് അവര് സഹായിക്കുന്നത്?
0: സഹായിക്കുന്നത് കൂടുതലായിട്ട് ഇതിലേക്ക് വിളികൾ വരുന്നത്
1: ബോധവൽക്കരണമായിരിക്കും കാര്യമേ അല്ലേ?
0: അല്ല, എന്താണ് ഈ പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്ത പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക്. അത് കൂടുതലായിട്ടും വിളികൾ വരുന്നത് ഫാമിലി മെമ്പേഴ്സ് ആണ്. അവര്

0: നമുക്ക് കിട്ടുന്ന കോളുകളിൽ നേരിട്ടുള്ള ഒരു ആൽക്കഹോളിക്കിന് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. ഒരു 100 കോൾ വരുമ്പോൾ 4-5 ആളുകളെ ആവശ്യക്കാർ വിളിക്കാറുള്ളൂ. പക്ഷെ ഫാമിലി മെമ്പേഴ്സ് അവരെ ബുദ്ധിമുട്ടുകൊണ്ട് അവർ വിളിക്കും. അവർക്ക് പലപ്പോഴും ഭർത്താവ് അറിയാതെയൊക്കെയാണ് വിളിക്കുന്നത്. അതിൽ ആ ഒരു കോൾ കൊണ്ട് നമുക്ക് കാര്യമില്ല. ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ തിരിച്ചു വിളിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെടാൻ സാധിക്കില്ല. അപൂർവ ആവശ്യക്കാരും വിളിക്കാറുള്ളൂ. അവർ ആ അന്നത്തെ ഒരു ആവേശം, ചിലപ്പോൾ കുടിച്ചിട്ടുള്ള ഒരു ആവേശത്തിന് പല, ഞാനും അങ്ങനെയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ
1: അഡ്വൈസ് നൽകുന്നത് ഈ നമ്പർ ആരാണ് അറ്റൻഡ് ചെയ്യുക?
0: ഇതിലുള്ള ആളുകൾ തന്നെ, വർഷങ്ങളായിട്ടുള്ള ആളുകൾ. കൗൺസിലിംഗ് ഒന്നും, അങ്ങനെയൊന്നും നമ്മൾ കൗൺസിലിംഗോ ചികിത്സയോ ഒന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന ചികിത്സാലയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്നേ സ്ഥലത്ത് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക്, അല്ല പെട്ടെന്ന് കുടിനിർത്താൻ പറ്റാത്ത ആളുകൾക്ക് മെഡിക്കൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിന് ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുപാട് സഹായം ചെയ്യും. അവിടെ കുറച്ച് ദിവസം ഇതിന്റെ ലഭ്യതയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് കുടിനിർത്തിയ ആളുകൾ വീട്ടിൽ ഇരുന്ന് കുടിനിർത്തി കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു കാരണം ഇതിന്റെ വിഡ്രോവലിന്റെ പ്രശ്നം കൊണ്ട് അവർ ഉടനെ പോയിട്ട് കഴിക്കാൻ നിൽക്കുക. പക്ഷേ ട്രീറ്റ്മെന്റ് സെന്ററിലാകുമ്പോൾ ഒരു ഏതാണ്ട് ഒരു ജയിൽ സിസ്റ്റമാണ്. അപ്പോൾ അവർ പുറത്തു വിടില്ല, അതിന്റെ ലഭ്യതയില്ല, അതുകൊണ്ട് തന്നെ അവർ കുടിക്കാതിരിക്കും. അതിനൊക്കെ പറ്റാവുന്ന ചികിത്സാലയങ്ങൾ എവിടെയൊക്കെയാണുള്ളത്, ചികിത്സാലയങ്ങൾ എവിടെയാണുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒന്നും പ്രൊമോട്ടേഴ്സ് അല്ല. ഞങ്ങൾ അവരുമായിട്ട് ഒരു സപ്പോർട്ടില്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇന്ന സ്ഥലത്ത് ഇത്രയൊക്കെ പൈസയാണെന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞു സജസ്റ്റ് ചെയ്യും.
1: തീർച്ചയായിട്ടും ഈ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ നേരത്തെ വീണ്ടെടുത്ത സ്വർഗം മറ്റും നിലനിർത്താൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
0: താങ്ക് യു.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169 9447 9611 177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. ഇതിൽ അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശിവപ്രിയ പ്രശാന്ത് എടയന്നൂർ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം

അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7-ാം ദിവസമായ നാളെ അയോധ്യാകാന്ഡത്തിലെ രാമസീതാ തത്വം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശൈലജ വത്സൻ, വായാംതോട്. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ വിമുക്തഭടനായ തില്ലങ്കേരിയിലെ ശ്രീ നാണുവിൻ്റെ സൈനിക സേവനാനുഭവങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: AIR ചലദൂരഭാഷീയ തന്ത്രാംശേ അപ്പി സമുപലബ്ധോ ഭവിഷ്യതി. ദില്ലിയാം പ്രചലദ്ഭിഹ് വിരോധ പ്രദർശനൈഹ് വ്യഥിതഃ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ന്യഗാദീത് യത് കേന്ദ്രീയ സർവകാരഃ ഛാത്രാണാം ഭാവോദ്ഗാരാൻ ആശങ്കാഃ ച പ്രതി അതീവ സംവേദനശീലോ വർത്തതെ. സർവകാരഃ ഛാത്രൈഹ് ഉത്ഥാപിതസ്യ പ്രതിപ്രശ്നസ്യ ശ്രവണായ സമാധാനായ ച പൂർണതയാ കടിബദ്ധോ വർത്തതെ. പ്രസാരമാധ്യമാൻ സംബോധയൻ ശ്രീ സിംഹഃ തീക്ഷ്ണം ആക്ഷേപം വ്യദധത്ത യത് കതിപയ ജനാഃ സ്വകീയാൻ സങ്കുചിത രാജനൈതിക സ്വാർത്ഥാൻ സാധയിതും ഊർജസ്വിനീം ഛാത്രശക്തിം രാജനൈതിക കന്ദുകത്വേന പ്രയോക്തും കുത്സിതം പ്രയാസം കുറുവന്തി.
1: यह संसद का सत्र इस समय चल रहा है. सरकार ने हर मुद्दे पर सार्थक बहस करने की भी बात की है और कई बार अपनी बात को दोहराया भी है, मगर विपक्ष संसद में नहीं बल्कि सड़क पर मुद्दों का समाधान करने का मैं मानता हूं अनुचित प्रयास कर रहा है.
0: സംസദി വിപക്ഷേണ കൃതാം അസംസദീയ ബാധാമധികൃത്യ രക്ഷാമന്ത്രിണാ സ്പഷ്ടീകൃതം യത് സർവകാരഃ സർവസ്മിന്നപി ജ്വലന്ത വിഷയ സാരഗർഭയുതാം വിചാര ചർച്ചാം കർത്തും സദൈവ സന്നദ്ധോ വർത്തതെ. കിന്തു വിപക്ഷ സമസ്യാനാം സമാധാനം സംസദ് ഭവനസ്യ അപേക്ഷയാ മാർഗേഷു കർത്തും അനുചിതം പ്രയാസം കരോതി. അദ്യ ലോക്സഭായാം റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ അവോചത് യത് ആധുനിക പ്രൗദ്യോഗിക്യ ആധാരഭൂത സംരചനയാ സമുന്നത രക്ഷണകാര്യൈ ച റെയിൽ സുരക്ഷ അതീവ സുദൃഢാ വിഹിത. ലോക്സഭായാം ലിഖിത ഉത്തരാധാരേണ ശ്രീ വൈഷ്ണവേന പ്രതിപാദിതം യത് സുരക്ഷാകാര്യാണാം വ്യയഃ ത്രയോദശാധികദ്വിസഹസ്രതമേ വർഷേ ത്രയോദശസഹസ്രകോടിരൂപ്യകേഭ്യഃ സംവർദ്ധ്യ ഏകലക്ഷവിംശതിസഹസ്രകോടിരൂപ്യതോപ്യധികം സഞ്ജാതം. चीन ओपन बैडमिंटन प्रतिस्पर्धायां अद्यापराह्णे वारद्वयस्य ओलंपिक पदक विजेत्री पीवी सिंधुः स्वस्यैव देशस्य उन्नति हुड्डां एकविंशतिः चतुर्दश नव एकविंशतिः दश इत्यंकांतरालैः पराजित्य महिला एकलवर्गस्य राउंड ऑफ 32 स्पर्धां विजित्य द्वितीय चक्रं प्राविशत् इति वार्ताः.
2: ആകാശവാണി സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി

0: യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാവോ കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാൺ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്താ കോ സുൻനാ ഉസ്കാ സമാധാൻ കർനാ യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11-നാണ് കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിഒഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 കൂടി 1,07,440, ഗ്രാമിന് 13,430 ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ
1: രാമകഥാഗാനലയം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. ആറാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ വിഛിന്നാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശിവപ്രിയ പ്രശാന്ത്. എടയൻ

ഒരു ദിവസം ദശരഥ മഹാരാജാവ് ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: മഹർഷേ, എല്ലാ പൗരന്മാരും മന്ത്രിമുഖ്യന്മാരും വൃദ്ധജനങ്ങളും എല്ലായ്പ്പോഴും രാമനെ തന്നെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വൃദ്ധനായി കഴിഞ്ഞു. അതിനാൽ സർവഗുണസമ്പന്നനും ജ്യേഷ്ഠപുത്രനുമായ രാമനെ ഞാൻ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. ഭരതൻ ശത്രുഘ്നോടുകൂടി അമ്മാവനെ കാണാൻ പോയിരിക്കുകയാണ്. എന്നിരിക്കലും അഭിഷേകം നാളെ തന്നെ നടത്തണം. അങ്ങ് അതിനുള്ള സമ്മതം അരുളിയാലും. തുടർന്ന് മന്ത്രിശ്രേഷ്ഠനായ സുമന്ദ്രർ വിളിച്ച് രാജാവ് ഇങ്ങനെ പറഞ്ഞു: വസിഷ്ഠ മഹർഷി കൽപ്പിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കുക. നാളെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ്. അഭിഷേകത്തിനു വേണ്ട ഒരുക്കങ്ങൾ സുമന്ദ്രർ ചെയ്തു. രാമാഭിഷേക വാർത്ത നഗരവാസിയായ ഒരുവൻ അറിഞ്ഞ് ആ വിവരം രാമമാതാവായ കൗസല്യയെയും സുമിത്രയെയും അറിയിച്ചു. രാമാഭിഷേക കാര്യസിദ്ധിക്കായി കൗസല്യാദേവി മഹാലക്ഷ്മിയെ പൂജിച്ചു. ഈ അവസരത്തിൽ ദേവന്മാരെല്ലാവരും കൂടി സരസ്വതീദേവിയെ സമീപിച്ച് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ദേവി, ബ്രഹ്മാവിന്റെ ആജ്ഞാനുസരണം രാമാഭിഷേകം മുടക്കുന്നതിനായി ഉടൻ തന്നെ അയോധ്യയിലേക്ക് എഴുന്നള്ളിയാലും മന്ധരയിലും കൈകേയിയിലും ആവേശിച്ച് അഭിഷേകം മുടക്കിയ ശേഷം തിരിച്ചു വരിക. ത്രിവക്രയായ കുബ്ജയാകട്ടെ മാളിക മുകളിലേക്ക് കയറി ചെന്നപ്പോൾ നഗരമെല്ലാം തോരണങ്ങളാലും പതാകകളാലും നന്നായി അലങ്കരിക്കപ്പെട്ടതായും ആഘോഷപൂർണമായും കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് താഴത്തിറങ്ങി ധാത്രിയോട് ഇങ്ങനെ ചോദിച്ചു: ഹേ മാതാവേ, എന്തു കാരണത്താലാണ് ഈ നഗരമെല്ലാം തോരണങ്ങളാൽ അലങ്കൃതമായതും ആഘോഷപൂർണമായും കാണപ്പെടുന്നത്? നാളെ രാമചന്ദ്രന്റെ അഭിഷേകം നടക്കാൻ പോകുന്നു. ഇതു കേട്ട മന്ധര ഉടനെ തന്നെ ഏകാന്തത്തിൽ ശയ്യയിൽ കിടക്കുന്ന കൈകേയിയുടെ സമീപത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു: മൂഢേ, നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? സുന്ദരിയാണെന്ന് അഭിമാനിച്ചിരിക്കുന്ന നീ മഹാഭയങ്കരമായ ഒരു കാര്യം അറിഞ്ഞതുപോലുമില്ലേ? നാളെ ശ്രീരാമന് അഭിഷേകം നടക്കാൻ പോവുകയാണല്ലോ. ഇതു കേട്ട കൈകേയി പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് രത്നഖചിതവും ദിവ്യവുമായ ഒരു സ്വർണനോപരം കൊടുത്ത് ഇങ്ങനെ ചോദിച്ചു: ഈ സന്തോഷാവസരത്തിൽ നീ എന്താണ് ഭയമുണ്ടായെന്ന് പറഞ്ഞത്? രാമചന്ദ്രൻ എനിക്ക് ഭരതനേക്കാൾ ഇഷ്ടപ്പെട്ടവനാണ്. ഇതുകേട്ട് മന്ധര വിഷാദത്തോടെ പറഞ്ഞു: ദേവി, ഭവതി എന്റെ വാക്കുകൾ കേൾക്കുക. മഹാരാജാവ് നിന്നെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും പ്രിയവാക്യങ്ങൾ പറയുന്നു. എന്നാൽ മിഥ്യാവാദിയായ അദ്ദേഹം ഭവതിയെ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുകയും രാമമാതാവിന് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ പുത്രനായ ഭരതനെ അനുജനോടുകൂടി അമ്മാവന്റെ സമീപത്തേക്ക് അയച്ചത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടു തന്നെയാണ്. സുമിത്രയ്ക്കെന്തായാലും നല്ലത് തന്നെ. സദാ രാമനെ അനുഗമിച്ചുകൊണ്ട് ലക്ഷ്മണൻ രാജ്യം അനുഭവിച്ചുകൊള്ളും. ഭരതനാകട്ടെ രാമന്റെ അടുക്കൽ വെറും ഭൃത്യനായി ഭവിക്കും. നീയാകട്ടെ നിത്യവും ദാസിയെപ്പോലെ കൗസല്യയെ പരിചരിച്ച് കഴിയേണ്ടി വരും. അതിനാൽ ഇനി സമയം കളയാതെ ഭരതന് അഭിഷേകം നടത്തുവാനുള്ള മാർഗം ആലോചിക്കുക. രാമനെ 14 വർഷം വനവാസത്തിനും അയക്കുക. ഇതിനുള്ള ഉപായവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പണ്ടൊരിക്കൽ സഹായത്തിനായി ഇന്ദ്രൻ അപേക്ഷിച്ച പ്രകാരം ദശരഥൻ ആയുധമേന്തി സൈന്യസമേതം നിന്നെയും കൂട്ടിപ്പോയി രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യുകയുണ്ടായല്ലോ. ആ അവസരത്തിൽ രഥചക്രത്തിന്റെ അക്ഷകീലം പൊട്ടിവീണത് അദ്ദേഹം അറിഞ്ഞില്ല. നീയാകട്ടെ ഉടനെ ധൈര്യം അവലംബിച്ച് നിന്റെ വിരൽ ആ ദ്വാരത്തിൽ വെച്ച് ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു. അസുരന്മാരെയെല്ലാം വധിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം നിന്റെ പ്രവൃത്തി കണ്ട് അത്യധികം ആശ്ചര്യപ്പെട്ട് നിന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നിനക്ക് 2 വരങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ നീ ആ വരങ്ങൾ ആവശ്യം വരുമ്പോൾ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ നിക്ഷേപിച്ചു. അതിനാൽ നീ ഉടനെ തന്നെ കോപാവിഷ്ടയായി ക്രോധാലയം പ്രവേശിച്ച് ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് രാജാവ് നിന്റെ അഭീഷ്ടം സാധിപ്പിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഒന്നും മിണ്ടാതെ നിലത്ത് തന്നെ കിടക്കുക. ഇതുകേട്ട കൈകേയി ഇങ്ങനെ ചോദിച്ചു: നിനക്ക് ഇത്രയും ബുദ്ധി എവിടെന്നു ലഭിച്ചു? നീ ഇത്ര ബുദ്ധിമതിയാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. എന്റെ പുത്രൻ ഭരതൻ രാജാവാവുകയാണെങ്കിൽ നിനക്ക് ഞാൻ 100 ദേശങ്ങൾ നൽകാം. ഇങ്ങനെ പറഞ്ഞ ശേഷം കൈകേയി രോഷാകുലയായി ക്രോധാലയം പ്രവേശിച്ച് അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് നാലുപാടുമെറിഞ്ഞ് മലിനവസ്ത്രത്തോടുകൂടി മലിനഗാത്രിയായി തന്നെ ഭൂമിയിൽ വീണുകിടന്നു. അവൾ മന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞു: രാമൻ വനവാസത്തിന് പോകുന്നതുവരെ ഞാൻ ഇപ്രകാരം കിടക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രാണങ്ങളെ തന്നെ ത്യജിച്ചു കളയും. അപ്രകാരം തന്നെ ചെയ്യുക, നിനക്ക് നല്ലത് വരും. മന്ധര അവരുടെ വീട്ടിൽ

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: അല്ല മറിയേ, നീ കുമാരനെയിലൂട്ടി അരം പോകുന്നുണ്ടിന?
1: അല്ല പോനെ, കഴിഞ്ഞ ആഴ്ച അങ്ങ് കണ്ടല്ലേ. പിന്നെ ഞാനിടുന്നാണ്ട്
0: കുറച്ച് ഇടചുള്ളാരെല്ലാം ഉണ്ടേനു.
1: എന്തെന്ന്?
0: ഓ
1: അങ്ങന. കഴിഞ്ഞ ആഴ്ച മറ്റു മുരിങ്ങയും പോയി പോക്ക. പിന്നെ കർമ്മോസ് പറിക്കാൻ വരുന്നു പറഞ്ഞല്ലാണ്ട് അഡ്രസ് ഇല്ല.
0: ഓൻ എന്റെ അടുത്ത് പണിക്ക് വരൂലെന്ന് പറഞ്ഞേ.
1: എന്താ,
0: ഞാൻ അന്ന് നല്ലോണം പറഞ്ഞിട്ടില്ലേ?
1: എന്തിനു?
0: നീ കേട്ടില്ലേ ഞാൻ പറയുന്നേ?
1: നിന്റെ
0: അടുത്ത് ഇനി ഞാൻ പണിക്ക് വന്നേന്നെ പറഞ്ഞിട്ടാ പോയിന്. നല്ല ഡിമാൻഡാന്നു നീ.
1: അന്നാരെയാ ഇവിടെ വേറെ ആരും മറ്റും ഇവിടെ വേറെ ആരും പണിക്ക് നിൽക്കാതെ കൊണ്ടാ എല്ലാരും അങ്ങ്.

0: വേറെ എവിടെയോ പോയിട്ടല്ലേ തെങ്ങിയിരുന്നതും ഇതാക്കുന്നെല്ലാം.
1: മൈൻഡ് ചെയ്യണ്ടാന്ന് വെക്കും ചില സമയം, പക്ഷെ ഇവനല്ലേ ഉള്ളൂ.
0: അതുകൊണ്ടാന്ന്
1: ആന്ന്. പിന്നെ ഓൻ കുറെ ആൾക്കാർ തേങ്ങ പറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എല്ലാ വേടിയും
0: ആരാ
1: കുരങ്ങന്മാറാ.
0: ഓ,
1: ഓന്റെ കെയർ ഓഫിലായി ഇതെല്ലാം വരുന്ന്. പിന്നെ
0: അതിന്റെ കൂട്ടത്തില് കുമാരനും ഇല്ലേ?
1: ആന്ന്, ഏറ്റവും ലാസ്റ്റ് വരൂ
0: മൊത്തം പറിച്ചു കൈയുടെ.
1: അതന്നെ. പിന്നെ ഇത് ഞാനങ്ങ് പറഞ്ഞു.

0: സ്ട്രോങ് ആ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല.
1: കുരങ്ങന്മാരാ
0: പേപ്പറിന്നും വായിച്ചില്ലല്ലേ.
1: എന്തേനു
0: ഈ കുരങ്ങന്മാരല്ല ഇപ്പൊ കുട്ടികളെല്ലാം ആക്രമിക്കാൻ വരുന്നുണ്ടോ?
1: അതിന് ചൂട് കൊണ്ടാട്ടിരിക്കോ പിള്ളമാറ്, നല്ല പിള്ളമാറാറ്റാ കല്ലെടുത്ത് എറിയുന്നുണ്ടോ? വീട്ടിലല്ലോ നല്ല പിള്ളോ നമ്മളെല്ലാം എടുത്തുള്ളേ.
0: അന്നല്ല സംഭവം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുരങ്ങന്മാർക്കും നാണോ മാനലുണ്ടാവൂലേ? ആലോചിച്ച് നോക്കിയാ, കാട്ടിന്ന് വരുന്ന പോത്ത് ആക്രമിക്കുന്നു, കാട്ടിന്ന് വരുന്ന ആന ആക്രമിക്കുന്നു, കാട്ടിന്ന് വരുന്ന പുലിയും കടുവയും എല്ലാം ആക്രമിക്കുന്നു. കുരങ്ങന് ഇതൊരു ഭീഷണിയല്ലേ?
1: ഓ അതുകൊണ്ട് ചെയ്യുന്നേരിക്കൂ.
0: പിന്നല്ലാണ്ട്
1: അന്നാ ഒരു കൈ നോക്കണല്ലോ.
0: എന്തിന്ന്?
1: എനിക്ക് നല്ല സ്നേഹമുണ്ടല്ലോ ഐറ്റലോട്.
0: ഇത് സ്നേഹം നല്ലപ്പ, ഇതൊരു സത്യാണ്.
1: ഇത് സത്യം. ആ എടോ കുമാരനല്ലേ പോന്ന്.
0: ഉയ് എവിടത്തേക്കാ?
1: അമ്മോ നീ വിളിച്ചാട്ടെ, ഞാൻ വിളിച്ചാ വരുമൊന്നുമില്ലേ?
0: ഞാൻ വിളിക്കല്ലേ.
1: ആ നീ വിളിക്ക്.
0: കുമാരേട്ടാ, ഇതെവിടെയാ പോന്ന്? ഇങ്ങോട്ട് വരോ,
2: ചെറിയ തിരക്കുണ്ടോ?
0: ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന്.
1: നീങ്ങ വാ കുമാരാ.
2: കദീസുണ്ടാടാ, കദീസുണ്ടാ.
0: ആ ഓളിപ്പ പോവപ്പാ.
2: ഓള് പോട്ട്.
1: നീ വാ കുമാരാ.
0: ബാ
2: എന്നാ. ഇനി മുരിങ്ങാറ്റം പറിക്കാനുണ്ടാ?
0: മുരിങ്ങ കഴിഞ്ഞാഴ്ച പറിച്ചില്ലേ? അതിന്റെ പിറ്റേന്നല്ലേ കർമ്മൂസ് പറിക്കാൻ വരുന്നിട്ട് വന്നാ.
2: ഞാൻ കുറച്ച് തിരക്കിലായിപ്പോടോ.
1: കുമാരാ എന്തല്ലാന്ന്?
2: ആ നല്ല സുഖം തന്നെ.
1: നിന്നെ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ.
2: ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നല്ലേ.
1: അല്ല നീ വണ്ടി ഇറങ്ങി വാടും വരുന്നേ?
2: ആ
1: അതല്ലേ എന്റെ കൈമില് ബീഫ് കേസും സൂട്ട് കേസ് എല്ലാം കാണുന്നത്.
2: കൈക്കോട്ടും കത്തിയാളും വരെ കണ്ടെത്തിയിട്ടുണ്ടായി.
1: അല്ല കുമാരാ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നീ വിമാനത്ത് കയറ്റാൻ വിടൂ അവര്.
2: വിമാനത്ത് കയറ്റാണെന്നാ? ഞാൻ അതിൽ മഞ്ഞൾ കുഴിച്ചിട്ടാ വരുന്ന. ഇപ്പൊ
1: വിമാനത്തിലും
2: ഇപ്പൊ വിമാനത്തിന്റെ മേലെ നല്ല ടെറസ് പോലത്തെ സ്ഥലമില്ലേ, ആടെയാ കൊപ്പര ഉണക്കല്.
1: ഓ
2: സൂര്യപ്രകാശം എന്തിന്നാ നല്ല വിളിച്ചോ?
1: മനസ്സിലായിപ്പാ ഇന്ത്യയിലെ ഓരോ കാര്യ. അതെല്ലാം ഇരിക്കട്ടെ. നീ ഒരുക്ക എന്റെ പൊരയിലിന്റെ ആടാ ഇടജുള്ളാനുണ്ടേനു.
2: ഇടജുള്ളാനാ? ആലും നിർത്തിയില്ല ഇപ്പൊ, റോഡല്ലേ ചുള്ളല്.
1: ഞാനൊക്കെ അത്രേ ഉള്ളൂടെ വെള്ളേരിയല്ലോ, കൊറച്ച് അടച്ചുള്ളപ്പ പ്രായായില്ലേ കുമാരാ.
2: വെള്ളേരിക്ക പ്രായ?
1: എനിക്ക് നടുവ ഒന്നും നടുവല വേദനയാന്നൊന്നും ഇടതെടുത്താപ്പാ.
2: ഇതെന്തിനാ ഈ കയ്യാത്ത കാലത്ത് പണിക്കെല്ലാം നിക്കുന്നു?
1: എടോ ഇതെല്ലാം വിറ്റാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനമുള്ളൂ കുമാരാ. അല്ല മറിയോടെല്ലാം പറഞ്ഞാൽ ഓള് സഹായിക്കും, പക്ഷെ അതിന്റെ നടുക്ക് എന്തെല്ലോ സാധനങ്ങളുണ്ട്, അല്ല ഓള് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ.
2: മറിയ വണ്ടി ചെയ്ത് എനിക്ക് അറിഞ്ഞൂടെ
1: എന്തേനു?
2: ഈ ഇതിന്റെ ചെടിയെല്ലാം പറിച്ച് കരക്ക് വെച്ചിട്ട് നല്ല ചുള്ളിട്ട് പിന്നെ കുച്ചിട്ട്.
1: ആ അന്ന് എന്റെ മോനെ നമ്മളെ ചിരിച്ച് ചത്തിനല്ലേ അന്ന്. അതുകൊണ്ടാണ് ഞാനോട് വിളിക്കാത്തേ, നീ പറഞ്ഞൂടൊന്നും വേണ്ട പറഞ്ഞേ. അങ്ങനെയല്ലേ മറിയേ പറഞ്ഞേ?
0: പിന്ന
1: അല്ല നിന്നെ വിളിക്കാത്തത് പിന്നെ എനിക്കും നടുവേനി അല്ലേ മറിയേ, അതുകൊണ്ടാന്ന്. കുമാരൻ വന്നോട്ടെ.
0: അല്ലപ്പാ എടചുള്ളുമ്പോ അതിന്റെ ഇടക്കിടക്ക് എന്തല്ലോ ഉള്ള, എന്നാ നീ പൊരിച്ചി ആടണ്ടേ?
1: ആടെ കൊറേ കൂവയാറ്റാന്ന് തോന്നു. ആന്നു ഇനി വേണ്ട തോന്നപ്പാ. അല്ല എന്തിനാന്ന് നീ
2: ആന്നും
1: വേണ്ട, അതിനൊരു ഭീഷണി ആയിട്ട് വരുന്നുണ്ട് തോന്നു. കൂവ വെള്ളേരിക്ക് ചുറ്റും കാട് പോലെ അങ്ങ് പടർന്നങ്ങ് കേറുവായിരുന്നു കൂവ.
2: എനിക്കതിന്റെ ഗുണം തിരിയായിട്ടാ.
1: എന്ത് ഗുണം അതിനുള്ളേ? ഒരു ഗുണമില്ല അതിന്.
2: എന്റെ എടോ ഇനി അതിന്റെ ഇടക്ക് വെള്ളേരി പൊരിച്ചിട്ട് പോരാടിങ്ങി കുച്ചിട്ടോ, കൂവ പൊരിച്ച് കളയല്ലേ.
1: അതിനെ കൊണ്ട് എന്ത് ഗുണ കുമാരാ നീ പറയുന്നേ? അതിന്റെ ഏരാ കുറച്ച് നിങ്ങളുള്ളിയല്ലേ, അത് ഞാൻ എന്ത് ചെയ്തു, കാന്താരി ഉണ്ട് ഒരുപാട്, പിന്നെ നുള്ളിറ്റ് ഈ ഇലയിൽ കൊണ്ടിടും, അതിനേ അത് ഉപകാരമുള്ളൂ.
2: അയ്യോ മറിയ എനിക്ക് പറഞ്ഞൂടാ.
0: ഞാൻ കൂവ പൊതുവെ തിന്നില്ലപ്പാ.
1: കൂവെന്നൊരു കോണൂലാത്തില്ലേ കുമാരാ, ആരങ്ങ് തിന്നലുണ്ട്? ആ പോട്ടെ,
2: ആരും തിന്നല്ല.
1: എനിക്ക് വേണ്ടി പറിച്ചിട്ട്
2: എപ്പും നല്ലോണം തിന്നല്ലോ. ഏറോ റൂട്ട് എന്ന് പറഞ്ഞാ
1: ബിസ്ക്കറ്റ്.
2: ബിസ്ക്കറ്റിന്റെ പേര് വരാൻ കാരണം എന്നാ?
1: അല്ല കുമാര നമ്മൾ ഈ കുഴി എണ്ണണ്ട കാര്യമുണ്ടാ, അപ്പൊ നിന്നു വന്നല്ലാണ്ട്
2: കുഴി എണ്ണണം എന്നാലും നിങ്ങൾക്ക് അതിന്റെ വില തിരിയോ?
0: അപ്പോഴത്തേക്ക് കട്ടൻ ചായ അണിഞ്ഞു പോയിട്ടുണ്ടാവും.
2: നിങ്ങള് ആ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഏറോ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്നാ അടിച്ചു നോക്ക്.
0: കൈമലാകപ്പാട് മണ്ണെല്ലാം പെരങ്ങിട്ട് എനിക്ക് എളുപ്പ ഫോൺ ഓടാനോ.
2: ഈ ഏറോ റൂട്ട് ബിസ്ക്കറ്റ് ഇഷ്ടല്ലേ?
0: ഭയങ്കര ഇഷ്ട.
1: അതാരിക്കും ഇഷ്ടപ്പെടാതെ ചെറുപ്പം മുതലേ തിന്നുന്ന ഒരു സാധനമാണ് ഈ ഏറോ റൂട്ട്.
2: അതെ
1: അത് മാത്രല്ല തിന്നാൻ പോലു, പനിയെല്ലാം വന്നാൽ കൊടുക്കാൻ പിള്ളേർക്ക് ബെസ്റ്റായത്. പിന്നെ ഈ വയറ്റിൽ നിന്നും പോകുമ്പോ നല്ല പോലു.
2: അത് ഈ ബിസ്ക്കറ്റ് നല്ല ഏറോ റൂട്ട് നല്ല പറഞ്ഞു.
1: ഞാനിപ്പൊ പറഞ്ഞത് കൂവേന്റെ കാര്യം, അതിനെ പറ്റി വിഷയം മാറ്റില്ല. ഏറോ റൂട്ടുമായിട്ട് ഇതൊന്നും അതിന്റെ ബന്ധോ?
2: പോട്ടെ ഈ കുട്ടിയൊക്കെ

0: എറോറൂട്ട് കൊടുക്കുന്നത് നല്ലതാണ്, വയറ്റിൽ നല്ല സുഖം ഉണ്ടാവും, പിന്നെ എറോറൂട്ട് വെള്ളം ആക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിന്. പക്ഷേ എറോറൂട്ട് എന്താന്ന് മാത്രം അറിഞ്ഞൂടാ.
1: അറിയേ, എനിക്കറിയാ. ബിസ്ക്കറ്റാടോ?
0: ബിസ്ക്കറ്റാടോ കലക്കി കൊടുക്കല്?
1: പിന്നെ
0: എറോറൂട്ട് പൊടിന്ന് കേട്ടിനാ.
2: എറോറൂട്ട് പൊടിയുണ്ടാ?
0: എടോ, കൂവപ്പൊടിക്കാന്ന് എറോറൂട്ട് പൊടി എന്ന് പറയുന്നത്.
2: ഓ, കൂവേ ഇംഗ്ലീഷ് ആയി എറോറൂട്ട്. ഇത്ര വൃത്തിയില്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്ന, എനിക്ക് ഇഷ്ടീയല്ല കൂവ.
0: അങ്ങനെയല്ല നിങ്ങൾ പറയണ്ട്, ഇത്ര ഗുണമുള്ള സാധനമാണ് കൂവാന്നാ നിങ്ങൾ പറയണ്ട്.
2: എന്ത് കൊണ, അതിനുള്ള ഒരു ഗുണവുമില്ല. എല്ലാം അറിയേ,
0: എനിക്ക് അതിനോട് ഇത്ര വെറുപ്പ് വരാൻ കാരണം എന്നാ?
1: എല്ല കദീസു, കൂവ നല്ലയല്ലേ?
2: നല്ലയാ?
1: പിന്നെ എറോറൂട്ട് അല്ലല്ലേ?
2: എറോറൂട്ട് നല്ല
0: കൂവ മോശം.
1: എടോ, അതിന് സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാ പോലും എറോറൂട്ട്.
0: സംസ്കൃതം അല്ല, ഇംഗ്ലീഷ്,
1: രണ്ടും തന്നെ.
2: കുമാരൻ സ്കൂളിലും പോയിരുന്നു തോന്നില്ലല്ലേ?
1: എപ്പോടാ?
2: പിന്നെ ഓനെങ്ങനെ ഇംഗ്ലീഷിൽ അറിയാ?
1: ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും.
0: വീഡിയോ കണ്ടിട്ടൊന്നല്ല, ചെറുപ്പത്തില് നമ്മള് കളിക്കാൻ പോയ സ്ഥലത്തല്ലോ അഥവാ വിശക്കുമ്പോ നമ്മൾ മെല്ലെ പോയിട്ട് കൂവ പൊയിച്ചു തിന്നല്ലേ, പച്ച തിന്നല്ലേ.
1: ഞാൻ തിന്നിട്ടില്ല,
0: പച്ച തിന്നാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഒരുപാട് ഭക്ഷണമാക്കിയിട്ട്, നല്ല വൃത്തി ഭക്ഷണമാക്കിയിട്ട് കഴിക്കാൻ പറ്റും. പുഴുക്കാക്കിയിട്ട് കഴിക്കുക, പിന്നെ ഇത് പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ട് കുട്ടികൾക്ക് കലക്കി കൊടുക്കുക, വയറെല്ലാം നല്ല ശുദ്ധിയാവും, ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് കൂവ. പിന്നെ ഇത് മുറിവ് ഉണക്കാൻ പറ്റും. ഇത് പേര് തന്നെ എങ്ങനെ വന്നിരുന്നറി? ഈ എറോറൂട്ട് പേരെങ്ങനെ വന്നിരുന്നറി? അതായത് ഈ അമ്പലം കൊണ്ടിരുന്ന യുദ്ധത്തിലും പോയിട്ട് അമ്പലം കൊണ്ടിരുന്ന മുറിവില്ലേ, ആ മുറിവ് ഉണക്കാൻ വേണ്ടിട്ട് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കും. കൂവ. അപ്പൊ അമ്പ് കൊണ്ട് മുറിവ് ഉണക്കുന്ന, അതുകൊണ്ടാണ് എറോ റൂട്ട് പേര് വന്നത്. എറോ എന്ന് പറഞ്ഞാല്
2: അമ്പ്.
0: ആ, അങ്ങനെയാണ് നിന്റെ പേര് വന്നത്, അറിയാവാ?
1: വിവരുണ്ടെങ്കില്ലേ.
2: അപ്പൊ പണ്ട് പുരാണത്തിലേ ഇതുണ്ട്.
0: ആ, പുരാണത്തിലേ ഉണ്ട്, പക്ഷെ പേര് പിന്നെ വന്നത്. തിരുവാതിര വ്രതത്തിൽ എടുക്കുന്ന പെണ്ണുങ്ങന്മാരല്ലേ, അവര് സ്ഥിരം കഴിക്കുന്ന സാധനം ഇതല്ലേ?
2: ഇതാ.
0: ആ, എന്തെല്ലാം ഗുണോ
2: ഞമ്മളൊന്നും അറിയണ്ടായി പിന്നെ കുമാരാ.
0: ഇങ്ങക്കൊന്നും അറിയാവേ. ഇനി ഒരു ഇംഗ്ലീഷും കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇങ്ങക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ എന്നാന്ന് പറഞ്ഞിരുന്ന സാധനം എന്നാന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എനർജി ഗിവിംഗ് ഫുഡ്.
2: എനർജി ഗിവിംഗ് ഫുഡ്, അതായത് മറിയേ എന്നാ ഇതിന്റെ അർത്ഥം? അതൊരു സൂക്കടലിടുവ അലർജി.
1: ഇതൊന്ന് എനർജിയാ?
2: ഓ, എനർജി, അതായത് നമ്മുടെ എനർജി.
1: ആ, അതന്നെ എനർജി. ഗിവിംഗ് എന്ന് പറഞ്ഞാല്,
2: ഗിവിംഗ് എന്ന് പറഞ്ഞാൽ
1: ഗിവിംഗ് ആ എടുക്കട്ടെ. പക്ഷെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറാന്ന്.
2: ആ ചോറ.
1: അപ്പൊ എനർജി ചോറ്.
2: ചോറ് ഗിവിംഗ് ഉണ്ട്.
1: ആ എടുക്കട്ടെ.
2: കുമാരാ, എന്നാടോ നീ പറഞ്ഞേ?
0: എടോ, നമുക്ക് എനർജി തരുന്ന നല്ല സൂപ്പർ ഭക്ഷണല്ലേ ഈ സാധനോ? ഊർജം തരുന്നേ, നമുക്ക് ഊർജം തരുന്നേ നല്ല ഒന്നാം തരം ഭക്ഷണ സാധനാണ് ഈ കൂവ.
1: അപ്പൊ ചോറ് തിന്നണ്ടേ?
0: ചോറ് മാത്രാടോ എനർജി തരുവ? അതിനേക്കാളും എത്ര ഗുണമുള്ള സാധന ഇത്.
2: അല്ല, ഇത് എങ്ങനെയാന്നപ്പോ?
0: നിങ്ങൾ വെയിലത്തെല്ലാം നടക്കുമ്പോ, രണ്ടു ചാലും നടക്കുമ്പോ ക്ഷീണിക്കുന്നില്ലേ? അന്നേരം ഈ ഇതിന്റെ വെള്ളമെല്ലാം കലക്കി കുടിച്ചാലുണ്ടല്ല, എന്തൊരു ആരോഗ്യമായിരിക്കും, എന്തൊരു ഉഷാറായിരിക്കും എന്ന് അറിയാവാ. ആ, ഇനി അതിലെന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരണം. ആ, ഞാൻ പറഞ്ഞുതരാം. കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്.
2: ഇതെല്ലാം ഇതിനാപ്പാ, ഇതൊന്നും വേണ്ടല്ലോ, എല്ലാം വേണ്ടാത്തല്ലേ?
0: എടോ, മനുഷ്യന് നല്ല ആരോഗ്യം വേണമെങ്കിൽ ഇതെല്ലാം വേണോ? ആ, വിറ്റാമിൻ ആണെങ്കിലോ?
2: വാരിക്കോരിറ്റല്ലേ.
0: ആ, എ ഉണ്ട്, സി ഉണ്ട്. ഈ സാധനം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു വിഷാംശയിൽ ചേരുന്നുണ്ടോ? എന്തെങ്കിലും വളോ? ഒന്നും വേണ്ട.
2: ഞാനൊന്നും
0: നമ്മളെ നാട്ടിൽ നല്ല സുന്ദരമായിട്ട് വളർന്നോളൂ.
2: അല്ല, ഞാൻ ഇതിപ്പോ നട്ടിച്ചാരാ പൊടിച്ചിനി, അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ. അല്ല, ഞാനിപ്പോ ചാടൂലിനുവാ.
0: പിന്നെ ഈ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള സൂക്കടലം വരുന്നവർക്ക് ഇതിന്റെ വെള്ളം സൂപ്പറാ. ആ, പിന്നെ നിങ്ങക്ക് ഇത് പറ്റിയ സാധനം?
2: നമുക്ക് ഈ മൂത്രാശയ രോഗമൊന്നുമില്ലേ, എന്തെങ്കിലും പറഞ്ഞോടന്നെ.
0: പക്ഷെ ചക്കലം വെച്ച് കഴിഞ്ഞാല് കിണ്ണം കണക്കിന് തിന്നല്ലേ രണ്ടാളും? മൂക്കുമുട്ട തിന്നൂലേ, അപ്പൊ ദഹനം ഉണ്ടാവുക.
2: അത് ശരിയാ, ഒരു വല്ലാത്തൊരു ഉമ്മട്ട പാടായിരിക്കും. അല്ല, ആ ചക്കേന്റെ ടേസ്റ്റ് കൊണ്ട് അറിയാണെങ്കിൽ തിന്നും പോവൂ, ഇത്രം വരെ ശ്വാസം മുട്ടിപ്പോവും.
0: ആ, അന്നേരം ഇത് കഴിച്ചാല് നല്ല ദഹനം കിട്ടും.
2: കൂവയാ?
0: ചക്ക മാത്രല്ല, എന്തെന്നായാലും ദഹനം ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല ഇത് കഴിച്ചാല്.
1: ഇവിടെ ഈ ദഹനം ഇല്ലാതെ അല്ലേ എല്ലാ സൂക്കേടിനും കാരണോ? നിങ്ങക്ക് പ്രത്യേകിച്ചു.
0: പിന്നെ വേനൽക്കാലത്തെല്ലാം വല്ലാണ്ട് ജലാംശം നഷ്ടപ്പെടുമ്പോ.
1: ജലാംശ?
0: ഇവിടെ വേർത്തിട്ടുള്ള ശരീരത്തിന് വെള്ളം കണ്ടമാനം പോവില്ലേ? ആ, എന്നാലും ഇത് നമുക്ക് ക്ഷീണം ഉണ്ടാക്കൂലേ? ഇത് തിരിച്ചു കിട്ടണ്ടേ?
1: വെള്ളം കുടിച്ച പോലെ.
0: ചെറിയ മക്കക്കെല്ലാം നമ്മളുണ്ടല്ലോ, പണ്ട് ആട്ടും പാലിൽ കലക്കിട്ട് മരുന്ന് പോലെ കൊടുക്കലുണ്ട് ഈ കൂവപ്പൊടി. ആ,
2: ഇപ്പൊ നിന്റെ കുമാരാ എടിങ് ഉണ്ട ഈ കൂവ അന്റെ പേർക്കല്ലാണ്ട്.
0: അല്ല, ഇപ്പൊ നല്ല അറിഞ്ഞൂടല്ലായിരിക്കും. തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ഇനിയും പറഞ്ഞുതരാ. കോളറ വയറിളക്കോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒരുപാട് വെള്ളം പോകൂലേ ശരീരത്തിന്. അന്നേരം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഈ

0: സാധനം സൂപ്പറാ. വെറും വെള്ളത്ത് കലക്കി കൊടുത്താലും മതി, അല്ലെ പാലില് കൊടുത്താലും മതി. അല്ല പിന്നെ പിന്നെ നിങ്ങൾക്ക് പറ്റിയ സാധനം ഇത്. ചൊറിച്ചലിന് നല്ല മരുന്നാ ഇത്.
1: അത് എനിക്കല്ലടോ.
0: അല്ല ഈ ചെലന്തിയെല്ലാം കടിച്ചിട്ടാകുമ്പോണ്ടാവുന്ന ചൊറിച്ചിലുണ്ടാവില്ലേ, ആ അതിന് നല്ല മരുന്നാ.
1: തോട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബണ്ണാൻ കടിക്കാണ്ടിക്കൂല, ഉറപ്പാ.
0: പിന്നെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം, പൗഡർ ഇല്ലേ നമ്മൾ മൂത്തിടുന്ന പൗഡർ, അതിന് പകരമായിട്ട് ധൂവിന്റെ പൊടി
1: ഉപയോഗിക്കാം.
0: നല്ല കൂവപ്പൊടി പൗഡറായിട്ട്
2: ഉപയോഗിക്കാം.
0: അത് തന്നെ, നല്ല കുളിർമ ഉണ്ടാവും. നമ്മള് ഈ വെയില് തട്ടിറ്റാമല്ലുള്ള പ്രശ്നമില്ലേ, അങ്ങനെ ഉണ്ടാവില്ല. ഇത് വെച്ച്
2: കൂവപ്പൊടിയാ പൗഡറായിട്ട് ഇറങ്ങുന്നത്
1: അമ്മോ,
2: ഇപ്പൊ ഇതല്ലേ ചൂട് കാലത്തിൽ പൗഡർ എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല.
1: സണ്ണ് സണ്ണ് വേണ
2: അല്ല, അതിനെത്രയാ ബല.
0: നിങ്ങക്കിപ്പോ അങ്ങന്ന് വിദേശത്തല്ലുള്ള ഭക്ഷണമല്ലേ പറ്റൂ, നാട്ടിലെ ഭക്ഷണമൊന്നും പറ്റൂലല്ലോ.
2: നമ്മളിടുന്ന ഉമാരാ വിദേശത്തെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്.
0: അല്ലപ്പ നിങ്ങളിപ്പോ ഹോട്ടലെല്ലാം പോയിട്ട് കഴിക്കുന്ന പല സാധനമില്ലേ. പിന്നെ ഈ വിദേശത്തും സ്വദേശത്തുള്ളവർക്ക് മാത്രമൊന്നുമല്ല, ജനിക്കാൻ പോകുന്ന കുട്ടികളെ ആരോഗ്യത്തിന് വരെ ഇത് നല്ലതാ.
1: കൂവിയാ
0: ആന്ന്, ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചക്ക് കൂവ അത്യുത്തമാണ്. അങ്ങനെ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. പിന്നെ പണ്ട് കാലത്തിൽ വീട്ടിൽ ചോദിച്ചു നോക്ക്, അമ്മമ്മമാരെല്ലാം പണ്ട് നമുക്ക് എന്തെല്ലാം ആക്കി തരുത്തുണ്ട്, കൂവ പുഴുക്ക് തരൂ, കൂവ ഹൽവ ആക്കി തരൂ, കൂവ പായസോ ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെ എന്തെല്ലാം ആക്കാൻ പറ്റിയ സാധന ഇങ്ങക്കൊന്ന് അറിയാവുക.
2: എല്ലാ കുമാരാ നീ ഇപ്പൊ എന്റെ അടുത്ത് ഇടകളാൻ വരുമല്ലോ. പക്ഷെ കൂവ എനിക്ക് വെറുതെ ഒന്നും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: എന്റെ കാലക്കെട്ടിന് ഏതെല്ലാം പറഞ്ഞു പോയേ.
2: കൂവ എനിക്ക് വേണം കുമാരാ, നീ ഒന്ന് അത് ഒന്ന് കുത്തിപ്പിടിച്ച് തന്നോട്.
1: എല്ലാ ദിവസവും വാക്ക് പറഞ്ഞാൽ വാക്കേരിക്കണേ. നീ അല്ലേ ആദ്യം പറഞ്ഞ ഒന്നും തരണ്ട നീ കൂവിയെടുത്തോന്ന്.
2: അല്ലപ്പാ ഇത്രയും പൊന്നു പോലത്തെ സാധനം ആടെ ഉള്ളത് ഞാൻ എന്താ പറഞ്ഞു, എനക്കറിയാ ഇതെല്ലാം പറഞ്ഞില്ല എനിക്ക് മനസ്സിലാന്ന്.
0: കണ്ട കണ്ട, ഇത് തന്നെയാണ് ആവശ്യമുള്ള സാധനം ഒന്നും ആരും പഠിപ്പിക്കാണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞു കൊടുത്ത് എനക്കന്നെ അത് വേനയായി.
2: അല്ല കുമാരെ എനിക്ക് തരൂലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് രണ്ടെണ്ണം തരാ ബാക്കി ഞാൻ പൊരിച്ചു. നീ പൊരിച്ചാലിട്ടേക്ക് എനിക്ക് രണ്ടെണ്ണല്ലേ വേണ്ടു, എനിക്കൊന്ന് കാച്ചിട്ട് കുറുക്കിട്ട് കുടിക്കാനല്ലേ വേണ്ടോ, അതൊന്നുള്ള എടുത്തോളി ആരെങ്കിലും പറഞ്ഞെടുക്കണ്ടാന്ന്.
0: അപ്പൊ മറിയക്കോ,
2: മറിയൊക്കെ ഞാൻ കൊടുക്കൂലേ, നീ കൊടുക്കണ.
0: അപ്പോ ഞാനൊക്കെ തന്നിട്ടില്ലേ മണ്ടില്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ, പണിയെല്ലാം എടുത്തിട്ട് ചെള്ളി വൃത്തിയാക്കി തരാം. പെട്ടെന്ന് പോയിരിക്കണ്ട, നല്ല മൂപ്പായിക്കോട്ടെ. എന്നിട്ട് എന്ത് വേണമെന്നറിയാ, നിങ്ങൾ നല്ലോണം കഴിക്കണം ഇത്.
2: നമ്മള് നല്ലോണം കഴിച്ചു,
0: നിങ്ങളെ കുറെ തൂക്കട് മാറിക്കിട്ടു, ആ ചൊറിച്ചെല്ലാം മാറിക്കിട്ടു. ആ

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എം പി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കും.

0: സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: അത്യന്ത ദുർഭാഗ്യപൂർണ ഹെ കി ഹമാരെ ദേശ് കെ ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നേ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനേ കാ പ്രയാസ് കർ രഹേ ഹൈ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാഓ കോ പൂരാ കർനേ ഓർ ഉൻകെ കല്യാണ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120+ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായിക മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാം

ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ശാസ്ത്രവീഥിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ഒച്ചുകളെ കുറിച്ചു കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ഒച്ചുമേനോൻ എന്ന് ആളുകൾ ഇരട്ടപ്പേരായിട്ട് വിളിച്ചിരുന്ന ഒരു രാജകൃഷ്ണ മേനോനാണ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ടുവന്നത് എന്നാണ് കരുതപ്പെടുന്നത്. 1950-കളുടെ ആരംഭത്തിലാണ് അത് നടക്കുന്നത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെയൊക്കെ സഹോദരിക്കൊപ്പം ചിദംബരത്തെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ടെ എലപ്പുള്ളി സ്വദേശി. ആഫ്രിക്കൻ ഒച്ചുകളുടെ പ്രജനനവും അവയുടെ ലൈംഗിക അവയവങ്ങളും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം. അദ്ദേഹത്തിൻ്റെ അച്ഛന് അസുഖം വന്നപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഗവേഷണത്തിൻ്റെ ഭാഗമായി നിരീക്ഷണത്തിലുള്ള 2 ആഫ്രിക്കൻ ഒച്ചുകളെ കൂടി അദ്ദേഹം കൂടെ നാട്ടിൽ വരുമ്പോൾ കയ്യിൽ കരുതി എന്നാണ് കരുതപ്പെടുന്നത്. നാട്ടിലെത്തി അച്ഛന് രോഗം കൂടി കിടപ്പിലായി അദ്ദേഹം മരിച്ചുപോയി. അതിനെ തന്നെ രാജകൃഷ്ണ മേനോന് കുറേ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ആ കാലത്തൊക്കെയും അദ്ദേഹം ഈ 2 ഒച്ചുകളെ വീട്ടിലെ ഒരു തകര ഡ്രമ്മിൽ ഇട്ട് സൂക്ഷിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ആ വീട്ടിലെ ജോലിക്കാരിയായ ഒരു സ്ത്രീ ഈ ഡ്രമ്മുകളെടുത്ത് പുറത്തു കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവച്ചു. അത് രാജകൃഷ്ണ മേനോൻ അറിഞ്ഞതുമില്ല. അങ്ങനെ ആ 2 ഒച്ചുകൾ പാലക്കാട്ടിൻ്റെ മണ്ണിൽ കാൽകുത്തി അല്ലെങ്കിൽ വയർകുത്തി. അവയുടെ എണ്ണം പിന്നെ പെരുകി വളർന്നു. ആഫ്രിക്കൻ ഒച്ചുകൾ നമ്മുടെ നാട്ടിലെത്തി ഇത്രയും ശല്യമായ ആ വലിയ കഥ പറയുന്നതിന് മുമ്പ് ഒച്ചുകൾ എന്ന ജീവികളെ നമുക്ക് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. എന്നിട്ടാവാം ആഫ്രിക്കൻ ഒച്ചിൻ്റെ വിശ്വരൂപ കഥയിലേക്ക് തിരിച്ചു പോകുന്നത്. മൊളസ്ക ഫൈലത്തിലെ ഗാസ്ട്രോപോഡ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഒച്ചുകൾ. കരയിൽ മാത്രം 40,000-ത്തിലധികം ഗാസ്ട്രോപോഡ ഇനങ്ങളുണ്ട്. ശരീരത്തിന് മേലെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഉറപ്പുള്ള പിരിയൻ കവച പുറന്തോടുമായിട്ട് നടക്കുന്നവരുണ്ട്, അതില്ലാത്തവരുണ്ട്. ഇത്തരത്തിൽ കയറിക്കൂടി രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള പുറം കൂടുകളുള്ളവയെ സ്നെയിലുകളെന്നും ഇല്ലാത്തവയെ സ്ലഗുകളെന്നുമാണ് ഇംഗ്ലീഷിൽ പേര് വിളിക്കുക. പല സ്നെയിലുകൾക്കും അവരുടെ ശരീരം പൂർണ്ണമായിട്ടും ഈ പിരിയൻ കൂട്ടിനുള്ളിലേക്ക് കയറ്റി ഒളിച്ചിരിക്കാൻ പറ്റൂ. മലയാളത്തിൽ ചില സ്ഥലങ്ങളിൽ കൂടുള്ളതിന് അച്ചിൽ എന്നും കൂടില്ലാത്തതിന് ഒച്ചി എന്നും വിളിക്കും. ചില സ്ഥലങ്ങളിൽ ഒച്ചി എന്ന ഒറ്റ പേരേ ഉള്ളൂ. അച്ചിൽ എന്നല്ലാതെ അച്ച്

െന്ന് വിളിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇവ രണ്ടിനെയും വേർതിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള പേരുകൾ ഉണ്ടെങ്കിൽ അവ ഏതാണെന്ന് ദയവായിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ആ അറിവുകൾ ലഭിക്കട്ടെ. ജലജീവികളാണ് ഭൂരിപക്ഷം ഒച്ചുകളും. പല ഇനങ്ങളിൽ കടൽ വെള്ളത്തിലും ശുദ്ധജലത്തിലും ഒക്കെ ജീവിക്കുന്നവ. കരയൊച്ചുകൾ പൊതുവെ നനവും ഈർപ്പവും തണുപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ലോലവും ആർദ്രവുമായിട്ടുള്ള അവരുടെ ശരീരം വെയിൽ കൊണ്ടാൽ തന്നെ വരണ്ടു പോകും. വീണടിഞ്ഞ ഇലകൾക്കുള്ളിലും മറ്റു മറകൾക്കിടയിലും ഒക്കെയാണ് അവ ഒളിഞ്ഞു ജീവിക്കുക. പൊതുവെ സസ്യബുക്കുകളാണ് ഇവരൊക്കെയും. ഇവയുടെ നാട പോലുള്ള നാക്കിൽ നിരനിരയായി 10,000 കുഞ്ഞരിപ്പല്ലുകളുണ്ട്. റാഡുല എന്നാണ് ഇതിന് പേര്. ഈ റാഡുല കൊണ്ട് അരംരാകും പോലെ ഇലകളും മരത്തടിയും ഒക്കെ ചുരണ്ടി തിന്നാൻ ഇവർക്ക് പറ്റും. തലയിൽ നിന്ന് 2 ആന്റിനകൾ പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്നുണ്ടാവും. അവ ഉള്ളിലേക്ക് ചുരുക്കി വെക്കാനും നീട്ടിവെക്കാനും ഒക്കെ കഴിയുന്നവയാണ്. ഈ 1 തലപ്പത്ത് കടുകുമണി പറ്റിപ്പിടിച്ച് കിടക്കുന്നതുപോലെ പൊട്ടിൻ്റെ രൂപത്തിൽ കണ്ണുകളുണ്ടാകും. ചുറ്റുമുള്ള ദൃശ്യവിസ്മയങ്ങൾ കണ്ട് ആനന്ദിക്കാനുള്ളതൊന്നുമല്ല കണ്ണ്. പേരിന് 2 എന്ന് മാത്രം. പ്രകാശ വ്യതിയാനങ്ങൾ തിരിച്ചറിയാനുള്ള വെറും ഗ്രാഹികൾ മാത്രമാണ് ഒച്ചിൻ്റെ കണ്ണുകൾ. തൊട്ടു താഴെയുള്ള നീളം കുറഞ്ഞ ആ കുഞ്ഞാൻറ്റിനകൾ മണം പിടിക്കാനുള്ള മൂക്കുകളാണ്. നമ്മുടെ കണ്ണുകൾ തലയോടിൻ്റെ കുഴികൾക്കുള്ളിലെ സുരക്ഷിതമായിട്ട് ഒളിച്ചു വെച്ച വിധത്തിലാണല്ലോ ഉള്ളത്. അതുപോലെയല്ല ഒച്ചിൻ്റെ കണ്ണുകൾ. ലോലമായ ഈ 2 ഗ്രാഹികളും എങ്ങനും തട്ടിയാലും മുട്ടിയാലും ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികൾ കൊത്തിയാലും വേഗത്തിൽ മുറിഞ്ഞു പോവുകയോ കേടുപറ്റുകയോ ചെയ്യാൻ സാധ്യതയുള്ളവയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ കണ്ണും മൂക്കുമില്ലാതെ എന്ത് ജീവിതം? പക്ഷെ ഒച്ചുകളുടെ കാര്യത്തിൽ ഇവ മുറിഞ്ഞു പോയാലും വേഗത്തിൽ തന്നെ ഇവ രണ്ടും വീണ്ടും പുതുതായിട്ട് മുളച്ചു പൊന്തി വരും. അതിനാൽ തന്നെ ഒച്ചിന് കണ്ണും മൂക്കും പോയാലൊന്നും അത്ര ഭയപ്പെടാനില്ല. നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഇടതുവശവും വലതുവശവും ഒരുപോലെയൊക്കെയാണല്ലോ. അതിന് സിമെട്രി എന്നാണല്ലോ പറയുക. സ്നേലൊച്ചുകളുടെ കാര്യത്തിൽ ഈ സിമെട്രി അവതാളത്തിലാണ്. വലംപിരിയായിട്ടുള്ള പുറന്തോടിനുള്ളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ഒരു അനുകൂലമായിട്ടായിരിക്കാം പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് സ്നേയിൽ ഒച്ചുകളുടെ ആന്തരിക അവയവങ്ങൾ ഇങ്ങനെ പിരിഞ്ഞുപോയത്. ശരീരത്തിൻ്റെ ഇടതുവശം കൂടുതൽ വളർന്നും വലതുവശം ചുരുണ്ടും ഉള്ള രീതിയിലാണ് ഇവയുടെ ശരീരം. ശരീരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ആകെ മൊത്തം പിണഞ്ഞു മറിഞ്ഞ അവസ്ഥ. സാധാരണയായിട്ട് ശരീരത്തിൻ്റെ പിന്നറ്റത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള വിസർജനദ്വാരം തിരിഞ്ഞ് മുന്നിൽ വലതുവശത്തായിട്ടാണ് ഉണ്ടാവുക. ലൈംഗിക അവയവങ്ങളും ശ്വസന നാളവും ഒക്കെ വലതുവശത്താണ്. തലയ്ക്ക് പിന്നിൽ കുതിരയുടെ ജീനിയുടെ രൂപത്തിലുള്ള മാൻഡിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മാൻഡിലിന് പിറകിലോട്ടുള്ള ഭാഗമാണ് വാല്. ചില ഇനങ്ങൾക്ക് വാലിന് മുകളിൽ വരമ്പ് പോലുള്ള ഒരു സംവിധാനമുണ്ടാവും. എന്തായാലും ഒച്ചൊരു ചെറിയ ജീവിയല്ല. നമുക്ക് ആഫ്രിക്കൻ ഒച്ചുകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കരഒച്ചുകളാണിവർ. നമ്മുടെ നാട്ടിൽ ആ ഒച്ചുമേനോൻ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണ മേനോൻ കൊണ്ടുവന്ന ആ 2 നിന്നാണ് 1960 പാലക്കാട് മുഴുവൻ ഒച്ചുകൾ നിറഞ്ഞത്. അല്ലെങ്കിൽ പാലക്കാട് ഒരു ഒച്ചുകാടായത്. അവിവാഹിതനായിരുന്ന രാധാകൃഷ്ണ മേനോൻ പിന്നീടുള്ള കാലം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ കൂടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലല്ല ആഫ്രിക്കൻ ഒച്ചുകൾ കേരളത്തിൽ എത്തിയത് എന്നാണ്. ആഫ്രിക്കൻ ഒച്ചുകളിൽ ഗവേഷണം നടത്താനായിട്ട് രാധാകൃഷ്ണ മേനോൻ സിംഗപ്പൂരിൽ നിന്നും വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു ആ 2 എന്നാണ്. പക്ഷേ അതത്ര വിശ്വസനീയമായിട്ടുള്ള കഥയല്ല. വിദേശത്ത് നിന്ന് അങ്ങനെ സാഹസപ്പെട്ട് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരവസ്ഥ അന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ 1920 തന്നെ ബ്രിട്ടീഷുകാർ മദ്രാസിലെ മൈലേഡി ഗാർഡനിൽ ആഫ്രിക്കൻ ഒച്ചുകൾ എത്തിച്ചിരുന്നു. അവിടെ നിന്നും അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലേക്കും മദ്രാസിലെ പല കോളേജുകളിലേക്കും പ്രദർശനങ്ങൾക്കായിട്ടൊക്കെ ഇവയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടയിൽ എപ്പോഴോ ഇവ പുറത്തു ചാടി മദ്രാസിൽ വ്യാപകമായിട്ട് ഈ ഒച്ചുശല്യം ഉണ്ടായതിനെ പറ്റിയിട്ട് ആ കാലത്തെ പത്രങ്ങളിൽ വാർത്തകൾ വന്നിട്ടുമുണ്ട്. അതായത് മദ്രാസിൽ അപ്പോൾ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഈ ഒച്ചുകളെ സിംഗപ്പൂരിൽ നിന്നും അത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് എന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പഴയ കഥ തന്നെയായിരിക്കും സത്യം. ഡി ബാബു ഇപ്പോൾ പാലക്കാട് കളക്ടറായിരുന്ന കാലത്ത് 1970 ഇവയെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വളരെ പ്രായോഗികമതിയും രസികനും ഒക്കെയായിരുന്ന ബാബു ഇപ്പോൾ നിർദ്ദേശിച്ചത് നാട്ടുകാരൊക്കെ ഈ ഒച്ചുകളെ ശേഖരിച്ച് കളക്ടറേറ്റിലേക്ക് കൊണ്ടുവരാനായിരുന്നു. 1 അല്ലെങ്കിൽ 100 എന്നുള്ള നിരക്കിൽ, അതായത് അന്നത് ഒരു വലിയ തുക തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഓഫറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആളുകൾ ധാരാളമായിട്ട് ഒച്ചുകളെ ശേഖരിച്ച് ചാക്കുകളിലാക്കി കളക്ടറേറ്റിലേക്ക് കൊണ്ടുവന്നു. അവയൊക്കെയും ജീവനക്കാർ വലിയ കുഴികൾ കുഴിച്ച് അതിലിട്ട് ഉപ്പും തുരിശും ഒക്കെ ഇട്ട് കൊല്ലുകയും ചെയ്തു. ധാരാളം ആളുകൾ ഇതൊരു വരുമാന മാർഗം കൂടിയായിട്ട് കണ്ടുകൊണ്ട് വ്യാപകമായിട്ട് ഒച്ചുകളെ പിടിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച ആഫ്രിക്കൻ ഒച്ചുകളെ ചാക്ക് ചാക്കായിട്ട് കളക്ടറേറ്റിൽ എത്തിക്കാനും തുടങ്ങി. നിർഭാഗ്യത്തിന് അത്ര വലിയ ഫണ്ടൊന്നും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ അന്ന് കളക്ടർക്ക് പറ്റിയിരുന്നില്ല. ഫണ്ട് തീർന്നു, പദ്ധതി നിർത്തിവെച്ചു. അപ്പോഴും ഇതൊന്നും അറിയാതെ ആളുകൾ ചാക്ക് കണക്കിന് ഒച്ചുകളുമായിട്ട് വന്നുകൊണ്ടിരുന്നു. കാശില്ലെന്നറിഞ്ഞപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുപോകേണ്ട മുതലൊന്നും അല്ലല്ലോ. അവരൊക്കെയും അതിനെ

അതിൻ്റെ ചുറ്റുവട്ടത്തും കുടഞ്ഞിട്ട് സ്ഥലം വിട്ടു. അവ അതിനു ചുറ്റും പെരുകി. അങ്ങനെ പാലക്കാട് കലക്ടറേറ്റിന് ചുറ്റുവട്ടമൊക്കെയും ഒച്ചുകാടായി മാറി. പിന്നീട് ബാബു ഇപ്പോൾ തന്നെ ഇതിനെ ജൈവിക നിയന്ത്രണം വഴി, ബയോളജിക്കൽ കൺട്രോൾ വഴി എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റുമോ എന്നുള്ളതിനുള്ള അന്വേഷണങ്ങൾ നടത്തി. അതിനായിട്ട് ഒരു പുതിയ പദ്ധതി ആലോചിച്ചു. ഇവയുമായി, ആഫ്രിക്കൻ ഒച്ചുകളുമായിട്ട് മത്സരിച്ച് പെരുകാൻ കഴിയുന്ന വേറെ രണ്ടിനം ഒച്ചുകളെ ഇറക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. ചില ആലോചനകൾ നടന്നെങ്കിലും എന്തോ ഭാഗ്യത്തിന് അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയില്ല. അന്ന് അതിനായിട്ട് തിരഞ്ഞെടുത്തതിൽ ഒന്ന് റോസി വൂൾഫ് സ്നെയിൽ എന്ന പേരുള്ള യുഗ്ലാൻഡിന റോസിയ എന്ന ഇനമായിരുന്നു. പക്ഷേ അത് ശരിക്കും ആഫ്രിക്കൻ ഒച്ചിൻ്റെ ചേട്ടനായിരുന്നു. ബയോളജിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഇവയെ ഇറക്കുമതി ചെയ്ത പല സ്ഥലങ്ങളിലും അവയെക്കൊണ്ടുള്ള ശല്യമായിരുന്നു പിന്നീട് ഭീകരമായി മാറിയത്. അതായത് വെളുക്കാൻ തേച്ചത് ചിലപ്പോൾ പാണ്ടായി മാറുമായിരുന്നു. പിന്നീട് 2004-2005 കാലത്ത് വീണ്ടും കേരളത്തിൽ 3 സ്ഥലങ്ങളിലായിട്ട് ആഫ്രിക്കൻ ഒച്ചു പ്രളയമുണ്ടായി. ഒന്ന് പാലക്കാട് തന്നെ, പിന്നൊന്ന് പത്തനംതിട്ടയിലെ റാന്നി പ്രദേശത്ത്, മൂന്നാമത് എറണാകുളത്തെ വെല്ലിംഗ്ടൺ ഐലൻഡിലും. വെല്ലിംഗ്ടൺ ഐലൻഡിൽ 2004 ഒരു വലിയ തടിഡിപ്പോ ആരംഭിച്ചിരുന്നു. വിദേശത്ത് നിന്നും കപ്പലുകളിൽ കൊണ്ടുവരുന്ന ഉരുപ്പ് പോലുള്ള പലതരത്തിലുള്ള മരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു ഡിപ്പോ. 2005 അവിടുത്തെ കസ്റ്റംസ് ക്വാർട്ടേഴ്സുകളുടെയും റെയിൽവേ ക്വാർട്ടേഴ്സുകളുടെയും ഒക്കെ സമീപത്ത് വ്യാപകമായിട്ട് ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങുന്നത്. ആ മര ഉരുപ്പടികളിൽ പറ്റിപ്പിടിച്ചു വന്ന മുട്ടയോ ഒച്ചുകളോ ആണ് അവിടെ ഇത്തരത്തിലുള്ള പുതിയ ഒരു പ്രളയമുണ്ടാക്കിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് പല വർഷങ്ങളിൽ പല ജില്ലകളിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ ഒച്ചുകളുടെ വലിയ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2018 പ്രളയത്തോടെ ഇതെത്താതെ ഒരു പ്രദേശവും ഇല്ല എന്നുള്ള ഒരവസ്ഥയിലേക്കായി. അതായത് ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ സാധാരണമായി ഇവിടെ. ലിസക്കാറ്റിന ഫുളിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അക്കാറ്റിന ഫുളിക്ക എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. ആഫ്രിക്കൻ ജയന്റ് ലാൻഡ് സ്നെയിൽ എന്ന് പൊതുവായിട്ട് ഇവരെ പറയുമെങ്കിലും ഇവർ മാത്രമല്ല ആ പേരിൽ അറിയപ്പെട്ടിരുന്നത്. അക്കാറ്റിന അക്കാറ്റിന, അർക്കാക്കാറ്റിന മാർജിനാറ്റ, ഈ രണ്ടിനങ്ങളെ കൂടി ആഫ്രിക്കൻ ജയന്റ് സ്നെയിലുകൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാക്ഷസ ഒച്ചുകൾ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവർ ഉണ്ട്. നിങ്ങൾ ഇവയെ വ്യാപകമായിട്ട് കണ്ട വർഷവും സ്ഥലവും ഓർമ്മയുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ ഉൾപ്പെടുത്തുക. എന്തിലയും തിന്ന് ഇവ വളരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആക്രമണം അവരുടെ നടുവൊടിച്ചു കളയും. റബ്ബറും ജാതിയും ഒക്കെ ഇവർ തിന്നാൻ തുടങ്ങിയതോടുകൂടി പ്രശ്നം സങ്കീർണമായി. കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകയും ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുമായിട്ടുള്ള ഡോക്ടർ കീർത്തി വിജയൻ നടത്തിയ ജനിതക പഠനങ്ങളാണ് ഇവ നമ്മുടെ നാട്ടിലേക്ക് വന്ന വഴി ശരിക്കും നമുക്ക് മനസ്സിലാക്കി തന്നത്. മയോട്ടി, മൗറീഷ്യസ് തുടങ്ങിയ ദ്വീപുകളിലെ ആഫ്രിക്കൻ ഒച്ചുകളുമായിട്ട് നമ്മുടെ നാട്ടിലെ ആഫ്രിക്കൻ ഒച്ചുകളുടെ ബന്ധത്തിൻ്റെ അടുപ്പം മനസ്സിലാക്കി തന്നത്. ദക്ഷിണാഫ്രിക്കൻ തീരപ്രദേശങ്ങളിലുണ്ടായിരുന്ന ഈ ആഫ്രിക്കൻ ജയന്റ് സ്നെയിലുകൾ ഇപ്പോൾ ഇവ ലോകത്തിലെ 52 രാജ്യങ്ങളിലെങ്കിലും ഏറ്റവും ഉപദ്രവകാരികളായിട്ടുള്ള അധിനിവേശ ജീവിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇവയിങ്ങനെ ലോകം മുഴുവൻ എത്തിയത് പല വഴികളിലൂടെയാണ്. സസ്യ നഴ്സറികളിലെ ചെടികളിലൂടെയും ചെടിച്ചട്ടികളിലൂടെയും കൂടാതെ കപ്പലുകളിൽ കൊണ്ടുവന്ന മരത്തിലൂടെയും ഒക്കെ അറിയാതെയാണ് ഇവ പലപ്പോഴും പല സ്ഥലങ്ങളിലും എത്തിയത്. അതുകൂടാതെ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ സമ്മാനമായിട്ട് ചിലർ കൈമാറിയെത്തിയും ഇവ ചില പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. 1847 ആദ്യമായിട്ട് ഇവ ഇന്ത്യയിലെത്തുന്നത്. WH ബെൻസൺ എന്ന ഉച്ച ഗവേഷകൻ മൗറീഷ്യസിൽ നിന്നും ശേഖരിച്ച 2 ആഫ്രിക്കൻ ഒച്ചുകളെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് നൽകാൻ വേണ്ടിയിട്ട് കൽക്കത്തയിലേക്ക് കൊണ്ടുവന്നത്. ആ സുഹൃത്തിൻ്റെ കൗതുകം കഴിഞ്ഞപ്പോൾ അയാൾ അതിനെ തോട്ടത്തിൽ വിട്ടു. ആ 2 എണ്ണത്തിൽ നിന്നും കൽക്കത്ത നിറയാൻ മാത്രം ഒച്ചുകൾ പെരുകിയുണ്ടായി. ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള അധിനിവേശ ഉപദ്രവ ജീവികളുടെ 100 എണ്ണത്തിൻ്റെ ലിസ്റ്റുണ്ട്. അതിൽ ഇവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതും തിന്നുന്ന ശീലമുള്ളതിനാൽ തന്നെ ഏത് നാട്ടിലെത്തിയാലും ഇവർക്ക് പട്ടിണിയില്ല. 500 ഇനം സസ്യങ്ങളെ ഇവ ഭക്ഷണമാക്കുന്നതായിട്ട് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ഇവർ വലിയ പ്രശ്നക്കാരായിട്ട് മാറിയിട്ടുണ്ട്. വളരെ കുറച്ച് പക്ഷികൾ മാത്രമേ ഇവയെ ഭക്ഷണമാക്കുന്നുള്ളൂ എന്നുള്ളതും വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ നാട്ടിലെ ഉപ്പൻ, ചെമ്പോത്ത് ഇവയെ തിന്നുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരിങ്ങനെ ഇലകൾ തിന്നുന്ന ദ്രോഹം മാത്രമായിരുന്നു ഒരു കാലത്ത് നമ്മൾ പരിഗണിച്ചിരുന്നത്, കൃഷിക്ക് ഉണ്ടാക്കുന്ന നാശമൊക്കെ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവരെ കൊണ്ട് വേറെയും വലിയ ഉപദ്രവങ്ങൾ ഉണ്ട് എന്ന്. ആൻജിയോസ്ട്രോങ്കിലസ് കാന്റോണൻസിസ് എന്ന റാറ്റ് ലങ് വേം ഒരുതരം പരാദാന്യമ വിരകളാണത്. അവയുടെ പരാദ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിച്ചുകൂട്ടുന്നത് ഈ ഒച്ചുകളിലാണ്. ഇവ അവയുടെ സെക്കൻഡറി ഹോസ്റ്റാണ്. ഒച്ചിൻ്റെ മ്യൂക്കസിലും കാഷ്ടത്തിലും ഒക്കെ ഈ നിമാവിരകളുടെ സാന്നിധ്യമുണ്ടാകും. മഴക്കാലത്ത് ഈ ഒച്ചുകളുമായിട്ടൊക്കെ കൂടുതൽ സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട്. അവയെ കൈകാര്യമൊക്കെ ചെയ്താൽ ആ നിമാവിരകൾ ഉള്ളവയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ അവ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ നിമാവിരകൾ നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുതരം മസ്തിഷ്ക ജ്വരം, യോസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാം.
ഒറ്റ വീണിച്ച്

വീണ്ടെടുത്ത കിണർ വെള്ളത്തിലും ഇഴഞ്ഞുപോയ അടയാളങ്ങളിലുമൊക്കെ ഈ നെയ്മാവീരകളുടെ സാന്നിധ്യമുണ്ടാകാം. 72 മണിക്കൂറോളം സമയം ഈ ഒച്ചിന്റെ ശരീരത്തിലല്ലാതെ പുറത്ത് വെള്ളത്തിൽ ഈർപ്പമുള്ള ഇടത്ത് ഒക്കെ ഇവർക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളതും കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട്. അതായത് ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം എന്നർത്ഥം. കൂടാതെ പെരിട്ടോണൈസിസ്, സെപ്റ്റിസീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാവുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമായ ഏറോമോണാസ് ലിക്കോഫാസിയൻസ് ഇവരുടെ ശരീരത്തിലുണ്ടാവാം. എല്ലാ ആഫ്രിക്കൻ ഒച്ചുകളിലും ഈ നെയ്മാവീരയോ ഈ ബാക്ടീരിയകളോ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭയത്തിൻ്റെ ആവശ്യവുമില്ല. അപൂർവമായി ഉണ്ടാകാമെന്ന് മാത്രം. എങ്കിലും ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ശ്രദ്ധയും മുൻകരുതലും കൊടുത്തേ മതിയാവൂ. ഇവർ ഒച്ചുകൾ ഹെർമാഫ്രോഡൈറ്റിക് സ്വഭാവമുള്ളവരാണ്. അതെ, ഒരേ ജീവിയിൽ തന്നെ ആൺ പെൺ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും. അതായത് ഇവരിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല. എല്ലാവരും ആണുമാണ്, എല്ലാവരും പെണ്ണുമാണ്. രണ്ടൊച്ചുകൾ പരസ്പരം ഇണചേർന്ന് രണ്ടുപേരും പരസ്പരം ബീജം കൈമാറും, രണ്ടുപേരും മുട്ടയിടുകയും ചെയ്യും. ഇവരിൽ ചിലതിനൊക്കെ ഇണചേരണമെന്ന നിർബന്ധം പോലുമില്ല. സ്വയം തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. അതായത് ഇവയുടെ എണ്ണം കൂടാൻ ഒരു സ്ഥലത്ത് രണ്ടൊച്ചു വേണമെന്ന് പോലുമില്ല. എങ്കിലും അത്തരത്തിൽ സ്വയം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ നിരക്ക് വളരെ കുറവാണ്. ഇവ ഇണചേരുന്നത് ഇഴചേരും പോലെ പരസ്പരം കൂട്ടിപ്പിരിഞ്ഞാണ്. രാത്രിയാണ് ഈ ഇണചേരൽ. അതിനു മുമ്പുള്ള പ്രണയ ചേഷ്ടകൾ അരമണിക്കൂറോളം നേരം നീളും. ഇരുവരും പരസ്പരം തങ്ങളുടെ പുരുഷാവയവങ്ങൾ ചൂടിയുടെ ഉള്ളിലേക്ക് കയറ്റി ബീജം നിക്ഷേപിക്കും. ഈ ഇണചേരൽ ഒരു മണിക്കൂർ മുതൽ ചിലപ്പോൾ ഒരു ദിവസം വരെ നീളും. ബീജസങ്കലനം കഴിഞ്ഞാൽ ഇരുവരും മരത്തടികൾക്കടിയിലോ ഇലകൾക്കടിയിലോ ഒക്കെ മുട്ടയിട്ട് കൂട്ടും. ഒരു തവണ ഇണചേർന്ന് ഉള്ളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ബീജം 2 വർഷം വരെ സൂക്ഷിച്ചു വെക്കാൻ ഇവർക്ക് പറ്റും. ആഫ്രിക്കൻ ഒച്ചുകൾ 200 മുട്ടകളിൽ ചേർന്ന മുട്ടക്കൂട്ടങ്ങളായിട്ടാണ് ഇട്ടുകൂട്ടുക. ഒരു വർഷം ഇത്തരത്തിൽ 5-6 തവണ മുട്ടയിടും. 8 മുതൽ 21 ദിവസം കൊണ്ട് മുട്ടകൾ വിരിയും. മുട്ട വിരിഞ്ഞിറങ്ങി ഉടനെ തന്നെ ആ ഒച്ചും കുഞ്ഞ് അവ പുറത്തു വന്ന മുട്ടത്തോടാണ് ഭക്ഷിക്കുക. 6 മാസം കൊണ്ട് വളർന്ന് മുതിർന്ന ഒച്ചാകും. പിന്നീടുള്ള വളർച്ച വളരെ പതുക്കെയാണ്. എങ്കിലും മരണം വരെ ഇവ വളർന്നുകൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ 3 മുതൽ 5 വർഷം വരെ ആയുസ്സുള്ളവരാണ്. എങ്കിലും സംരക്ഷണത്തിൽ 10 വർഷം വരെ ഇവ ജീവിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കൻ വാഴ ഒച്ചുകൾ, ബനാന സ്ലഗ്സ്, അരിയോലിമാക്സ് കാലിഫോർണിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള വാഴ ഒച്ചുകൾ ഇണചേരുന്നത് ചിലപ്പോൾ ദുരന്തത്തിലാണ് അവസാനിക്കുക. കൂട്ടിപ്പിണഞ്ഞുള്ള ഇണചേരലിന് ശേഷം അതിലൊരാൾക്കോ ചിലപ്പോൾ രണ്ടുപേർക്കുമോ ലൈംഗിക അവയവം കുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോഴത് സ്വയം അരിഞ്ഞു കളയുകയോ പരസ്പരം കടിച്ചു മുറിച്ച് മാറ്റുകയോ ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഫലേഷൻ എന്ന ഈ അവസ്ഥയിൽ ലിംഗാവയവം പോയത് തന്നെ. നഷ്ടമായ കണ്ണുകൾ ഒച്ചുകളിൽ വളർന്നു വരുന്നത് പോലെ നഷ്ടമായ ലിംഗാവയവം മുളച്ചു വരില്ല. തുടർന്ന് ജീവിതം പെണ്ണായി തുടരണം. അർദ്ധ ഇണചേരലും മുട്ടയിടലും മാത്രമായി ശിഷ്ടകാല ജീവിതം. ആഫ്രിക്കൻ ഒച്ചുകളുടെ മുട്ടകൾ വെളുത്തോ ഇളം മഞ്ഞ നിറത്തിലോ ഒക്കെയാണ് കാണുക. മുതിർന്ന ഒരു ആഫ്രിക്കൻ ഒച്ച 20 സെന്റിമീറ്റർ വരെ നീളത്തിലൊക്കെ വളരും. മുതിർന്ന ഒച്ചിന് ഒരു 7 മുതൽ 9 വരെ ചുറ്റുകളും ഉണ്ടാവും. അത് പ്രദക്ഷിണ ദിശയിലോ തിരിച്ചോ ആകാം. ആന്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ ദിശയിലുള്ള ചുറ്റുകളായിരിക്കും ഉണ്ടാകുക. വളർച്ചക്കനുസരിച്ചിട്ടാണ് ഈ ചുറ്റുകളുടെ എണ്ണം കൂടുന്നത്. കുഞ്ഞന്മാരായിട്ടുള്ള ഒച്ചുകളുടെ കൂടുകളിൽ ഇവിലെങ്ങനെ ധാരാളം വരകൾ കാണാം. ബ്രൗണിലോ ക്രീം നിറത്തിലോ ഒക്കെ. സാധാരണ ബ്രൗൺ നിറമുള്ളതും അഗ്രഭാഗത്ത് ക്രീം നിറമുള്ളതും ആയിരിക്കും ഈ കൂടുകൾ. എങ്കിലും നിറത്തിലും അടയാളത്തിലും ഒക്കെ വലിയ വ്യത്യാസങ്ങൾ കാണാം. എന്തായാലും പ്രായം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയൊക്കെ ആശ്രയിച്ചിട്ട് ഇവയുടെ ഭക്ഷണ രീതിക്കും വ്യത്യാസം ഉണ്ടാകും. ചെറുപ്പക്കാർ പുറന്തോടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ലവണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സസ്യഭാഗങ്ങൾ കൂടാതെ കൂടുതലായിട്ട് മണ്ണുമൊക്കെ കഴിക്കും. ഇവയുടെ പുറംകൂട് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ചതാണല്ലോ. ഇതിനാവശ്യമായിട്ടുള്ള കാൽഷ്യം ലഭിക്കുന്ന ഇലകളും ഇവ തെരഞ്ഞെടുത്ത് ഭക്ഷിക്കും. കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയ കാബേജ്, പപ്പായ തുടങ്ങിയവയുടെ ഇലകളോടും ഈ ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പലതരത്തിലുള്ള വേസ്റ്റുകൾ, കാർഡ്ബോർഡുകൾ, ചിലപ്പോൾ ചുമരിലെ കുമ്മായ തേപ്പുകൾ, സിമെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ കാൽഷ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവ ഭക്ഷിക്കും. ചിലപ്പോൾ ചത്തുപോയ സ്വന്തം വർഗ്ഗക്കാരെ ഇവർ ഭക്ഷണമാക്കും. ചത്ത മറ്റ് ജീവികളെ ഭക്ഷിക്കും. പ്രോട്ടീൻ ആവശ്യങ്ങൾക്കായിട്ട് പക്ഷികളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ വിസർജ്യവും ഇവർ ഭക്ഷണമാക്കും. വയർ കാലാക്കിയിട്ട് ഇഴയുകയാണ് ഒച്ചുകൾ ചെയ്യുക. പരന്ന അടിഭാഗം മൊത്തമായിട്ട് ഒരു പാദം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വയർപാദന്മാർ എന്ന് വിളിക്കാം. ഗ്രീക്കിൽ വയർ എന്ന അർത്ഥം വരുന്ന ഗ്യാസ്റ്റർ എന്ന പദം, നമുക്ക് ഈ ഗ്യാസ്ട്രോ എൻട്രോളജിയൊക്കെ പരിചയമുള്ളതാണല്ലോ. നമ്മുടെ വയറിലെ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടർമാരെ അതിൽപ്പെട്ടതാണല്ലോ. അതുപോലെ പോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി എന്നുമാണ് അർത്ഥം. അതായത് വയറ് കാലായവരാണ് ഈ ഗ്യാസ്ട്രോപോഡകൾ അഥവാ ഒച്ചുകൾ. ഈ വയർപാദത്തിലെ മസിലുകളുടെ, ഫൂട്ട് മസിൽ സെല്ലുകളുടെ താളത്തിലുള്ള വലിച്ചിലും ചുരുങ്ങലുമാണ് ഇവയെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നത്. കൂർത്ത മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ തറയിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ ഈ വയർപാദത്തിന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ശരീരം ആദ്യമേ തന്നെ വഴുതുന്ന ഒരു മ്യൂക്കസ് സ്രവിപ്പിക്കും. ഈ വയർപാദത്തിൻ്റെ ആദ്യ ഭാഗത്തിനെ പ്രോപോഡിയം എന്നാണ് വിളിക്കുക. മുന്നിലെ വഴിയിലെ കരടും പൊടിയും ഒക്കെ തൂത്തുമാറ്റലാണ് ഇതിൻ്റെ പണി. തീവണ്ടി എഞ്ചിൻ

ഇന്ത്യയൊക്കെ മുന്നിൽ തടസ്സങ്ങൾ വാരി നീക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് പോലെ ഒരു കോരിക സംവിധാനം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് പ്രവർത്തിക്കുക. ഇത്രയും സൂക്ഷ്മതയുള്ളതിനാൽ തന്നെ വളരെ മൂർച്ചയുള്ള ബ്ലേഡിൻ്റെ മുകളിലൂടെയും വളരെ പരുപരുത്ത പ്രതലത്തിലൂടെയും ഒക്കെ ഒരു തടസ്സവുമില്ലാതെ പരിക്ക് പറ്റാതെ മുറിയാതെ ഒച്ചുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇഴഞ്ഞു പോയ വഴികളിൽ ഈ മ്യൂക്കസ് ഉണങ്ങി തിളങ്ങുന്ന വെളുപ്പ് നിറത്തിൽ നമുക്ക് കാണാം. ഈ വെളുത്ത മാർക്കുകൾ മറ്റൊച്ചുകൾ ഇണയെ കണ്ടെത്താനുള്ള വഴി അടയാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പാദം പുറപ്പെടുവിക്കുന്ന ഈ മ്യൂക്കസ് സ്രവങ്ങളിൽ ഫൈബറുകളും കാണും. അതിനാലാണ് കുത്തനെയുള്ള ചുമരുകളും ഒക്കെ വഴുതി വീഴാതെ മറിഞ്ഞു വീഴാതെ ഇവർക്ക് കയറിപ്പോകാൻ പറ്റുന്നത്. ഒച്ചുകൾ ചൂടിൽ ഉണങ്ങി വരണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം ചില സ്രവങ്ങൾ ശരീരമാസകലം നിർമ്മിച്ചുകൊണ്ടിരിക്കും. പുറന്തോടുള്ള സ്നെയിൽ ഒച്ചുകൾക്ക് ഇരപിടിയന്മാരുടെ സാന്നിധ്യമൊക്കെ അറിഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ ഈ കൂടിനുള്ളിൽ കയറി ഒളിച്ച് രക്ഷപ്പെടാം. അതുപോലെ തന്നെ പെട്ടെന്ന് വെയിൽ വന്നാലും അവർക്ക് വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി ഈ കൂടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാം. അതില്ലാതെ സ്ലെഗ് ഒച്ചുകൾ അതിജീവനത്തിനായിട്ട് ഈ വഴുതുന്ന ശരീരം ഉപയോഗിക്കാറുണ്ട്. പക്ഷികളുടെ കൊക്കിൽ കുടുങ്ങിയാലും ചിലപ്പോൾ വഴുതി രക്ഷപ്പെടാൻ പറ്റും. കൂടാതെ ഈ സ്രവങ്ങളുടെ അരുചി മൂലം പക്ഷികൾ ഇവയെ തിന്നാതെ ഉപേക്ഷിക്കുകയും ചെയ്യും. ശരീരം വലിച്ചു നീട്ടാൻ വല്ലാത്ത കഴിവുണ്ട് ഒച്ചുകൾക്ക്. പത്തിരട്ടി വരെ ഇവയുടെ നീളം കൂട്ടാൻ പറ്റും. കൂടില്ലാത്ത ഒച്ചുകൾക്ക് വളരെ നേർത്ത വിടവുകളിലൂടെ പോലും അവരുടെ ശരീരത്തെ കടത്തി കൊണ്ടുപോകാൻ പറ്റും. ഇരപിടിയന്മാർക്ക് പിടികൊടുക്കാതെ അതുകൊണ്ട് തന്നെ കല്ലുകളുടെയോ മരത്തിൻ്റെയോ ഒക്കെ ചെറു വിടവുകളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. അതുപോലെ ഇത്തരത്തിലുള്ള സുരക്ഷിത സ്ഥലങ്ങളിൽ മുട്ടയിടാനും ഇവർക്ക് പറ്റും. ചോര ചുവപ്പാർന്ന അഭിവാദനങ്ങളൊന്നും ഒച്ചുകൾക്ക് വേണ്ട. നമ്മുടെയൊക്കെ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ഒച്ചിൻ്റെ ശരീരത്തിലില്ല. ഒച്ചിൻ്റെ രക്തത്തിൽ ഹീമോസയാനിൻ എന്ന് പറയുന്ന ഘടകമാണുള്ളത്. ഓക്സിജൻ അടങ്ങിയ ഒച്ചിൻ്റെ ചോരയുടെ നിറം നീലയാണ്, ചുവപ്പല്ല. പക്ഷേ ഒച്ച അത്ര പതുക്കിയൊന്നുമല്ല സഞ്ചരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊച്ചുകളൊക്കെയും ഒറ്റ രാത്രി കൊണ്ട് 12 മീറ്റർ വരെ ദൂരമൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ്. അവയുടെ വലിപ്പവും വെച്ച് നോക്കുമ്പോൾ അതത്ര മോശം ദൂരമൊന്നുമല്ല. അമിതമായ ഒച്ചുകളെ കൊണ്ടുള്ള ശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പഴയകാലം മുതൽ തന്നെ പലതരത്തിലുള്ള മാർഗങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുളസ്കയിൽപ്പെട്ട ജീവികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് മൊളൂസിസൈഡുകൾ എന്നാണ് വിളിക്കുക. 1930കളിലൊക്കെ മെറ്റാൽഡിഹൈഡ് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒച്ചുകളുടെ നിയന്ത്രണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന വിഷപദാർത്ഥം. 1950കളായപ്പോഴേക്കും കാർബമേറ്റുകളായി. ഇവയുടെ പല അളവിലുള്ള കോമ്പിനേഷനുകൾ വളരെ ഫലപ്രദവുമായിരുന്നു. പക്ഷേ ഈ കഠിന വിഷം ഉപകാരികളായിട്ടുള്ള മറ്റു പല ജീവികളുടെയും ജീവൻ കൂടി ഇല്ലാതാക്കും എന്നുള്ളതിനാൽ തന്നെ പിന്നീട് അത്തരത്തിലുള്ള വിഷങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഉണ്ടായിട്ടില്ല. കാൽഷ്യം ആർസമേറ്റ്, കാൽഷ്യം സയനമൈഡ്, DDT തുടങ്ങിയൊക്കെ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയും മാരക ശക്തിയുള്ളവയാണ്. ഇതൊന്നും ആരും ഇപ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞു ജീവികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതേയില്ല. അയൺ സൾഫേറ്റ്, അയൺ ഫോസ്ഫേറ്റ്, ബോറിക് ആസിഡ് തുടങ്ങിയവയൊക്കെ ചേർത്തുകൊണ്ടുള്ള ചില മിശ്രിതങ്ങൾ ശക്തി കുറഞ്ഞ അളവിലൊക്കെയാണ് പലപ്പോഴും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും പ്രകൃതി സൗഹൃദമല്ല. അതിനാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ കാണുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. കഴിയുന്നതും അവയെ ഗ്ലൗസുകൾ ഉപയോഗിച്ചുകൊണ്ട് ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം. ഉപ്പിട്ടാൽ ഇവ ചത്തുപോകുമെന്ന് നമുക്കറിയാം. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രതിഭാസം നമുക്കെല്ലാം അറിയാം. ഇതിൻ്റെ ദേഹത്ത് ഉപ്പിടുമ്പോൾ പുറത്തുണ്ടാകുന്ന ലവണ സാന്ദ്രത കുറക്കാൻ വേണ്ടിയിട്ട് ഒച്ചിൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് വരും. അങ്ങനെ ഡീഹൈഡ്രേഷൻ വന്നാണ് ഒച്ചുകൾ ചത്തുപോകുന്നത്. ഇപ്പം ചിലർ കുമ്മായോടും ചിലർ ബോഡോ മിശ്രിതം, തുരിശിലായിനി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഒരു പ്രദേശത്ത് മുഴുവൻ ഉണ്ടായാൽ ഇവയെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവയെ എല്ലാവരെയും ഒരേ സ്ഥലത്തേക്ക് തന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കാൽഷ്യം കൂടുതലടങ്ങിയിരിക്കുന്ന ക്യാബേജ് ഇലകളൊക്കെ നുറുക്കിയിടുക, പപ്പായയുടെ ഇലകളൊക്കെ നുറുക്കിയിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് രാത്രി ഇവയൊക്കെ എത്തി അവ തിന്നാൻ തുടങ്ങും. ആ സമയത്ത് അവയെ മുഴുവൻ ശേഖരിച്ച് വലിയ കുഴി ഉണ്ടാക്കി അതിലിട്ട് അതിൽ ഉപ്പോ തുരിശോ ഒക്കെ ചേർത്ത് അവയെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ഇവ മണ്ണിലൊക്കെ ഇട്ടുകൂട്ടിയിരിക്കുന്ന മുട്ടകൾ വീണ്ടും വിരിയും എന്നുള്ളതിനാൽ തന്നെ ആ മുട്ടകൾ കൂടി നശിപ്പിക്കാതെ എടുത്തോളം കാലം ഒരു പ്രദേശത്ത് നിന്നും ഇവയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവയുടെ മുട്ട ഉണ്ടാവുമെന്ന് കരുതുന്ന പ്രദേശങ്ങളിലൊക്കെ തുരിശിലായിന് തളിക്കുന്നതും ഗുണകരമാണ്. എന്തായാലും ആഫ്രിക്കൻ ഒച്ചുകളെ അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. നമുക്ക് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. കേൾക്കാൻ അത്ര രസകരമല്ലെങ്കിലും ഒരു പരിഹാരം നമ്മുടെ മുന്നിൽ ഭാവിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് അവയെ ഭക്ഷണമാക്കുക എന്നുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമാക്കാരും ഗ്രീക്കുകാരും ഒക്കെ ഒച്ചുകളെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്ത് പലയിടങ്ങളിലും പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണമായിട്ടാണ് ഒച്ചുകളെ കണക്കാക്കുന്നത്. ഇവയെ വളർത്തുന്ന വലിയ ഫാമുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിപ്പം കൂടിയ റോമൻ ഒച്ച് എന്നു കൂടി പേരുള്ള ഹെലിക്സ് പൊമാറ്റിയ ഫ്രഞ്ച് ഭക്ഷണത്തിലെ ഒരു പ്രധാന ഇനമാണ്. ഒച്ചി എന്ന അർത്ഥമുള്ള എസ്കാഗോഗ് എന്നാണ് ഈ

0: വിഭവത്തിന് പറയുക. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ ഒച്ചുകൾ ഭക്ഷണമാക്കുന്നുണ്ട്. ഓരോ വർഷവും 40,000 ടൺ ഒച്ചുകളെയാണ് ഫ്രഞ്ചുകാർ ഭക്ഷണമാക്കുന്നത്. 300 ഒച്ചു ഫാമുകൾ ഫ്രാൻസിൽ തന്നെ ഉണ്ടെങ്കിലും അവർക്കാവശ്യമായിട്ടുള്ള ഒച്ചുകളുടെ 90% മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. വേണ്ട വിധത്തിൽ പാചകം ചെയ്താൽ കരയിൽ കാണുന്ന ഒരുവിധം എല്ലാ ഒച്ചുകളും ഭക്ഷണയോഗ്യമാണ്. തീൻമേശയിലെത്തുന്നതിന് മുമ്പ് നിരവധി മണിക്കൂറുകൾ മസാലകൾ ചേർത്ത് ഇവയെ തിളപ്പിച്ച ശേഷം വൃത്തിയാക്കി പുറന്തോടിനുള്ളിലേക്ക് തന്നെ തിരിച്ചിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടൊക്കെയാണ് വിളമ്പുക. അതുപോലെ ഒച്ചുകളുടെ കൂടുകൾ ആഭരണമായും അലങ്കാരങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടാതെ ഒച്ചിൻ്റെ പുറത്തുള്ള വഴുവഴുക്കുന്ന മ്യൂക്കസ് സ്രവം ശേഖരിച്ച് വളരെ വിലപിടിപ്പുള്ള സൗന്ദര്യ വസ്തുക്കൾ നിർമ്മിക്കുന്നുമുണ്ട്.
1: ഒച്ചുകളെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കേൾക്കാം ശ്രീഹരി കെ നായർ, അഭിജിത്ത് ദാമോദരൻ, അമൽ സി അജിത്, വൈഷ്ണവ് കൃഷ്ണ എന്നിവർ പാടിയ ഗാനം. ഷർഫുവിൻ്റെ ഗാനരചനയിൽ ശ്രീഹരി കെ നായർ ഈണം പകർന്ന അഭിലാഷം എന്ന ചിത്രത്തിലെ ഗാനം.
5: ഷെറിൻ, ഷെറിനല്ലേ? ആ അഭിലാഷേട്ടൻ പറഞ്ഞിനി. ആണോ? നിങ്ങളെപ്പോഴാ വന്നേ? ഇനി 2 ദിവസമായി. അഭിലാഷേട്ടാ,

ഫീനിക്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിനായക ശശികുമാറിന്റെ വരികൾക്ക് സി എസ് സാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം കപിൽ കപിലൻ, കെ എസ് ചിത്ര എന്നിവർ ചേർന്ന്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റഫീഖ് അഹമ്മദ് ഗോപി സുന്ദർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം കേൾക്കാം. ചിത്രം CIA കോംറേഡ് ഇൻ അമേരിക്ക. ഹരിചരൺ ശേഷാദ്രി, സൈനോര ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

കപിൽ കപിലൻ, ഹംസിക അയ്യർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭീഷ്മപർവം. ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് ഗാനരചന നിർവഹിച്ച് സുഷിൻ ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഗാനം ആസ്വദിക്കാം റേഡിയോ മലബാറിലൂടെ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: ദുൽഖർ സൽമാൻ, മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു സീതാരാമം. ഈ ചിത്രത്തിനു വേണ്ടി വിനായക ശശികുമാർ ഗാനരചന നിർവഹിച്ച് വിശാൽ ചന്ദ്രശേഖർ സംഗീതം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനം ഇനി കേൾക്കാം.

0: രാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷേ?
1: അവനോട് ചോദിക്ക്.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന്
2: പോവാം റാം.

റിംഗ് ടോൺ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ജോഫി തരകൻ, സംഗീതം ഇഷാൻ ദേവ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ സ്പാനിഷ് താരങ്ങളെ അർജന്റീന താരങ്ങൾ കയ്യേറ്റം ചെയ്തത് ഫുട്ബോൾ ലോകത്തിനാകെ നാണക്കേടാണ് വരുത്തിയത്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിനൊടുവിൽ സ്പെയിൻ 1-0 വിജയിച്ചതോടെയാണ് അർജന്റീന താരങ്ങൾ സ്പാനിഷ് താരങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ഇതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഗ്രൗണ്ടിൽ ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ അർജന്റീന താരം നഹുവുൽ മൊളിന സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിനെ മർദ്ദിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തോൽവിയുടെ നിരാശയിൽ നിന്ന മോളിനേക്കു സമീപം ഗ്രൗണ്ടിലേക്ക് ഓടിയ റോഡ്രിനെ അർജന്റീന താരം കൈകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റഫറി ഫൈനൽ വിസിൽ മുഴക്കിയതോടെ ബെഞ്ചിലുണ്ടായിരുന്ന സ്പാനിഷ് താരങ്ങൾ മുഴുവൻ ഗ്രൗണ്ടിലേക്ക് ഓടിക്കയറിയിരുന്നു. ആ കൂട്ടത്തിൽ റോഡ്രിയും ഉണ്ടായിരുന്നു. എന്നാൽ തോൽവിയുടെ നിരാശയിൽ നിന്ന മൊളിന രോഷത്തോടെ റോഡ്രിന്റെ നെഞ്ചിലാണ് ഇടിച്ചത്. ഇതോടെ ഓട്ടം നിർത്തി പെട്ടെന്ന് പിന്നിലേക്ക് പോയി റോഡ്രി അർജന്റീന പ്രതിരോധ താരത്തോട് തർക്കിച്ചു. ഈ സമയത്ത് സ്പാനിഷ് താരം എറിക് ഗാർഷ്യയും വിഷയത്തിൽ ഇടപെട്ടു. പിന്നാലെയാണ് ഗ്രൗണ്ടിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെത്തിയത്. ലിയാൻഡ്രോ പരേഡസ് ഗാർഷ്യയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയായിരുന്നു. സംഘർഷം ആരംഭിച്ചതോടെ ബെഞ്ചിലുണ്ടായിരുന്ന സ്പാനിഷ് താരം ഗാവിയെയും ഓടിയെത്തി. ഗാവിയെ അർജന്റീന താരങ്ങൾ തള്ളിത്താഴെയിട്ടു. അർജന്റീന താരം നിക്കോളാസ് ഒറ്റമെൻഡിയും സ്പെയിൻ താരം റോഡ്രിയും ഇതിനിടെ തർക്കത്തിലേർപ്പെട്ടു. കൂടുതൽ അർജന്റീന താരങ്ങൾ ഇടപെട്ട് രംഗം വഷളായപ്പോഴേക്കും കോച്ച് ലയണൽ സ്കലോനി എത്തി താരങ്ങളെ പിടിച്ചുമാറ്റുകയായിരുന്നു. ഫിഫ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് 1-0 തോറ്റതിനു പിന്നാലെ സ്പാനിഷ് ടീമിന്റെ വിജയാഘോഷങ്ങളോട് മുഖം തിരിച്ച് അർജന്റീന. രണ്ടാം സ്ഥാനക്കാർക്കുള്ള മെഡൽ സ്വീകരിച്ച ശേഷം അർജന്റീന താരങ്ങൾ സ്പാനിഷ് ടീം കിരീടമേറ്റുവാങ്ങുന്നത് കാണാനോ ടീമിനെ അഭിനന്ദിക്കാനോ നിൽക്കാതെ പോഡിയത്തിനു സമീപത്തു നിന്നും മാറുകയായിരുന്നു. സ്പെയിനിന്റെ വിജയാഘോഷത്തിന്റെ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗ്രൗണ്ടിന്റെ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയായിരുന്നു അർജന്റീന താരങ്ങൾ. അർജന്റീന താരങ്ങൾ രണ്ടാം സ്ഥാനക്കാർക്കുള്ള മെഡലുകൾ സ്വീകരിക്കുമ്പോൾ സ്പാനിഷ് താരങ്ങൾ കൈയടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിനു പിന്നാലെ അർജന്റീനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. മത്സരത്തിനുശേഷം സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രി ഗോൾഡൻ ബോൾ പുരസ്കാരം നൽകുമ്പോൾ അർജന്റീന ആരാധകർ ഇതിഹാസ താരം മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്തു. അർജന്റീന ആരാധകരെ രൂക്ഷ ഭാഷയിലാണ് ബ്രോഡ്കാസ്റ്റർ അഡ്രിയൻ ദുർഹം വിമർശിച്ചത്. ഇത്തരം രീതികൾ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് അഡ്രിയൻ തുറന്നടിച്ചു. അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കിയ കാര്യമായിപ്പോയി ഇത്. സ്പെയിൻ ട്രോഫി വാങ്ങുമ്പോഴും മികച്ച താരമായപ്പോഴെല്ലാം അവർ മെസ്സിയെക്കുറിച്ചും അർജന്റീനയെക്കുറിച്ചും ചാൻഡ് ചെയ്യുന്നു. ലോകകപ്പിൽ തോറ്റ കാര്യം അർജന്റീന അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അഡ്രിയൻ ഒരു ചർച്ചയ്ക്കിടെ ആഞ്ഞടിച്ചു. തോൽവിക്ക് പിന്നാലെ ഗ്രൗണ്ടിൽ വെച്ച് സ്പാനിഷ് താരങ്ങളെ പ്രകോപിപ്പിക്കാൻ അർജന്റീന ശ്രമിച്ചിരുന്നു. അർജന്റീനയുടെ ലിയാൻഡ്രോ പരേഡസും സ്പാനിഷ് താരം ഐറിക് ഗാർഷ്യയും തമ്മിലാണ് കളിക്കുശേഷം അടിപിടിയുണ്ടായത്. കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ അർജന്റീന കോച്ചും മറ്റുള്ളവരും എത്തി രംഗം ശാന്തമാക്കി. പിന്നാലെ പരേഡസിന് റഫറി റെഡ് കാർഡ് നൽകുകയും ചെയ്തു. ഫിഫ ലോകകപ്പ് ഫൈനലിൽ 1-0 അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീടമുയർത്തിയത്. മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് 2010 ശേഷം സ്പെയിനിന് ലോക കിരീടം നേടിക്കൊടുത്തത്. ശക്തമായ പൊസിഷൻ ഗെയിമുമായി ഫൈനലിൽ കളിച്ച സ്പെയിൻ അർജന്റീനയെ അനങ്ങാൻ വിടാതെ പിടിച്ചുകെട്ടുകയായിരുന്നു. മത്സരത്തിൽ 2 ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് അർജന്റീനയ്ക്ക് സാധിച്ചത്. ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒന്നുമില്ല. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ അർജന്റീന താരങ്ങൾ തുടർച്ചയായി ഫൗളുകളുമായി സ്പെയിൻ താരങ്ങളെ പരീക്ഷിച്ചു. സ്പാനിഷ് താരം പൗ കുബാർസിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ചുവപ്പു കാർഡ് കണ്ട് പുറത്തായിരുന്നു. ഗുരുതരമായ ഫൗളിന്റെ പേരിൽ 2 യെല്ലോ കാർഡ് ലഭിച്ചതോടെ എൻസോയ്ക്ക് ഗ്രൗണ്ടിൽ നിന്നും മടങ്ങേണ്ടി വന്നു. 82 മിനിറ്റിൽ റഫറിയോട് തട്ടിക്കയറിയതിനായിരുന്നു എൻസോയ്ക്കെതിരായ ആദ്യത്തെ നടപടി. 90 മിനിറ്റിന് ശേഷം കുബാർസിയെ ഫൗൾ ചെയ്തതിന് 2 കാർഡും ലഭിച്ചതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. എൻസോയുടെ ഫൗളിൽ കുബാർസി ഗ്രൗണ്ടിൽ വീണ അതേസമയത്തു തന്നെ തൊട്ടപ്പുറത്ത് അർജന്റീന താരം നിക്കോളാസ് തഗ്ലിയാഫിക്കോ ഗ്രൗണ്ടിൽ വീഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ
പ്രത്യേകിച്ച് ഫൗളൊന്നും സംഭവിക്കാതെ തഗ്ലിയാഫിക്കോ ഗ്രൗണ്ടിൽ വീണത് റഫറിയുടെ ശ്രദ്ധ തിരിക്കാനാണെന്ന് ഒരു വിഭാഗം ആരാധകർ വാദിക്കുന്നു. അർജന്റീന താരത്തിനു നേരത്തെ പരിക്കേറ്റിട്ടുണ്ടോ എന്നും വ്യക്തമല്ല. തഗ്ലിയാഫിക്കോ വീണതിനു പിന്നാലെ ലയണൽ മെസ്സി ഇക്കാര്യം റഫറിയെ അറിയിക്കുന്നുമുണ്ട്. എന്നാൽ റഫറി ഇത് ഗൗനിക്കാതെ ഒഴിവാക്കി വിടുകയായിരുന്നു. മത്സരത്തിനിടെ സ്പാനിഷ് താരം ലെമിൻ യമാലിനെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ടിട്ടും തഗ്ലിയാഫിക്കോയ്ക്ക് റഫറി കാർഡൊന്നും കാണിക്കാൻ തയ്യാറായില്ല. ഈ സംഭവത്തിൽ റഫറിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. ഫിഫ ലോകകപ്പ് വിജയിച്ച സ്പാനിഷ് ടീമിന് തലസ്ഥാനമായ മാഡ്രിഡിൽ ഗംഭീര വരവേൽപ്പ്. സ്പെയിനിൽ തിരിച്ചെത്തിയ താരങ്ങൾക്ക് രാജകുടുംബം കൊട്ടാരത്തിൽ സ്വീകരണമൊരുക്കി. മാഡ്രിഡ് നഗരത്തിൽ ലോകകപ്പ് ട്രോഫിയുമായി സ്പാനിഷ് ടീം എത്തിയപ്പോൾ 20 ലക്ഷം പേർ സ്വീകരിക്കാനെത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫിലിപ്പെ രാജാവും കുടുംബവും നേരിട്ടെത്തിയാണ് മാഡ്രിഡിൽ വിമാനമിറങ്ങിയ സ്പാനിഷ് താരങ്ങളെ സ്വീകരിച്ചത്. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും താരങ്ങളെ സ്വീകരിക്കാനെത്തി. താരങ്ങൾ ഒരുമിച്ച് തിളങ്ങുന്നു എന്നെഴുതിയ ഓപ്പൺ ബസ്സിലാണ് സ്പാനിഷ് ടീം മാഡ്രിഡ് നഗരം കറങ്ങിയത്. ആരാധകരുമായി സംസാരിച്ചും നൃത്തം ചെയ്തും സ്പെയിൻ താരങ്ങൾ ലോകകപ്പ് വിജയം ആഘോഷിച്ചു. ആരാധകർക്കൊപ്പം സ്പെയിനിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ചത് വൈകാരികവും അഭിമാനകരവുമായ കാര്യമാണെന്ന് സ്പാനിഷ് ടീം കോച്ച് ലൂയിസ് ഡെ ലാഫ്യൂന്തെ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയായ മോൺക്ലാ കൊട്ടാരത്തിന് സമീപത്തു നിന്നാണ് ടീമിന്റെ വിജയാഘോഷങ്ങൾ തുടങ്ങിയത്. മാഡ്രിഡിലെ സിബലസ് സ്ക്വയറിൽ മാത്രം 120,000 ആരാധകർ ടീമിനെ കാണാനെത്തിയെന്നാണ് കണക്ക്. ഓരോ താരത്തെയും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചാണ് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തിച്ചത്. 25-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അലക്സ് ബേനയാണ് സ്വീകരണ പരിപാടികളിൽ ലോകകപ്പ് ട്രോഫിയുമായി എത്തിയത്. ലോകകപ്പ് ഫൈനൽ വേദിയിലേതുപോലെ മാഡ്രിഡിലെ ആരാധകർക്ക് മുന്നിലും കപ്പ് കയ്യിൽ കിട്ടിയ നിമിഷത്തിലെ ആഘോഷങ്ങൾ സ്പാനിഷ് താരങ്ങൾ ആവർത്തിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഫിഫ ലോകകപ്പ് മത്സരത്തിന് ശേഷമുള്ള വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറി, മാറിക്കേ.
4: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
5: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ?
4: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളിലെ മനസ്സിൻ്റെ സഞ്ചാരം ചാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന വഴികൾ അനന്തമായ ഒരു ഭ്രമണപഥത്തിൻ്റെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയും. മനസ്സ് ഈ വഴികളിലൂടെ കടന്നു പോകുന്നു. ഈ ഭ്രമണപഥത്തിൽ നാം വളരെയധികം സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന പുറത്തേക്കുള്ള വഴിയോ തിരിച്ചുവരവിൻ്റെ വഴിയോ അറിയാത്തതിനാൽ ഒരു പ്രത്യേക ഭയം നമ്മെ പിടികൂടുന്നു. അപരിചിതത്വത്തിലും അനിശ്ചിതത്വത്തിലും ചുറ്റിപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താ ഒരു ഫിലോസഫി, അതായിരിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്?
2: ഇപ്പൊ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ ഡോക്ടർ. അന്ന് എന്നോട് പറഞ്ഞതല്ലേ വേണമെങ്കിൽ വീട്ടിൽ പോവാന്ന്. മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അത് വീട്ടിൽ ചെന്നാലും കഴിക്കാമല്ലോ. ഇച്ചായനോട് വരാൻ പറയോ.
3: പോണോ രേഷ്മയ്ക്ക്? അവിടെ ചെന്നാ ബോറടിക്കില്ലേ? ഒറ്റയ്ക്കാവില്ലേ?
2: ഇച്ചായനില്ലേ അവിടെ? ചേച്ചി, പ്രദീപ്, പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എൻ്റെ. ആ ഡയറി എനിക്ക് തിരിച്ചു തരുമോ? വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാമല്ലോ.

0: എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല.
1: എനിക്കും. നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്താണ് ആ മനസ്സ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഭാഗ്യം റോയ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പാട്ടും കളിയും ചിരിയുമായി നിന്റെ ആ പഴയ രേഷ്മയെ വേഗം തിരിച്ചു കിട്ടും. ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ.
0: എടാ, നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
2: മമ്മിയുടെ ഒതല്ലോയെ കണ്ട ഞാൻ എന്തെങ്കിലും പറയണോ? ടെസ്റ്റ് മോൻ അവിടെ കാത്തിരിക്കാണെന്ന് പറയട്ടെ. മുടിയൊക്കെ ചീകി കെട്ടി നല്ല മിടുക്കിയായിട്ടിരിക്കണം. ചേച്ചി പോണ പോലെ ഒരു ദിവസം മിനിക്കുട്ടിക്കും പോണ്ടേ, ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ.

0: വേസ്റ്റ്.
1: ഞാൻ പോവുകയാണ്. ഇനി എപ്പോഴാ തിരിച്ചു വരിക?
2: കരുതാ കൊണ്ടൊന്നും പറയാത്തല്ല ശബരി. തിരിച്ചു വരാനാണ് ഇവിടെ നിന്ന് എല്ലാവരും പോണത്.
3: അപ്പൊ ഈ ശകനെ തിരിച്ചു വന്നതാ?
1: കിഷോറിന്റെ ശാലിനി വേഗം വരും, വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മദ്രാസ് സെൻട്രലിലേക്ക് പുറപ്പെടുന്ന 20 നമ്പർ മദ്രാസ് മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും ഉടനെ പുറപ്പെടുന്നതാണ്.
1: പോട്ടെ. കല്യാണത്തിന് എന്നെ ക്ഷണിക്കോ, ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും.
4: ശരി സമയം.
5: ഇതാണ്

0: എല്ലാം കഴിഞ്ഞ രാത്രി നടന്നപോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. അവൾ ഇപ്പോൾ നോർമലാണ്. ഒരു ജന്മത്തിൻ്റെ പാപം മുഴുവൻ 7 വർഷമായിട്ട് അവൾ കരഞ്ഞു തീർക്കുക. സണ്ണി, അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവളുടെ അപേക്ഷയാണ്. പൊറുക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല, നിനക്ക് പൊറുക്കാനാവില്ലല്ലോ ഒരിക്കലും. സണ്ണി, ഞാൻ അവളെയും കൂട്ടി നിന്നെ കാണാൻ വരികയാണ്. വേണ്ടെന്ന് പറയരുത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവളെ, നമ്മുടെ രേഷ്മയെ നീ ഇപ്പോഴും വെറുക്കുന്നുണ്ടോ?
1: സ്വപ്നം നമ്മുടെ മനസ്സിൻ്റെ മേലുള്ള നമ്മുടെ ശക്തിയില്ലായ്മയുടെ പ്രതീകമാണ്. ഇതും സിനിമയിൽ പിന്നീട് വാചാലമാകുന്നു. കാമുകി ആനിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മനോരോഗ വിദഗ്ധനാണ് ഡോക്ടർ സണ്ണി.
2: സണ്ണി, ദിസ് ഈസ് യുവർ റൂം. ഓൾ ദ ബെസ്റ്റ്.
3: യെസ്, കം ഇൻ, സിറ്റ് ഡൗൺ.
4: എ കേസ് ഓഫ് സൈക്കോസിസ് റിലേറ്റഡ് ടു പ്രൊഫഷൻ. സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. 3 കൊല്ലം ഇവിടെ.
3: സൈലൻസ്! അടിച്ച് രണ്ടിന്റെയും തുടമുട്ടിക്ക് ഞാൻ. ഇവിടൊക്കെ കറങ്ങി നടക്കാതെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോടാ.
5: എന്റെ ഉടുപ്പൊക്കെ ഒന്ന് എടുത്തു തരാൻ ഒരു ചീപ്പ് വെച്ചിട്ട് തരുന്നില്ല. എന്റെ മുടി കിടക്കുന്ന കണ്ടോ?
4: നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. എക്സാം എടുത്തപ്പോൾ ഒരു കേസ് ഓഫ് ആൻസൈറ്റി ന്യൂറോസിസ്.
5: ഞാൻ റെഡിയായി. പോകാം അങ്കിൾ.
4: പോകാം പോകാം പോകാം. കാർ വരട്ടെ.
5: പോകാം പോകാം.
4: ഡോക്ടർ ഉണ്ടോ?
5: പോകാം
6: പോകാം
5: പോകാം.
4: She is the pet of this hospital. Mm-hmm. A case of delusion. Shakespearean drama ile oru character aanu naanu vicharam.
7: Endha pere?
8: What?
7: What's your name?
8: My name? Desdemona.
4: Aha. Idu aaranu ariyamo?
8: Othello.
9: എന്തൊരു വയറ്റുവേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ
10: ഡോക്ടറേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം?
11: ഡോക്ടറെ ഒന്ന് കാണണം.
10: ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ.
9: ആണോ?
10: എന്താ പ്രശ്നം?
9: അതെ, പോടാ ഭ്രാന്ത. അയ്യോ ഡോക്ടറേ,
10: ഇടക്കിടക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴിഞ്ഞെന്ന് പറഞ്ഞു.
9: അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടി, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരുപ്പിട വിഴുങ്ങി. അയ്യോ, കുതിര കുതിര തിന്നുന്നു. അയ്യോ, അവൻ വീണ്ടും ചവിട്ടുന്നു.
7: എന്താ തന്റെ പേര്?
9: Burning Desire.
7: അതൊരു കുതിരയുടെ പേര്.
10: അളിയൊരു കുതിരപ്പന്തി നടക്കുന്നുണ്ടായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ട് ചവിട്ട് കിട്ടി. അന്ന് തുടങ്ങിയതാ.
7: എന്തിനാ കുതിരയെ വിഴുങ്ങിയത്?
10: അതേ, വീടലിയ കാര്യം പറയട്ടെ. അതേ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്കോട്ട് വിൻ ചെയ്തവരാ. ഹാട്രിക് ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രിക്ക് പാഞ്ഞു വരുന്നത്. അവന്റെ ഡിസറിന്റെ സ്ഥിര ശത്രുവാ മാരിയപ്പന്റെ കുതിര. ഡോക്ടർ കറിയില്ലേ, അവൻ എന്റെ ഡിസറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ ഒഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി,
7: എന്നിട്ട് പുറത്ത് വന്നില്ല.
10: പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കും.
7: ശരി, ഞാൻ നോക്കട്ടെ.
10: വീടാളിയ കേക്കുന്നില്ലേ?
7: നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ, ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം.
10: തൊഴിൽ നിർത്തി ബാലറ്റടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി.

0: ഇപ്പൊ എങ്ങനെയുണ്ട്?
1: സുഖമുണ്ട്.
0: വേദന ഉണ്ടോ?
1: ഇല്ല.
0: ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു.
1: എന്നിട്ടത് എവിടെ? റേസിന് പോയോ? ഇതാണോ?
0: അല്ല അല്ല, ദാ നിൽക്കുന്നു കണ്ടോ.
1: അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ.
0: അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ.
1: ഇല്ല, ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു.
0: അല്ല,
1: എന്നെ കൊണ്ട് ഓടാൻ പോകുന്നു.
0: അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ.
2: ഡോക്ടർ, വൺ മോർ പേഷ്യന്റ്.
0: പറയാൻ പറയാം.
2: എനിക്ക് ഈയിടെയായി ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ. പുസ്തകങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല. ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു കോന്തന്റെ മുഖം കാണാം. ഞാനൊരു മനോരോഗിയാണോ ഡോക്ടർ?
0: അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ ഇരിപ്പുണ്ട്. നിന്റെ അപ്പൻ ആരോട് ചോദിക്കടി? എഴുന്നേക്കാൻ.
2: രണ്ടു ദിവസം ഞാൻ വീട്ടിൽ കാത്തിരിക്കുന്നു. അങ്ങോട്ട് വരാൻ കൂടി സമയമില്ല അല്ലേ?
0: തമാശയൊക്കെ ഈ കോമ്പൗണ്ട് പുറത്തു മതി. എനിക്ക് നിന്നെ കൊഴയാതെ വീട്ടിൽ പോയിരുന്ന പോലെ പഠിക്കുവണ്ണേ. പോ

0: പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ അതോ പ്രതികാരത്തിന് പഠിക്കുകയാണോ? കുറച്ചേരെ എന്നെ സ്നേഹിച്ചിട്ട് പഠിച്ചാ മതി.
1: ഇത് ഞാൻ പഠിക്കുന്ന സമയമാണ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ.
0: 10 മിനിറ്റ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യും.
1: ഗെറ്റ് ഔട്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്.
0: ഞാൻ വീഴും വീഴും.
2: അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നുണ്ണണമെങ്കിൽ ഇങ്ങനെ കുശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂൻ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം ഇങ്ങനെ കൂട്ടിക്കൊഴച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ഇവന് നാടിനോട് സ്നേഹമുണ്ട്. എന്റെ മരുമോനല്ലേ, മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ? നീ കഴിക്ക്, നീ കഴിക്ക്.
1: കുഞ്ഞച്ഛനൊന്നും മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ടോ?
2: ഏ കണ്ട, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്തടിയായി പോയില്ലേ.
1: ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ മാത്യുച്ച?
3: ഏതായാലും ഇത്രയും വൈകിയില്ലേ, ആനയുടെ എക്സാം കൂടെ തീർന്നോട്ട്. എന്താ സണ്ണി?
2: നടത്തുകയാണെങ്കിൽ പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നടത്തണം. കല്യാണോ പെരുന്നാളും കൂടി കൂട്ടി ദേ ഇങ്ങനെ കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. കല്യാണം വേറെ, പെരുന്നാൾ വേറെ, പെരുന്നാൾ വേറെ, കല്യാണം വേറെ, ഇത് രണ്ടും വെവ്വേറെ.
1: കുഞ്ഞച്ചൻ വേഗം കഴിച്ചിട്ടൊന്ന് എണ്ണീറ്റേ.
2: ഞാൻ സമ്മതിക്കില്ല പെങ്ങളെ. പ്രദർശനം പന്തലിന് തുടങ്ങിയ തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കയറിയാ മതി, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ.
1: നീ ഇവിടെ എന്തെടുക്കുവാ? സണ്ണി ചായ
4: ചോദിച്ചിട്ട്
1: നിന്റെ ഇംഗ്ലീഷ് ഒന്നും എന്നോട് പറയണ്ട.
4: എനിക്ക് ഈ സൈക്കാട്രിസ്റ്റിൽ മുമ്പിൽ ചെല്ലാൻ ഭയങ്കര പേടിയാ.
1: അതെന്താ?
4: അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും. എവറിതിങ് ഈസ് കം ഔട്ട്. നമുക്കും ഇല്ലേ മമ്മിച്ചി ചില്ലറ രഹസ്യങ്ങൾ?
1: നീ ഇതുകൊണ്ട് കൊടുക്കണോ
4: മമ്മിച്ചി കൊടുക്കണോ?
1: കൊണ്ട് കൊടുക്കടാ.
4: ഓക്കെ മമ്മിച്ചി.

0: Would you like to have some tea, sir?
1: Tea?
2: നീ ഒരു കാര്യം ചെയ്യ്, ഇതിലേക്ക് ഒഴുക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം.
0: സോറി സർ.
2: നീ ആര്? വാസ്കോടി അമ്മയുടെ കൊച്ചുമോനെ മലയാളത്തിൽ പറയടാ.
0: I'm really sorry, sir.
2: അയ്യാടാ.
0: Sir, tea. What do you prefer for dinner, sir? Any continental? Chinese? Indian or Kerala style kanji and pyro chowmandi?
3: Kanji and pyro madi.
0: Okay sir.
2: Even aalatra seriyalla oru kalala lakshanam undu. Mugathu nokki samsarikkathavare vishwasikkan pattilla. Mugathu nokkada, ibada nokkada.
0: Marketi pombada kandathu ariyade nokki poi appol avanu chirichu. Adu konda njan peru vechathu. Aadyam paranjilla, then I asked again and again. Appo Nancy nu paranju. Ad kettappo I love you nu njan verade paranjatha. Allade enikku aarodum premam onnum illa.
2: ഇവനാണ് മോശമില്ല, ഇവ പെൺപിടുത്തക്കാരനാ, ഇവന് വീട്ടിലെടുത്താൻ കൊള്ളത്തില്ല. ഇപ്പൊ തന്നെ
0: പറഞ്ഞുവിടെ,
2: ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇങ്ങനെയുള്ള വീട്ടിലെടുത്താൻ പറ്റില്ല.
3: എന്നിട്ട് കുഞ്ഞച്ഛൻ എവിടെ നിൽക്കും?
2: അതെങ്ങനെ ഞാൻ നിക്കാ? നിങ്ങളുടെ അച്ചേറ്റുമാർമൊക്കെ വേറെ ആരും നോക്കും? ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെ നടന്നിട്ടുള്ളത് ആർക്കറിയാം? തേങ്ങ വെട്ടിയിട്ടില്ല, അടയ്ക്ക പറിച്ചിട്ടില്ല. ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ തെണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും നമുക്ക് മനസ്സിലാവോ? കൃഷിക്കാരന്റെ വേദന വേദന തന്നെയാ.
4: തുടങ്ങി രാവിലെ തന്നെ വലിച്ചു കയറ്റാൻ
2: തുടങ്ങി. എന്തെങ്കിലും കാരണം കിട്ടിയാ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്നരയായി പോയില്ലേ
4: സണ്ണി? വീട് പൂട്ടിക്കെട്ടി ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും. ഞങ്ങള് നാളെ അങ്ങ് പോട്ടെ മോനെ.
3: അമ്മച്ചി കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. അവിടെ ചെന്നാലും ഒറ്റയ്ക്കല്ലേ?
2: അത്രക്ക് സഹതാപം ഉണ്ടെങ്കിലേ വേഗം ആ പെണ്ണിനെ കെട്ടി അമ്മച്ചിയുടെ കൂടെ നിർത്ത്. അപ്പൊ അമ്മച്ചിക്ക് ഒരു സഹായാവും.
4: അതൊന്നും വേണ്ട, പെണ്ണ് കെട്ടി നീ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിച്ചാ മതി. അമ്മച്ചിക്ക് അതല്ലാതെ വേറെ ആഗ്രഹമൊന്നുമില്ല.
5: ഒരു ദിവസം തൻ്റെ ഉറ്റ സുഹൃത്ത് റോയ് തൻ്റെ അനിയത്തിയെ ചികിത്സിക്കാൻ വേണ്ടി സണ്ണിയുടെ അടുത്തെത്തുന്നു.
3: ഹലോ റോയ്, ഈ സൺഡേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. വന്നിട്ട് വിളിച്ചില്ല, കണ്ടില്ല, മിണ്ടിയില്ല എന്നൊക്കെ ഒരുപാട് പരിഭവം ഉണ്ടാവും എന്നൊക്കെ പറയാൻ. അമ്മായിയപ്പൻ കയ്യോടെ കസ്റ്റഡിയിലെടുത്തു, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നിനക്ക് മാറ്റമൊന്നുമില്ല, ഒരല്പം നര കയറിയിട്ടുണ്ടോന്നൊരു ഡൗട്ട്.
6: നീ സ്മാർട്ട് ആയിട്ടുണ്ട്. And look young also.
3: സായിപ്പിന്റെ കല്ലിന്റെ ഗുണം. അതോട്ടോ, എങ്ങനെയുണ്ട് ഡോക്ടർ അവിടെ? രോഗികളൊക്കെ ഉണ്ടോ അതോ ഈച്ചടിച്ചിരിക്കുകയാണോ? റെഡി, ഇത് ഡോക്ടർ റോയ്, എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടു മൂന്ന് ദിവസം ഇവിടെ കാണും. നല്ല നാടൻ സംഘടിപ്പിക്കണം, കുറെ ചിക്കനും. തീറ്റയാണ് പ്രധാന ഹോബി. മുഖത്ത് നോക്കിക്കോടോ, സൈക്യാട്രിസ്റ്റ് അല്ല ENT.
0: സാർ കുടിക്കാൻ ചായ കാപ്പി കോല
6: എന്തായാലും.
0: ഓക്കെ സാർ.
3: സൈക്യാട്രിസ്റ്റ് മുഖത്ത് നോക്കിയ മനസ്സിലുള്ളത് മുഴുവൻ അറിയാൻ കഴിയുന്ന പുള്ളി ധരിച്ചു വെച്ചിരിക്കുന്നത്. കമൺ. എന്താ റോയ്, വന്നപ്പോ മുതൽ നീ വളരെ മൂടിയായിരിക്കുന്നത്, എന്ത് പറ്റി നിനക്ക്?
6: സണ്ണി, ഒരു വല്ലാത്ത ടെൻഷനിലാണ് ഞാനിപ്പോ. ഐ നീഡ് യുവർ ഹെൽപ്പ്.
3: ടെൽ മീ വാട്ട്സ് എ മാറ്റർ.
6: രേഷ്മ,
3: രേഷ്മ,
6: അവൾക്ക് നല്ല സുഖമില്ല. ഒരു മുറി പൂട്ടിയിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ തിങ്ക് ഷീസ് മെന്റലി ഇൽ. നിനക്ക് ഓർമ്മയില്ലേ രേഷ്മയെ, കളിയും ചിരിയും പാട്ടും ഒക്കെ ആയി എന്ത് സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരുന്നു. ഇപ്പോ
3: എത്ര നാളായി? ഐ മീൻ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നോ അതോ പെട്ടെന്ന് സംഭവിച്ചാണോ?
6: ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കോളേജ് അടച്ച് ഇന്നലെയാണ് അവൾ വീട്ടിൽ വന്നത്. ഹോസ്പിറ്റലിലെ തിരക്ക് കാരണം പോയി കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് സമയം കിട്ടിയില്ല. ട്രെയിനിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൾ മൂടിയായിരുന്നു, ആരോട് സംസാരിച്ചില്ല, എന്ത് ചോദിച്ചിട്ടും മറുപടിയില്ല. ഷീ വാസ് ടോട്ടലി ബ്ലാങ്ക്. അവളുടെ ഡിപ്രഷൻ കണ്ടപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു. എന്തെങ്കിലും സംഭവിച്ചായിട്ട് അവർക്ക് ഒരറിവുമില്ല. രാത്രി ആയപ്പോൾ നല്ല ടെമ്പറേച്ചർ, മരുന്ന് കൊടുത്തിട്ട് കഴിച്ചില്ല. നിർബന്ധിച്ചപ്പോൾ മട്ടുമാറി, കരച്ചിലും ബഹളവും, പിന്നെ വയലൻ്റ് ആവാൻ തുടങ്ങി. നീ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ധൈര്യം വന്നത്, നേരെ ഇങ്ങോട്ട് പോന്നു. സണ്ണി, നീ വന്ന് അവളെ ഒന്ന് കാണണം.
7: ഡാഡി,
6: ഇവനും ആകെ പേടിച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്?
8: അങ്ങനെ തന്നെ.

0: Desma. Desma. അപ്പച്ചനും അമ്മച്ചയും ഇല്ലാത്തതിൻ്റെ വിഷമം ഒരിക്കൽ പോലും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടിയ ഞാൻ അവളെ വളർത്തിയത്. എന്നിട്ടും സണ്ണി എൻ്റെ മോള്.
1: മുഖം കറുപ്പിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അച്ഛൻ ഇന്നുവരെ രേഷ്മയോട്. ലാളിച്ച് വഷളാക്കാന്ന് ഞാനും എപ്പോഴും കുറ്റം പറയാറ്.
0: എന്തും തുറന്നു പറയുന്ന പ്രകടനം വരുന്ന അവൾക്ക് കോളേജിൽ നടക്കുന്ന നിസ്സാര കാര്യങ്ങൾ വരെ ഇവിടെ വന്ന് ഇവളോട് വിസ്തരിച്ച് പറയുന്നത് കേൾക്കാം.
2: പഠിക്കാൻ എങ്ങനെയായിരുന്നു രേഷ്മ?
0: പഠിപ്പിൽ മാത്രമല്ല, മ്യൂസിക്, ലിറ്ററേച്ചർ, ഈ ഭൂമിയിൽ അവൾക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റും ഇല്ലായിരുന്നു.
2: എക്സാം വിചാരിച്ചതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകാം, ഒരു സഡൻ ഡിപ്രഷൻ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
0: അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അന്ന് അമ്മച്ചിയുടെ ബോഡി പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ഹിസ്റ്റീരിക്കായി. 2-3 ദിവസം പെട്ടെന്ന് മാറുകയും ചെയ്തു. പിന്നിപ്പോഴാ.
2: റോയുടെ ഫാമിലിയിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
0: എന്റെ ഓർമ്മയിലില്ല.
1: ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചതാവോ സണ്ണി?
2: ഒരുപക്ഷെ അങ്ങനെ ആവാം. നാട്ടിലേക്ക് വരുമ്പോ ട്രെയിനിൽ വെച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടാവാം. ചിലപ്പോ ഇതൊന്നും ആയിരിക്കണമെന്നില്ല റീസൺ. നമ്മുടെയൊക്കെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ ഒരിക്കലും സഞ്ചരിക്കാറില്ലല്ലോ.

0: എന്നെ ശാലിനി വന്നു അല്ല ഇതല്ല ശാലി അല്ല എന്നെ ശാലി ഇതല്ല
1: രേഷ്മ ഇത് കണ്ടിട്ട് രേഷ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
2: റോയിയുടെ അനിയത്തി രേഷ്മയുടെ മുറിയിലെത്തിയ സണ്ണി കാണുന്നത് മുറിയുടെ മൂലയിൽ കുനിഞ്ഞു നിൽക്കുന്ന രേഷ്മയെയാണ്. പിന്നീട് രേഷ്മയെ സണ്ണിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. രേഷ്മയുടെ പശ്ചാത്തലം അന്വേഷിച്ചുകൊണ്ടിരിക്കെ സണ്ണിക്ക് അവളുടെ ഡയറിയിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നു. അന്തരിച്ച അമ്മയ്ക്കുള്ള കത്തുകളിൽ നിന്നും അവളുടെ രചനകളിൽ നിന്നും പലതും സണ്ണി മനസ്സിലാക്കുന്നു.
1: ഈ റോഷാ കാർഡിൽ കണ്ട ഇത് ഒരു പർട്ടിക്കുലർ വിഷ്വലുമായിട്ട് അവൾ എന്തോ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്കിസോഫ്രീനിയയാണെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു ഇൻസിഡൻറ്റ് കണ്ടതിൽ നിന്നുള്ള ഷോക്കുമാവാം. ഏതായാലും കുറച്ച് ദിവസം കൂടി ഒബ്സർവ് ചെയ്തേ പറ്റൂ. അതുവരെ രേഷ്മ ഇവിടെ നിൽക്കട്ടെ.
3: സണ്ണി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ അവളെപ്പോലൊരു പെൺകുട്ടി എന്തായാലും ഭ്രാന്താശുപത്രി എന്നല്ലേ പേര്.
1: അതുകൊണ്ട് റോയ്, നീ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം മറക്കണ്ട.
3: അവളെൻ്റെ പെങ്ങളല്ലേടാ, അഡ്മിറ്റ് ചെയ്യണ്ട. ഞാനും റീനയും തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുക്കാം, അവിടെ നിർത്തി.
1: രേഷ്മ വളരെ വയലൻ്റ് ആണ്. നിന്നെ കൊണ്ടോ റീനയെ കൊണ്ടോ അവളെ ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല. തന്നെയുമല്ല, നീ ഹോസ്പിറ്റലൊക്കെ വിട്ട് ഇവിടെ വന്ന് ഇവിടെയാണെന്ന് ആരും അറിയണ്ട. ഞാനുണ്ടാവല്ലോ ഫുൾ ടൈം ഇവിടെ. രേഷ്മ എൻ്റെയും പെങ്ങളല്ലേ. മെഡിക്കൽ കോളേജിൽ റോയ് എൻ്റെ സീനിയറായിരുന്നു. റാഗിങ്ങിൻ്റെ ഉടക്കിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഒടുവിൽ ഞങ്ങൾ വീട്ടുകാരെ പോലെയായി. അമ്മച്ചി ഉണ്ടാക്കുന്ന കൊഞ്ചും കരിമീനും കഴിക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ചിലപ്പോൾ ഈ രേഷ്മ ഉണ്ടാവും കൂടെ. അന്നൊക്കെ ഈ രേഷ്മ എന്ത് മെടുക്കായിരുന്നറിയോ? പുഴയിൽ മീൻ പിടിക്കാനും മാവിൽ കല്ലെറിയാനും ഒക്കെ ആയിരുന്നു ഉത്സാഹം. പെൺമക്കളില്ലാത്തതുകൊണ്ട് അമ്മച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാവം കുട്ടി.
4: സണ്ണിച്ചാനെ കണ്ടിട്ട് ആ കുട്ടി തിരിച്ചറിഞ്ഞു.
1: ഹലോ സണ്ണി, ആ വരുന്നു, ഉടനെ വരാം.
4: എന്താ സണ്ണിച്ചാൻ?
1: ആ കുട്ടി വീണ്ടും വയലിലായിരിക്കുന്നു.
4: അവിടെ വേറെ ഡോക്ടേഴ്സ് ഇല്ലേ?
1: ചേഷ്മാ

0: ഹലോ റോയ്,
1: രേഷ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ?
0: വീണ്ടും വയലന്റ് ആയി. സാരമില്ല, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
2: ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് അങ്ങോട്ട് വന്നാലോ?
0: ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ വെറുതെ വറയിടാവണ്ട. നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ?
2: രേഷ്മയുടെ അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ തിരക്കി, അവർക്ക് ആർക്കും ഒരൈഡിയ ഇല്ല. ആശ എന്ന് പറയുന്നൊരു ഫ്രണ്ടുമായിട്ടാണ് അവളന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ആ കുട്ടിയുടെ പേരൻസ് വന്നിരുന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി എന്ന് പറഞ്ഞു.
0: ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. രേഷ്മയിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ ശ്രമിക്കാം.
2: ആ പിന്നെ അവളുടെ ഒരു ഡയറി ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാലോ? ഞാൻ മറച്ചു നോക്കി, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൾ വരച്ച അൺഫിനിഷ്ഡായ ചില സ്കെച്ചസ്, കുറേ കവിതകൾ, പിന്നെ മരിച്ചുപോയ അമ്മച്ചിയുടെ പേർക്ക് എഴുതിയ കുറേ കത്തുകൾ, അതൊക്കെ അവളുടെ ഒരു ഹോബിയായിരുന്നു. ചില അബ്സർഡിറ്റീസ്.
3: പ്രിയപ്പെട്ട അമ്മച്ചി, ഇന്നും എനിക്ക് ഉറക്കം വരുന്നില്ല. എത്ര നേരമായെന്നോ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കോടാനുകോടി നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നു. അതിലൊന്ന് എൻ്റെ അമ്മച്ചിയല്ലേ? അമ്മച്ചി എന്നെ മോളെ നിന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. കാറ്റ് വന്ന് എൻ്റെ തലമുടി ചിക്കുമ്പോൾ അമ്മച്ചിയുടെ വിരലുകൾ എന്നെ തൊടുന്നതുപോലെ തോന്നും. ഇന്നലെ രാത്രിയിൽ ഞാനൊരു കുറുമ്പ് കാണിച്ചു. ആരും കാണാതെ തണുത്ത മഴ മുഴുവൻ ഞാൻ നനഞ്ഞു. അമ്മച്ചിയുടെ വാത്സല്യം മഴ പോലെ പെയ്യുകയാണെന്ന് എനിക്ക് തോന്നി. എത്രയോ ദൂരെയാണ് എൻ്റെ അമ്മച്ചി. എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം.

0: വേണ്ട. രാത്രി ഉണരുകയാണെങ്കിൽ യു ക്യാൻ ഗിവ് ദ സെയിം ഇഞ്ചക്ഷൻ.
1: രേഷ്മയുടെ അമ്മ മരിച്ചപ്പോൾ അവൾക്ക് താൽക്കാലിക സൈക്കോട്ടിക് എപ്പിസോഡ് ഉണ്ടായിരുന്നുവെന്ന് അവളുടെ സഹോദരൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രേഷ്മയുടെ നിലവിലെ സൈക്കോട്ടിക് എപ്പിസോഡിൻ്റെ ട്രിഗർ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ ഡോക്ടർ സണ്ണി ശ്രമിക്കുന്നു. ഡോക്ടർ കാണിക്കുന്ന പ്ലക്കാർഡുകളിൽ നിന്ന് കടലുമായി എന്തോ ഒരു ബന്ധമുണ്ട് അവളുടെ രോഗത്തിനെന്ന് സണ്ണി തിരിച്ചറിയുന്നു. ഈ പ്ലക്കാർഡ് കാണുമ്പോൾ രേഷ്മ കൂടുതൽ അസ്വസ്ഥമാകുന്നു. അവസാനം അവളുടെ കാമുകന്റെ ദുരൂഹ തിരോധാനത്തിൽ കടലിന് ബന്ധമുണ്ടെന്ന് സണ്ണി ഊഹിക്കുന്നു. തുടർന്ന് രേഷ്മയെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുകയും അതിലൂടെ ബീച്ചിൽ വെച്ചൊരു മാഫിയ സംഘം രേഷ്മയുടെ കാമുകനോടും അടുക്കുകയും കടലിൽ ഒഴുകിപ്പോയ കാമുകനായ അരുണിനെ അവർ കൊല്ലുകയും ചെയ്തതിൻ്റെ മുഴുവൻ കഥയും വെളിപ്പെടുന്നു.
2: രേഷ്മയ്ക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ?
0: രേഷ്മയുടെ കുറെ ഫോട്ടോസ് എടുക്കട്ടെ.
2: വാ വാ വാ വാ വാ. കം ഓൺ, സ്മൈൽ സ്മൈൽ, ലിറ്റിൽ മോർ, ലിറ്റിൽ മോർ. റെഡി? Smile. ready. Ready. Ready.

0: Good morning, sir.
1: Good morning.
2: Good morning, doctor.
1: Ah, Robert's scanning report vanno.
2: Yes, doctor. Ah, doctor. രേഷ്മയെ കാണാൻ മൂന്നാല് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. കോളേജ് മേച്ചാന്നാ പറഞ്ഞത്.
1: കോളേജ് മേച്ചാ?
3: എന്റെ മുഖൊന്നും പറ്റിയിട്ടില്ലല്ലോ. മോള് പേടിക്കണ്ട, കുട്ടിയെ ഉപദ്രവിക്കാൻ ഇനി ആരും വരില്ല. അമ്മയുടെ ഇല്ലേ,

0: അറേ ഓൾ റൈറ്റ് രേഷ്മ, പേടിച്ചു പോയല്ലേ? എന്തു വന്നാലും ഞാനില്ലേ ഇവിടെ, ഡോക്ടറല്ലേ.
1: ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ല, എന്നെ ശിശുന്നും പറഞ്ഞ് രണ്ടു പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. ഇനി ഞാൻ നോക്കിട്ട് കാണാണ്ടായിരിക്കോ? ചേച്ചിയും തുറന്നോക്കിക്കേ, ഭാഗ്യത്തിനുണ്ടെങ്കില്.
2: എന്റെ പൊന്നു മോനെ, നിന്റെ വെളച്ചിലൊന്നും എന്നോട് വേണ്ട കേട്ടോ. ഇന്നാള് ഇതേപോലെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് ഇത് തുറപ്പിച്ച് ഇറങ്ങി ഓടിയോനല്ലേ നീ?
1: അത് പഴയ പാമ്പല്ലേ, ഇത് പുതിയ പാമ്പ്. വിളിക്കണം.
2: അങ്ങനെ വിളിച്ചു വരുത്തി കൊത്താനാണെങ്കിൽ പാമ്പ് കടിച്ച് നീ ചാവട്ടെ, എനിക്ക് വേറെ ജോലി.
1: പാമ്പല്ല ഞാനാണ്. ഒരു കാര്യം പറയട്ടെ, എന്നെ ഇവിടെ തുറന്നു വിട്ടല്ലേ, ഞാൻ നിങ്ങളെ കല്യാണം
3: കഴിച്ചോളാം. രേഷ്മയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലേ.
0: ബട്ട് ഷീ സ്റ്റിൽ ഹാവിംഗ് ദ സീ ഫോബിയ ഡോക്ടർ, അത് മാറ്റിയെടുക്കണം.

0: വരൂ. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. രേഷ്മയ്ക്ക് കടലിൽ എന്താ എത്ര പേടി? എന്താ എത്ര പേടി? ഞാനില്ലേ കൂടെ രേഷ്മ. ഓക്കെ ഓക്കെ, വേണ്ട രേഷ്മ ഇവിടെ നിന്നോളൂ. അതെ, എനിക്ക് കടലിനെ പേടിയില്ല. ഒരു നീണ്ട സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെയുണ്ട് അല്ലേ?
1: ഹലോ
0: റോയ്, നമുക്ക് ഭാഗ്യമുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഇസ് ഓവർ. രേഷ്മയ്ക്കിപ്പോ കടലിനെ പേടിയില്ല. നൗ ഐ തിങ്ക് ഷീ ഈസ് ഗെറ്റിംഗ് നോർമൽ.
2: നീ സത്യമാണോ പറയുന്നത്?
0: യെസ്, ഇപ്പൊ അവൾ വളരെ നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നീ ഇങ്ങോട്ട് വാ, വന്ന് അവളെ ഒന്ന് കാണാം. രേഷ്മ, ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കി.

0: ചേച്ചി, പ്രദീപ്.
1: രേഷ്മ, ഇവരൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്.
2: മോളുടെ റിസൾട്ട് വന്നു, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പോക്കറ്റടിക്കാരെ സൂക്ഷിക്കുക. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ ശിക്ഷാർഹരായ
1: എടുത്തോളൂ.
2: സണ്ണി പതിയെ അവളുടെ മനസ്സിലെ ഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവളുടെ അസുഖത്തിൽ നിന്ന് പതിയെ അവൾ കരകയറുന്നു.

0: കുട്ടിയുടെ മീശ നരച്ചു.
1: ഇത്തിരി വെള്ളം തരൂ, ദാഹിച്ച് തൊണ്ട പൊട്ടു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു.
2: എന്തിനാ ഇങ്ങോട്ടൊക്കെ വരാൻ പോയത്?
3: കത്തി കിട്ടിയാ, നമുക്ക് ചാവണ്ടേ?
2: ആ ഗ്ലാസ് ഇങ്ങ വൈ.
4: ആ ഗ്ലാസ് ഇങ്ങതാ.
2: അസുഖം ഭേദമായ സ്ഥിതിക്ക് അമ്മയെ കൊണ്ടുപോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടുന്ന് മാറ്റി ചെഷെയർ ഹോമിലൊക്കെ ആക്കുക എന്ന് പറയുമ്പോ അമ്മയ്ക്ക് അത് കൂടുതൽ മനഃപ്രയാസം ഉണ്ടാക്കില്ലേ? ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ ഒക്കെ കഴിയാൻ അവർക്ക് മോഹം ഉണ്ടാവില്ലേ?
4: അതിന് വീട്ടിൽ ആരാ ഉള്ളത്? ഞങ്ങൾ ബ്രദേഴ്സ് ഒക്കെ ഗൾഫിലാ. അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടി ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ ഡോക്ടർ?
0: മോളെ അമ്മ പോട്ടെ.

0: ആശുപത്രിയിലെ അന്തേവാസിയായ സുകുമാരിയുടെ കഥാപാത്രം രേഷ്മ കൂടുതൽ അടുക്കുന്നു. അങ്ങനെ തൻ്റെ അമ്മയെ അവരിലൂടെ കാണുകയും ചെയ്യുന്നു. അസുഖം ഭേദമായി സുകുമാരിയുടെ കഥാപാത്രം ഹോസ്പിറ്റലിൽ നിന്ന് പോയതിന് ശേഷം രേഷ്മ ഒറ്റപ്പെടലിലേക്ക് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആശ്രയത്തിന് പകരക്കാരനായി ഡോക്ടർ സണ്ണിയെ തിരഞ്ഞെടുക്കുന്നു.
1: രേഷ്മ, മരുന്ന് കഴിക്കേ. സണ്ണി ഡോക്ടർ എന്താ വരാത്തത്? അറിയില്ല. ഇന്ന് വരൂല്ലേ? എനിക്കറിയില്ല. ഇതാ മരുന്ന് കഴിക്കേ. എനിക്ക് വേണ്ട.

0: എന്താ രേഷ്മ ഇവിടെ?
1: സാറിനെ കാത്തു നിൽക്കുക, ഇന്നലെയും വന്നിരുന്നു, കണ്ടിട്ടേ പോകുന്നുള്ള വാശിയില.
0: എന്താ രേഷ്മ ഇത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാമോ? ഞാൻ അങ്ങോട്ട് വരില്ലേ?
2: എന്നോട് മിണ്ടണ്ട. I hate you. I don't want to see you. Go get lost.
0: രേഷ്മ,
2: where were you? എന്നോടൊന്ന് പറയൂ പോലും ചെയ്യാതെ പോയില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ദുഷ്ടനാ ഡോക്ടർ. I hate you.
0: രേഷ്മ, come here. രണ്ട് ദിവസം എന്നെ കാണാതായപ്പോ രേഷ്മയ്ക്ക് എന്താ തോന്നിയത്? Tell me.
2: എനിക്കറിയില്ല, കാണാതായപ്പോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി, മരിച്ചു പോകും തോന്നി. ഇനി ഡോക്ടറിനെ ഒറ്റയ്ക്കാക്കിട്ട് പോവോ?

0: രണ്ടായിട്ടേ കാണാവൂ. ഇതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ കുട്ടിയോടുള്ള സണ്ണിയുടെ അപ്രോച്ചിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആമേ റൈറ്റ്?
1: ശരിയാവാം. ഒരു ഫ്രണ്ടിൻ്റെ സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ അവളോട് അല്പം കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്.
0: അവൾ തൻ്റെ പേഷ്യൻ്റാണ്. പേഷ്യൻ്റിനോട് നമ്മൾ സിമ്പതറ്റിക് ആവാം, പക്ഷെ എമ്പതറ്റിക് ആവരുത്. ഐ മീൻ, രോഗിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാകരുത് ഒരിക്കലും സൈക്കാട്രിസ്റ്റ്.
1: ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ.
0: തൻ്റെ പ്രസൻസ് ആ കുട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രപരമായിട്ട് ന്യായീകരണങ്ങളുണ്ട്, സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ തെറ്റിദ്ധരിക്കപ്പെടാനിടയുള്ളതാണ് ആ കുട്ടിക്ക് തന്നോട് തോന്നുന്ന അടുപ്പം. താൻ അപ്സെറ്റ് ആയൊന്നും വേണ്ട. മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തേ.
2: എവിടേക്കാ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്?
3: വെറുതെ ഈ മുറ്റത്തൊക്കെ.
2: ഞാൻ വരാം.
3: ചേച്ചിക്ക് അപ്പുറത്തെ ജോലിയൊന്നുമില്ലേ? ചില ചില

0: നമുക്ക്.
1: എവിടെ?
0: അതൊക്കെ പറയാം.
1: രേഷ്മ, എന്റെ കൺസൾട്ടിംഗ് ടൈമാണ്.
0: ജസ്റ്റ് ഹാഫ് ആൻ അവർ. വണ്ടി വിട്.
1: എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? എത്ര പേഷ്യൻസ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്?
0: ഞാനും ഒരു പേഷ്യന്റ് അല്ലേ. അപ്പൊ വണ്ടി വിട്.

0: ഇപ്പൊ കുട്ടപ്പനായിട്ടുണ്ട്.
1: രേഷ്മയ്ക്ക് വീട്ടിൽ പോകണ്ടേ? ഞാൻ ഇച്ചായനോട് വരാൻ പറയട്ടെ, അല്ലെങ്കിൽ ഇച്ചായനൊരു സർപ്രൈസ് ആയിക്കോട്ടെ, ഞാൻ രേഷ്മയെ വീട്ടിൽ കൊണ്ടാക്കാം. രേഷ്മയുടെ അസുഖം മാറിയില്ലേ? അസുഖം മാറിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടേ?
0: എന്നെ പറഞ്ഞയക്കാൻ തിരക്കായി അല്ലേ?
1: മോളെ കാണുമ്പോ ഇച്ചായൻ എന്ത് സന്തോഷായിരിക്കും.
0: അവിടെ ചെന്ന ഞാൻ ഒറ്റയ്ക്കാവും, എനിക്ക് ബോറടിക്കും.
1: അവിടെ ഇച്ചായനില്ലേ, പിന്നെ ചേച്ചി, പ്രദീപ്.
0: ഡോക്ടർ ഉണ്ടാവില്ലല്ലോ.
1: ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം, പിന്നെ രേഷ്മയ്ക്ക് എപ്പോഴും വേണേലും ഇങ്ങോട്ട് വരാമല്ലോ.
0: വേണ്ട, എനിക്ക് എപ്പോഴും ഡോക്ടറെ കാണണം. ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ.
2: പേഷ്യന്റ് പേഷ്യന്റ് പേഷ്യന്റ് ആണെങ്കിൽ അവിടെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർമാരില്ലേ? സണ്ണിച്ചാൻ എന്താ ആ കുട്ടിയോട് ഇത്ര സെന്റിമെന്റ്സ്?
1: നീ എന്താ ഒരുമാതിരി കുശുമ്പി പെണ്ണുങ്ങളെ പോലെ?
2: പിന്നെ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? സണ്ണിച്ചാൻ കുട്ടിയുടെ ആരാ? വേണ്ട, ഞാൻ ആ കുട്ടിയോട് പോയി പറയാൻ പോവാ സണ്ണിച്ചാൻ എന്റേതാണെന്ന്.
1: നീ കരുതുന്ന പോലെ ആ കുട്ടിക്ക് എന്നോട് പ്രേമമൊന്നുമല്ല.
2: പിന്നെ
1: മരിച്ചുപോയ അരുണിനെയാണ് അവൾ എന്നിലൂടെ കാണുന്നത്. അയാളുടെ ചില പ്രത്യേകതകളും പെരുമാറ്റ രീതികളും എനിക്കുണ്ടാവണം. സൈക്യാട്രിയിൽ ഇതിന് ട്രാൻസ്ഫറൻസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഞാൻ അരുണല്ല, ഡോക്ടറാണെന്ന് അവൾക്കറിയാം. പക്ഷെ അവളുടെ ഉപബോധ മനസ്സ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല. അവളുടെ ഉപബോധ മനസ്സിൽ അരുൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാളോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത മുഴുവൻ ഏതോ ചില സാമ്യങ്ങളുടെ പേരിൽ അവൾ എന്നോട് പ്രകടിപ്പിക്കുകയാണ്.
3: രേഷ്മയ്ക്ക് ഇനി എന്ത് ട്രാജഡി വന്നാലും അത് താങ്ങാൻ ഞങ്ങൾ പ്രിപ്പയർഡാണ്. പക്ഷെ നിനക്ക് വേണ്ട സന്നി, അവളുടെ ഈ അവസ്ഥ നിന്റെയും ആനയുടെയും ജീവിതത്തെ ബാധിക്കരുത്. ഞാൻ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം.
1: ഒരു ദിവസം എന്നെ കാണാതായപ്പോഴേക്കും എന്തായിരുന്നു ബഹളം? അത്രയ്ക്ക് പൊസസീവായിരിക്കുന്നവൾ. നിർബന്ധിച്ചേതായാലും അവളെ കൊണ്ടുപോകണ്ട.
3: എന്നായാലും സത്യം ബോധ്യപ്പെടുത്തി വെക്കൂ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം.
1: വേണ്ട, അവളുടെ മനസ്സിപ്പോ സ്വപ്നത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ലോകത്താണ്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഷീസ് മൈ പേഷ്യൻ ആൻഡ് ഐ ഹാവ് ടു പ്രൊട്ടക്ട് ഹർ.
3: അവളുടെ മനസ്സല്ല ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നത്, ചെകുത്താനും കടലിനുള്ളിൽപ്പെട്ട നിന്റെ മനസ്സാണ്.
4: അരുണിന് പകരമായി സണ്ണിയെ കാണുന്നതും രേഷ്മയുടെ പിന്നീടുള്ള മാറ്റങ്ങളുമാണ് കഥ.
5: ഹായ് കുഞ്ഞച്ചനെങ്കിൽ, ഹായ് മമ്മിജി, ഹൗ ഈസ് യുവർ ജേണി?
6: ദേ ആ സാധനം എടുത്താത്തോണ്ട് വെച്ചേ, വലിയ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങളോട് വേണ്ടാന്ന്.

0: പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
1: വരുന്ന വിവരത്തിനൊന്ന് വിളിച്ചു പറഞ്ഞുവിടായിരുന്നു അമ്മച്ചി.
2: ശരിക്ക് തോർത്ത് തലയിൽ വെള്ളം താഴണ്ട.
0: കുളിച്ച് വെന്തിങ്ങും കഴുത്തിലിട്ട് പ്രാന്തന്മാരെ ജ്ഞാനസ്നാനം ജയിക്കാൻ നടന്നോ? ഇതൊന്നുമില്ലേ,
2: വന്ന് കേറുന്നതിന് മുമ്പ് എന്താ കുഞ്ഞിച്ചത്?
0: കണ്ട കണ്ട, എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക എന്റെ മെക്കെട്ട് കയറാൻ. ഞാൻ ഒറ്റാം തടിയായി പോയില്ലേ?
1: ഒറ്റാം തടിയായിട്ട് നടക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? അല്ലേ അമ്മച്ചി,
0: നല്ല പ്രായത്തിൽ അതിനുള്ള ബുദ്ധി തോന്നിയില്ല. അത് തന്നെ.
2: എങ്ങനെ തോന്നാനാ? ചിന്ത മുഴുവൻ മറ്റേതല്ലേ?
0: ഏത്?
2: ഇത് തന്നെ.
0: അങ്ങനെ ഇങ്ങനെ അങ്ങനെ എനിക്ക് പെണ്ണ് എട്ടാനുള്ള യോഗം ഉണ്ടായില്ല. അതിന് യോഗ ഉള്ളവർ അതങ്ങൾ ചെയ്യോ? അതും ചെയ്യില്ല. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു എവിടത്തെ ന്യായാന്ന് ഞാൻ ചോദിക്കണേ.
2: ആനയുടെ പരീക്ഷ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ നമുക്ക് ഉടനെ ഇതങ്ങ് നടത്താം. മാത്യുച്ചിനെ കണ്ട് തീയതി തീരുമാനിക്കാനും കൂടിയാ ഞങ്ങൾ ഓടിപ്പടഞ്ഞു വന്നത്. എന്താ സണ്ണി?
1: അമ്മച്ചി എന്താന്ന് വെച്ചാ തീരുമാനിച്ചാ മതി.
2: എന്താ നിനക്കൊരു വല്ലായ്മ? മക്കളുടെ മനസ്സ് പടച്ച തള്ളമാർക്കറിയാം.
0: പെടച്ചാലും ശരി പെടച്ചില്ലെങ്കിലും ശരി, പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് ഈ കെട്ട് നടക്കണം. ഇത് രണ്ടും കൂടി കൂട്ടി കുഴയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല.
1: പരുമല പള്ളിയിലെ പെരുന്നാള് കഴിഞ്ഞ മാസം കഴിഞ്ഞു.
0: ആണോ പെങ്ങളെ? ഫ്രെഡി, എനിക്കിത് അയക്കണു ആ ക്ലാസ് എടുത്തെ.
3: സണ്ണി ജോസഫ് വെഡ്സ് ആനി മാത്യു. വി കോർഡ്ലി ഇൻവൈറ്റ് യുവർ പ്രസൻസ് വിത്ത് ഫാമിലി ഓൺ ദി ഒക്കേഷൻ ഓഫ് അവർ മാരേജ് ഓൺ സൺഡേ 29th മാർച്ച്.
4: നിനക്കൊരു തന്തയുണ്ട്. ഈ ഞാൻ നാട്ടു നടപ്പനുസരിച്ച് അപ്പന്റെ പേര് വെച്ചാ കല്യാണക്കുറി അടിക്കുന്നത്.
3: ഇതേ ഞങ്ങളുടെ പേഴ്സണൽ ഇൻവിറ്റേഷൻ കാർഡാ. ഡാഡിക്ക് വേണമെങ്കിൽ ഡാഡിയുടെ പേര് വെച്ച് വേറെ കാർഡ് അടിപ്പിച്ചോളൂ.
4: അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കണമല്ലോ.
0: ആര് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. കുറിയിലടിയിൽ ഉപചാരപൂർവം മടത്തിപ്പറമ്പിൽ കുഞ്ഞു കുഞ്ഞു ചാക്കോ എന്ന് അടിച്ചിരിക്കണം.
4: അതാരാ?
0: ഇതുവരെ മനസ്സിലായില്ല. എന്നാ ഞാൻ തന്നെ.
4: അപ്പോ ബ്രാക്കറ്റിൽ അവിവാഹിതം കൂടെ അടിക്കണമല്ലോ
0: പെങ്ങളെ. ഒറ്റാം തടിയാന്ന് വെച്ചിട്ട് വാരരുത്.
3: ഡോക്ടർ ഇവിടെ വന്നിരിക്കുകയാണല്ലേ. എത്ര നേരം ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നു. വന്നു വന്നു വന്നു.
1: എന്താ രേഷ്മയെ കാണിക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലേ.
3: ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വന്നേ.
1: ഞാൻ ഇവിടെ അല്പം ബിസിയാണ്. രേഷ്മ പോകൂ, ഞാൻ അങ്ങോട്ട് വരാം.
3: നോ, ഇപ്പൊ തന്നെ വരണം.
1: എന്താ രേഷ്മ?
3: കം ഓൺ പ്ലീസ്. ഇറ്റ്സ് സോ ഫണ്ണി, ഞാൻ ഇത്ര നേരം ചിരിക്കായിരുന്നു. ഡോക്ടർ ഒന്നൊന്ന് കാണണം. മമ്മിയുടെ ബ്രേക്ക് ഡാൻസ് നമ്മുടെ ഡെസ്റ്റിമോണയുടെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ. എല്ലാരും ഉണ്ട് അവിടെ. മമ്മി തകർക്കോ, വേഗം വാ.
1: രേഷ്മ എന്തേ കാണിക്കുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോ.
3: ഇല്ല, ഞാൻ ഡോക്ടറെ കൊണ്ടേ പോകൂ. കം ഓൺ
1: രേഷ്മ, ഡോണ്ട് ബി സില്ലി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിടക്കരുത്.
3: ഞാൻ ഡോക്ടറെ കാണാനല്ലേ വന്നത്.
1: പേഷ്യന്റിനെ കാണാൻ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരും, അപ്പൊ കണ്ടാ മതി. രേഷ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിലേക്ക് പോവാൻ.

0: ഹലോ, സണ്ണി ഡോക്ടർ അല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. രേഷ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, വെയിൻ കട്ട് ചെയ്തതാ. പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല. ഓക്കെ ഡോക്ടർ.
1: ഇപ്പൊ വന്നില്ലേ എന്റെ അടുത്ത്?
2: രേഷ്മ, എന്താ മോളെ നീ കാണിച്ചത്?
1: എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ?
2: അതുകൊണ്ട്
1: എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും സണ്ണിച്ചായനെ കാണാതെ കഴിയാനാവില്ല. അരുണാണെന്ന് കരുതിയിട്ടാണെങ്കിലും സണ്ണിച്ചായനെ ആ കുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. സണ്ണിച്ചായനെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇനിയും ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റബോധം കൊണ്ട് നമുക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടല്ലേ ഉള്ളു, വിധിച്ചിട്ടില്ലെന്ന് കരുതിക്കൊള്ളാം ഞാൻ. ആ കുട്ടി പാവ, എനിക്കൊരു പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് ഉണ്ടായിന്ന് വരും. സണ്ണിച്ചായ, ഞാനെല്ലാം മറന്നോളാം. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തൂടെ.
2: അനേ, നീ എന്തൊക്കെയാ പറയുന്നത്?
3: ഇതിപ്പോ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിന്നെ ഇനി ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് കാണിക്കണോ?
4: നിന്നെ ഈ ഭ്രാന്തന്മാരുടെ വൈദ്യം പഠിപ്പിക്കാൻ വിട്ടത് അബദ്ധമായത്. ആ റോയിയെ പോലെ കണ്ണും മൂക്കും നോക്കുന്ന ഡോക്ടറായ മതിയായിരുന്നു.
2: അതിനിപ്പം ഇവിടെ എന്ത് പറ്റി? കല്യാണം കുറച്ച് ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്, എന്താ തകരാറ്?
3: ഇത് നായിട്ട് പുല്ല് തിന്നൂല്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെയാ. എന്താ ഇത് മെനക്കെടുത്ത്? ഈ മെനക്കെടുത്തിന് വട്ടെന്ന് പറയണേ.
4: നിനക്കവളോട് തുറന്നു പറഞ്ഞാൽ എന്താ? ആനി ഇന്ന് കെട്ടാൻ പോവാണെന്ന്.
2: രേഷ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആ കുട്ടിക്ക് അതൊരു വലിയ ഷോക്ക് ആയിരിക്കും.
3: അങ്ങനെ ഷോക്ക് ആവണെങ്കിൽ ഷോക്ക് അടിച്ചങ്ങ് ചാവട്ടെ. കൂട്ടുകാരന്റെ പെങ്ങളല്ലേ, അല്ലാതെ നിന്റെ സ്വന്തം പെങ്ങളൊന്നല്ലോ. അത്രയ്ക്ക് അങ്ങ് തെണ്ണപ്പെടാൻ
2: കുഞ്ഞച്ചായന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിലോ?
3: അതിന് എനിക്ക് അങ്ങനെ ഒരു മോളില്ലല്ല.
4: എടാ, തലയ്ക്ക് വെളിവില്ലാത്ത ആ കൊച്ച് എന്നെ കൊല്ലാൻ പറഞ്ഞ നീ അങ്ങ് കൊല്ലു.
2: അമ്മച്ചി വിചാരിക്കുന്ന പോലെ ആ കുട്ടിക്ക് ഭ്രാന്തൊന്നും ഇല്ല.
3: എങ്കിൽ പിന്നെ ആശുപത്രിയിൽ പിടിച്ചു കിടത്തിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് പറഞ്ഞു വിട്ടൂടെ. ഇത് അതൊന്നും അല്ല, നല്ല പുളിവാറില് ചൂടാക്കിട്ട് ചന്തിക്കിട്ട് നാരണം കൊടുത്താ മാറാവുന്ന ഭ്രാന്തേ ഉള്ളൂ. മനക്കിലെ മീനാക്ഷിയുടെ ഭ്രാന്ത് പറയുന്നത് എങ്ങനെയാ? എനിക്ക് ദേഷ്യം വന്ന വെട്ടുപോത്തിന്റെ സ്വഭാവ. ഇവരുടെ ഭ്രാന്ത് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം.

0: എന്താ രേഷ്മ?
1: ഇപ്പൊ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ ഡോക്ടർ. അന്ന് എന്നോട് പറഞ്ഞതല്ലേ വേണമെങ്കിൽ വീട്ടിൽ പോവാന്ന്. മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അത് വീട്ടിൽ ചെന്നാലും കഴിക്കാമല്ലോ. ഇച്ചായനോട് വരാൻ പറയോ.
0: പോണോ രേഷ്മയ്ക്ക്? അവിടെ ചെന്നാ ബോറടിക്കില്ലേ? ഒറ്റയ്ക്കാവില്ലേ?
1: ഇച്ചായനില്ലേ അവിടെ? ചേച്ചി, പ്രദീപ്, പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എൻ്റെ. ആ ഡയറി എനിക്ക് തിരിച്ചു തരുമോ? വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാമല്ലോ.

0: എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല.
1: എനിക്കും നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്താണ് ആ മനസ്സ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഭാഗ്യം റോയ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പാട്ടും കളിയും ചിരിയുമായി നിന്റെ ആ പഴയ രേഷ്മയെ വേഗം തിരിച്ചു കിട്ടും. ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ.
0: എടാ, നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
2: സണ്ണിയുടെ വിവാഹ പാർട്ടിയിൽ വെച്ച് ഡ്രമ്മിന്റെ ശബ്ദം കേട്ട് രേഷ്മയുടെ മനസ്സ് വീണ്ടും താളം തെറ്റുന്നു. അരുൺ ഒരു ഡ്രമ്മറായിരുന്നു എന്നതാണ് ഇതിന് കാരണം. തുടർന്ന് സണ്ണിയുടെ ഭാര്യ ആനിയെ രേഷ്മ കൊലപ്പെടുത്തുന്നു.
3: ഒന്നുമില്ല രേഷ്മയ്ക്ക്.

0: സമയം എന്തായിരുന്ന വിചാരം? ഫസ്റ്റ് നൈറ്റ് അല്ലേ പോണ്ടേ?
1: ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ആദ്യ രാത്രി, സെക്കൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിന്. അമ്മായി
2: പറഞ്ഞോ
0: ഞാനല്ല.
3: Annie?

0: സിനിമയുടെ ഭൂരിഭാഗവും കടന്നു പോകുന്നത് 7 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്കിലൂടെയാണ്. രേഷ്മ ഇപ്പോൾ സാധാരണ നിലയിലായെന്ന് അറിയിച്ചുകൊണ്ട് സുഹൃത്ത് റോയിയുടെ ഒരു കോൾ സണ്ണിക്ക് വരുന്നു. റോയി രേഷ്മയെ സണ്ണിയുടെ അടുത്തെത്തിച്ച് ക്ഷമ ചോദിക്കുന്നു. രോഗമാണ് അവളെ തെറ്റിച്ചയിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ് ഡോക്ടർ സണ്ണി എല്ലാം മറക്കും.
1: 7 വർഷം എല്ലാം കഴിഞ്ഞ രാത്രി നടന്ന പോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. അവളിപ്പം നോർമലാണ്. ഒരു ജന്മത്തിൻ്റെ ഭാവം മുഴുവൻ 7 വർഷമായിട്ട് അവളെ കരഞ്ഞു തീർക്കുകയാണ്. സണ്ണി, അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷേ അവളുടെ അപേക്ഷയാണ്.

0: കാലം മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയാനാണ് അവളുടെ തീരുമാനം. എല്ലാം മറക്കാൻ അങ്ങനെ ഒരു ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതല്ലേ സണ്ണി നല്ലത്.
1: രേഷ്മയ്ക്ക് ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. മനസ്സ് തളരരുത്, നന്മകളെ ഉണ്ടാവൂ.
0: ഇത്രയും കാലം ഓർമ്മകളുടെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് വീർപ്പുമുട്ടി കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൂടെ? പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തൂടെ? കഴിഞ്ഞതെല്ലാം ഓർമ്മിപ്പിച്ച് പിന്നെ നിന്നെ വേദനിപ്പിക്കുകയല്ല, അവൾക്ക് മാപ്പ് കൊടുത്തൂടെ?
2: അവളുടെ മുഖത്തേക്കൊന്ന് നോക്കട.
1: രേഷ്മ,

0: അല്ലല്ലോ ഇതൊക്കെ ചെയ്തത്, നിന്റെ രോഗമല്ലേ.
1: ആയിരത്തി തൊള്ളായിരത്തി 1991 ഉള്ളടക്കം എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. കമൽ സംവിധാനം ചെയ്ത ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ഇത്. ഇതിൽ മോഹൻലാലിനോടൊപ്പം MG സോമൻ, ശോഭന, കവിയൂർ പൊന്നമ്മ, മുരളി, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെൻ്റ്, അശോകൻ, ശങ്കരാടി, കുഞ്ചൻ, TP മാധവൻ, സൈനുദ്ദീൻ, കലാഭവൻ റഹ്മാൻ, കൃഷ്ണൻകുട്ടി നായർ, നാരായണൻകുട്ടി, അമല, സുകുമാരി, മാവേലിക്കര പൊന്നമ്മ, ഫിലോമിന, സീനത്ത്, ശ്യാമ, മീന, കലാഭവൻ റഹ്മാൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. ഈ ഗാനത്തിൻ്റെയൊക്കെ പശ്ചാത്തല സംഗീതം ഔസേപ്പച്ചനാണ്. ഗാനരചന കൈതപ്രവും സംഗീതം ഔസേപ്പച്ചനുമാണ്. യേശുദാസ്, സുജാത മോഹൻ, MG ശ്രീകുമാർ, ചിത്ര എന്നിവരാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്.

0: കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. ഇന്ന് നമ്മോടൊപ്പം പാട്ടുകളും പാട്ടുവിശേഷങ്ങളും ആയിട്ടുള്ളത് മഹേഷ് ഏട്ടനാണ്. മഹേഷ് കുറ്റ്യാട്ടൂർ എന്ന് പറയുമ്പോഴാവും കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടുതൽ പരിചയം ഉണ്ടാവും അല്ലേ?
1: അതെ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം, കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്.
0: കുറ്റ്യാട്ടൂർ മഴയുണ്ടോ?
1: ചില സ്ഥലത്ത് മഴയുണ്ട്, ചില സ്ഥലത്ത് മഴയില്ല. നമ്മള് വണ്ടിയെല്ലാം പോകുമ്പോ ഒരു സ്റ്റോപ്പിൽ മഴ ഉണ്ടാവും, അടുത്ത സ്റ്റോപ്പിൽ മഴ ഉണ്ടാവും, അങ്ങനെ അവസ്ഥ.
0: മഴക്കും ഇപ്പോ മൂഡ് സ്വിംഗ് തുടങ്ങി.
1: തീർച്ചയായും
0: പാട്ടുകളൊക്കെ കരുതിയിട്ടുണ്ട്. ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അല്ലേ?
1: എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളാണ്.
0: ആരാ സെലക്ട് ചെയ്ത്? മഹേഷേട്ടൻ തന്നെയാണോ?
1: ഞാനും മോളും കൂടി സെലക്ട് ചെയ്ത്.
0: രണ്ടുപേര്. അപ്പൊ രണ്ട് കാലഘട്ടങ്ങളിലെ പാട്ടുകൾ ഉണ്ടാവോ?
1: കുറവാ. ഇപ്പോഴത്തെ കുട്ടികൾ പാട്ടൊന്നും അങ്ങനെ കേൾക്കുന്ന കൊടുത്തിട്ടുണ്ടോ? സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. ആദ്യം ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ.
1: പാട്ടിന്റെ കാര്യത്തിൽ ഞങ്ങള് കുറ്റ്യാട്ടൂരിന്റെ അടുത്തായിട്ട് പഴശ്ശി ഏക്കോട്ടിൽ അമ്പലം എന്നിട്ട് അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ നിന്ന് സ്ഥിരമായി കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു പുഷ്പാഞ്ജലി എന്നുള്ള പഴയ ജയചന്ദ്രന്റെ പാട്ട്. പിന്നീട് ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കിയാണ് എസ് രമേശ് നായർ രചന. ജയചന്ദ്രൻ പാടിയതാന്ന് സൗണ്ട് കേട്ടതിന് മനസ്സിലാക്കാൻ പറ്റും. വടക്കുംനാഥന് സുപ്രഭാതം പാടും വണ്ണാത്തി കുരുവികൾ ഞങ്ങൾ നമ്മുടെ പാട്ടുണ്ട്. ആ പാട്ടോടി നമുക്ക് തുടങ്ങാം. അതൊരു സൂപ്പർ പാട്ടാണ്.
0: ഈ പാട്ട് ഒന്ന് പാടി നോക്കിയാലോ?
1: പാട്ട് പാടലല്ല, പാട്ട് ശരിയാവൂല. പാട്ട് വേണ്ട, ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്.
0: കേൾപ്പിച്ചെടുക്കുക.
1: നമ്മളൊരു ആസ്വാദകം മാത്രം, ഗായകനല്ലല്ലോ.
0: ആ ആസ്വാദനം എങ്ങനെയുള്ളതാണെന്ന് ശ്രോതാക്കളും കൂടെ പരിചയപ്പെടട്ടെ അല്ലേ?
1: തീർച്ചയായും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. മഹേഷേട്ടൻ ഒരു പാട്ട് നമ്മളെ കേൾപ്പിച്ചു. പഴയ കാലഘട്ടത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും ഈ ഗാനം എന്നുള്ളതിൽ ഒരു സംശയമില്ല അല്ലേ? രാവിലെയുള്ള സമയത്ത് അമ്പലത്തിൽ കേൾക്കുന്ന പാട്ടാന്ന് നേരത്തെ മഹേഷേട്ടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ അടുത്ത പാട്ട്
1: വഴിയോര കാഴ്ചകൾ എന്ന സിനിമയിലെ ഷിബു ചക്രവർത്തി എഴുതി എസ് പി വെങ്കടേഷ് ഇണം കൊടുത്ത ചിത്രപാടിയ പാട്ട് പവിഴമല്ലി പൂത്തുറങ്ങി എന്നുള്ളൊരു പാട്ടുണ്ട്. ഭാര്യ സെലക്ട് ചെയ്തിരുന്ന പാട്ടാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇടക്ക് വീട്ടിലെല്ലാം അവൾ മൊബൈൽ വെച്ച് കേൾക്കുന്ന പാട്ടുണ്ട്. പവിഴമല്ലി പൂത്തുറങ്ങി ഉള്ള പാട്ട് സൂര്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ്
0: ചെയ്തു. സൂര്യ എന്ന് പറയുമ്പോൾ ഭാര്യ.
1: സൂര്യ എന്നും ഭാര്യ.
0: അപ്പൊ മക്കള്?
1: മക്കള് അഭിരാമി, അഭിമന്യു.
0: എന്ത് ചെയ്യുന്നവര്?
1: അഭിരാമി 10th ക്ലാസ്സിൽ മയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പഠിക്കുന്നു. അഭിമന്യു 6th ക്ലാസ്സിൽ സെയിം സ്കൂളിൽ തന്നെ പഠിക്കുന്നു.
0: ഓക്കെ. സൂര്യച്ചിക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് മഹേഷേട്ടൻ പാടി കൊടുത്തിട്ടുണ്ടോ?
1: ഞങ്ങള് പാട്ട് പാടുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് പാട്ടിനെ പറ്റി പറയല. ഇവള് പാട്ട് പാടുമ്പോ ഞാൻ കേൾക്കാറുണ്ട്.
0: സൂര്യച്ചി പാടുമ്പോ?
1: സൂര്യച്ചി യൂട്യൂബിൽ വെച്ച് കേൾക്കുന്ന സമയത്ത് കേൾക്കും.
0: അങ്ങനെ കേൾക്കാറേയുള്ളൂ. ഇതുവരെ ജീവിതത്തിൽ പാട്ട് പാടിയിട്ടേ ഇല്ല.
1: ഞങ്ങൾ കുളിമുറിയിൽ നിന്ന് പാടുമ്പോ അടിപൊളിയായിട്ടുണ്ടാവും, പക്ഷെ സൗണ്ട് പുറത്തേക്ക് വരുമ്പോ കറുമുറ കറുമുറയായി പോകുന്നു.
0: ഹെഡ്സെറ്റ് ഒക്കെ ചെവിയിൽ വെച്ചിട്ട് ദാസേട്ടൻ പാടുമ്പോ കൂടെ പാടുന്ന ആളാണ് നമ്മൾ. അപ്പൊ ഈ പാട്ട് ഒറിജിനൽ വേർഷൻ തന്നെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ്. മഹേഷ് ഏട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. രണ്ട് പാട്ടുകൾ കേട്ടു. അടുത്ത പാട്ട്
1: കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ഒരു പഴയ സിനിമയിൽ യേശുദാസ് പാടിയ, ദേവരാജ മാഷ് ഈണം കൊടുത്തിയ, വയലാർ രാമവർമ്മ എഴുതിയൊരു പാട്ടാണ്. ഞാൻ ഒരു വിവിധ സ്റ്റേഷനിൽ റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്. ഒരാഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിലായി പാട്ടുണ്ടാവും. ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം തുടങ്ങുന്ന പാട്ട്.
0: ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കൊട്ടാരം വിൽക്കാനുണ്ട്
1: സിനിമ കണ്ടിട്ടില്ല.
0: പാട്ടിനോടാണ് കമ്പം.
1: പണ്ടത്തെ കാലത്തെ സിനിമയെല്ലാം കുറെ വളരെ കഥകളായിരിക്കും, പക്ഷെ എങ്കിൽ പാട്ടുകളായിരിക്കും സൂപ്പർ. കേട്ട് കേട്ട്
0: മനസ്സിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്
1: തന്നെ.
0: സിനിമ കാണാറുണ്ടോ പൊതുവെ?
1: കുറച്ച് കാണാറുണ്ട്. പുതിയ സിനിമകളാണ് കൂടുതൽ കാണാറ്.
0: ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏത് കണ്ടിട്ടുണ്ടാവും?
1: ബാലൻ ദ ബോയ്.
0: അത് കണ്ടു?
1: അടിപൊളി.
0: എങ്ങനെയുണ്ട്?
1: സൂപ്പർ.
0: തിയേറ്ററിൽ പോയിട്ട് കാണും?
1: തിയേറ്ററിൽ പോയിട്ട് കാണും. ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണും.
0: ഫ്രണ്ട്സിന്റെ കൂടെ പോകാറുണ്ടോ?
1: കുറവാ. ഫാമിലിയാണ്, ഫാമിലിയാണ് നമ്മളെ ഫ്രണ്ട്.
0: അപ്പോ രണ്ടും ഒന്നിലായില്ലേ? ആർക്കും പരാതിയില്ല, വരുപോവില്ല.
1: ഒരു പടമൊക്കെ കണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് രാത്രിയാകുമ്പോ തിരിച്ചു വീട്ടിലെത്തും.
0: അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: നമ്മളെ ക്ലബിലെ സുഹൃത്തുക്കൾക്കെല്ലാം വേണ്ടിയിട്ട്.
0: ഏത് ക്ലബിലെ?
1: പഴശ്ശി ഞാലിവട്ടം സോപാനം ക്ലബിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി.
0: പഴശ്ശി എന്ന് പറയുമ്പോ ഇവിടെ നമുക്ക്
1: കുറ്റാട്ടൂർ പഴശ്ശി.
0: കുറ്റാട്ടൂർ പഴശ്ശിയില്ലേ? അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്കായിട്ട് മഹേഷ് ഏട്ടൻ പറഞ്ഞുതരാണ്. ഇനിയും പാട്ടുകൾ ഒരുപാടുണ്ട്. അതിനു മുന്നേ മഹേഷ് ഏട്ടനെ പറ്റി പറയുമ്പോ കുറച്ചധികം പ്രത്യേകതകൾ ഉണ്ട് അല്ലേ? ഒരുപാട് റേഡിയോ സ്റ്റേഷൻസില് ഒരുപാട് പരിപാടികൾ കേട്ട് റേഡിയോനെ പറ്റി വളരെയധികം നോളജ് ഉള്ള ആളെന്ന് പറയാം. ഒപ്പം റേഡിയോനോട് വളരെയധികം താല്പര്യമുള്ള ആളാണ്, ശരിയല്ലേ?
1: അതില് നോളജ് ഉള്ള ആള് എന്നത് തിരുത്തണം. റേഡിയോ ഒരു ഹോബിയാണ്. നിങ്ങള് പണിക്ക് പോയ വീട്ടിലോ അല്ലെ ആക്രിക്കടയിലെല്ലാം കിട്ടിയ പഴയ റേഡിയോ പെറുക്കിക്കൊണ്ടുവരും, ശേഖരിച്ച് വെക്കും, അതിന്റെ അകത്തെ പഴയ കമ്പണൻസ് എല്ലാം മാറ്റി പുതിയ FM പോലെ കയറ്റി പാട്ട് കേൾക്കും. ഞാൻ കേൾക്കുന്ന പല റേഡിയോസും ഞാൻ തന്നെ അസംബിൾ ചെയ്ത റേഡിയോകളാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനും കിട്ടും. പിന്നെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ അതൊന്നും നമുക്ക് സാറേ AM മോഡുലേഷൻ കിട്ടൂല. ഇപ്പോൾ അത് ഇന്റർനെറ്റിൽ അതെല്ലാം കിട്ടാറുണ്ട്, അതെല്ലാം പരമാവധി കേൾക്കാറുണ്ട്. കേൾക്കുമ്പോഴുള്ള നൊസ്റ്റാൾജിയാണ്. മാത്രമല്ല റേഡിയോ ഒരിക്കലും നമ്മളെ ജോലിയെ തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. വിമർശനമൊന്നുമില്ലാത്ത വാർത്തകളാണ്, എപ്പോഴും ലൈവ് ആയിരിക്കും.
0: അതുകൊണ്ട് റേഡിയോ ആണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം.
1: രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്നത് റേഡിയോ ഓൺ ആക്കലും അവസാനം ചെയ്യുന്നത് റേഡിയോ ഓഫ് ആക്കലും.
0: അതിൽ തന്നെ അറിയാം എന്താണ് റേഡിയോനോട് മഹേഷ് ഏട്ടനുള്ള താല്പര്യം എന്ന്. മാത്രമല്ല മഹേഷ് ഏട്ടന്റെ പണിശാലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രത്യേക അനുഭവമാണ്. പല സ്ഥലത്ത് പല റേഡിയോസ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഓരോ നോബ് തിരിക്കുന്ന സമയത്തും ഓരോരോ റേഡിയോ നിലയങ്ങളുടെ പല പല പരിപാടികളും നമുക്ക് കേൾക്കാൻ പറ്റും.
1: ഒരേ സമയത്ത് രണ്ട് റേഡിയോ സ്റ്റേഷനിൽ കേൾക്കുന്ന ഒരാളാണെന്നുള്ള പരാതി എനിക്കുണ്ട്. ഞാൻ സാധാരണ ഒരു സമയത്ത് ചില സമയത്ത് രണ്ട് സ്റ്റേഷനിൽ ഒരേ സമയത്ത് ഓൺ ചെയ്തു.
0: അത് പരാതിയല്ലല്ലോ, ഒരു ക്രെഡിറ്റ് അല്ലേ?
1: അത് മാത്രമല്ല ഒട്ടുമിക്ക സ്റ്റേഷനിലും ടൈം ടേബിൾ അറിയാം, ഇത്ര മണിക്കുന്ന പരിപാടി ഇത്ര മണിക്കുന്ന. അപ്പൊ ആ സമയത്ത് നോക്കിയിട്ട് ചെയ്യും. പിന്നെ പണ്ടത്തെ പോലെ റേഡിയോയിൽ ഇപ്പം രണ്ട് ഭാഗത്തേക്കില്ലേ? പണ്ടൊക്കെ വർത്തമാനം പറയുമ്പോൾ റേഡിയോ ഇങ്ങോട്ട് മാത്രമേ പറയുന്നുള്ളൂ, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, ഇന്ററാക്ഷൻ ഉണ്ടല്ലോ.
0: അതെ, അന്ന് കേൾവിക്കാരാണ്, ഇന്ന് നമ്മള് സംസാരിക്കുകയോട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റേഡിയോന് ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി നമ്മുടെ റേഡിയോ മലബാറിലൂടെ അടുത്തതായിട്ട് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: അടുത്ത പാട്ട് റീൽസിലൂടെ കൂടുതൽ കേട്ട് കേട്ട് ഒരു പരിചയപ്പെട്ട, അതിനുശേഷം നമ്മള് യൂട്യൂബിൽ നോക്കി കേട്ട പാട്ട്. അതൊരു തമിഴ് പാട്ടാണ് പഴയത്. സ്വല്ലത്തുടിക്കുന്നത് മനസ്സ് എന്നാണ് മനസ്സിലാക്കിയത്. പൂവേ സെമ്പൂവേ ഉൻ വാസം വരുന്നത് യേശുദാസ് പാടിയ കിടിലം പാട്ടുണ്ട്. ഇളയരാജാവിന്റെ മ്യൂസിക് കിട്ടതും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പാട്ടായിക്കോട്ടെ അടുത്ത പാട്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. മഹേഷേട്ടനാണ് കൂടെയുള്ളത്. മഹേഷേട്ടൻ, ഇനിയും വിശേഷങ്ങൾ പറയാനുണ്ട്, പാട്ട് കേൾപ്പിക്കാനുണ്ട്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു റേഡിയോ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഏത് കാലത്താണ് റേഡിയോ ആദ്യമായിട്ട് കേട്ടോന്ന് ഓർക്കുന്നുണ്ട്?
1: റേഡിയോ കേൾക്കാൻ തുടങ്ങിയ കാലം പ്രത്യേകം ചെറുപ്പത്തിലെ റേഡിയോ ഉണ്ടായിരുന്നു, ഉണ്ട്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാദ്യം ഉണ്ടാവാൻ തുടങ്ങി. പക്ഷേ ഒരു 5-8 വർഷമായിട്ട് ആദ്യം റേഡിയോ തന്നെ വന്നു. എന്റെ ജോലി വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഏത് സമയത്തും റേഡിയോ ഓൺ ആയിരിക്കും. നമ്മളെ ജോലിനെ ബാധിക്കുന്നില്ല റേഡിയോന്റെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും. സുഖമായി പാട്ടും കേൾക്കാം,
0: പണിയും
1: നടക്കും. ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട് റേഡിയോ കിട്ടിയ, ഇതുവരെ കണ്ടതും കാണാത്തതായ സുഹൃത്തുക്കളുണ്ട്. അവരുമായി നമ്മൾ ഈ റേഡിയോ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്.
0: അപ്പൊ റേഡിയോയിൽ കൂടിയാണ് ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിച്ചത്.
1: തീർച്ചയായും.
0: ഇത്രയും കാലമായിട്ട് എന്ത് പറ്റി ഒരു ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതരിപ്പിക്കാൻ ഇത്ര ലേറ്റ് ആയത്?
1: സമയത്തിട്ടില്ല, അത്ര
0: എല്ലാത്തിനും
1: സമയമില്ല.
0: അതന്നെ. അപ്പൊ അടുത്ത പാട്ട്?
1: അടുത്ത പാട്ട് സിദ്ധാർത്ഥ എന്ന സിനിമ, മമ്മൂട്ടിയുടെ സിനിമയാണ്. പാതി വഴിയിൽ വെച്ച് നിർത്തിപ്പോയ ഒരു സിനിമയാണ്, അത് റിലീസായിട്ടില്ല. ആ സിനിമയിലെ തേരെ മേരെ സപ്പന് അങ്ങനെ തുടങ്ങിയൊരു പാട്ടുണ്ട്, അത് ബിച്ചു തരമൾ എഴുതിയതും യേശുദാസും ചിത്രയും കൂടി പാടി ശ്യാം സംഗീതം നൽകിയതാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്.
0: ഇത് പാട്ട് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, അല്ലെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ?
1: ഇല്ല, ഇതെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരമായ പാട്ടുകൾ ഇനിയും കേൾക്കാം. മഹേഷ് ഏട്ടാ, അതിനു മുന്നേ വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഞാൻ, ഭാര്യ, രണ്ട് കുട്ടികൾ.
0: അമ്മ?
1: അമ്മ അനിയന്റെ കൂടെയാ.
0: എന്താ പേര്?
1: മാധവി.
0: മാധവി അമ്മ.
1: മാധവി അമ്മ മറു മാധവി.
0: ഒരു മാധവി
1: കെ മാധവി കേളത്ത് മാധവി.
0: അപ്പൊ ഞാൻ വിളിക്കുമ്പോ അമ്മ കുട്ടി വിളിക്കോ? അമ്മക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ.
1: അമ്മക്ക് വേണ്ടി ഒരു പാട്ട്, അച്ചുവേട്ടന്റെ വീട് സിനിമയിലെ വിദ്യാധന മാഷ് ഈണം നൽകി കെ ജെ യേശുദാസ് പാട്ട് പാടെ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, അങ്ങനെ തുടങ്ങിയ പാട്ടുണ്ട്.
0: അമ്മ പാട്ട് കേൾക്കുന്ന ആളാണോ?
1: അമ്മ എന്നെ പോലെ തന്നെ റേഡിയോ ശ്രോത. പക്ഷെ അമ്മ പല സ്റ്റേഷനല്ല, ഒരു സ്റ്റേഷൻ
0: കേൾക്കുന്നത്. പാട്ടുകൾ ഇഷ്ടമാണ് അമ്മക്ക്?
1: പാട്ടും നാടകവും എല്ലാം നമുക്ക് ഇഷ്ടം തന്നെ.
0: ഓക്കെ, അപ്പോ അമ്മക്ക് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം,

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം. മഹേഷ് കുറ്റ്യാട്ടൂരാണ് നമ്മുടെ കൂടെ ഉള്ളത്. മഹേഷ് ഏട്ട, അടുത്ത പാട്ട്.
1: അടുത്ത പാട്ട് അനുരാഗിനി ഇതായൻ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് ഏകദേശം നമുക്ക് അതേ സമയമുള്ള പാട്ടാണ്. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകൾ, രണ്ട് കേൾക്കും ട്യൂൺ കേൾക്കും മാറിപ്പോന്ന പാട്ടാ.
0: അതെ,
1: ഇതില് ഏത് പാട്ടായാലും കുഴപ്പമില്ല, നല്ല പാട്ട്. പക്ഷെ അനുരാഗിനി കഴലിൽ വിരിഞ്ഞ പൂക്കൾ ആ പാട്ടാണ് കുറച്ചും കൂടി ഇഷ്ടം. ജോൺസൺ മാഷിയുടെ നൽകി പൂവച്ചൽ ഗാദർ ഗാനരചന നടത്തി യേശുദാസ് പാടിയ പാട്ടാണ്. നല്ല മഴയുള്ള സമയത്ത് കേൾക്കാൻ പറ്റിയ സൂപ്പർ പാട്ടാണ്.
0: അല്ല, സൂര്യേച്ചിനെ മനസ്സിലോർത്തപ്പോഴാണോ ഈ പാട്ട് മനസ്സിലേക്ക് വന്നത്?
1: ആ, സൂര്യേച്ചിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിയേക്കാളും കൂടുതൽ ഹിറ്റായത് ഇപ്പൊ അടുത്ത കാല റീൽസിലൂട്ടിയാ തോന്നുന്നു ഇത്രയും പാട്ടുകൾ ഹിറ്റായത് തോന്നുന്നു.
0: യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമയില് ദുൽഖർ സൽമാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ പാട്ട് കട്ടൻ ചായ ജോൺസൺ മാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ്. അതിനുശേഷം എല്ലാ റീൽസിലും ഈ പാട്ടും ആ ഡയലോഗും വളരെ ഫേമസ് ആ. അപ്പൊ സൂര്യേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചത്.
1: സൂര്യേച്ചിക്ക് ആദ്യത്തെ പാട്ട്
0: ഏത്?
1: ആദ്യം പറഞ്ഞ പാട്ടുണ്ടായി,
0: ആദ്യം ചോദിച്ച പാട്ട്. സൂര്യേച്ചിയുടെ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാന്ന് ഓർക്കുന്നുണ്ടോ?
1: പഴശ്ശിരാജി. അങ്ങനെ സംശയമുണ്ട്.
0: ഏത് വർഷമായിരുന്നു വിവാഹം?
1: 2008.
0: ഇപ്പൊ 18 വർഷമായി. ഇപ്പോഴും ഒരുമിച്ച് സിനിമക്കൊക്കെ പോകാറുണ്ടോ?
1: സിനിമ ആണല്ലോ ഒന്നിച്ചു കാണിട്ടുള്ളൂ. സൂര്യനെ കല്യാണം കഴിച്ച ശേഷം കണ്ട സിനിമ എല്ലാം ഒന്നിച്ചു കാണേണ്ടത്. സൂര്യയും മക്കളെല്ലാവരും ഒന്നിച്ചു കാണിട്ടുള്ളൂ.
0: ഇതും കൂടെ നമുക്ക് സൂര്യേച്ചിക്ക് വേണ്ടി തന്നെ കേൾപ്പിച്ചു കൊടുക്കാം.
1: ആയിക്കോട്ടെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. മഹേഷേട്ടൻ ചെയ്യുന്ന വർക്ക് എന്താണ്?
1: പമ്പ് സെറ്റ് മോട്ടോർ റിപ്പയർ ആണ്.
0: പാട്ട് കേൾക്കാൻ ഏറ്റവും സൗകര്യമുള്ളൊരു പണിയാണ്.
1: അതെ,
0: അതുകൊണ്ടാവും ചിലപ്പോ പാട്ടിനോട് ഇത്ര താല്പര്യം കൂടുതൽ. എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം?
1: അത് 2000 മുമ്പുള്ള പാട്ടുകളാണ് ഇഷ്ടം, പഴയ പാട്ട്. പുതിയ സിനിമയിൽ ഒരു മനസ്സിൽ തട്ടുന്ന പാട്ടുകളൊന്നും ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല.
0: എല്ലാത്തിനും ഒരു സാമ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ തന്നെ ചില ആൾക്കാർക്ക് ചോയ്സ് ഉണ്ടാവില്ലേ, ഇന്ന ആള് പാടിയ പാട്ട്, ഇന്ന മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് കൊടുത്ത പാട്ട്, അല്ലെ വരികളിൽ നോക്കി ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ സങ്കടം ശോകഭാവമുള്ള പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും.
1: അങ്ങനെയൊന്നുമില്ല. ഇപ്പോ മലയാളത്തിന്റെ പുതിയ പറഞ്ഞ സാൾട്ട് ആൻഡ് പെപ്പറിൽ ചെമ്പാവ് പുന്നലും ചോറോ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, അതെല്ലാം ഒരു വെറൈറ്റി ലോട്ടെ, അതെല്ലാം ഇഷ്ടമാണ്. പക്ഷേ കേൾക്കാൻ ഒന്നോ രണ്ടോ കേൾക്കുക മാത്രമേ ഉള്ളൂ. ആ പാട്ട് നല്ല ഇഷ്ടമാണ്. അങ്ങനത്തെ സൗണ്ട് നമ്മുടെ വൈക്കത്ത് വിജയലക്ഷ്മിയിലെ ചില പാട്ടല്ലേ, പ്രത്യേക ടോണല്ലേ, അതെല്ലാം ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്തായാലും പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
0: അങ്ങനെയുള്ള മറ്റൊരു പാട്ട് കൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിച്ചൂടെ?
1: അപ്പൊ ഒരു പുതിയൊരു പാട്ട് ആയിക്കോട്ടെ. എന്നാല് സ്പിരിറ്റ് എന്ന സിനിമയില് അടിപൊളി പടം മോഹൻലാലിന്റെ, അതിനകത്ത് മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്നൊരു പാട്ടുണ്ട്.
0: അതെ,
1: ലിറിക്സ് എഴുതത് റഫീഖ് അഹമ്മദ്, ഷഹബാസ് അമനാണ് മ്യൂസിക് ഇട്ടത്, ഉണ്ണിമേനോൻ പാടിയതാ. അത് സൂപ്പർ പാട്ടാണ്
0: ആ പാട്ടും. ആ സിനിമയൊക്കെ സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള തീം.
1: അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്.
0: നല്ല സിനിമയാണ്.
1: സ്പിരിറ്റോടുള്ള ജനങ്ങളെ സ്പിരിറ്റ് അതൊന്നും ആ പടത്ത് കാണിക്കുന്നത്.
0: തീർച്ചയായും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഹയല്ലൂർ മട്ടന്നൂർ. മഹേഷേട്ടൻ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ നമ്മളെ കൂടെ ഇപ്പോഴും ഉണ്ട്. പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അടുത്തത് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അടുത്ത പാട്ട് തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അത് എം ഡിന്റെ കഥയിലെ അക്ഷരങ്ങളെ സിനിമയാണ്. അത് ഇപ്പോൾ അടുത്ത യൂട്യൂബിൽ കണ്ടൊരു പാടാണ്. ഒ എൻ വി എഴുതിയത്, ഉണ്ണിമാൻ പാടിയതാണ്. അടിപൊളി പാട്ടാണ്, സൂപ്പർ പാട്ടാണ്. അതേ സിനിമയെ തന്നെ കടത്തു തോണിക്കാരൊരു പാട്ടും കൂടി ഉണ്ട്. ഒരു മ്യൂസിക്കൽ ഹിറ്റ് പാടാ തോന്നുന്നത്. പാട്ട് അടിപൊളിയാണ്.
0: മഹേഷേട്ടൻ സെലക്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ വെറൈറ്റി പാട്ടുകളാണ്.
1: ഒരേ പാട്ട് കേട്ട് ബോർഡടിക്കണ്ട വെച്ചാ, പല ടൈപ്പുള്ള പാട്ടുകളാണ്. ആവർത്തനത്തിനേക്കാളും നല്ലത്
0: പുതിയതാണല്ലോ. ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ സജഷൻസ് പറയാറുണ്ട്. ഇപ്പൊ റേഡിയോയിൽ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പുതിയതായിട്ടൊരു പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്, അത്തരത്തില് ഉള്ള സജഷൻസ് ഒക്കെ ആരെങ്കിലും പറയാറുണ്ട്?
1: ഇല്ല ഇല്ല ഇല്ല. ഇത്തരം പാട്ടുകൾ കേൾക്കുന്ന സുഹൃത്തുക്കൾ നമുക്ക് കുറച്ച് വളരെ ചെറിയ കുറച്ച് സുഹൃത്തുക്കളും. വലിയൊരു സമൂഹം സിനിമാ പാട്ടൊന്നും ശ്രദ്ധിക്കാത്തതാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയുള്ള ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ പുതിയ തലമുറയിൽ പാട്ടുകളോട് വലിയ ആഭിമുഖ്യമുള്ള ആൾക്കാരൊന്നും അല്ല തോന്നുന്നു. നമ്മള് 1890 കിഡ്സ് ആയതുകൊണ്ടായിരിക്കാം ഈ പാട്ടോട് ഇങ്ങനെ താല്പര്യം.
0: അപ്പൊ ഈ വെറൈറ്റി പാട്ട് തന്നെ നമുക്ക് ശ്രോതാക്കളിലേക്ക്.

0: ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. മഹേഷേട്ടൻ പാട്ടുവിശേഷങ്ങൾ പറയുന്നുണ്ട്. പാട്ടിനെ പറ്റി പറയുമ്പോ യാത്ര പാട്ടിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അല്ലേ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മഹേഷേട്ടന്റെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. ഈ യാത്രാ സമയത്ത് ടു വീലറിലാണോ? അങ്ങനെയെങ്കിൽ പാട്ട് കേൾക്കാനുള്ള സാധ്യത
1: കുറവായിരിക്കും. സാധാ പാട്ട് കേൾക്കാറില്ല.
0: അല്ലാതെ ദൂര യാത്രകൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ടാവും. ഈ ടൂറൊക്കെ പോകുന്നത് പോലെ വെറുതെ ഒരു KSRTC ബസ്സിലോ അല്ല ഒരു പ്രൈവറ്റ് ബസ്സിലോ ഒക്കെ പോകുമ്പോൾ ആ കാഴ്ചകൾ കണ്ട് പാട്ട് കേൾക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല?
1: ദൈവ സാഹചര്യം സമയം കിട്ടാറില്ല, അതാണ് എന്റെ സത്യം. യാത്രകൾ പോവാറുണ്ട്, ഫുൾ പണിയെല്ലാം ഓഫാക്കിയിട്ട് സുഹൃത്തുക്കളോട് നന്നായി സംസാരിച്ചുകൊണ്ടേ യാത്ര ചെയ്യുള്ളൂ. അല്ലാതെ യാത്ര സമയത്ത് പാട്ട് കേൾക്കാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കാറുള്ള ഒന്നിക്കൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ടൈമർ ഇട്ടിട്ട് പാട്ട് കേൾക്കും, ഇല്ലെങ്കിൽ ജോലി സമയത്ത് കേൾക്കും.
0: അത്രേ ഉള്ളൂ യാത്രാ സമയത്ത് കേൾക്കുന്ന പതിവ്.
1: യാത്ര സമയത്ത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം.
0: അപ്പോ അടുത്ത പാട്ട്
1: ഭയങ്കര ഇഷ്ടപ്പെട്ട പാടാണ്, വരവേൽപ്പ് എന്ന സിനിമ, മോഹൻലാലിന്റെ 1988 മറ്റു തുടങ്ങിയ സിനിമ തോന്നുന്നു. അതിന്റെ അകത്ത് ഒരു പാട്ടുണ്ട്, ദൂരെ ദൂരേ സാഗരം. അത് മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. എനിക്ക് മെയിൽ വേർഷൻ ഇഷ്ടം. യേശുദാസ് പാടിയ പാട്ട്, അത് ജോൺസൺ മാഷ് സംഗീതം കൊടുത്ത് കൈത്തപ്പം രചന നടത്തിയ യേശുദാസ് പാടിയ പാട്ട്. അതായിക്കോട്ടെ.
0: ഈ സിനിമ ഇഷ്ടപ്പെടാൻ എന്താ കാരണം?
1: സ്വയം തൊഴിൽ സംരംഭകന്റെ കഷ്ടപ്പാടുകൾ ഇത്രയും വ്യക്തമായി വിവരിച്ചൊരു പടം വേറെ ഉണ്ട് തോന്നുന്നില്ല മലയാളത്തിൽ. ഞാനും ഒരു സ്വയം തൊഴിൽ സംരംഭകനാണല്ലോ, പക്ഷെ അത്രത്തോളം വിഷയങ്ങൾ എനിക്ക് വന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ വന്നുകൂടായില്ല.
0: അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സ്വയം തൊഴിൽ സംരംഭകർക്കും ആയിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: അതെ.

0: നാളം.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മഹേഷേട്ടൻ കൂടെയുണ്ട്. പാട്ട് അടുത്തത് ഏതാണ്?
2: അത് ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയിലെ പഴയ സിനിമയാണ് മോഹൻലാലിന്റെ, പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ. അത് ഇപ്പം ഓർമ്മ കേൾക്കാൻ കാണിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഷിബു ചക്രവർത്തിയായ ഒരു ഇന്റർവ്യൂ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, സാഫാരി ചാനലിൽ. അതായത് ആ പാട്ടിനെ പറ്റി അയാള് വല്ലാത്തൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ നമുക്ക് അത്രയൊന്നും തോന്നിയില്ല. പിന്നെ രണ്ടു തവണ യൂട്യൂബിൽ ആ പാട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നിയ പാട്ടാണ്. ഔസേപ്പച്ചൻ സംഗീതം നൽകി, യേശുദാസ് പാടി, ശിവു ചക്രവർത്തി. ഇഷ്ടപ്പെട്ട പാട്ടാണ് അടുത്ത പാട്ട്. അതായിക്കോട്ടെ.
1: ശരിക്കും ഓരോ പാട്ടും ജനിക്കുന്നതിന് പിന്നില് ഒരുപാട് കഥകൾ ഉണ്ടാവില്ലേ?
2: ആ, ഞാൻ മിക്കവാറും ആ കഥകൾ അന്വേഷിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഒരു സജിത് ഏവൂരത്തിന്റെ ഒരാളുണ്ട്, ആലപ്പുഴ SD കോളേജിലെ ഒരു മാഷാണ്. പാട്ട് വഴി ഓരോന്ന് യൂട്യൂബ് ചാനലിലൂടെ മലയാളം പാട്ടുകളെ പറ്റി വിവരിക്കാറുണ്ട്. പല പാട്ടുകളും കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ്, അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന ആ പാട്ട്. നമ്മള് പാട്ട് പാടുന്നതും കേൾക്കുന്നതും പോലെയല്ല അർത്ഥം മനസ്സിലാക്കുമ്പോഴുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്.
1: പഴയ കാലത്ത് ഇപ്പോ ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ട് കൈതപ്രൊക്കെ ആയിട്ട് നടത്തിയ ഇന്റർവ്യൂസിന്റെ ചില പോർഷൻസ് മാത്രം ഈ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ ഈ കാലഘട്ടത്തില് ആ ഇന്റർവ്യൂവിന്റെ ചില പോർഷൻസ് മാത്രം റീൽസ് ആയിട്ടൊക്കെ വരുന്നതാണ്. അതിനകത്ത് ഇവർ പറയുന്നത് ഈ പാട്ടുണ്ടാവാനുള്ള കഥകള്, ചില വരികൾ എഴുതാനുള്ള സാഹചര്യങ്ങള്,
2: പാട്ട് പിറന്ന കഥ ചില ഇതുണ്ടാവുന്നുണ്ട്.
1: ആ, അത് കേൾക്കുമ്പോഴാണ് ഈ പാട്ട് ഇത്രയൊക്കെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇതായിരുന്നു അതിന്റെ സാഹചര്യം മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ഒരു പാട്ട് പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കാം ശ്രോതാക്കളെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇത്രയും നേരം ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മഹേഷ് ഏട്ടനാണ്, മഹേഷ് കുറ്റ്യാട്ടൂർ. ഒത്തിരി സന്തോഷമുണ്ട് മഹേഷ് ഏട്ടാ, ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പാട്ടുകൾ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിച്ചതിന്. എന്താണ് മഹേഷ് ഏട്ടന് പറയാനുള്ളത്?
1: ഇങ്ങനെയൊരു അവസരം തന്നതിന് റേഡിയോ മലബാറിനോടും എന്റെ മാനേജ്മെന്റിനോടും സ്റ്റാഫിനോടും നന്ദി പറയുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ വളരെ ചുരുക്കം പാട്ടുകളാണ്, സമയ പരിമിതി കൊണ്ട് വളരെ ചുരുക്കം പാട്ടുകളേ ഉള്ളൂ. ആയിരക്കണക്കിന് പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പാട്ട് കേൾക്കൽ തൊഴിലാളി എന്ന നിലക്ക് എനിക്കിത് ഇതൊന്നും വളരെ ചുരുക്കം പാട്ടുകൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ പാട്ടുകൾ എന്റെ സുഹൃത്തുക്കളും പ്രേക്ഷകർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു, അഭിപ്രായം അറിയിക്കുന്നു.
0: ഓക്കെ, അവർ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കും. ഒപ്പം ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 7, ഹിജറ വർഷം 1447, സഫർ 8, ശകവർഷം 1948, ശ്രാവണം 1, 2026 ജൂലൈ 23, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.